കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും തിരുവോണദിന ആശംസകൾ. ഇന്ന് കൊല്ലവർഷം 1202 ആണ്. ചിങ്ങം 10, 2026 ഓഗസ്റ്റ് 26 ബുധനാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും

0: ശുഭചിന്തകൾ. ജീവിതത്തിൽ നമ്മൾ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി എല്ലാവരെയും ചിരിച്ചുകൊണ്ട് തന്നെ കണ്ടുമുട്ടാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, എന്നാൽ ജീവിതത്തിൽ ആരൊക്കെ തളർത്തിയാലും ഈ ചിരി അവസാന ശ്വാസം വരെ മായില്ല എന്ന് തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ കാണിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ഓണനാടകം കാലം കടന്നൊരു ഓണകഥ, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ഓണം സ്പെഷ്യൽ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ,

വ്യാസപ്രസാദം രാത്രി 8 മണിക്ക് ജെൻസി ഓണം പുനഃപ്രക്ഷേപണം 9:55 ബെഡ് ടൈം സ്റ്റോറീസ് റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 26. ബോംബെ അസോസിയേഷൻ നിലവിൽ വന്നതും കൊൽക്കത്ത തുറമുഖത്ത് ബ്രിട്ടീഷ് ആയുധങ്ങൾ ബംഗാളി വിപ്ലവകാരികൾ കൊള്ളയടിച്ചതും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉൾപ്പെടെ തുല്യ അവകാശം നൽകുന്ന 19-ാം ഭേദഗതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പാസാക്കിയതുമൊക്കെ ഒരു ഓഗസ്റ്റ് 26-നായിരുന്നു. ഓഗസ്റ്റ് 26-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 26. INC മുന്നോടിയായ ബോംബെ അസോസിയേഷൻ നിലവിൽ വന്നത് 1852 ഓഗസ്റ്റ് 26-നായിരുന്നു. ജഗന്നാഥ് ശങ്കരക്ഷേത്ര സ്ഥാപിച്ച ബോംബെ അസോസിയേഷൻ ബോംബെയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ്. കൊൽക്കത്ത തുറമുഖത്ത് ബ്രിട്ടീഷ് ആയുധങ്ങൾ ബംഗാളി വിപ്ലവകാരികൾ കൊള്ളയടിച്ചത് 1914 ഇന്നേ ദിവസമായിരുന്നു. രണ്ടാമത്തെ റേഡിയോ നിലയം കൊൽക്കത്തയിൽ പ്രക്ഷേപണം തുടങ്ങിയത് 1927 ഇന്നേ ദിവസമായിരുന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം ഉൾപ്പെടെ തുല്യ അവകാശം നൽകുന്ന 19-ാം ഭേദഗതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പാസാക്കിയത് 1920 ഓഗസ്റ്റ് 26-നായിരുന്നു. ഇതിന്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് 26-ന് വനിതാ തുല്യതാ ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ ബോഡികളിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നിയമപരമായ അവകാശം അന്തരിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശ്രമഫലമായി നേടിയെടുത്തു. ഇതിന്റെ ഫലമായി ഇന്ന് ഇന്ത്യയിലെ പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് 50%-ൽ അധികം പങ്കാളിത്തമുണ്ട്. തോമസ് എഡിസൺ തന്റെ കൈനറ്റോഫോണിന്റെ മെച്ചപ്പെട്ട പതിപ്പ് റിപ്പോർട്ടർമാർക്കായി പ്രദർശിപ്പിച്ചത് 1910 ഓഗസ്റ്റ് 26-നായിരുന്നു. സമന്വയിപ്പിച്ച ശബ്ദത്തോടെ ഒരു സിനിമ കാണിക്കാനുള്ള ഉപകരണമായിരുന്നു ഇത്. പാവങ്ങളുടെ അമ്മ എന്ന് അറിയപ്പെടുന്ന മദർ തെരേസയുടെ ജന്മദിനമാണ് ഇന്ന്. 1910 ഓഗസ്റ്റ് 26-ന് യുഗോസ്ലോവിയയിലെ സ്കോപ്ജിയിൽ മദർ തെരേസ ജനിച്ചു. ആഗ്നസ് എന്നായിരുന്നു മദർ തെരേസയുടെ യഥാർത്ഥ പേര്. ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങളുടെയും അഗതികളുടെയും ഉന്നമനത്തിനു വേണ്ടി അവർ തന്റെ ജീവിതം സമർപ്പിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപകയുമാണ് മദർ തെരേസ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതിയ കേരളത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. പാലക്കാട് ചിറ്റൂരിൽ 1852 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം ജനിച്ചത്. അന്ധമായി പിന്തുടരുന്ന തത്വങ്ങളും പ്രവർത്തനങ്ങളും നിരസിക്കുന്നതിനും പുതിയ പുരോഗമന ചിന്തകളുടെയും തത്വങ്ങളുടെയും രൂപീകരണത്തിനും അദ്ദേഹം കാരണമായി. അതിന്റെ അടിസ്ഥാനത്തിൽ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, മൃഗബലി എന്നിവയെ എതിർക്കുകയും എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് അവബോധം വികസിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ട്

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും CEO ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

മനസ്സുകളുടെ കുസൃതിയും പാട്ടും കളിയും ചിരിയുമായി കുട്ടിത്താരങ്ങൾ ഒരുക്കുന്ന പൊന്നോണ വിരുന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ. കുഞ്ഞുതാരങ്ങൾക്കൊപ്പം ഓണവിശേഷങ്ങളുമായി റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം തിരുവോണ ദിനത്തിൽ രാവിലെ 10 മണിക്കും, പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ രാത്രി 8 മണിക്കും. കാത്തിരിക്കാം കുട്ടിത്താരങ്ങളുടെ ഓണക്കുറുമ്പിനായി.

0: പറമ്പ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൗകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് തിരുവോണം. കള്ളവും ചതിയുമില്ലാത്ത, മാലോകരെല്ലാം ഒന്നുപോലെ വസിച്ചിരുന്ന നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിലാണ്. പൂക്കളങ്ങളിലെ നിറവൈവിധ്യം പോലെ ഒരുമയുടെ നിറച്ചാർത്തുമായി വീണ്ടും ഒരു തിരുവോണമെത്തുമ്പോൾ സ്നേഹസൗഹാർദ്ദങ്ങളുടെ വിളനിലമായി മാറുകയാണ് നാടെങ്ങുമുള്ള ഓണാഘോഷം.
1: പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ വസന്തമണിയുന്ന ചിങ്ങമാസത്തിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധികളുടെ പുണ്യവുമായി തിരുവോണ ദിനമിതാ പുലർന്നിരിക്കുന്നു.
2: പരസ്പര വിശ്വാസത്തിന്റെയും പങ്കിടലിന്റെയും ഗതകാല പ്രൗഢിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം.
1: അത്തം പത്തുവരെ പൂവിളിയും പൂക്കളവും തിരുവോണൊരുക്കത്തിന്റെ പരിസമാപ്തിയായി ഉത്രാടപ്പാച്ചിൽ പിന്നാലെ പുതുവസ്ത്രമണിഞ്ഞ് സദ്യ ഒരുക്കി തിരുവോണവും.
2: പുലിക്കളിയുടെ ഗാംഭീര്യവും വള്ളംകളിയുടെ ആവേശവും തുമ്പിത്തുള്ളലിന്റെ ലാളിത്യവും ഓണപ്പാട്ടുകളുടെ മധുരവും മലയാളി

0: നിറമുള്ള ഓണ കാഴ്ചകളാണ്.
1: ഹൃദയങ്ങളെ ഒരുമിപ്പിച്ച് പൈതൃകത്തെ ആഘോഷിക്കുന്ന, മനുഷ്യ മനസ്സുകളിലെ അതിർവരമ്പുകളെ അലിയിപ്പിക്കുന്ന ഒരുമയുടെ സന്ദേശ പകർച്ച കൂടിയാണ് തിരുവോണം.
0: തുമ്പയും മുക്കുറ്റിയും തെച്ചിയുമെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന വയൽ വരമ്പുകളിലൂടെ സ്നേഹത്തിന്റെ കുളിർക്കാറ്റായി മറ്റൊരു തിരുവോണം കൂടി വന്നണയുമ്പോൾ മായാത്ത നന്മകളുടെ നിറച്ചാർത്തുമായി പൊന്നോണത്തെ നമുക്ക് വരവേൽക്കാം.
2: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓണാശംസ നേർന്നു. പുതിയ വിളവെടുപ്പ് കാലത്തിന്റെ വരവിൽ പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഓണമെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. സമ്പന്നമായ സംസ്കാരത്തെയും സാഹോദര്യ മനോഭാവത്തെയും ആഘോഷിക്കുന്ന ഓണം നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഓണം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും നൽകുമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി സംഭാവന നൽകാൻ പൌരന്മാർക്ക് പ്രചോദനമാകുമെന്നും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും മലയാളികൾക്ക് ഓണാശംസ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണനാളിൽ സദ്യവിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. മങ്ങാട്ട് അനൂപ് ഭട്ടതിരിയെയും 18 നായർ തറവാട്ടിലെ അംഗങ്ങളെയും വഞ്ചിപ്പാട്ടുപാടി ചടങ്ങുകളോടെ സ്വീകരിച്ചു. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
3: ഓണവിഭവങ്ങൾക്കൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് പകർന്നതോടെ തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ ഭഗവാൻ പാർത്ഥസാരഥിയായ കൃഷ്ണൻ എത്തുമെന്നാണ് വിശ്വാസം. ഓണസദ്യയും കഴിഞ്ഞ് അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രപൂജാരിയിൽ നിന്ന് പണക്കിഴി ഏറ്റുവാങ്ങിയ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് മങ്ങാട്ട് ഭട്ടതിരി മടങ്ങുന്നതോടെ ഈ ചടങ്ങ് അവസാനിക്കും.
2: ഓണത്തിന് ഉത്തരകേരളത്തിന്റെ വേറിട്ട കാഴ്ചകളിലൊന്നാണ് ഓണേശ്വരൻ. ഗ്രാമീണ ഭവനങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഓണേശ്വരൻ ഓണദിനത്തിലെ പതിവുകളിലൊന്നാണ്. 3 പതിറ്റാണ്ടാളുമായി കോഴിക്കോട് ഉള്ളിയേരി ഒള്ളൂർ സ്വദേശി രജീഷ് പണിക്കർക്ക് ഓണക്കാലമായാൽ ഓണേശ്വരന്മാർക്ക് കിരീടം ചമയ്ക്കുന്ന തിരക്കാണ്. കോഴിക്കോട്ട് നിന്ന് AC നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഉത്തര കേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഗ്രാമീണ മേഖലയിലാണ് ഓണത്തോടനുബന്ധിച്ച് തെയ്യരൂപത്തിൽ ഓണേശ്വരൻ അവതരിക്കുന്നത്. മലയാള സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം. ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണേശ്വരൻ വീടുകൾതോറും കയറിറങ്ങുന്നത്. ഓരോ വീടുകളിലും എത്തി ഐശ്വര്യം നൽകുന്നതാണ് വിശ്വാസം. മുഖത്ത് ചായവും കുരുത്തോലക്കുടയും കൈതനാരുകൊണ്ട് തലമുടിയും കിരീടം കൈവള പ്രത്യേക രീതിയിലെ ഉടുപ്പ് എന്നീ ആഡയാഭരണങ്ങളുമാണ് വേഷവിധാനം. കോഴിക്കോട് ഉള്ളേരി ഉള്ളൂർ സ്വദേശിയായ രജീഷ് പണിക്കരുടെ വീട്ടിലും ഓണക്കാലമായ തിരക്കാണ്. പലകളെയും മുളയും കൊണ്ട് തലക്കുടയും ഉണ്ടാക്കാനും ഓണേശ്വരന്മാർക്കായി കിരീടം ചമയ്ക്കാനും 30 ത്തോളമായി ഓണേശ്വരനായി വീടുകൾ തോറും പോകുന്ന സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. ഓലക്കുട മുതൽ ഓണക്കിരീടം വരെ രജീഷ് പണിക്കരുടെ കൈകളിൽ ഭദ്രമാണ്.
2: പ്രധാന ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അടിസ്ഥാന സൗകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സേവാതീർത്ഥത്തിൽ 53rd പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: സാങ്കേതികവും സാമ്പത്തികവുമായ സാധ്യത കണക്കിലെടുത്ത് ആസൂത്രണ ഘട്ടത്തിൽ തന്നെ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിന് സംയോജിത സമീപനങ്ങൾ പരിശോധിക്കാൻ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നിർവഹണ വേഗവും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി വിവിധ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും നിർവഹണ ഏജൻസികളോടും ആവശ്യപ്പെട്ടു. 9 സംസ്ഥാനങ്ങളിലെ 30,000 കോടി രൂപയിലധികം ചെലവ് വരുന്ന റെയിൽവേ, റോഡ്, വൈദ്യുതി മേഖലകളിലെ 6 പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ യോഗത്തിൽ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. പദ്ധതി നിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മന്ത്രാലയങ്ങളും സംസ്ഥാന ഗവൺമെന്റുകളും സംയുക്തമായി മുൻകൈയെടുക്കുന്ന പ്രവർത്തന സംസ്കാരം വളർത്തിയെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: സർവമേഖലകളിലും മുൻനിരയിലെത്താൻ ഇന്ത്യ ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ മുന്നേറുന്ന ഇന്ത്യയുടെ അടിസ്ഥാന മുൻഗണന ശക്തമായ ആഭ്യന്തര സുരക്ഷയാണെന്ന് അമിത്ഷാ പറഞ്ഞു. ആഗോള ഊർജ്ജരംഗത്ത് ഇന്ത്യ കേവലം പങ്കാളി മാത്രമല്ലെന്നും മേഖലയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമാണെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ

0: ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട് ബട്ട്റോഡ് ബീച്ചിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സംസ്കാരവും ജീവിതരീതികളും കലാരൂപങ്ങളും നേരിട്ടറിയാൻ അവസരമൊരുക്കുന്ന എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഓണാഘോഷ പരിപാടികളുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. ഇന്നലെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിലാണ്. 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഇന്നലെ രാവിലെ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി. 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എടുത്ത ട്രിവാൻഡ്രം റോയൽസിനെതിരെ 19.4 ഓവറിൽ തൃശൂർ ടൈറ്റൻസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. തൃശൂരിന്റെ മുഹമ്മദ് ഇനാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കണ്ണൂർ എളയാവൂരിൽ മണ്ണിലിടിച്ചുണ്ടായത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് ടി ഒ മോഹനൻ MLA ആരോപിച്ചു. നേരത്തെ തന്നെ പരാതി ഉയർന്നതാണെങ്കിലും പരിഹരിക്കാൻ തയ്യാറാക്കാത്തതാണ് അപകടത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരിയിൽ ഗുരുദേവ ജയന്തി ആഘോഷം വെള്ളിയാഴ്ച നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവോണദിനമായ ഇന്ന് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ നരേഷ് അയ്യർ, സുനിൽകുമാർ എന്നിവരുടെ സംഗീത പരിപാടി, ധ്വനിതരംഗ കൊച്ചിയുടെ ഡാൻസ് മാനിയ എന്നിവ അരങ്ങേറും. ബട്ട്റോഡ് ബീച്ചിൽ എം സ്വാതികയുടെ കുച്ചിപ്പുടി, മുഹമ്മദ് അസ്ലമിന്റെ ബോളിവുഡ് ഹിറ്റ്സ് എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. മലങ്കര സഭയുടെ 4 മെത്രോപൊലിത്തമാരെ തെരഞ്ഞെടുക്കുന്നതിന് ചേരുന്ന മലങ്കര അസോസിയേഷൻ മുന്നോടിയായി നെസ്രാണി പള്ളി യോഗത്തിന് വെട്ടിക്കലിൽ കൊടിയേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൗകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

നിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ തിരുവോണ ആശംസകൾ. പ്രധാന വാർത്തകൾ. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53rd പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ 2nd ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4th ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി 53rd പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി നിർവഹണത്തിൽ വേഗതയും ഗുണനിലവാരവും പുലർത്തണമെന്ന് മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ ആധുനിക സാങ്കേതികവിദ്യയുടെ മേൽനോട്ടത്തിന് പ്രാധാന്യം നൽകണമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. റെയിൽവേ, റോഡ്, ഊർജ്ജ മേഖലകളിലെ 30,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 9 സംസ്ഥാനങ്ങളിലെ 6 പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതി വികസന പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബീജിംഗിൽ 25th പ്രതിനിധിതല ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ തുറന്ന ചർച്ച നടത്താനും പരിഹാരം കണ്ടെത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയും ചർച്ചയിൽ പങ്കെടുത്തു. കൈലാസ് മാനസരോവർ യാത്ര, അതിർത്തി വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗം വിലയിരുത്തി. ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുന്നതിന് ജപ്പാനീസ് കമ്പനികളുമായി പ്രവർത്തിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ജപ്പാനീസ് വ്യവസായ മന്ത്രി അകസാവ റയോസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $200 ബില്യൺ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയെ പ്രധാന ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
2: We will be happy to support you in your search for partner investors in India, and we would like to make India a major global electronics manufacturing base. The complementary

0: Parity between Japan and India makes it a very strategic opportunity, and I do hope that working together we can truly meet the aspiration of 1.4 billion Indians and the growing opportunities that Japan is looking for through the India growth story.
1: എല്ലാ മേഖലകളിലും മുന്നേറുന്നതിന് ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ സ്ട്രാറ്റജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ടൊറന്റോയിലെത്തി. ആദ്യ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കും. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. കാനഡ സന്ദർശനത്തിന് ശേഷം G20 ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ധനമന്ത്രി USAയിലേക്ക് പോകും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കരട് റിപ്പോർട്ട് പാർലമെന്ററി സമിതി ഐക്യകണ്ഠേന അംഗീകരിച്ചു. കോൺഗ്രസ് അംഗം മുകുൽ വാസ്നിക് അധ്യക്ഷനായ സമിതി 6ാം തവണ യോഗം ചേർന്നാണ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച കരട് റിപ്പോർട്ട് അംഗീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. രക്ഷാബന്ധൻ പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും 1 വർഷത്തേക്ക് സൗജന്യ മൊബൈൽ റീചാർജ് നൽകുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. വാർത്തകൾക്ക് ആധാരമായ വീഡിയോ തികച്ചും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് ജാതിമത ഭേദമില്ലാതെയാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: മലയാള മാസമായ ചിങ്ങത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളിൽ ആഘോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം. പഞ്ഞ കർക്കിടകം മാറി നാടൊട്ടുക്കും സമൃദ്ധി നിറയുന്ന വിളവെടുപ്പ് കാലം. അസുര രാജാവായിരുന്ന മഹാബലി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാനെത്തുന്ന ദിവസമാണ് തിരുവോണം എന്ന ഐതിഹ്യവുമുണ്ട്. മഹാബലിയുടെ ഭരണകാലത്തെ സമത്വ സുന്ദരമായ അന്തരീക്ഷമാണ് മാവേലി നാടുവാണിയിടും കാലം എന്ന ഓണപ്പാട്ടിൽ പ്രകീർത്തിക്കുന്നത്. വീട്ടുമുറ്റങ്ങളിൽ തുമ്പയും മുക്കുറ്റിയും കൊണ്ടു തീർക്കുന്ന അത്തപ്പൂക്കളങ്ങൾ, വിഭവ സമൃദ്ധമായ ഓണസദ്യ, പുത്തൻ ഓണക്കോടികൾ എന്നിവയാണ് ഓണാഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. പുലികളി, തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല്, ഓണപ്പൊട്ടന്റെ വരവ് തുടങ്ങിയ പരമ്പരാഗത കലാപരിപാടികൾ നാടെങ്ങും അരങ്ങേറുകയാണ്. മലയാളികൾ ഉള്ള ഇടങ്ങളിലെല്ലാം സ്നേഹ സൗരഭമായി നിറയുകയാണ് ഓണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാ മലയാളികൾക്കും തിരുവോണ ആശംസകൾ നേർന്ന് പ്രമുഖർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണ നാളിൽ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. വഞ്ചിപ്പാട്ട് പാടി ചടങ്ങുകളോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. 2ാം ദിവസമായ ഇന്നലെ കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിലാണ്. ശ്രീലങ്കയ്ക്കായി സൂര്യ ബണ്ഡാരയും ദിനൂഷയും അർദ്ധസെഞ്ചുറി നേടി. രാജ്യത്തുടനീളമുള്ള ശ്വാസകോശ രോഗങ്ങളിലെ വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്രം.

0: സർക്കാർ. നിലവിൽ പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബാൽ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. രാജ്യത്ത് പടരുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ സമീപ വർഷങ്ങളിൽ കണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്രമം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, അനുബന്ധ പരിചരണം എന്നിവയിലൂടെ ഭൂരിഭാഗം ആളുകളിലും ആരോഗ്യം മെച്ചപ്പെടുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിക്കേഷൻസിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻ ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53rd പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികളെ ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ശ്രീലങ്ക 2nd ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4th ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവട്ടം തുടരുന്നു. ഇനി കാലം സാക്ഷി.
2: അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

0: പുതപ്പൂവിൻ്റെ നൈർമല്യവും നിലവിളക്കിൻ്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: നിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഓണത്തിന്റെ നിറവും കുഞ്ഞു മനസ്സുകളുടെ കുസൃതിയും പാട്ടും കളിയും ചിരിയുമായി കുട്ടിത്താരങ്ങൾ ഒരുക്കുന്ന പൊന്നോണ വിരുന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ. ഒപ്പം ഓണവിശേഷങ്ങളുമായി റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം തിരുവോണ ദിനത്തിൽ രാവിലെ 10 മണിക്കും, പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ രാത്രി 8 മണിക്കും. കാത്തിരിക്കാം കുട്ടിത്താരങ്ങളുടെ ഓണക്കുറുമ്പിനായി.

0: ഇന്ത്യയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
6: കമ്മ്യൂണിറ്റി റേഡിയോ സന്ധുനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നാടകം കാലം കടന്നൊരു ഓണക്കഥ. കഥ, തിരക്കഥ, ആവിഷ്കാരം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: അമ്മോ, എടിയ അമ്മോ, സൂര്യന് ഉച്ചയിൽ ഉദിച്ചു, എന്നിട്ടും കിടന്ന് ഉറങ്ങുക. എന്റെ ഭഗവാനെ, ഇന്ന് തിരുവോണമാണെന്നുള്ള വല്ല ചിന്തയുമുണ്ടോ പിള്ളേരെ?
8: അയ്യോ അമ്മേ, ഒന്ന് പതുക്കെ വിളിക്കമ്മേ, ഇവർക്കൊക്കെ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ അലാറം വേണം.
9: ഇന്ന് രാത്രി ഈ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടല്ലേ ഞാൻ കിടന്നത്. അത് മാത്രല്ല, ഡ്രസ് എല്ലാം അയൺ ചെയ്ത് ഉറങ്ങിയപ്പോ 10:11 ഒരു 5 മിനിറ്റ് കൂടെ ഉറങ്ങിക്കോട്ടെ.
10: Alexa, just 5 minutes more, please.
7: അയ്യോ എന്തോ കുഞ്ഞെ നീ പറഞ്ഞേ. അലക്സോ, ഞങ്ങളുടെയൊക്കെ കാലത്തെ കോഴി കൂവുമ്പോഴായിരുന്നു എഴുന്നേക്കുന്നത്, ഇതിപ്പോ അലക്സ ആണോ കൂവുന്നത്? അയ്യോ.
10: ഓ, ഈ മുത്തശ്ശിക്ക് ഒന്നും അറിയില്ല, ഇതൊരു AI ആണ്.
9: എന്റെ അമ്മമ്മ, നമ്മള് വീട്ടില് പണ്ടൊക്കെ പാട്ട് കേൾക്കുമ്പോ റേഡിയോ വെക്കാറല്ലേ, അതുപോലൊരു കുഞ്ഞു പെട്ടിയായത്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് ജീവൻ ഇല്ലെങ്കിലും നമ്മൾ പറയുന്നൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ദാ ഇപ്പൊ തന്നെ അലക്സ ഒരു പഴയ പാട്ട് വെച്ച് തന്നെന്ന് പറഞ്ഞ അപ്പ തന്നെ അലക്സ് പാടാൻ തുടങ്ങും.
7: ആഹാ, അത്രയ്ക്കായോ? എന്നാ അലക്സേ, യേശുദാസിന്റെ പറനിറയെ എന്ന ആ പാട്ട് നീ ഒന്ന് പാടിക്കേ, ഒന്ന് കേൾക്കട്ടെ.
9: എന്നെ അമ്മമ്മേ, അലക്സ് അല്ല, അലക്സ.
7: അത് തന്നെ ഞാൻ പറഞ്ഞത്. അലക്സ, പറനിറയെ പാട്ടൊന്ന് പാടിക്കേ.
11: അയ്യോ മുത്തശ്ശി, എനിക്ക് യേശുദാസിനെ പോലെ പാടാനൊന്നും അറിയില്ല, പകരം ആ പാട്ട് മുത്തശ്ശിക്ക് വെച്ച് തരാം. നൗ പ്ലേയിങ് പറനിറയെ ബൈ KJ യേശുദാസ്.
12: പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി പടിഞ്ഞാറേ പൂപ്പ.
7: എന്റെ ദൈവമേ, എന്തൊക്കെ വിദ്യകളാ! നീ ഒരു കൗതുകം തന്നെ എന്റെ അലക്സേ.
8: ആ മതി മതി മതി മതി, എല്ലാരും ഒന്ന് എഴുന്നേറ്റേ. അമ്മോ, നീ ചെന്ന് പൂക്കള ഒരുക്ക്, എഴുന്നേക്കമ്മോ.
10: നിങ്ങളൊക്കെ പോക്കോ, ഞാൻ പതുക്കെ എണീറ്റോളാ.
7: ഇനി എന്തുവാ പതുക്കെ എണീക്കടയക്ക?
10: എന്റെ ഫോണൊന്നും ചാർജ് ആവട്ടെ മുത്തശ്ശി, എന്നാലല്ലേ ഞാനും ചാർജ് ആവൂ. ഓണമല്ലേ, റീലെടുക്കണം, സ്റ്റാറ്റസ് ഇടണം, എന്തൊക്കെ കാര്യങ്ങളാ.
7: ഓ എന്റെ ദൈവമേ, ഞങ്ങളുടെയൊക്കെ കാലത്തെ പൂക്കളം ഇട്ടുകൊണ്ടാ രാവിലെ ഓണം തുടങ്ങുന്നത്, ഇപ്പൊ എന്താ ഫോണും എന്തൊക്കെ പിടിച്ചോണ്ടാ, കൊള്ളാം. എന്തായാലും
9: ഇവനുമായിട്ട് ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ എനിക്ക് ആരെങ്കിലും ഒരു ചായ ഇട്ടതാ, എന്നാലേ എന്റെ ഓണമൊന്ന് ഉഷാറാവൂ.
8: ഇന്നത്തെ പിള്ളേരോട് എന്ത് പറയാനാമേ? ഓ, എന്റെയൊക്കെ കാലത്ത് എന്തായിരുന്നു, വെളുപ്പിനെ എഴുന്നേറ്റുള്ള തണുത്ത വെള്ളത്തിലുള്ള കുളിയും കൂട്ടുകാരുടെ കൂടെ പൂക്കൾ നുള്ളാൻ പോകലും പിന്നെ മുറ്റം വൃത്തിയാക്കാൻ പോകലും, ഓ അതൊക്കെ ഒരു കാലം. ശരിക്കും നമ്മുടെ ഓണം അലാറം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആയിരുന്നു.
10: അതൊക്കെ ഞങ്ങളുടെ അലാറം. ബാറ്ററി ലോ, പ്ലീസ് ചാർജ്.
8: ഞങ്ങളുടെയൊക്കെ കാലത്ത് ചാർജ് കുറയുന്നത് എപ്പോഴായിരുന്നു എന്നറിയാവോ? വിശക്കുമ്പോഴായിരുന്നു. അപ്പൊ പിന്നെ ഒരു പാത്രം നിറയെ കഞ്ഞി അങ്ങ് കുടിക്കും, പിന്നെ അങ്ങോട്ട് ഫുൾ ചാർജ് അല്ലേ.
7: പണ്ട് ഇന്നത്തെ പോലെ അമ്മമാര് ഭക്ഷണവുമായി പുറകെ നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം എന്താ, അന്ന് നമ്മുടെ വീട്ടിലെ ഒരു 6-7 മക്കളെങ്കിലും മിനിമം കാണും. അപ്പൊ അവർക്ക് അവിടെ എന്തെങ്കിലും കിട്ടുന്നതും കഴിച്ച് അവർ വിശപ്പടക്കാൻ നോക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനല്ല, 1-2 മക്കളെ ഉള്ളൂ, അപ്പൊ പുറകെ നടന്ന് ഭക്ഷണം കൊടുക്കും. പിന്നെ പണ്ടത്തെ കാലത്ത് അതുപോലെ പറമ്പിലും വയലിലും ഒക്കെ ഓടി നടന്ന് കളിക്കും. അന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ ജോലിയൊക്കെ അവരെ കൊണ്ട് നമ്മളും ചെയ്യിക്കുമായിരുന്നു. കാരണം അങ്ങനെ അന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പം ഈ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുമ്പം തന്നെ വിശക്കും. വിശക്കുമ്പം കിട്ടുന്നത് എന്തെങ്കിലും കഴിച്ച് വിശപ്പ് മാറ്റും.
10: ഫോണും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു? ഐ കാൺട് ബിലീവ് ദാറ്റ്. ബോറടിക്കില്ലേ നിങ്ങൾക്ക്?
8: ബോറടിക്കാനോ? സമയമുണ്ടെങ്കിലല്ലേ ബോറടിക്കൂ. ഇപ്പൊ തന്നെ ഈ ഓണനാളുകൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. അത്ര മനോഹരമായാണ് ഓരോ ദിവസത്തെയും ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്.
10: നിങ്ങളുടെ ഓണം അത്രയും സ്പെഷ്യൽ ആയിരുന്നു.
8: സ്പെഷ്യൽ ആയിരുന്നു എന്നോ? കാറ്റിനു പോലും ഒരു പ്രത്യേക മണമായിരുന്നു. വയലിൽ ഈ ഓണനാളുകളൊക്കെ വരുമ്പഴേ പറമ്പിലും വയലിലും ഒക്കെ ഒരാള് പതിയെ തലപൊക്കാൻ തുടങ്ങും.
10: അതാരാ?
8: വെള്ള നിറം തൂകി നിൽക്കുന്ന തുമ്പപ്പൂക്കള്. പറമ്പിലെ മാവും പ്ലാവും ഓണത്തുമ്പികളും ഒക്കെ ഓണം വരുന്നേ ഓണം വരുന്നേ എന്ന് പറയുന്നത് പോലെ തോന്നും. പിന്നെ വെളുപ്പിനെ തന്നെ ഞങ്ങള് കൂട്ടുകാരെ ഒരു കയ്യിലൊരു കുട്ടയുമായിട്ട് അങ്ങ് ഇറങ്ങും. പൂവിച്ചാനായിട്ടാണ് കേട്ടോ. തുമ്പപ്പൂ, മുക്കൂറ്റി, കാക്കപ്പൂ, കൃഷ്ണകിരീടം, അങ്ങനെ കിട്ടുന്നതെല്ലാം പെറുക്കി അങ്ങ് കുട്ടയിൽ ഒതുക്കും. പക്ഷെ വീട്ടിലെത്തുമ്പോ അമ്മയുടെ ഒരു ശകാരമുണ്ട്. ഇത്രയും നേരം എവിടെയായിരുന്നു? പക്ഷെ ആ ശകാരത്തിനുള്ളിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം തന്നെ പിന്നെ പിറ്റേ ദിവസത്തിന്റെ പൂക്കളം ഇടുന്നതിനെ പറ്റിയ ആലോചന. അന്ന് ഇന്നത്തെ പോലെ ഗൂഗിളും യൂട്യൂബും ഒന്നും ഇല്ലല്ലോ. ഞങ്ങള് സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വരച്ചങ്ങ് വെക്കും. തറയില് ചാണകം മെഴുകി, അതില് ചോക്കിലോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അന്ന് ഇന്നത്തെ പോലെ എപ്പോഴും ഡ്രസ് എടുപ്പൊന്നും ഇല്ല. ഓണവും വിഷുവും ഒക്കെ വരേണ്ടി വരും ഒരു ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. വൈകുന്നേരത്തെ അച്ഛൻ ചന്തയിൽ നിന്നൊരു പുതിയായിട്ട് വരുമ്പോ അതിന്റെ ഉള്ളിൽ എന്റെ ഡ്രസ് ഉണ്ടോ എന്റെ ഡ്രസ് ഉണ്ടോ എന്നുള്ളൊരു ചങ്കിടിപ്പാണ്. ആ ചങ്കിടിപ്പിന് പോലും ഒരു പ്രത്യേക സുഖമാ. അന്ന് ഓണക്കോടി കയ്യിൽ കിട്ടിയാലോ പെട്ടെന്ന് വല്ലതും ഇട്ടു നോക്കുവോ? കൊള്ളാം.

0: തുറന്നു നോക്കും, അടച്ചു വെക്കും, തുറന്നു നോക്കും, അടച്ചു വെക്കും. നമ്മൾ പണ്ട് പുസ്തകത്താളിലൊക്കെ മയിൽപ്പീലി സൂക്ഷിച്ചു വെക്കത്തില്ലേ, അതുപോലെ വളരെ കരുതലോടെ സൂക്ഷിച്ചു വെക്കും.
1: മോള് പറഞ്ഞത് സത്യമാ കേട്ടോ. പക്ഷെ എന്നാലും ഓണത്തിന് ഈ കോണക്കോടിയേക്കാളും സന്തോഷം തരുന്ന വേറൊരു കാര്യമുണ്ട്.
2: അതെന്തായാലും സദ്യ ആയിരിക്കും അല്ലേ അമ്മമ്മേ?
1: അല്ല മോളെ, ഓണത്തിന് രണ്ടു ദിവസം മുൻപേ വീട്ടില് അമ്മാവന്മാരും അമ്മായിയമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വരും. പിന്നെ ഒരു മേളം തന്നെയാ. മുറ്റത്താണെങ്കിൽ പിള്ളേരെല്ലാം വീട്ടിലെ പിള്ളേരും കാണും, അയലത്തെ വീട്ടിലെ പിള്ളേരും കാണും, എല്ലാരും കൂടെ ഊഞ്ഞാലാട്ടവും. കളി എന്ന് പറഞ്ഞാൽ പന്ത് കളി, തുമ്പയിട്ട് കളി, അങ്ങനെ എന്തെല്ലാം കളികളുണ്ടെന്നറിയാവോ? എല്ലാരും കൂടെ എന്തൊരു സന്തോഷമാ ഓണത്തിന്. നമ്മൾ പെരയ്ക്കകത്തും സന്തോഷം, വീട്ടു മുറ്റത്തും ഭയങ്കര സന്തോഷമായിരിക്കും. അന്നൊന്നും ഇന്നത്തെ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ലാവരും ഉണ്ടായിരുന്നു.
3: കേൾക്കുമ്പോ തന്നെ കൊതിയാവുക. നിങ്ങളുടെ അന്നത്തെ ഓണം എന്ത് രസമല്ലേ?
2: അമ്മൂമ്മയുടെ അമ്മയുടെയും ബാല്യകാലവും ഓണത്തിന്റെ ഒന്നും അത്രയും വരില്ലെങ്കിലും ഞങ്ങളുടെ ഓണം ഒട്ടും പുറകിലൊന്നുമല്ല. ഞങ്ങളുടെ കാലം രണ്ട് ലോകങ്ങൾക്കിടയിലൂടെ ആയിരുന്നു. അമ്മൂമ്മ പറഞ്ഞ പോലെ വയലും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനൊപ്പം ടിവിയും ഓണപരിപാടികളും കൂടി ഉണ്ടായിരുന്നു. ഓണക്കോട് കിട്ടിയാലോ കണ്ണാടിക്ക് മുമ്പിൽ പിന്നെ ഫാഷൻ ഷോയാ, കണ്ണാടിക്ക് വേണ്ടി രുക്കുമായിട്ട് ഭയങ്കര അടിയുവ. തിരുവോണം ആകുന്നവരെ അമ്മ അത് അലമാര് വെച്ച് അങ്ങ് പൂട്ടി വെക്കും, പക്ഷെ ഞങ്ങള് അമ്മ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടു നോക്കും.
0: ഞാനറിയാതെയോ? എനിക്കറിയായിരുന്നു, പിന്നെ ഞാൻ കാണാത്ത പോലെ നടിക്കുന്നതല്ലേ.
2: രാവിലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാരും വരും, പിന്നെ ഒരു ഉത്സവം തന്നെയാ. ആരാ കൂടുതൽ പായസം കുടിച്ചതെന്നും ഊഞ്ഞാലില് ഏറ്റവും കൂടുതൽ ഉയരത്തിൽ ആടുന്നത് ആരാണ്, അങ്ങനെ അങ്ങനെ എന്ത് രസമായിരുന്നു. പിന്നെ വൈകുന്നേരം എല്ലാരും വീട്ടിൽ മടങ്ങുമ്പോ ഒരു സങ്കടം, അടുത്ത ഓണനാളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അന്ന് തൊട്ട് തുടങ്ങും.
3: സത്യം പറഞ്ഞ ഈ ഓണനാളുകൾക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഓണപരീക്ഷ കഴിഞ്ഞ സ്കൂളിലെ ഓണപരിപാടി, മാവേലി, ഓണസദ്യ, ക്ലാസ്സിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, പിന്നെ പുതിയ ഡ്രസ് ഇട്ട് ഒരു സെൽഫി, അങ്ങനെ അങ്ങനെ ചില ഓണ നിമിഷങ്ങൾ മാത്രം. പക്ഷേ നിങ്ങളിപ്പോ പറയുന്നത് കേട്ടിട്ട് ഇപ്പോ ആഘോഷിക്കുന്നത് ഒരു ഓണമല്ല എന്നൊരു തോന്നൽ. എന്നാ എനിക്കും തുമ്പപ്പൂ നുള്ളാൻ പോണം, പൂക്കളെ വിടണം, ഊഞ്ഞാലാടണം, പിന്നെ അമ്മ പറഞ്ഞ പോലെ കസിൻസിനൊപ്പം കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കണം. ഒരു ദിവസമെങ്കിലും ഫോണൊക്കെ മാറ്റിവെച്ച് ഈ വർഷത്തെ ഓണമെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കണം.
2: അതിനെന്താ കൊച്ചു, ഇപ്പോഴും വൈകിട്ടൊന്നും ഇല്ല. ഇനിയുള്ള എല്ലാ ഓണവും നമുക്ക് നന്നായിട്ട് തന്നെ ആഘോഷിക്കാം. ബാ, നമുക്ക് പോയി പൂക്കളിടാം.
4: ഒരു വീട്ടിൽ നാല് തലമുറകൾ, നാല് ഓർമ്മകൾ. കാലം ഓരോരുത്തർക്കും ഓരോ കഥകൾ സമ്മാനിച്ചപ്പോൾ ആ കഥകളെയെല്ലാം ചേർത്ത് നിർത്തിയ മനോഹരമായ ഒരു വികാരമായി ഓണം. ഓർമ്മകളെ തലമുറകളിലേക്ക് കൈമാറുന്ന ജീവിതത്തിന്റെ ഏറ്റവും ഹൃദയസ്പർശിയായ യാത്ര. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടകം കാലം കടന്നൊരു ഓണക്കഥ. കഥ തിരക്കഥ ആവിഷ്കാരം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. കഥാപാത്രങ്ങൾ മുത്തശ്ശി സരസ്വതി, അമ്മ ബീന ഗുവേര, മകൾ ആതിര, ചെറുമകൻ വിജ്വൽ.

പ്രഭുവിന്റെ നൈർമല്യവും നിലവിളക്കിന്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121216800.

പാദം പതിഞ്ഞാണ്. മുല്ലപൂത്തു വണ്ടുകളെ സ്വരമുതിർക്കു ചുണ്ടുകളെ കുളിരിൻ നിലയം ഹൃദയം പാദം പതിഞ്ഞാണ്. ചൊടികളിൽ കവിതകൾ വിരിയുകയായി, മടുമല ഇതളുകൾ വിടരുകയായി,

ഇഷ്ടവും കുഞ്ഞു മനസ്സുകളുടെ കുസൃതിയും പാട്ടും കളിയും ചിരിയുമായി കുട്ടിത്താരങ്ങൾ ഒരുക്കുന്ന പൊന്നോണ വിരുന്ന് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ.

നിങ്ങൾക്കൊപ്പം ഓണവിശേഷങ്ങളുമായി റേഡിയോ സാന്ത്വന 90.4 FM. മറക്കാതെ കേൾക്കാം. തിരുവോണ ദിനത്തിൽ രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ രാത്രി 8 മണിക്കും. കാത്തിരിക്കാം കുട്ടിത്താരങ്ങളുടെ ഓണക്കുറുമ്പിനായി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെല്ലിൽ ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ ടെക് ബൈറ്റ്സിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു. ഞാൻ അഖിലും അനുപേട്ടനും ഇവിടെ ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആയിട്ട് സദ്യ ഒരുക്കുന്ന, വീട്ടിൽ കുടുംബക്കാരൊക്കെ എത്തി കാണും, നിങ്ങൾ സദ്യ ഒരുക്കുന്നതിൻ്റെ തിരക്കത്തിലും പൂക്കൾ ഇടുന്നതിൻ്റെ തിരക്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ നമ്മുടെ ടെക് ബൈറ്റ്സിൻ്റെ കുറെ ഒരു എപ്പിസോഡുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മൾ യൂഷ്വൽ ടെക് ബൈറ്റ്സിൽ നിന്ന് പുറത്ത് വന്നിട്ട്
7: വ്യത്യസ്തമായി
6: നമ്മൾ ഇന്ന് മീൻസ് ഈ ഗാഡ്ജറ്റിൻ്റെ യുഗത്തിൽ നമ്മളെ കുട്ടിക്കാലം മുതൽ ഈ ഒരു കാലഘട്ടം വരെ വന്നപ്പോൾ ഉള്ള നമ്മളെ ടെക്നോളജി യുഗത്തിൽ വന്ന ചില മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ടെക് ബൈറ്റ്സ് അവതരിപ്പിക്കാൻ
7: പോകുന്നത്. ഓണം ടെക്നോളജിക്ക് മുമ്പും ടെക്നോളജിക്ക് ശേഷവും.
6: എക്സാക്ട്ലി, എക്സാക്ട്.
7: കാരണം നമ്മൾ 80s തൊട്ട് 2000 വരെ ഉണ്ടായിരുന്ന ഓണം പോലെ അല്ല 2000-ന് ശേഷമുള്ള ഓണം.
6: അതെ,
7: പണ്ടൊക്കെ നമുക്ക് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഓരോ സെക്ഷൻ ബൈ നമുക്ക് പറഞ്ഞു
6: പോകാം, ഓരോ സെക്ഷൻ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോ നമുക്ക് ഉദാഹരണത്തിന് ഒരു 80s കാലഘട്ടം മുതലുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങാം.
7: അപ്പോ
6: മീൻസ് ഞാനിപ്പോ എന്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യം പറയുന്നുണ്ട്. ഞാനിപ്പോ കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് എന്റെ ഏറ്റവും വലിയൊരു കൗതുകവും സന്തോഷവും ഒക്കെ വെച്ചാല് ഓണമാകുമ്പോ മെയിൻലി നമ്മളെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വെക്കേഷൻ കിട്ടുന്ന ഒരു ടൈമാണ്. എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്തകളാണത് കേട്ടോ. അപ്പോ എക്സാം മീൻസ് വെക്കേഷൻ വരുന്നു. വെക്കേഷൻ വന്ന് ചിലപ്പോ നമ്മള് കുടുംബ വീട്ടിലോട്ടൊക്കെ പോകും, അപ്പനും അമ്മയുള്ള വീട്ടിലോട്ടൊക്കെ പോകും. അവിടുത്തെ ഓണം സെലിബ്രേഷൻസ് കാര്യങ്ങൾ, ഇപ്പോ അവിടെ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുക, നമ്മളെ കുളങ്കര മത്സരം, പിന്നെ പാട്ട് പാടുന്നത്, അങ്ങനെയുള്ള പരിപാടി, വടംവലി, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നമ്മൾ ആഘോഷിച്ചോണ്ടിരുന്നത്. അപ്പൊ അതില് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും ആ ഒരു സമയം എത്താനും. അന്ന് നമ്മള് ഈ പറഞ്ഞില്ല, നമുക്ക് വേറെ എൻഗേജ്മെന്റ്സ് ഒന്നുമില്ല, നമ്മള് ഫോണില്ല, അങ്ങനെ സോഷ്യൽ മീഡിയ പരിപാടികൾ ഒന്നുമില്ല. നമ്മള് നാട്ടിൽ വരുന്നതും ഈ കളികളിൽ എൻഗേജ്ഡ് ആയി നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ അനുപേട്ടൻ, അനുപേട്ടന്റെ ഒരു ചിന്തയിൽ നിന്ന് പറയും, ഈ ഒരു കാലഘട്ടമായിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ വന്ന ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ടല്ലേ?
7: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ആദ്യം തന്നെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അഖില് പറഞ്ഞ പോലെ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും, എങ്കിലും കുറച്ച് സമയം ഞങ്ങളുടെ ടെക് ബൈറ്റ്സ്, പുതിയൊരു രീതിയിലുള്ള ടെക് ബൈറ്റ്സ്, ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ടെക് ബൈറ്റ്സ് കേൾക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അപ്പം പറയുമ്പോഴേ ശരിക്കും ഓണം എന്നുള്ള എന്റെ 80s കാലഘട്ടങ്ങളിലാണ്. അപ്പൊ അഖില് പറഞ്ഞ പോലെ തന്നെ എക്സാം എല്ലാം കഴിഞ്ഞു. അത് മാത്രമല്ല, നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴത്തെ പോലത്തെ എനിക്ക് തോന്നുന്നു ഈ മാറി വന്ന കാലാവസ്ഥയെക്കാൾ കൂടുതൽ കർക്കിടക മാസം കഴിഞ്ഞ നല്ല മഴയാണ്. മഴ കഴിഞ്ഞിട്ട് വരുന്ന ഒരു വെയിലുണ്ട്, അത് ഓണ വെയിൽ എന്ന് അന്നൊക്കെ ആൾക്കാർ പറയുന്ന ഓണ വെയിൽ എന്നാണ്.
6: ശരിക്കും നമുക്ക് ആ ഒരു ചേഞ്ച് നേച്ചറിൽ അറിയാൻ പറ്റും,
7: പെട്ടെന്ന് അറിയാൻ പറ്റും.
6: വെയിൽ ഉണ്ടെങ്കിൽ പോലും അതിന് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കുളിർമ തരുന്ന വെയിലാണ്.
7: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, വരമ്പിലൊക്കെ ഈ തുമ്പപ്പൂ, ഞാൻ എനിക്ക് ഈ തുമ്പപ്പൂ എന്താണെന്ന് പണ്ടാറ് അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് മാത്രമല്ല, വെളുത്ത പൂക്കള് അതിങ്ങനെ പൂത്ത് നിൽക്കും. അപ്പൊ ഇത് പണ്ട് എന്റെ ചേട്ടന്മാരൊക്കെ എടുത്ത് ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ വായിൽ വെച്ച് അതിൻ്റെ അത്

0: എടുത്ത് കഴിക്കുന്ന കണ്ടു. അപ്പൊ എന്റെ ആദ്യത്തെ ഓർമ്മ ഈ തുമ്പപ്പൂ പറിക്കില്ല. അപ്പം നമ്മള് എക്സാം കഴിഞ്ഞിട്ട് അച്ഛന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും എല്ലാം മാറി മാറി പോകും. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികൾ ഞങ്ങളുടെ കസിൻസ് ഒക്കെ ഒരുപാട് പേരുണ്ട്. നമ്മളുടെ സോഷ്യൽ മീഡിയ അതാണ് ആക്ച്വലി. പിന്നെ നമ്മുടെ മൂത്ത ചേട്ടന്മാരുണ്ട്, അവർക്കൊക്കെ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഈ ഓണ സമയം ആകുമ്പോഴാണ് ഈ ക്ലബ്ബുകളൊക്കെ കൂണ് പോലെ പൊട്ടി മുളച്ച് അവരുടെയൊക്കെ വാർഷികം ആഘോഷങ്ങളെല്ലാം. അപ്പൊ ഞാൻ കണ്ടിട്ടില്ലാത്ത കളികൾ തലേണയടി, സ്പൂണില് മറ്റേ കാരണം ആൾക്കാർ അന്ന് നമുക്ക് ഗാഡ്ജറ്റിനെ കുറിച്ച് ഒരു ചിന്ത പോലും എന്നുവെച്ചാൽ നമ്മളുടെ സ്വപ്നങ്ങളിലെങ്ങും ഇല്ല. നമ്മളൊരു ക്യാമറ പോലും കാണുന്ന ഏതെങ്കിലും ഫോട്ടോഗ്രാഫറിന്റെ കയ്യില്ല.
1: വളരെ റെയർ ആയിട്ടാണ് കല്യാണത്തിന്
0: യക്ഷിക്കാടൊക്കെ.
1: അതെ അതെ, അതിൽ വേറൊരു കൗതുകം എന്ന് വെച്ചാല് ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത് എപ്പൊ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ പോലും നമുക്കില്ല.
0: കിട്ടുമ്പോ നമ്മള് കാണും.
1: അതെ,
0: അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടുകയോ അങ്ങനത്തെ ടെൻഷനുകളൊന്നും
1: ചോദിച്ചുകൊണ്ടിരിക്കുക ഫോട്ടോ കിട്ടിയ.
0: അതെ അതെ, അങ്ങനൊന്നും ഇല്ല. അപ്പൊ അതാണ്. അപ്പം ആ ഒരു നമ്മൾ ശരിക്കും ഓണം വെക്കേഷൻ ആകാനായിട്ട് കാത്തിരിക്കും. ആനുവൽ വെക്കേഷനേക്കാൾ കൂടുതൽ ഓണം വെക്കേഷൻ ആണ്. കാരണം ഫാമിലിയിലെ ഫുൾ റിലേറ്റീവ്സ് ആ കുടുംബ വീട്ടിൽ കൂടുക എന്നുള്ളതാണ് നമ്മുടെ ത്രില്ല്.
1: അതെ,
0: അതിന്റെ കൂട്ടത്തിൽ കഥകൾ പറയുക, പിന്നെ അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയും പിന്നെ വല്യമ്മമാരുടെ ഒക്കെ കൂടുതലിരുന്ന് കഥകൾ പറയുക, ഓണത്തിന്റെ കഥകൾ പറയുക. അപ്പൊ നമ്മളുടെ ട്രഡീഷൻ, നമ്മളുടെ കൾച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള റൂട്ടിലേക്ക് നമ്മൾ ശരിക്കും എത്തിപ്പെടുന്ന അവിടെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഇപ്പൊ ശരിക്കും നമ്മുടെ ഗൂഗിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് എന്നൊക്കെ പറയാൻ നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ആയിരുന്നു. കാരണം അവിടെ നിന്ന് കേൾക്കുന്ന കഥകൾ ആ റീൽസ് ആണ്, അന്നത്തെ ആ കഥ കുഞ്ഞു കഥകളാണ്
1: നമ്മളെ ഫോം
0: ചെയ്യുന്നത്. അതെ, നമ്മളുടെ ഫോർമേഷൻ ശരിക്കും അതിന്റെ അകത്താണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും നമ്മൾ ഇപ്പം എവിടെ പോയാലും നമ്മൾ മാളുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സോഷ്യൽ ഗ്യാതറിംഗിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ മലയാളം സംസാരിക്കുന്നത് തന്നെ വളരെ വിരളമാണ്. എല്ലാവരും ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് മലയാളി ആണെന്നുള്ളൊരു തോന്നൽ. കാരണം അവിടെ തന്നെ ശരിക്കും നമ്മളുടെ ഐഡന്റിറ്റി ലാക്ക് ഉണ്ടായി കഴിഞ്ഞു. അവര് മലയാളിയാണോ അതോ ഇംഗ്ലീഷുകാരനാണോ, ദേ ഡോ ആക്ച്വലി ദേ കനോട്ട് ഡിഫറൻഷിയേറ്റ് ഫ്രം ബോത്ത്. അതാണ് പ്രശ്നം. അപ്പൊ പക്ഷെ നമ്മളുടെ കാലഘട്ടങ്ങൾ അങ്ങനല്ല. നമ്മൾ മലയാളിയാണ്, നമ്മൾ മഹാബലി അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നത് മഹാബലിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ്. മഹാബലി എന്ന് പറഞ്ഞൊരു രാജാവ് കേരളം ഭരിച്ചിരുന്നു എന്നൊക്കെ ഉള്ള നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഐഡന്റിറ്റി പിന്നെയും പിന്നെയും റൂട്ടഡ് ആകുക.
1: പക്ഷെ
0: ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി നമ്മളെ അത് എന്തോ ഒരു എന്താ പറയുന്ന ഒരു ദൗർഭാഗ്യം എന്ന നിലയില് ടെക്നോളജി നമ്മളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത്രത്തോളം നമ്മൾ ഡിസ്റ്റന്റ് ആയി പോയി എല്ലാവരിൽ നിന്നും. ഇപ്പോഴത്തെ ഓണം ശരിക്കും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന കുറെ ചേഷ്ടകൾ മാത്രമാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് നമ്മൾ പുതിയ നമുക്ക് കാശില്ലെങ്കിൽ ലോൺ എടുത്ത് നമ്മൾ പുതിയ കുറെ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഉടുപ്പുകൾ എടുത്തിരുന്നു. പിന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത കളങ്ങൾ നമ്മൾ ഉണ്ടാക്കി എടുത്തിരുന്നു, യൂട്യൂബിലൊക്കെ നോക്കി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അത് ശരിക്കും ഓണത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഇതില് കേ കിട്ടാൻ
1: വേണ്ടിയിട്ട് അല്ലെങ്കിൽ
0: മാത്രം ചെയ്യുന്ന കാര്യങ്ങളായി മാറി.
1: പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാല് ഞാൻ എന്റെ ഓർമ്മകളാണ് ഞാൻ പറയുന്നത്. കാര്യം വീട്ടില് മെയിൻ ആയിട്ടുള്ള സംഭവം ഈ വെക്കേഷൻ ആവുന്നു എന്നുള്ള കാര്യം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഭവം നമുക്ക് കൈനീട്ടം കിട്ടുന്നത്
0: അല്ലേ.
1: വീട്ടിലെ അപ്പൂപ്പൻ അമ്മൂമ്മ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചിയൊക്കെ ഉണ്ടെന്നു അവരുടെ കൈന്നുള്ള കൈനീട്ടം, വല്യച്ഛന്മാരുണ്ടെങ്കിൽ അവരുടെ കൈനീട്ടം. നമ്മളിത് കൂട്ടി വെക്കുക, ഇത് കൂട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് എന്തൊക്കെ വാങ്ങാം ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മൾ പോകും. ആ സമയത്ത് ഈ പറഞ്ഞാൽ നമ്മൾ വീട്ടിലാണ് ഫുൾ ടൈം. ചിലപ്പോ ചിലർ ഇപ്പൊ എന്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ ഉത്രാടം, തിരുവോണം, അവിട്ടം ഇതെല്ലാം ഓരോ വീടുകളിലാണ്. ഇപ്പൊ തിരുവോണം മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും അനിയനും ഫാമിലി ആയിട്ട് പോകും. ഉത്രാടം അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ആഘോഷം ഇല്ലെങ്കിലും ഓണത്തിന്റെ പ്രിപ്പറേഷൻ ആണ് ഉത്രാടത്തിന് നടക്കുന്നത്. മൂന്നാം ഓണത്തിന് മാമന്റെ വീട്ടിലായിരിക്കും, മറ്റത് ചേച്ചിയുടെ വീട്ടിലായിരിക്കും. അങ്ങനെ അങ്ങനെ ഓണം മാറി മാറി മാറി ആയിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ഓണം ഉണ്ടോ എന്നുള്ളത് ആക്ച്വലി
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാരും ഭയങ്കര ന്യൂക്ലിയർ ആയി, പിന്നെ എല്ലാരും ഈ ഫോണിന്റെ പുറകെയായി. കാരണം ഗാഡ്ജറ്റ്സ് വന്നതോടുകൂടി ഗാഡ്ജറ്റ്സ് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മള് ശരിക്കും ടെക് ബൈറ്റ്സിന്റെ അത് നമ്മൾ ഗാഡ്ജറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഗാഡ്ജറ്റ്സിന്റെ ഒരു ദൂഷ്യവശമാണ് നമ്മൾ കാണുന്നത്. എന്ത് ഇപ്പൊ ഓണം മാത്രമല്ല, ക്രിസ്മസ് ആയാലും ശരി, വേറെ എന്ത് ദീപാവലി ആയാലും ശരി, എല്ലാരും ഫോണിന്റെ
1: പുറകിലാണ്.
0: കാരണം ഫോണിന്റെ അകത്ത് ക്യാമറയുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ സെൽഫ് വാലിഡേഷൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ഹായ് ഹൂയ് പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കി എല്ലാവരുടെയും ചിന്തകളായി മാറി. അപ്പൊ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓണത്തിന്റെ ആ ഒരു എസൻസ് എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക ഒത്തുചേരലാണ്. ഇപ്പം അഖിൽ പറഞ്ഞ പോലെ ഞാൻ എന്റെ ഓർമ്മയെ ശരിയാണെങ്കിൽ എന്റെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേട്ടൻ വന്ന് അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വെക്കേഷൻ കഴിയുമ്പോൾ തന്നെ അതിന്റെ പുറകെയാണ് അച്ഛനും അമ്മയും വരുന്നത്. അപ്പൊ ഈ പിന്നെ ഫ്രീഡം ആണ്. അപ്പൊ ഇത് പക്ഷെ എത്ര കുട്ടികൾ ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര, കാരണം എല്ലാവരും ന്യൂക്ലിയർ ആണ് അവരവരുടെ ഫാമിലി.
1: എല്ലാവരും തിരക്കിലായി.

0: എല്ലാരും പിന്നെ ഫോൺ പിടിച്ചോണ്ടിരിക്കുക, പിന്നെ ഫേസ്ബുക്ക് നോക്കുക, യൂട്യൂബ് നോക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക. കുട്ടികളെല്ലാം ആ ഒരു ലെവലിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ആ ഒരു സീസൺഡായി കഴിഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അവരുടെ പാരന്റ്സിനും കഴിയുന്നില്ല, അവർക്കും പറ്റില്ല. കാരണം പാരന്റ്സ് ഓൾറെഡി ഇതിന്റെ അകത്ത് ഗ്ലൂഡ് ആണ്, സ്ക്രീൻസിന്റെ അകത്ത് ഗ്ലൂഡ് ആണ്. അപ്പൊ അവര് ശരിക്കും അവര് ഇപ്പം ഒരു ഹോട്ടൽ ഇപ്പം മറ്റേ സദ്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമോഷനാണ്. സദ്യയുടെ രുചി മാത്രമല്ല, സദ്യ ഉണ്ടാക്കുന്നതും മണവും തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമാണ് സദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് സദ്യയുടെ നമ്മൾ സദ്യവട്ടങ്ങൾ കഴിക്കുമ്പം ആ നമ്മൾ ഉണ്ടാക്കിയ ഫീലിന്റെ ആ ഒരു ഇമോഷൻ, കുഞ്ഞുങ്ങൾ പോലും അതിനകത്ത് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ ഈ പറഞ്ഞാണെങ്കിൽ പച്ചമുളക് കൊണ്ടിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറികൾ കൊണ്ടിടാനോ അല്ലെങ്കിൽ കൊണ്ടുവെക്കാനോ വിളമ്പാനോ ഒക്കെ എല്ലാവരും സഹായിക്കും. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ശരിക്കും ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ പോയി സദ്യവട്ടം കഴിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ദേ ആർ ഈറ്റിംഗ് ഫോർ സംതിങ് അല്ലെങ്കിൽ ആ ഒരു ഓണം ആയതുകൊണ്ട് ഞങ്ങൾ സദ്യ കഴിക്കുന്നു എന്നുള്ളൊരു ഫീൽ മാത്രമേ ഉള്ളൂ.
1: ഇത് മാത്രമല്ല ബേട്ടാ, ഇപ്പോ നമ്മളിപ്പോ ഫാമിലി റിലേറ്റീവ്സ് ഉള്ള അവർ അവരെന്തായാലും വരും, നമ്മുടെ ആ കാലഘട്ടത്തിൽ ഓണത്തിൽ അവരെന്തായാലും ഉണ്ട്. പക്ഷെ അത് കൂടാതെ നമ്മളെ നെയ്ബർഹുഡും ഉണ്ട്, നമ്മൾ അയൽപക്കക്കാരും. ഇതിപ്പോ ഓണം ആഗോ മീൻസ് ഓണമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും
0: തീർച്ചയായിട്ടും
1: ഇവര് നമ്മളുമായിട്ട് ക്ലബ് ചെയ്യും.
0: അതെ അതെ അതെ അതെ. അല്ല, അത് ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഞങ്ങൾ എന്റെ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞ കോളേജ് ഡേയ്സ് ഒക്കെ ആയപ്പം, അതായത് പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പം ശരിക്കും നമ്മുടെ ഒരു ഒരു നഗരമുണ്ട്, നമ്മളുടെ ഒരു അന്ന് നഗരം വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. അപ്പൊ ആ ഏരിയയിലുള്ള എല്ലാരും കൂടെ ചേർന്നിട്ടാണ് പൂക്കൾ ഇടുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ എല്ലാരും കൂടെ ക്യാഷ് ഷെയർ ചെയ്യും, പൈസ ഇട്ടിട്ടാണ് പൂവ് മേടിക്കുന്നത്, പൂക്കളെ അറേഞ്ച് ചെയ്യുന്നത് എല്ലാം. പിന്നെ ഓണത്തിന് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അവിടുത്തെ ആ ലോക്ക, പക്ഷേ അത് ഒരു സോഷ്യൽ മീഡിയക്കകത്തും കിട്ടാത്ത ഗ്രാറ്റിറ്റ്യൂഡും ഹാപ്പിനെസ്സും ആണ് നമുക്ക് ശരിക്കും അങ്ങനത്തെ നേരിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപഴകളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളുടെ അസ്തിത്വം അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ അത് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ടെക്നോളജി വന്നത്, ടെക്നോളജി വന്നത് ശരിക്കും നമുക്കൊരു അബദ്ധമായി പോയി എന്നുള്ളൊരു ഫീലാണ് ശരിക്കും ഇപ്പൊ എല്ലാവർക്കും.
1: അതെ, ഈ ചില കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ നല്ലതിനായിരുന്നോ ചീത്തക്കാണോ നമുക്ക് അറിഞ്ഞുകൂടാ. അത് ചിലപ്പോൾ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള മാറ്റമായിരിക്കാം, പക്ഷെ എവിടേക്കോ ചില നഷ്ടം നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും.
0: തീർച്ചയായിട്ടും അത് ഇനി പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് അതുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും നമുക്കൊക്കെ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട്.
1: അതെ അതെ.
0: കാരണം പഴയ കാലത്തെ ഓണം ഒരിക്കൽ കൂടി തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഓണം മാത്രമല്ല, ദീപാവലി ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം ഈ സെലിബ്രേഷൻസ് എല്ലാം നമുക്ക് ഈ പഴയ കാലത്തെ പോലെ കൂട്ടായ്മകളിലൂടെ നമ്മളുടെ ബന്ധങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന ഇമോഷൻസും നമുക്കുണ്ടാകുന്ന ഫീലിങ്സും നമ്മളുടെ ആ ഒരു മൊത്തത്തിനുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡിനുണ്ടാകുന്ന ചേഞ്ചുകൾ പോലും അതേപോലെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ശരിക്കും നമ്മൾ ആലോചിച്ചു. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയണ്ടേ, എനിക്ക് തോന്നുന്നു നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയം,
1: കൂട്ടായ്മകളുടെ ഓണമാണ്, നമുക്ക് അതിലേക്ക് തന്നെ അടുത്ത ഒരു സെക്ഷനിലേക്ക് കയറാം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പിന്നീട് എനിക്ക് ഓർമ്മ വരുന്ന ചില കാര്യം വെച്ചാല്, ഇപ്പോ പൂക്കളം ഇടുന്നതിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ആ സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മള് ഇന്നത്തെ കാലം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പലരും പൂക്കളം ഇടാൻ തയ്യാറാവുന്നത് തന്നെ. അന്ന് നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് കിട്ടുന്ന പോലാണ് ഓണത്തിന് പൂക്കളം. ഇപ്പൊ അത്തം തുടങ്ങി തിരുവോണം വരെ പൂക്കളം ഇടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലെ. രാവിലെ പോവുക, ചില വീടുകളിൽ ചിലർ പൈസ കൊടുത്ത് പോവാങ്ങും. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ചെടികളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വട്ടത്തിൽ ഒരു സംഭവം സെറ്റ് ചെയ്ത് അതിനകത്ത് പല കളറിലുള്ള പൂക്കൾ ഇട്ടാൽ പോലും നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് മാറി ഈ പറഞ്ഞ പോലെ മത്സരങ്ങൾ നടക്കുന്നു. എന്നിരുന്നാൽ പോലും അതിലുപരി എല്ലാവർക്കും ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അത്തപ്പൂവിന്റെ പൂക്കൾ ഇട്ടിരുന്ന ഒരു സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതിനകത്താണ് സന്തോഷം. പണ്ട് എല്ലാവരും കൂടി ഇരുന്ന് പൂ ഇരുത്തിരുത്തിടുന്ന ആ ഒരു സമയം, അപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന സന്തോഷം, അത് കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് ഡിസൈനൊക്കെ വരച്ച് ഒരുമിച്ചിരുന്ന് പൂക്കളം ഇടുന്നതിന്റെ സന്തോഷം, അതിലായിരുന്നു ഒരുപാട് സന്തോഷം. ഇപ്പൊ നമ്മള് ഈ ഫോട്ടോ എടുക്കുക, സോഷ്യൽ മീഡിയയിൽ ഇടുക, അതിലേക്കെന്നുള്ള രീതിയിൽ ഇതങ്ങ് ഷിഫ്റ്റ് ആയി.
2: അതെ, തീർച്ചയായിട്ടും. അല്ല, ഇപ്പൊ ശരിക്കും എല്ലാം ഒരു കണ്ടന്റിഫിക്കേഷനിലേക്ക് മാറി. എന്തും കണ്ടന്റിഫിക്കേഷനിലേക്ക്
1: പോകുന്നതായ ഒരു വാക്കാണല്ലേ,
2: അത് കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെങ്കിലും എങ്കിൽ പോലും ഈ എല്ലാം ഒരു കണ്ടന്റ് ആണ്. ഒന്നെങ്കിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ കണ്ടോണ്ട് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക്, ഇതൊരു കണ്ടന്റ് ആണ്
1: നമ്മൾക്ക് വേണ്ടി എന്നുള്ള കാര്യം മറന്നു പോകുന്നു.
2: തീർച്ചയായിട്ടും ഈ കണ്ടന്റ് കൊണ്ട് ആർക്കൊക്കെയോ പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളൊരു ഫീലിലാണ് എല്ലാവരും ഈ കണ്ടന്റ് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ശരിക്കും നമുക്ക് മനസ്സിലുണ്ടാകുന്ന സന്തോഷമോ അല്ലെങ്കിൽ വികാരമോ ഒന്നും ഈ കണ്ടന്റുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അത് നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് പണ്ടൊക്കെ ഈ പൂക്കളത്തിൻ്റെ പാറ്റേൺ പോലും നമുക്ക് അറിയില്ല. വലിയ ആൾക്കാർ വരച്ചു തരുന്ന പാറ്റേൺ ആണ് നമ്മൾ അതിൻ്റെ അകത്ത് പൂ, നമ്മൾ നമ്മളുടേതായ പിന്നെ കളർ സെൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൂക്കളമാണ് അത്.
1: അതെ,
2: അത് കറക്റ്റാണോ തെറ്റാണോ അല്ലെങ്കിൽ അതിന് ഭംഗിയുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല.
1: അതെ,
2: അതാരും പറയുന്നില്ല. അഥവാ ചിലപ്പം പറഞ്ഞാൽ തന്നെ വലിയവരെ മൂത്തവരെ, ചിലപ്പോൾ നമ്മളുടെ അപ്പൂമാരോ അമ്മൂമാരോ ഒക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് അമ്മൂമാരാണ് പറയുന്നത്, അതിൻ്റെ കളർ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു കൊള്ളാമായിരുന്നു എന്നൊക്കെയുള്ളു. അപ്പൊ നമ്മുടെ വാലിഡേഷൻ അവിടെ തീരുകയാണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഞങ്ങളുടെ പൂക്കളമാണ് ഇപ്പോഴത്തെ. പക്ഷെ ഇപ്പോഴത്തെ പൂക്കളത്തിന് ഇപ്പൊ പറഞ്ഞ കണക്ക് പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂക്കളത്തിന്റെ ഫോട്ടോസ് കിട്ടും, പാറ്റേൺ കിട്ടും. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ 5 മിനിറ്റ്.
1: അപ്പൊ അത് മാറി, ഇപ്പൊ AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത്.

0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പല മോഡൽസ് ഉണ്ടല്ലോ. അപ്പം മറ്റ് ഇപ്പം യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് 2 സെക്കൻഡ് കൊണ്ട് 3 സെക്കൻഡ് കൊണ്ട് എങ്ങനെ പൂക്കളം സെറ്റ് ചെയ്യാം എന്നുള്ള എൻ്റെ ട്യൂട്ടോറിയൽസ് ഉണ്ട്. അന്നൊന്നും ട്യൂട്ടോറിയലുകളും ഇല്ലാതെ അത് നമുക്ക് ശരിക്കും മൂത്തവരൊക്കെ പറഞ്ഞു തരുന്ന ഐഡിയ.
1: എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ഇങ്ങനെ പൂക്കളം ഇടുന്ന ടൈമിൽ അച്ഛൻ ഇങ്ങനെ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ വന്നിരുന്നിട്ട് പോനെ അവിടെ അല്ല ആ നിറം അവിടെ ഇടാൻ പാടില്ല, ഇത്ര കളങ്ങൾ വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞു
0: തരുന്നത്.
1: അപ്പൊ നമ്മൾ സംശയം ചോദിക്കുമ്പോൾ ഇവരൊരു ഒരു കഥ പോലാണ് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്.
0: കൃത്യമായിട്ടും അത് ഞാൻ എനിക്കിപ്പോഴും അറിയാം. എന്റെ ചേച്ചിമാരൊക്കെ ഈ നൂലിന്റെ അകത്ത് നൂല് പിടിച്ചിട്ടെ ചോക്കറ്റത്ത് കെട്ടിയിട്ട് സർക്കിൾ വരയ്ക്കുന്നത്, അതും കളർ ചോക്സ്, അതായത് ഏത് കളർ വേണമെന്നുള്ളതിനെ കളർ ചോക്ക് വെച്ചിട്ട് ആ മാർക്ക് ചെയ്യും, അവിടെ ഇങ്ങനെ മാർക്ക് ഇന്ന കളർ അവിടെ വേണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് എന്നിട്ട് ഈ പൂ ഇറുക്കുന്നതിന്റെ അകത്ത് തന്നെ നമ്മള് മറ്റേ ജമന്തിയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പിച്ചി എടുക്കുക.
1: അപ്പൊ
0: നമ്മൾ എളുപ്പത്തിന് പിച്ചി എടുക്കുമ്പോ ഇതെല്ലാം പൊടിഞ്ഞു പോകും, അപ്പൊ അടി കൊള്ളും, അടി അങ്ങനെ എല്ലാം ഇറുക്കണ്ട ഇങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് ഇപ്പോഴത്തെ ജനറേഷനെ അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ, കാരണം ഇപ്പൊ തന്നെ നമ്മൾ പൂക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൂക്കളത്തിന് വേണ്ടിട്ടുള്ള ഒരു കൊട്ട പൂവ് കിട്ടും, അതെല്ലാം ഇറുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ചുമ്മാ കൊണ്ട് കിട്ടാ മതി. അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ഗ്രാറ്റിഫിക്കേഷനാ കിട്ടുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഉള്ള നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളുടെ നമ്മളൊരു ഒരു സെഗ്മെന്റ് എടുക്കണം ഫാഷൻ. ഓണത്തിന് നമ്മള് എന്റെയൊക്കെ ഓർമ്മയില് എനിക്ക് പുതുതായിട്ട് ഉടുപ്പ് മേടിക്കുന്ന സമയം ഓണക്കോടി എടുക്കുന്നത്, അത് കാരണം ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട്
1: സത്യം ഒരു വർഷം ഡ്രസ് കിട്ടുന്നത് ഈ
0: ഓണക്കോടിയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു 3-4 എടുക്കും,
1: ഓണക്കോടിക്കും ബർത്ത്ഡേക്കും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഡ്രസ്.
0: അതെ അതെ, അപ്പൊ അതൊരു ഫീലാ. അപ്പൊ അതിന് നമ്മൾ കാത്തിരിക്കും, അതിന്റെ ഒരു മണമുണ്ട് ഈ പുതിയ ഡ്രസ് വന്ന് നമ്മൾ അലമാരി മണം.
1: പണ്ടെന്നൊക്കെ പറഞ്ഞാല് എനിക്ക് വന്ന അച്ഛനമ്മമാരുടെ കൂടെ, അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഡ്രസ് എടുക്കുന്നത്. അന്ന് റെഡിമെയ്ഡ് എടുക്കുന്ന മീൻസ് എന്റെ കാര്യമാണ്, റെഡിമെയ്ഡ് എടുക്കുന്ന കുറവാ, നമ്മൾ ഡ്രസ് എടുത്തിട്ട് കൊണ്ട്
0: തയ്പ്പിക്കുക.
1: അപ്പൊ ഇത് നേരത്തെ കൂട്ടി ചെയ്തിട്ട് ഈ ഓണത്തിന് കിട്ടാനായിട്ട് വെയിറ്റ് ഇരിക്കും. ചില സമയങ്ങളിൽ തിരക്ക് സമയത്ത് തയ്ച്ചു തീരത്തില്ല, ഞാൻ ടൈലറിംഗ് ഷോപ്പിൽ പോയിരുന്നു തയ്ച്ച് ഓർമ്മയുണ്ട് എനിക്ക്.
0: അല്ല, അത് ഇട്ടോണ്ട് പോകുമ്പോൾ നമ്മൾ അത് ഇട്ടോണ്ട് പോയി ബാക്കി നമ്മളുടെ നമ്മളുടെ കസിൻസിന്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് അതിനൊരു വാലിഡേഷൻ ഭയങ്കര ഫീലാണ്.
1: അതെ അതെ,
0: അപ്പൊ അത് അതിനൊരു മണമുണ്ട്, അത് ഇപ്പോഴും നമ്മൾ മടക്കി വെക്കുമ്പോൾ ഓണത്തിന്റെ മണമാണ് അതിന്.
1: വേറൊരു കാര്യം, നമ്മള് ഇന്നത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് ഈ ഡ്രസ് ഇടുന്നത് നമ്മളെ സന്തോഷത്തിനാ, ഇത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോ എത്ര നന്നായി ഇരിക്കും എന്ന രീതിയിലാണ് നമ്മൾ ഡ്രസ്
0: കമ്പയർ ചെയ്തിട്ടാ. എന്നെ മറ്റേ എന്റെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ എന്റെ ഫോളോവറിനോ ഇത് ഇഷ്ടപ്പെടുക എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഡ്രസ് ഇടുന്നത്. അത് മാത്രല്ല, ഫാഷൻ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അജിയോ, ഇപ്പൊ ഓൺലൈനിൽ തന്നെ അജിയോ മിന്ത്ര ഒരുപാടുണ്ട്, മീഷോ, ഇവരെല്ലാരും ഈ പറഞ്ഞാണ് കമ്പീറ്റ് ചെയ്യാണ്. അവർക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഓണം സീസണാണ് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽസ് പോകുന്നതെന്നുള്ള കാര്യം. കൂടാതെ തന്നെ നമ്മുടെ ഓഫ്ലൈനിൽ ടെക്സ്റ്റൈൽസ് ഒരുപാട് പേര്, അവരും ഈ പറഞ്ഞ പോലെ ഓണത്തിന് ഡിസ്കൗണ്ടും കാര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ക്യാമ്പയിൻ വഴിയാണ് നമ്മളുടെ വസ്ത്ര ധാരണത്തെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ പണ്ടങ്ങനല്ല, നമുക്ക് ഇഷ്ടമുള്ള പോയ ഡ്രസ്സ് നമ്മളും പോയി സെലക്ട് ചെയ്തെടുക്കുകയാണ്, നമുക്ക് കമ്പാരിസൺ അല്ല. ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡ് ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പോയത്.
1: അപ്പൊ അതുപോലെ തുണിക്കടകളിൽ പോയി ഡ്രസ്സ് തെരഞ്ഞെടുക്കുന്ന ഒരു രീതി.
0: അതെ അതെ,
1: ഞാൻ ഇന്നത്തെ സമയത്ത് ഞാൻ ആക്ച്വലി തുണിക്കടയിൽ പോയി ഡ്രസ് എടുത്ത ഒരു കാലം മറന്നു.
0: അതെ അതെ,
1: ഡ്രസ് ഇടാ ഇപ്പൊ ഇന്ന ദിവസം ഒരു ഡ്രസ്സ് വേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അപ്പോഴേ ഓൺലൈൻ കയറുക,
0: ഓർഡർ ചെയ്യുക,
1: നോക്കുക നമുക്ക് പറ്റുന്ന സ്റ്റൈല് സെലക്ട്
0: ചെയ്യുക.
1: ഇന്ന് പണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടകളായ കടകൾ കയറിയും ചിലപ്പോ വില ഒരു കാരണമായിരിക്കാം, ഡിസൈൻ കാര്യമായിരിക്കാം.
0: അതെ അതെ, അല്ല അന്നൊക്കെ ശരിക്കും ബിസിനസ്സുകൾക്കും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഓണം എന്ന് വെച്ചാൽ. ഇപ്പം ആ ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മളെ സിസ്റ്റേഴ്സിൻ്റെയും എൻ്റെ പെങ്ങന്മാരുടെയും എൻ്റെ ചേച്ചിമാരെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഈ പിന്നെ കസവിൻ്റെ ബ്ലൗസും സ്കേർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ കാണുമ്പോൾ ഉള്ള ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഫീല് ഇപ്പം നമുക്ക് കിട്ടാം. ഇപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇതിന് വേണ്ടിയിട്ട് ഒരു കസവ് സാരി ഉടുത്ത് ഒരു ഫോട്ടോ ഇട്ട് ഒരു വീഡിയോ ഇട്ട് മാറുക എന്നുള്ളതല്ലാതെ ആ ഓണത്തിൻ്റെ എസെൻസിൽ ഈ കസവിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല, പലർക്കും അറിയില്ല. അപ്പം അതൊരു ഇഷ്യൂ ആണ്. പിന്നെ ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഓണം പഴയ ഓണമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 80s തൊട്ട് 2000 വരെയുള്ള ഓണവും അതിനുശേഷമുള്ള ഓണമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും ഇപ്പോഴത്തെ ഓണം ഈ ശരിക്കും ഒരു 2015 ശേഷമുള്ള ഓണം കൺട്രോൾഡ് ബൈ അൽഗോരിതംസ് ആണ്. ഫേസ്ബുക്കിന്റെ ആയാലും സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും ഗൂഗിളിന്റെ ആണെങ്കിലും എല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്നതും നമ്മൾ കാണുന്നതും എല്ലാം അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിന്റെ അകത്തൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ മലയാളികൾ പോലും അല്ലാത്ത ആൾക്കാര് ഇൻഫ്ലുവൻസേഴ്സ് ഓണത്തിനെ കുറിച്ച് പറയുന്ന
1: കേൾക്കുമ്പോഴാണ്
0: അതിനെ അത് ശരിക്കും അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ അപ്പുറമാണ്. കാരണം അവർക്ക് ഓണത്തിനെ കുറിച്ച് എന്താ അറിയാൻ പറ്റുന്നത്? അവർ ഇതേപോലെ സെർച്ച് ചെയ്തിട്ടാണ് അവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത്.

0: അതെ.
1: അപ്പൊ ഇതൊക്കെ ശരിക്കും നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റി ലോസിന് ഒരുപാട് വഴിതെളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
0: വേറൊരു സംഭവം, നമ്മള് ഓണം ഒക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കൊണ്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ കുടുംബക്കാരൊക്കെ കൂടി നിൽക്കുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ചിലപ്പോ ഒരു പാട്ടും ബഹളവും ഡാൻസും പരിപാടികളൊക്കെ കാണും. അപ്പൊ അന്ന് നമ്മള് ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ലല്ലേ, എല്ലാരും കൂടെ ഒരു ദിവസം വീട്ടിൽ കൂടുന്നു, അവിടെ നിന്ന് സംസാരിക്കുന്ന നമുക്ക് ഇപ്പൊ ഡാൻസ് കളിക്കാം അല്ലെ, ഇപ്പൊ പാട്ട് കളിക്കാം.

0: എല്ലാരും ഉണ്ടാവത്തില്ല. ഉള്ളവരെ വെച്ചിട്ട് റീൽസിന് ഒരു പാട്ടെടുക്കും, റീൽസിന് വേണ്ടിട്ട് അവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു, നേരത്തെ കൂട്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നു. പക്ഷെ പണ്ട്
1: സ്പോണ്ടേനിയസ് ആണ്
0: മാത്രമല്ല ഇന്ന് ചെയ്യുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്താൽ ക്യാമറയ്ക്ക് റെഡി ആയില്ല, ഒന്നുകൂടെ റീടേക്ക്. ഇപ്പൊ അമ്മമാരെ പൂമാരെ ഓരോന്ന് ചെയ്യുമ്പോ അവര് നാച്ചുറൽ ആയിട്ട് ആ ഒരു സന്ദർഭത്തിൽ ഓരോന്നങ്ങ് പറയുന്നത് അത് ശരിയല്ലെങ്കിൽ അവരെ കൊണ്ട് അത് വീണ്ടും
1: എല്ലാം അഭിനയമായി മാറി.
0: അതെ,
1: തീർച്ചയായിട്ടും ആ ഓണത്തിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ ഓണത്തിനുണ്ടാകുന്ന ആ ഒരു നൈർമല്യത ഇല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
0: അതെ,
1: പിന്നെ അതിന്റെ ഒരു എന്താ പറയുന്നത്, എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഫോൺ വന്ന ആ ഒരു ഒരു ഒരു ഒരു ചേഞ്ച് കൊണ്ടുവന്ന അന്നൊക്കെ ശരിക്കും ഫീച്ചർ ഫോൺസാണ്. ഫീച്ചർ ഫോൺസിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തില്ലാത്തവരെ നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റും, അടുത്തില്ലാത്തവരെ നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോഴായിരിക്കും അവരുടെ കാര്യം ആലോചിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെല്ലാവരും കൂടെ സ്പീക്കർ ഫോണിൽ ഇട്ടിട്ടായിരിക്കും അവരുടെ അടുത്ത്. അതായത് ഫീച്ചർ ഫോൺ ആയിരുന്നപ്പോഴും അതിന് ആ ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമറ വന്നതിന് ശേഷമാണ് ഇതെല്ലാം മാറി മറന്നത്.
0: ക്യാമറ വന്നതിന് ശേഷം മാത്രമല്ല, ക്യാമറ നമ്മൾ ഒന്നിൽ ഡോക്യുമെന്റ് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നെങ്കിലും പറയാം. സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്കാണ്
1: ഇത് പോസ്റ്റ് ചെയ്യാനുള്ള,
0: നമുക്ക് നന്നായിരിക്കണം, നമുക്ക് റീച്ച് കിട്ടണം.
1: അതെ, തീർച്ചയായിട്ടും നമുക്ക് മാത്രമേ റീച്ച് കിട്ടാവൂ, ബാക്കിയുള്ളവർ അവിടെ ഒരുപാട് മെന്റൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂടി. നമ്മൾ കാരണം പല രീതിയിലും നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിലും നമ്മൾ ഈ ഇത് അഭിനയിക്കുന്നതിൻ്റെ അകത്തും നമ്മളുടെ പിന്നെ പല കാര്യങ്ങളിലും നമ്മളുടെ സ്ട്രെസ്, നമുക്ക് ഇനി ഇത് ഇട്ടാൽ ലൈക്സ് കിട്ടുമോ എന്നൊക്കെ ഉള്ളു. പിന്നെ രാത്രി ഉറക്കമുളച്ച് നിന്നിട്ട് ഇത് എഡിറ്റ് ചെയ്ത് ഫുൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ, പിന്നെ ടൈമിംഗ് നോക്കുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളുമായി. അപ്പോൾ ഓണം സെലിബ്രേഷൻ എന്നുള്ളത് മാറി നിന്നു, ഈ ഓണം എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടന്റ്
0: മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. പിന്നെ വേറൊരു സംഭവം, ഇപ്പോ നമ്മളിപ്പോ ഈ സദ്യ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ റെഡിമെയ്ഡ് സദ്യകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് എന്തുകൊണ്ട് അവൈലബിൾ ആയി? കാര്യം ആൾക്കാർ ഉണ്ടാക്കുന്നില്ല, അതിനുള്ള സമയവും കിട്ടുന്നില്ല, അവകാശവും കിട്ടുന്നില്ല. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ രാവിലെ ഇരുന്നല്ലേ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ഒന്നും ആക്ച്വലി ഇന്നില്ല. ഇപ്പോ വിഷമത്തോടാണെങ്കിലും എന്റെ വീട്ടില് നമുക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പല കാരണങ്ങളാലും നടക്കാറില്ല. നമ്മൾ വീട്ടിൽ പോയി അമ്മയായിട്ടൊക്കെ ഇരുന്ന് സദ്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു മൊമെന്റ് നമുക്കിപ്പോ കിട്ടുന്നില്ല.
1: തീർച്ചയായിട്ടും
0: അതില് വിഷമമുണ്ടോന്ന് വെച്ചാൽ വിഷമമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ സ്മാർട്ട് ഫോണിന്റെ വരവും കാര്യങ്ങളും ടെക്നോളജിയൊക്കെ ഇത്ര അഡ്വാൻസ്ഡ് ആയ നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നല്ലതാണ്, പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഈ ആ ഒരു ട്രഡീഷണൽ രീതി നഷ്ടപ്പെടുന്നു.
1: അതെ, ഇപ്പൊ ഈ ഇപ്പോഴത്തെ ആൾക്കാർ വാദിക്കുന്ന ഒരു കാര്യമുണ്ട്, ട്രഡീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീ കുലപുരുഷൻ എന്നൊക്കെ ഉള്ള ലെവലിലേക്ക് പോകുന്നു. എങ്കിൽ പോലും മലയാളികൾ എന്നുള്ള എൻ്റെ ഒരു ഒരു റൂട്ട് നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ടെക്നോളജി വന്നതിന് ശേഷമാണോ അതോ അതിനു മുമ്പേ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചല്ല സംശയം. നമ്മളെ ടെക്നോളജി നമ്മളെ എത്രത്തോളം മലയാളികൾ അല്ലാതാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ടെക്നോളജി എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പണ്ടത്തെ കാര്യം നമ്മളൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, അന്നൊക്കെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ കാണുന്നത് ഓഡിയോ കാസറ്റ് ആണ്. നമ്മളെല്ലാവരും കേൾക്കുന്നത് ആ ഓണസമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കുറേ ആൽബംസ് ഇറങ്ങും ഓണപ്പാട്ടുകളുടെ. ഇപ്പം യേശുദാസിൻ്റെ ആയാലും തരംഗിണിയൊക്കെ ഒരുപാട് ആൽബംസ് ഇറക്കും. കൂടാതെ നമ്മുടെ ദിലീപിൻ്റെ ഒക്കെ ആ സമയത്തുണ്ടായിരുന്ന മിമിക്രി ഓണത്തിനിടെ പൂട്ട് കച്ചവടം എന്നൊക്കെ പറഞ്ഞ് കുറേ പിന്നെ ഓഡിയോ കാസറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങാനും അതൊക്കെ കേൾക്കാനുമായിരുന്നു അന്നത്തെ നമുക്ക്. നമ്മൾ കേൾക്കുന്ന നമ്മുടെ ടെക്നോളജിയുടെ ഔട്ട്റീച്ച് അത്രമാത്രമായിരുന്നു. പിന്നെ ആകപ്പാടെ ഉണ്ടായിരുന്ന ചാനൽ ദൂരദർശനാണ്. ദൂരദർശനിൽ നമ്മൾ കാണുന്ന അതേ പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ അയലവാസിയും കാണുന്നത്, നമ്മുടെ വീട്ടുകാരും കാണുന്നത്, എല്ലാവരും കാണുന്നത്. പിന്നെ ഓണത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാം നമ്മുടെ സപ്ലിമെന്റ്സ്, പത്രത്തിൽ വരുന്ന സപ്ലിമെന്റ്സ്, മാതൃഭൂമി ആയാലും മനോരമ ആയാലും കേളമതി ആയാലും അതിലൊക്കെ വരുന്ന സപ്ലിമെന്റ്സിലെ ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. ഇപ്പം പക്ഷെ അതെല്ലാം മാറിയിട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, അതെല്ലാം കുറേയൊക്കെ യൂട്യൂബ് ഏറ്റെടുത്തു, കുറേയൊക്കെ ഗൂഗിൾ ഏറ്റെടുത്തു. അപ്പം നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെർച്ച് ചെയ്യും. ഇപ്പോൾ ഓണത്തിന് ഓണം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിന് മുമ്പേ തന്നെ നമ്മൾ ഓണത്തിന് എന്തൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അത് ഒരു തരത്തിൽ നല്ലതാണ്, പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ ആ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ മലയാളി എന്നുള്ളൊരു അസ്തിത്വം വിട്ടിട്ട് ബാക്കി വേറെ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന ഒരു ഫീൽഡിലേക്ക് പോകാതെ ടെക്നോളജി നമ്മുടെ റൂട്ട്സിലേക്ക് തന്നെ കൊണ്ടുവന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഓണം പഴയ രീതിയിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ നമുക്ക് ആ ഓണത്തിന്റെ ഫുൾ എസൻസിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
0: ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇനി എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു സംഭവം, നമ്മള് ഇപ്പൊ പലയിടത്തും പല ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പണ്ടും പല സ്ഥലങ്ങളിലായിരുന്നു, ഇപ്പോഴും പല സ്ഥലങ്ങളും. പക്ഷേ പണ്ട് ഓണം ആകുമ്പോഴത്തേക്ക് ആൾക്കാർ ഓടിയെത്തും, ഇന്ന് ഓടി എത്തുന്നതിനൊരു വൈമുഖ്യം കാണിക്കും. കാര്യം എന്താ, നമുക്ക് ഫോണിലൂടെ ആക്സസ് കിട്ടും, ഫോണിലൂടെ വേണമെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യാം. അപ്പൊ അങ്ങനെ ചുരുങ്ങി ഓണം. അപ്പോ നമുക്ക് അതിലേക്ക് ഒരു ഡിസ്കഷനിലേക്ക്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിലെ മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
8: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയില്ലേ, ഇപ്പോ ഓണം ആവുമ്പോഴത്തേക്ക് നമ്മള് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ അപ്പൂപ്പനും അമ്മയൊക്കെ ഒരു സ്ഥലത്തായിരിക്കും, കല്യാണം കഴിപ്പിച്ച് വിട്ട മക്കളൊക്കെ പല സ്ഥലത്തായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഓണം ആവുമ്പോഴത്തേക്ക് ഇവരെല്ലാരും ഒരുമിച്ചെത്താൻ ഒരു സ്വയമേ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത

0: എത്തും. കാര്യം ഓണം അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എല്ലാവരും ഒരുമിച്ചെത്തും. പക്ഷെ ഇന്ന് പലരും ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലായിരിക്കും, അല്ലെ കേരളത്തിൽ തന്നെ ആണെങ്കിൽ തന്നെ കുറച്ചുകൂടി ദൂരത്തുള്ള സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ ചിലപ്പോ ഈ ഒരു യാത്രയ്ക്കുള്ള സമയം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സമയം സ്പെയർ ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ആ അത് ബുദ്ധിമുട്ട് വന്നതിന്റെ കാരണം പണ്ടും ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് എല്ലാരും എത്തുന്നതിന്റെ കാര്യം വേറെ കാണാൻ ഒരു വഴിയില്ല. പക്ഷെ ഇന്ന് നമുക്ക് പല മീഡിയം ഉണ്ട് ഇത് കാണാനും വീഡിയോ കോള് വഴി ഇതിനകത്ത് പങ്കെടുക്കാനും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ഡയറക്റ്റ് പ്രസൻസ് ഇല്ലാണ്ടായി,
1: ഡിസ്കണക്ട് ഉണ്ടാവും.
0: അതെ, അപ്പൊ നമ്മള് വീഡിയോ കോൾ എന്ന് ഇരുന്നിട്ട് കുറച്ചുപേര് ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ സംസാരിച്ചിട്ട് അവിടെ തീർന്നു നമ്മുടെ
1: അല്ലേ.
0: അപ്പൊ അതിന് അതിൽ എന്താണ് അനുഭവം?
1: അല്ല തീർച്ചയായിട്ടും ഞാനും പലപ്പോഴും കാണും, പണ്ടൊക്കെ എന്റെ കുഞ്ഞിലെ എന്റെ വലിയമാരും ഒക്കെ എത്രയൊക്കെ ദൂരമാണെങ്കിലും അവരൊക്കെ യു പിയിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിരുന്നു. അവരൊക്കെ ഓണത്തിന് വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് അന്ന് റെയിൽവേയിൽ ടിക്കറ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ബുക്ക് ചെയ്യാം, നമുക്ക് അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി ബുക്ക് ചെയ്ത് അവര് നമുക്ക് പിന്നെ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞാണെങ്കിൽ ഓണം എന്ന് പറയുന്ന ഒരു സീസണിലേക്കായിരുന്നു അത്. അപ്പൊ ഓണത്തിന് എല്ലാവരും വരിക, ആ ഒരു ഒരു വർഷത്തിൽ എല്ലാവരും കൂടി കാണുന്ന ഒരു എല്ലാവരും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ഒരു ദിവസമാണ് അത്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളാണ്. അപ്പൊ അത് ആരും മിസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇപ്പൊ എന്നാ അതിനേക്കാൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും, അതിനേക്കാൾ കൂടുതൽ ട്രെയിനുകളുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഫ്ലൈറ്റുകളുണ്ട്, ഫ്ലൈറ്റുകളുടെ കോസ്റ്റ് വളരെ കുറവാണ്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴാരും വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ടെക്നോളജി തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പൊ അഖിൽ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോ കോൾ നടത്താം, വാട്സാപ്പ് ചാറ്റ് നടത്താം, അങ്ങനെ ഒരുപാട് വേണ്ട, നമുക്ക് ഇപ്പൊ ഗൂഗിൾ മീറ്റ് തന്നെ വേണമെങ്കിൽ നടത്താം, ഓണത്തിന് എല്ലാ ഫാമിലിയും വിളിച്ചുകൊണ്ടിരുത്തി സൂം മീറ്റിംഗ് നടത്താം. അപ്പൊ ആ ഒരു ഓപ്ഷൻ ഉള്ളപ്പം ആരും ലീവ് എടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ വന്നോളാം എന്നുള്ള ഒരു സ്റ്റൈലിലേക്ക് മാറി. അപ്പൊ ഈ ഡിസ്കണക്ട് ഭയങ്കര കൂടുതലായി. അപ്പൊ ഫാമിലികൾ ഇപ്പം പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഇവരെ കാത്തിരിക്കുമ്പം അവർ വരത്തില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം, ഓണം അവരുടെ ശരിക്കും പിന്നെ ഇനി എപ്പോഴാണ് അടുത്ത ഇനി അടുത്ത വർഷം ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഫീലിംഗ്, ആ വിഷമം, അതൊക്കെ ശരിക്കും ഈ ടെക്നോളജി കാരണം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കില്ലാതില്ല. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെയും ഇപ്പോഴത്തെ നമ്മളുടെ ജോലിയുടെ അവസ്ഥ ഉണ്ടാകത്തില്ല, കാരണം പഴയ പോലെ അല്ല, പഴയ ഒരു സിനേറിയോ അല്ല ഇപ്പോഴത്തെ ജോബിന്റെ ഒക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും എങ്കിൽ, പക്ഷെ എങ്കിൽ പോലും ഒരു വർഷത്തിൽ നമുക്ക് കൂടാൻ പറ്റുന്ന സമയങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ കണക്ട് എന്ന് വെച്ചാൽ നമ്മളുടെ റിലേറ്റീവ്സായിട്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയം തീർച്ചയായിട്ടും ടെക്നോളജിക്ക് വേണ്ടി മാറ്റിവെക്കാതെ ശരിക്കും ഫിസിക്കലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെസ്സേജ് എന്ന് പറയുന്നത്. ശരിക്കും അത് നമ്മൾ ടെക് ബൈറ്റ്സ് ഗാഡ്ജറ്റ്സിന്റെ വ്യക്താക്കളാണെങ്കിൽ പോലും, ടെക്നോളജിയുടെ വ്യക്താക്കളാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് അതാണ്. കാരണം ശരിക്കും മനുഷ്യനെ മനുഷ്യനിലേക്ക് അടുപ്പിക്കുന്നത് ആത്മബന്ധങ്ങളാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്. ടെക്നോളജിക്ക് അതിന്റേതായ ഒരു
0: ഡയറക്റ്റ് സോഷ്യലൈസേഷൻ എന്നുള്ളൊരു പരിപാടി.
1: അതെ, നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഇപ്പം ഒരു ഒരാളുമായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് ഒരു കത്ത് ഇംഗ്ലണ്ടിൽ നമ്മൾ കത്ത് എഴുതി നമുക്ക് പോസ്റ്റ് ചെയ്യണം, അത് അവിടെ എത്തുന്ന സമയം, പിന്നെ തിരിച്ച് അവിടെ നിന്ന് റിപ്ലൈ വരുന്ന സമയം, ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിനാവശ്യമില്ല, നമുക്ക് ഒരു വാട്സാപ്പ് മെസ്സേജിന്റെ അകത്ത് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ആ വാട്സാപ്പ് മെസ്സേജിന്റെ അകത്ത് നമ്മളുടെ ഇമോഷൻസ് പോകുന്നുണ്ടോ എന്നുള്ളതിന്റെ അകത്താണ് സംശയം,
0: മനസ്സിലാവുന്നത്.
1: നമ്മളൊരു ഇമോജി ഇട്ടാ പോവാണെങ്കിൽ പോലും അവർക്ക് അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ആ ഇമോജിയുടെ
0: എങ്ങനെ വേണമെങ്കിലും ആ മെസ്സേജിനെ
1: ഇന്റർപ്രറ്റ് ചെയ്യാം പറ്റും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: പിന്നെ ഇപ്പോ ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു സംഭവം, ഇപ്പൊ നമ്മള് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും പണ്ട് നമ്മളുടെ നമ്മള് കൈയും വീശി ഫ്രീ ആയിട്ടാ പോണത്. ഇന്ന് ഇന്ന് മിക്കവരും ചെല്ലുമ്പോ അവരുടെ കയ്യിൽ ഒരു ഫോൺ കാണും, ഒരു സ്റ്റിക്ക്
1: കാണും,
0: റിംഗ് ലൈറ്റ് കാണും, ഒരു പവർ ബാങ്ക് കാണും. പവർ ബാങ്ക് വലിയ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് പവർ ചെയ്യണ്ടേ. അപ്പൊ ഒരുപാട് ബാധ്യതകളുമായിട്ടാണ് നമ്മൾ
1: നടക്കുന്നത്.
0: പണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം, പോകുന്ന പോക്കെ എവിടെങ്കിലും കിടക്കാം ഇരിക്കാം. ഇപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കണം.
1: നമ്മുടെ എന്റെയൊക്കെ ലഗേജ് എന്ന് പറഞ്ഞൊരു കവറായിരുന്നു, അമ്മ ഒരു കവറിന്റെ അകത്ത് എന്റെ രണ്ട് എനിക്ക് അവിടെ ഇട്ടുകൊണ്ടിരിക്കാനുള്ള ഉടുപ്പുകൾ, അത് രണ്ടോ മൂന്നോ എണ്ണം മാക്സിമം കാണും. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അലക്കി ഇടും അവിടെ, അച്ചാമ്മയൊക്കെ അലക്കി തരും. ചിലപ്പം അത് ഇട്ടിട്ടായിരിക്കും നമ്മളൊന്ന് ഓടിക്കളയും, ചിലപ്പം നിക്കർ മാത്രം ഇട്ടുണ്ട്. ഇപ്പൊ പക്ഷെ അങ്ങനല്ല, ഇപ്പം വളരെ സിസ്റ്റമാറ്റിക് ആണ്. നമ്മളൊരു പിന്നെ ടു ഡു ലിസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, അത് മാത്രമല്ല ഐറ്റംസിന്റെ ലിസ്റ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും മിസ് ആയി കഴിഞ്ഞാൽ
0: പണിയാം.
1: അപ്പൊ ഈ അഖില് പറഞ്ഞ പോലെ എല്ലാവരുടെയും കയ്യിൽ വലിയൊരു ലഗേജ്
0: ഡിപെൻഡൻസി
1: ഭയങ്കര ഗാഡ്ജറ്റ്
0: തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് ഇത് ഇതൊക്കെ ശ്രദ്ധിക്കുക, അല്ലെ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മുടെ വലിയൊരു സംഭവമാണ്. കാര്യം ഇത് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ബാക്കി സമയത്തിന് ബാക്കി സമയം കിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോ നമുക്ക് പഴയതുപോലെ ഫ്രീ ആയിട്ട് മൈൻഡ്, മനസ്സ് ഫ്രീ അല്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ക്ലട്ടർ ആയി കിടക്കുവാണ് നമ്മുടെ മൈൻഡ് അല്ലെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ ഈ പുതിയ കാലഘട്ടം, നമുക്ക് ജെൻസി എന്ന് തന്നെ പറയാം, അപ്പൊ അവരുടെ കാലഘട്ടത്തിലെ ഓണം എങ്ങനെയാണ്, അനുപേട്ടന്റെ കാഴ്ചപ്പാടിൽ അവരെങ്ങനെ അവരുടെ ഓണത്തിന്റെ രീതിയും ആഘോഷങ്ങളും ഒക്കെ എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം
0: ജെൻസി എന്ന് മാത്രം നമുക്ക് പറയണ്ട, പുതിയ തലമുറ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക്.
1: തീർച്ചയായിട്ടും അല്ല, കാരണം അവർക്ക് ശരിക്കും ഈ ഓണം അല്ലെങ്കിൽ ഓണത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഓണം മലയാളികളുടെ എന്താ പറയുന്ന അസ്തിത്വത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഓണത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, മലയാളികളുടെ ഇൻഫ്ലുവൻസ് എന്താണ്, അല്ലെങ്കിൽ മലയാളികളുടെ ഐഡന്റിറ്റി ഓണവുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അവർക്കുണ്ടോ, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അത് പാരന്റ്സിനും പറ്റിയിട്ടുണ്ടാകത്തില്ല, അവർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും പറ്റിയിട്ടുണ്ടാകത്തില്ല, അവർക്ക് മനസ്സിലാക്കാൻ ഒട്ടും പറ്റുന്നു ഉണ്ടാകത്തില്ല. കുറച്ച് പേരെങ്കിലും ഒരു പക്ഷേ ചിലപ്പം ഈ അതിൻ്റെ അകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്താണ് ഓണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ അവർ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഇമോഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അവർ നേരിട്ട് അതനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ.
0: അതെ,
1: പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഫാമിലീസ് വളരെ ന്യൂക്ലിയറായി, പലർക്കും ഇപ്പം ഒട്ടുമിക്കാറും ജെൻസി നമ്മുടെ മലയാളി ജെൻസികളൊക്കെ പുറത്താണ്, ഓസ്ട്രേലിയ അങ്ങനെ ഈ എമിഗ്രേഷന്റെ ഭാഗമായിട്ട്. അവരൊക്കെ എത്ര നാളെ കൂടുമ്പോഴാണ് കേരളത്തിലേക്ക് വരുന്നതെന്നുള്ളതിന് പോലും നമുക്കറിയില്ല. ഒരു പക്ഷെ ഓണത്തിന് വന്നാലായി ഇല്ലെങ്കിലായി. അപ്പൊ തന്നെ ഈ ഓണം പിന്നെ
0: പലപ്പോഴും അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അവിടുത്തെ ഹോളിഡേക്കും അനുസരിച്ചായിരിക്കും.
1: ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് വരുന്ന കുട്ടികൾ, അവരുടെ കുറ്റം കൊണ്ടല്ല, അവർ കൂടുതലും അത് അവരെ കുറ്റമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല, എങ്കിൽ പോലും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹലോവീൻ യൂറോപ്യൻ കൾച്ചറുകൾക്കാണ്, പിന്നെ ക്രിസ്മസ് അങ്ങനത്തെ. അപ്പൊ അവർ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന കാണാം, എന്താണ് ഓണം എന്നറിയാൻ വയ്യാതെ, അല്ലെങ്കിൽ നമ്മുടെ ദീപാവലി എന്താണ് എന്നറിയാൻ വയ്യാതെ അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന കാണാം. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവരെയൊക്കെ നമുക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഇമോഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളാണ് ആസ് എ പാരന്റ്, അല്ലെങ്കിൽ നമ്മൾ ജെൻസി അല്ലെങ്കിൽ ഈ പുതിയ തലമുറകളുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ കാവലാളെന്നുള്ള നിലയിൽ അവർക്ക് മലയാളി അല്ലെങ്കിൽ ഓണം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ നമുക്ക് മലയാളികളാകാതെ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളുടെ റൂട്ടിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ പറ്റില്ല. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നശിച്ചു എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുലസ്ത്രീ ബന്ധമോ അല്ലെങ്കിൽ കുലസ്ത്രീ എന്നോ അല്ലെങ്കിൽ കുലപുരുഷനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ തന്നെയാണ്. കാരണം നമ്മളുടെ ഐഡന്റിറ്റി നമ്മൾ എവിടെ പോയാലും മലയാളി തന്നെയാണ്. നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി താമസിച്ചോ അല്ലെങ്കിൽ കാനഡയിൽ പോയി താമസിച്ചു, നമ്മൾ കനേഡിയനോ ഓസ്ട്രേലിയനോ ആകുന്നില്ല. കാരണം അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് എത്ര ശ്രമിച്ചാലും അവരുടെ കൾച്ചറിലേക്ക് മാറാൻ ഭയങ്കര പാടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ മലയാളി അസ്തിത്വത്തിനെ കുറിച്ച് നമ്മളുടെ പുതിയ തലമുറയെ ഇൻഫോം അല്ലെങ്കിൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നമ്മളുടെ സെലിബ്രേഷൻസിനെ കുറിച്ച്, നമ്മളുടെ ആഘോഷങ്ങളെ കുറിച്ച്, നമ്മളുടെ എന്താ പറയുന്ന അതിൻ്റെ അകത്തുണ്ടാകുന്ന ഇമോഷൻസിനെ കുറിച്ച്, നമ്മൾ പണ്ടെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെയൊക്കെ ഫുൾ ഇമോഷൻസ് നമുക്ക് ടെക്നോളജി വഴി തന്നെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ തന്നെ നമ്മളുടെ കയ്യിൽ പഴയ ഫോട്ടോസ് ഉണ്ട്.
0: അതെ,
1: ആ പഴയ ഫോട്ടോസ് കാണിക്കാൻ പഴയ ഫോട്ടോസ് ചിലപ്പം ഈ പറഞ്ഞാണെങ്കിൽ പൂത്തും പടച്ചൊക്കെ ഇരിക്കാം, പക്ഷെ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിവൈവ് ചെയ്യാം,
0: റീസ്റ്റോർ ചെയ്യാൻ പറ്റും.
1: എഐക്കകത്ത് നാനോ ബനാന യൂസ് ചെയ്ത് നമുക്ക് ലൈവ് ആക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും, ഇതാണ് ഓണം, ഇതായിരുന്നു ഇമോഷൻ, ഇങ്ങനെയാണ് നമ്മൾ ഇത് ആഘോഷിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടന്റിഫിക്കേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് നമ്മളുടെ. നമ്മൾ ആ ഓണം ആഘോഷിക്കുന്ന
0: മെമ്മറി അവരിലേക്ക് കൂടെ എത്തിക്കാൻ പരമാവധി ശ്രമിക്കും. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നു, നമ്മുടെ ഓണാഘോഷങ്ങൾ ഇങ്ങനെയായിരുന്നു. അപ്പോ അവർക്ക് കൗതുകത്തോടെ ആയിരിക്കും പലരും ആക്ച്വലി ഇനി വരുന്ന ജനറേഷനോ ഇപ്പോഴത്തെ ജനറേഷനോ പലരും കൗതുകത്തോടെ ആയിരിക്കും ഇത് കാണുന്നത്. എന്നാലും ആ നല്ല ഓർമ്മകളുടെ ചില കണികകളെങ്കിലും അവരിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും.
1: കാരണം ഈ ഓഡിയോ കാസറ്റ് പോലും എന്താണെന്ന് ചോദിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതെന്താണ്, അതും പീസ് ഓഫ് ടെക്നോളജിയാണ്. അപ്പൊ ഇതെല്ലാം അവർ മനസ്സിലാക്കണം അവർ. കാരണം അവരുടെ ജനറേഷനിലേക്ക് എത്തിയേക്കെങ്കിൽ പോലും ഇതൊന്നും വിസ്മരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അറിവ് നൽകേണ്ടതും നമ്മൾ തന്നെയാണ്. അതിനുള്ളൊരു എന്താ പറയുന്നത് ചങ്കറപ്പോ അല്ലെങ്കിൽ അതിനുള്ളൊരു മുൻകൂട്ടി ഉള്ള നമ്മളുടെ തയ്യാറെടുപ്പോ നമ്മൾ ചെയ്യേണ്ടതാണ്.
0: അതെ അതെ അതെ. പിന്നെ ഇപ്പൊ നമ്മള് പലപ്പോഴും കാണുന്നതാണ് വീടുകളിലെ ഓണം അല്ലെ കുടുംബങ്ങളുടെ ഓണത്തിനേക്കാൾ ഉപരി ഇപ്പോ കടകൾ അല്ലെങ്കിൽ ബിസിനസ്സിനാണ് ഓണം ഒരുപാട്
1: അല്ലേ.
0: ഇപ്പൊ നമുക്കിപ്പോ കാണാം, നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാല് എവിടെ നോക്കിയാലും ഗാഡ്ജറ്റ്സിന്റെ അഡ്വർടൈസ്മെന്റ്. ഓണം ആകുമ്പോഴത്തേക്ക് ഇത്ര ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഇന്ന സാധനം മേടിച്ചാൽ ഇപ്പൊ 100 രൂപയ്ക്ക് സാധനം മേടിച്ചാല് 200 രൂപയുടെ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോ നമ്മുടെ ഫോൺ കമ്പനികളുടെയൊക്കെ ആണെങ്കിൽ പോലും, അവരും ഇപ്പോ ആപ്പിൾ ആണെങ്കിൽ പോലും സാംസങ് ആണെങ്കിൽ പോലും ഓണത്തിന് ഓഫേഴ്സ് ഇറക്കുവാണ്. അപ്പോ നമ്മൾ ഈ സാധാ ഗാഡ്ജറ്റ്സ് വാങ്ങുന്നതും അല്ലെങ്കിൽ അതുപോലത്തെ ഇപ്പോ

0: ചിങ്ങം ഒന്നിനൊക്കെ ഓരോ ഓട്ടോമൊബൈൽ ഇപ്പൊ സ്കൂട്ടറിന്റെ ഒക്കെ ആണെങ്കിൽ പോലും ഒരു എയ്ത്തറിന്റെ ഷോറൂമിലൊക്കെ എനിക്ക് പരിചയമുള്ള ഒരു ഷോറൂമാണ്, അവിടുന്ന് 50 എയ്ത്തർ ഇ വി സ്കൂട്ടറുകളാണ് പോയത്. അപ്പൊ അതുപോലെ ആ രീതിയിലായി ഓണം, ബിസിനസ് ആയി മാറി ഓണം.
1: തീർച്ചയായിട്ടും
0: എങ്ങനെയാണ് അനുഭവിക്കുന്നത്?
1: ഇപ്പൊ ബ്രാൻഡുകളുടെ ഓണമാണ്.
0: അതെ,
1: കാരണം ഓരോ ബ്രാൻഡുകളാണ് തീരുമാനിക്കേണ്ട. അതിന്റെ ഇടയ്ക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്കൈസെല്ലില് ഓണത്തിന്റെ ഒരുപാട് ഡിസ്കൗണ്ടുകൾ കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഫോണിന്റെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്കൈസെൽ ഷോറൂം നിങ്ങൾ വിസിറ്റ് ചെയ്യുക.
0: അതെ,
1: 1 കോടിയിലേറെ സമ്മാനങ്ങൾ അവിടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും കാരണം തീർച്ചയായിട്ടും സ്കൈസെലിന്റെ എല്ലാ സ്റ്റോഴ്സും ഇപ്പൊ എക്യുപ്ഡ് ആണ്, അടുത്ത് നിങ്ങളുടെ അടുത്ത് തന്നെ സ്റ്റോഴ്സുകളുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ ബ്രാൻഡുകളുടെ ഓണമാണ്. ഇപ്പൊ സ്കൈസെൽ ആണെങ്കിൽ പോലും ബ്രാൻഡുകൾ ശരിക്കും നമ്മളിലേക്ക് കുറെ കാര്യങ്ങൾ എത്തിച്ചു തരികയാണ്. അപ്പൊ അവരാണ് തീരുമാനിക്കേണ്ടത് നമ്മളുടെ ഓണം എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടതെന്ന്. ഇപ്പൊ ഗാഡ്ജറ്റ്സിന്റെ ആണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഓട്ടോമൊബൈൽ ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഒരു സാധനം മേടിക്കാൻ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഏത് സാധനം വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ശരിക്കും ബ്രാൻഡുകളാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു 25,000 രൂപയുടെ ഫോൺ പ്രതീക്ഷയായിരിക്കും നമ്മളവിടെ പോകുന്നത്. പക്ഷെ ബ്രാൻഡ് നമ്മളെ കൊണ്ട് 80,000 രൂപയുടെ ഫോൺ എടുപ്പിക്കും, നമ്മളെ കടക്കാരനാക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ എനിക്ക് നല്ലപോലെ എന്റെ കൂട്ടുകാരൻ, അവനൊരു ഫോൺ വേണമായിരുന്നു, അവനൊരു 30,000 രൂപയുടെ ബഡ്ജറ്റേ ഉള്ളായിരുന്നു. അവനെ കൊണ്ട് ഞാൻ കടയുടെ പേര് പറയത്തില്ല, സാംസങ്ങിന്റെ ഫോൺ എടുപ്പിച്ച് ലോൺ എടുപ്പിച്ച് EMI, കാരണം അവന് ബജാജ് ഫിനാൻസിന്റെ ലോൺ എലിജിബിൾ ആണെന്നും പറഞ്ഞ് ബജാജ് ഫിനാൻസിനെ കൊണ്ട് EMI ഏറ്റെടുപ്പിച്ച് സാംസങ്ങിന്റെ ഏറ്റവും മുന്തിയ ഫോണായ ഫോൾ എടുപ്പിച്ച ആൾക്കാരാണ്. അപ്പൊ ബ്രാൻഡുകളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഓണം ആഘോഷിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അത് പക്ഷേ അത് ശരിയായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ ചിലർക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. പക്ഷെ എങ്കിൽ പോലും ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് തോന്നുന്നു നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ അത് ഇപ്പൊ ബ്രാൻഡുകൾക്ക് ഒരുപാട്, കാരണം ബ്രാൻഡുകളുടെ വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി ഈ സോഷ്യൽ മീഡിയ തന്നെ. സോഷ്യൽ മീഡിയക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിനകത്ത് നോക്കിയാലും ഫേസ്ബുക്കിൽ നോക്കിയാലും ഗൂഗിളിൽ നോക്കിയാലും എല്ലാം ആഡ്സ് അവരുടെ വളരെ, ഇപ്പൊ മറ്റു നമുക്ക് ടി വി മാത്രമേ ഉള്ളായിരുന്നു ആഡ്, കസ്റ്റമൈസ്ഡ് ആഡ്സ് ഓരോരുത്തർക്കും വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ആഡ്സുകളാവും. കാരണം നമ്മളുടെ അഭിരുചി അൽഗോരിതം മനസ്സിലാക്കിയിട്ട് നമ്മളുടെ
0: പറയുന്നത് കേട്ടിട്ട്
1: നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ. അപ്പൊ അത് അവരുടെ ബ്രാൻഡുകളുടെ വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രാൻഡ്, പക്ഷെ എങ്കിൽ പോലും ബ്രാൻഡുകളുടെ അതിപ്രസരം എന്ന് പറഞ്ഞാൽ പോലും കുറെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം പൂക്കള്, പ്ലാസ്റ്റിക് പൂക്കളാണ് നമ്മൾ എവിടെ നോക്കിയാലും, എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് പൂക്കളാണ്. അപ്പൊ അത് ശരിക്കും ഇപ്പൊ പ്ലാസ്റ്റിക് പൂവിനെ ബ്രാൻഡുകളായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബ്രാൻഡുകളുടെ ഈ പാക്കറ്റിന്റെ അകത്ത് തന്നെ അവരിട്ടിട്ട് പൂക്കൾ വിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഓണത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളൊരു സംശയം. അപ്പൊ നമ്മൾ എത്രയോ ദൂരം സഞ്ചരിച്ച ഒരു ഫീലാണ് നമുക്കുള്ളത്. പണ്ടൊക്കെ നമ്മൾ ശരിക്കും ഒറിജിനൽ ജമന്തി,
0: എനിക്കൊക്കെ ശരിക്കും ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. കാരണം നമ്മൾ പണ്ട് അതിന് അനുഭവിച്ചിട്ടുള്ളതായോണ്ട് അതാണ് ശരിക്കും, അത് നല്ലതോ ചീത്തയോ അറിയില്ല. നമ്മൾ ആ പഴമയിൽ മാത്രം നിൽക്കണോ പുതിയതിനെ അഡാപ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണോന്ന് അറിയില്ല. പക്ഷെ എന്നാലും എനിക്കൊക്കെ പേഴ്സണലി എന്തോ ചെറിയ ഒരു മിസ്സിംഗ് ആണ്, ഒരു നഷ്ടം ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് കാലം മാറിയതിനനുസരിച്ച് പോയേ പറ്റും. നമുക്ക് അന്നത്തെ കാലത്ത് അത് തന്നെ വേണമെന്ന്
1: അല്ല, നമുക്ക് അതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞ പണ്ടൊക്കെ നമുക്ക് ഈ ഫോമോ എന്ന് പറയുന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇല്ല,
0: അതൊരു ഭയങ്കര സംഭവമാണ്. ആദ്യമേ പറയണമെന്ന് വിചാരിച്ച കാര്യം,
1: അതെ, നമുക്ക് കാരണം ഒരു ഒരു സംഗതി, ഒരു ഓണത്തിന്റെ എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ മിസ്ഔട്ടായി മിസ്ഔട്ടായി അപ്പൊ ഉണ്ടാകുന്ന വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പിന്നെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ അത് നമ്മൾ മിസ്ഔട്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായ ടെൻഷനും അങ്ങനെ
0: നമ്മളത് അതേ ആലോചിച്ചിരിക്കൂ. അടുത്ത ഓണത്തിനെങ്കിലും അതിനെ എങ്ങനെ മാറ്റണം അതിന് ചിലപ്പോൾ നമ്മൾ ഇപ്പോഴേ ചിന്തിച്ചോളാം.
1: അതെ അതെ, അപ്പൊ ടെക്നോളജി കൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ അത് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു മെന്റൽ എന്താ പറയുന്ന ഒരു സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള സംശയമുണ്ട്. കാരണം പല കുഞ്ഞു കാര്യങ്ങൾ പോലും ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഈ പിന്നെ ഓണത്തിന്റെ കേസ് എടുത്താലും സെലിബ്രേഷൻസിന്റെ കേസ് എടുത്താലും ഏതായാലും ഒരു പായസം തന്നെ മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ എന്തെങ്കിലും ഇതാന്നുള്ളൊരു ഫീലിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം.
0: അപ്പൊ അനുവേട്ട, ഇനി ഞാനൊരു ചോദ്യം അനുവേട്ടനിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഇപ്പോ ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, നമ്മളിപ്പോ പഴയ കാലത്തിലെ ഓണം പുതിയ ചേഞ്ച് ചെയ്ത് പുതിയ കാലത്തിലെ ഓണത്തിലേക്ക് എത്തി. അപ്പോ ഇപ്പോ ഗാഡ്ജറ്റ്സിന്റെയും അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ് ചെയ്തതിന്റെയും ഭാഗമായിട്ട് നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു, എന്ത് ഗെയിൻ ചെയ്തു, എന്ത് നേടിയെടുത്തു, അല്ലെ എന്ത് നേട്ടം ഉണ്ടായി, അതിനെപ്പറ്റി എന്താണ് അനുവേട്ട കാഴ്ചപ്പാട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
5: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു നിർത്തിയ ചോദ്യം, പഴയ ഓണം നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ഓണം, ടെക്നോളജി വന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോ ഈ മാറ്റങ്ങൾക്കിടയിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെ നമ്മൾ പുതിയതായിട്ട് നേട്ടമുണ്ടായി നമുക്ക് ടെക്നോളജിയുടെ ഭാഗമായിട്ട്?
6: തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. സ്പോൺടെയ്നിറ്റി, നമുക്ക് ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്പോൺടെയ്നിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അപ്പൊ അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്.
5: ഗ്രൂപ്പിൽ പ്രായഭേദമന്യേ ആര് വേണേലും ഉണ്ടാവും,
6: ആര് വേണേലും ഉണ്ടാവും. നമ്മളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അതെങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ജസ്റ്റ് മൊമെന്റ്സ് കൊണ്ടാണ് നമ്മളത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം മാസങ്ങളുടെ പ്ലാനിങ് ആണ് ഒരു ഓണം എന്ന് പറയുന്നത്. ആ സ്പോൺടെയ്നിറ്റി നമുക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രൈവസി. കാരണം നമ്മളുടെ ആഘോഷം നമ്മളുടെ മാത്രം ആഘോഷമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയുടെ ആഘോഷമായിരുന്നു. അത് നമ്മളെപ്പോലും പരിചയമില്ലാത്ത ദൂരെയുള്ളിരിക്കുന്ന സ്ട്രേഞ്ചേഴ്സിനെ കാണിക്കേണ്ട കാര്യമില്ല,
5: അല്ല കാണിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള,
6: അതെ അതെ കാണിക്കേണ്ട കാര്യം അല്ല. അന്ന് നമ്മൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാകാൻ പോവില്ല. കാരണം മറ്റൊരു വ്യക്തി അവിടെ വരികയാണെങ്കിൽ അതിനെ ഇൻട്രൂഡറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ നമ്മൾ ബാക്കിയുള്ളവരെ കാണിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുണ്ടാകുന്ന നമ്മളുടെ പ്രൈവസി കൺസേൺസ് ഒരുപാടാണ്. കാരണം ഇതുകൊണ്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാകാം, ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അന്ന് കഴിഞ്ഞ നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന ഓണം എന്ന് പറയുന്നത് ശരിക്കും പ്രൈവസി സെക്യൂർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇംപെർഫെക്ഷൻ, അതായത് നമുക്ക് ഒന്ന് നമ്മൾ ശരിക്കും പെർഫെക്റ്റ് ആണോ എന്ന് ചിന്തിച്ചിട്ടല്ല, അല്ലെങ്കിൽ ആ ഇംപെർഫെക്ഷൻ ഉദിക്കുന്നത് തന്നെ ഒരു കമ്പാരിസണിലാണ്. അപ്പൊ അന്നും നമുക്ക് കമ്പാരിസൺ ഇല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ
5: ആക്ടിവിറ്റിയിലായിരുന്നു
6: സന്തോഷം. അത് നമ്മൾ ആരുമായിട്ടും കമ്പയർ ചെയ്യുന്നില്ല. അത് ആരെങ്കിലും നമുക്ക് തെറ്റുകുറ്റങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുതിർന്നവരായിരിക്കും. അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ കേട്ട് നമ്മളത് റെക്ടിഫൈ ചെയ്യാൻ നോക്കും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ നമുക്ക് പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. കാരണം എല്ലാരെക്കാളും നല്ലതുപോലെ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മളുടെ അതോറിറ്റി നമ്മളുടെ മുതിർന്നവരിലായിരുന്നു, നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സിലൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു അതോറിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
5: അതോറിറ്റി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പണ്ട് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെ അച്ഛനമ്മമാരോട് ചോദിച്ചറിയാറുണ്ട്. പകരം നമ്മൾ യൂട്യൂബിലേക്കോ
6: അല്ലെങ്കിൽ ഗൂഗിളിലേക്കോ ഒക്കെ പോവുക. അല്ല, അത് മാത്രമല്ല, അവർക്ക് ആ ട്രഡീഷൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവരുടെ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്ക് ആ ഇമോഷനും കാര്യങ്ങളും എല്ലാം അവർ കുട്ടികളിലേക്ക് തന്നെ അവർ എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കാം.
5: അപ്പൊ അതിന് വന്നൊരു പ്രശ്നം എന്ന് വെച്ചാല് ഈ കൊച്ചുമക്കൾക്ക് അപ്പൂപ്പനമ്മമാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുന്നു,
6: ഭയങ്കരമായിട്ട് കുറയുന്നു. അവരായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നു, അവരുടെ ഇമ്പോർട്ടൻസ് കുറയുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നുള്ളത് പിന്നെ ഈ പ്രൈവസി പോലെ തന്നെ വലിയൊരു ഇഷ്യൂ ആണ് എക്കോണമിക് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ അയലത്തുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളൊരു കുടുംബം, അവർ നമ്മളുടെ അയൽക്കാരായിരിക്കാം. അപ്പോൾ നമ്മളെ ഒന്നെങ്കിൽ നമ്മളെക്കാൾ പൈസ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പൈസ കുറഞ്ഞവരായിരിക്കാം. അപ്പോൾ പൈസ കുറഞ്ഞവരാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വില കുറഞ്ഞവൻ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവനെന്നോ പൈസ ഉള്ളവനെന്നുള്ളൊരു ചിന്ത ആർക്കും ഉണ്ടാകാറില്ല. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയാണ്.
5: അതെ,
6: ശരിക്കും ആ സമത്വം നമുക്ക് അവിടെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല, ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഭയങ്കര അൾട്രാ ലക്ഷുറീസ് ആണല്ലോ. പൈസ കൂടെ ഉള്ളവർ

0: അൾട്രാ ലക്ഷറിയസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പൊ ഈ പണം ശരിക്കും ഓണത്തിന്റെ എസെൻസ് തന്നെ സമത്വമാണ്. അത് മാറിയിട്ട് ഈ ഇനിക്വാളിറ്റി ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു പോഡിയുമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴത്തെ ഓണം. അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് വേറൊരു കാര്യം, നമ്മൾ അത് എത്രത്തോളം ഉണ്ടെന്ന് എന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് ഈ സെക്യുലറും സേക്രഡും ആയിട്ടുള്ള നമ്മളിപ്പോ ചെയ്യുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അമ്പലങ്ങളിൽ ഇപ്പൊ ഓണത്തിന് നമ്മൾ പോയി അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നതും അമ്പലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും റിലീജിയസ് ആയിരുന്നു. പക്ഷെ ഇപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ, ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. അവ അത് അതിൻ്റെ അകത്ത് നമുക്ക് നമ്മളുടെ ആ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ആ ഒരു റിച്വൽസിനൊക്കെ തീർച്ചയായിട്ടും പ്യൂരിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മതവാദിയായിട്ട് മാറേണ്ടി വരും, അങ്ങനല്ല. അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു ഓണത്തിൻ്റെതായ ഒരു റിച്വൽസ് ആണ്. അതൊക്കെ അതൊക്കെ നമ്മൾ അത് അതിൻ്റെതായ ഭക്തിയോടുകൂടിയും ഭവിതയോടുകൂടിയും നമ്മൾ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ ചെയ്യാറില്ല. പിന്നെ നമ്മളുടെ തന്നെ ഇൻവോൾവ്മെന്റ്, നമ്മളിപ്പം ഈ അഖിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുന്നത്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു ഒരാളുമായിട്ട് നമ്മുടെ ഒരു ബന്ധുവായിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം നമ്മളുടെ പ്രസൻസ് അവിടെ വരുത്തിക്കുക. അതിനുശേഷം നമ്മൾ നമ്മളുടേതായ പരിപാടികൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഫോൺ പിടിച്ചോണ്ടിരിക്കുക.
1: ഒരു കൂട്ടമായിട്ട് ഒരു ഫാമിലിയിൽ ഇരിക്കുവാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണാണ്,
0: സ്ക്രീനിലാണ് എല്ലാവരും,
1: പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് പോലും നോക്കാറ്.
0: അതെ, പണ്ടൊക്കെ നമ്മൾ വിശേഷങ്ങളും ഒരു വർഷത്തെ കംപ്ലീറ്റ് വിശേഷങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ഓണം എന്ന് പറയുന്നത്. എന്തെല്ലാം കഥകളാണ് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എന്റെ ഇടയ്ക്കൂടെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഫുഡ് കൊണ്ടുവരും, പലരും ഫുഡ് കൊണ്ടുവരും തരും. ഇതെല്ലാം കഴിക്കുമ്പോഴും നമ്മളുടെ ശ്രദ്ധ കംപ്ലീറ്റ് ഈ പറയുന്ന സംസാരങ്ങളിലും അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അകത്തൊക്കെയാണ്. പക്ഷെ ഇപ്പൊ ആരും ഈ പറഞ്ഞ പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും മെനക്കെടാറില്ല. എല്ലാവരും അവരവരുടെ ഫോണിലാണ്. ഇപ്പൊ സംസാരിക്കണമെങ്കിൽ തന്നെ ഒരു മെസ്സേജ് അയക്കും, അവരുടെ മെസ്സേജ് കിട്ടിയാൽ നോക്കും, അപ്പുറത്ത് തൊട്ടപ്പുറത്തിരിക്കുന്നവരെ അയക്കും. അപ്പൊ അതൊക്കെ മിസ്സിംഗ് ഔട്ടാണ്. പിന്നെ നമ്മൾ എന്ത് ഗെയിൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്സസിബിലിറ്റി, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അക്സസിബിലിറ്റി. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം കാനഡയിലുള്ള ഒരാക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ഒരാക്കോ അല്ലെങ്കിൽ റഷ്യയിലുള്ള ഒരാക്കോ ആയിട്ട് നമുക്ക് ഒരു മലയാളിയായിട്ട് നമുക്കിപ്പം ഈ ഓണോ ആണെങ്കിലും ദൂരം നമുക്ക് വലിയ ഇതായിട്ട് തോന്നാറില്ല. അവരുമായിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റും. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഓരോ ഓണവും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്യുമെന്റ് ചെയ്ത്, ഇപ്പം ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് ഡോക്യുമെന്റ് ചെയ്ത് മാറുന്നത്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ആ ഇമോഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് പിന്നെ അത് കാണുമ്പോൾ. പക്ഷേ എങ്കിൽ പോലും അത് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. ടെക്നോളജിയുടെ ഒരു ഗുണമാണ്.
1: അതെ, എനിക്ക് തോന്നുന്നത് അത് നമ്മള് അത് ശരിക്കും ആഘോഷിച്ചിട്ട് അത് ഡോക്യുമെന്റ് ചെയ്താലും നാളെയും അത് നമുക്കൊരു ഓർമ്മയായിട്ടുള്ളിൽ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, റീകളക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുമ്പോഴത്തേക്ക് അതിനാ ഒരു മധുരം ചിലപ്പോ പിന്നീട് നോക്കുമ്പോൾ കിട്ടില്ല.
0: തീർച്ചയായിട്ടും കിട്ടില്ല. പിന്നെ ഇതിന്റെ ഓണത്തിന്റെ ആഗോളവൽക്കരണം, അത് ശരിക്കും മലയാളികൾ പോലും അല്ലാത്ത ആൾക്കാർക്ക് ഓണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫോറിനേഴ്സായ ബ്രിട്ടീഷുകാർക്കും, ഞാൻ പല ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടുണ്ട്, സായിപ്പന്മാർ വരെ സെറ്റ് ഷർട്ട് മുണ്ടുമൊക്കെ കൊടുത്ത് ഓണാഘോഷിക്കുന്നത്. അപ്പൊ അതൊരു ആഗോളവൽക്കരണമാണ്. അത് കാരണം ടെക്നോളജി മാത്രം ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ്,
1: നമ്മുടെ കൾച്ചർ പുറത്തുള്ള ആൾക്കാരിലേക്ക്
0: എത്തിക്കുന്നതാണ്. അവർക്ക് അതിന്റെ അകത്ത് ഇമ്പോർട്ടൻസ് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള വലിയ കാര്യമാണ്. ടെക്നോളജിയുടെ വലിയൊരു ഗുണമാണ്. പിന്നെ ഇന്നോവേഷൻ, അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓണം സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും ഇന്നോവേറ്റീവായിട്ട് നമ്മളിപ്പം കോമ്പറ്റീഷൻസ് തന്നെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി തന്നെ, നമ്മളിപ്പം അത് ആ ടെക്നോളജിയുടെ ഗുണം കൊണ്ടുള്ള ഇന്നോവേഷൻസ് ആണ് നമ്മളിപ്പോൾ ഓണത്തിലെല്ലാം കാണുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് ഗാജറ്റ് ഓണം, കൂടുതലും ഗാജറ്റ് ഓണങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇന്നോവേഷൻസ് ആണ്. അപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇൻക്ലൂസിവിറ്റി, അതായത് നമുക്കിപ്പം ശരിക്കും ബോർഡേഴ്സ് ഇല്ലാതായി. അതായത് കാനഡയും ഓസ്ട്രേലിയയും തമ്മിലൊന്നും വലിയ ദൂരം നമുക്ക് തോന്നാറില്ല, ബോർഡേഴ്സ് ഇല്ല. അവരും നമ്മളുടെ കൂടെ വേണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓണത്തിന് അവർക്ക് ഒരു ദിവസം ഫുള്ള് നമുക്ക് നമ്മളുടെ കൂടെ ചെലവഴിക്കാൻ,
1: മീൻസ് ഡയറക്റ്റ് ആയിട്ട്
0: വെർച്വലായിട്ട് തന്നെ നമുക്ക് അവരെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അത് ആ ഒരു ഇൻക്ലൂസിവിറ്റി നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഈ എന്താ പറയുന്ന ഡോക്മ അല്ലെങ്കിൽ ടാബ് ഈ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഇപ്പൊ ഓണം ഇങ്ങനേ പാടുള്ളൂ എന്നൊക്കെ ഉള്ള ഈ ഒരു നമുക്ക് നിഷ്കർഷകൾ, അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓണം പല രീതിയിൽ ആഘോഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഇന്ന രീതിയിൽ മാത്രമല്ല ഓരോരുത്തരുടെയും ആംഗിളിൽ നിന്ന് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും എന്നുള്ളത് കാണിച്ചു തന്നത് ടെക്നോളജി വന്നതിന് ശേഷമാണ്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ബിസിനസിന്റെ കാര്യം പറഞ്ഞ പോലെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര പണ്ടത്തേക്കാൾ കൂടുതൽ കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് മാത്രമായിരുന്നു കച്ചവടം കൂടുതൽ. പക്ഷെ ഇപ്പം അങ്ങനല്ല, നമുക്ക് ഓണത്തിന് ഓണത്തിൻ്റെതായ കച്ചവടമുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഓണത്തിന് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈലുള്ളവർക്ക് ടെക്സ്റ്റൈൽസ് മാത്രമല്ല, പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓർണമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ പറ്റും.

0: പ്ലഗിൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ അവർക്ക് തന്നെ വെയറബിൾസ് വാച്ചുകൾ വിൽക്കുന്ന കടകളുണ്ട് ടെക്സ്റ്റൈൽസിന്റെ കൂടെ തന്നെ. അപ്പൊ അങ്ങനെ ഇപ്പൊ മൾട്ടി ഇപ്പൊ നമ്മള് ജോയി അൽകാസ് പോലുള്ള, അല്ലെങ്കിൽ പിന്നെ ജോളി സിൽക്സ് പോലുള്ള, ജോസ്കോ പോലുള്ള, അവരുടെ എല്ലാം ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽസ് മാത്രമല്ല അവരുടെ കൂടെ തന്നെ അനുബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് പെർഫ്യൂംസ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഓണത്തിന് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഒരുപാട് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ച്. ഇപ്പം നമ്മളിപ്പം ശരിക്കും പണ്ടൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല തമിഴന്മാരോ അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരോ വന്നിട്ട് നമ്മളുടെ ഓണത്തിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ബംഗാളികൾ തന്നെ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്.
1: നമ്മൾ പുറത്തൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂംമേറ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ കൂടാറുണ്ട്.
0: അതെ, നമ്മുടെ പായസം ഷെയർ ചെയ്യും, നമ്മൾ സദ്യ ഷെയർ ചെയ്യും. അപ്പം അവർക്കും മനസ്സിലാവും ഓണം എന്താണെന്നുള്ള ഒരു ക്രോസ് കൾച്ചർ ഇൻവോൾവ്മെന്റ് നമുക്ക് കൂടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ഈ ടെക്നോളജി കൊണ്ട് നമുക്ക്
1: ഉണ്ടായിട്ടുണ്ട്.
0: അത് നമുക്ക് മറക്കാനും പറ്റത്തില്ല. നല്ലൊരു നല്ല ഇത് ശരിക്കും നല്ലൊരു നമ്മളെ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് എഫക്റ്റീവ്ലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ജനറേഷനെ ശരിക്കും ഓണത്തിന്റെ എസൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. പക്ഷെ എങ്കിൽ പോലും ടെക്നോളജി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റീവായിട്ട് അവർക്ക് കാര്യങ്ങൾ
1: മനസ്സിലാവും.
0: അപ്പൊ അതിനുള്ളൊരു എന്താ പറയുന്നത്, അതിനുള്ളൊരു മനസ്ഥിതി നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്.
1: അപ്പനുപേട്ട്, എന്തായാലും നമ്മള് ഒരുപാട് വലിയൊരു വിശാലമായിട്ടുള്ള ടോപ്പിക്കാണ് സംസാരിച്ചല്ലേ. കാര്യം അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത്രയും ഓർമ്മകൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടേ നമ്മുടെ ശ്രോതാക്കൾക്ക്. എത്രത്തോളം
0: ഒരുപാട്
1: കാര്യങ്ങൾ, കാരണം പലർക്കും അവരുടെ ഓണം പല രീതിയിലായിരിക്കും. എനിക്ക് ഈ പറഞ്ഞ പോലെ വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് അപ്പൂപ്പന്റെ അമ്മൂമ്മന്റെ അടുത്തൊക്കെ വരുന്ന പോലെ ഓണമാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ചിലപ്പോൾ ട്രിപ്പ് പോകുന്ന രീതിയിലായിരിക്കും അവരുടെ. അപ്പോൾ എക്സ്പീരിയൻസ് പലർക്കും പലതായിരിക്കും. അപ്പോൾ ശ്രോതാക്കൾക്കും നിങ്ങളുടെ ഓണവിശേഷങ്ങളും നിങ്ങളുടെ ഓണത്തിനുള്ള എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ പഴയ ഓണവും ഈ പുതിയ ഓണവുമായിട്ടൊക്കെ വരുമ്പോൾ ഉള്ള നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് നേടുകയാണോ ചെയ്തത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു തിരുവോണ ദിനത്തിലുള്ള ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ ടൈം ആവുന്നു.
0: ഒരു വട്ടം കൂടി ശ്രോതാക്കൾക്കെല്ലാം
1: എല്ലാവർക്കും നമ്മുടെ എന്റെയും അനുപേട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ടെക് ബൈറ്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ റേഡിയോ സ്ഥാനത്തിലുള്ള എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം.
0: ഹാപ്പി ഓണം. Bye-bye.
1: Bye-bye.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
10: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
11: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
12: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം ആർ ജെ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: റേഡിയോ സാന്ദനം 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: ഓണം അടിപൊളിയാക്കാൻ വേണ്ടി എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം.
2: ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ മുണ്ടും ഷർട്ടും, ഗേൾസ് ആണെങ്കിൽ പട്ടുപാവാടയും ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്.
0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരുടെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ.
3: ആ മതി മതി മതി മതി. കുറച്ചു നേരം ഒന്ന് ഞാൻ മാറി നിന്നപ്പോ എന്റെ സീറ്റ് കൈയടക്കിയിരിക്കുകയാണ് ഈ കുട്ടി വിരുദ്ധന്മാർ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ഓൺ ആയിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാം ചേർന്നിട്ട് ഓണം സ്പെഷ്യൽ മൂഡിലേക്ക് SGOD എത്തി നിൽക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഓണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി നല്ല രസമായിട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ സ്റ്റാർട്ട് ചെയ്താലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഓണം സ്പെഷ്യൽ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടിത്താരങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. സാധാരണ നമ്മൾ SGOD, സാധാരണ നമ്മൾ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നിലധികം സ്റ്റുഡൻസ് ഒന്നും ആയിട്ട് നമ്മൾ എടുക്കാറില്ല. പക്ഷെ ഇന്ന് ആറിലധികം സ്റ്റുഡൻസ് ആണ് ഇന്ന് നമ്മുടെ ഈ ഒരു ഓണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഓരോ കുട്ടിത്താരങ്ങളുടെ ഓണ വിശേഷങ്ങൾ കേൾക്കാനായിട്ട്.
4: എന്റെ പേര് ബെച്ചി സാർത്രേ, ഗവൺമെന്റ് SNDP UP സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ കലാപരിപാടികൾ ചിത്രരചന, കവിത, പാട്ട് ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ഒരുപാട് വായിക്കാറുണ്ട്. പിന്നെ കവിതകൾ എഴുതാറുമുണ്ട്. എഴുതിയ കവിതകൾ വേദികളിൽ അവതരിപ്പിക്കാറുമുണ്ട്. അപ്പോ ചിത്രരചനയും കൂടുണ്ട്. ഇത്രയാണ്.
0: ഹായ്, ഞാൻ ആര്യ വെങ്കടേഷ്. ഞാനൊരു ഡാൻസർ ആണ്, അതുപോലെ തന്നെ ഒരു വയലിനിസ്റ്റ് ആണ്. പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡറും കൂടിയാണ്. പിന്നെ കുറച്ചാൾ മുമ്പ് ഒരു മോഡലിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഡാൻസിൽ എന്ന് ചോദിച്ചാൽ കുച്ചിപ്പുടി ആണ്. എന്നാലും നമ്മൾ മൂന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്.
1: എന്റെ പേര് അനുരാഗ്. ഞാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ജോൺ ഓഫ് കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിക്കുന്നു. ചിത്രരചനയിൽ കൈവിരൽ കൊണ്ട് ചിത്രം വരച്ച് വേൾഡ് റെക്കോർഡിസ്റ്റ് ആണ്. എനിക്ക് സ്പോർട്സിലാണ് താല്പര്യം. ക്രിക്കറ്റും ഫുട്ബോളും ഇതെല്ലാമാണ് താല്പര്യമുള്ളത്.
5: ഹലോ, എൻ്റെ പേര് മൻഹ സാബു. ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പെനിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ പാട്ട് പാടും.
6: എൻ്റെ പേര് ധീരജ്. ഞാൻ പഠിക്കുന്നത് ധീരജ് സ്കൂളിലാണ്. ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്കിഷ്ടം ക്രിക്കറ്റാണ്. അതിൽ ധോണിയാണ് എനിക്കിഷ്ടം.
2: നമസ്കാരം, എന്റെ പേര് ഉദയകൃഷ്ണ. ഞാൻ എന്റെ സ്ഥലം കടവൂരാണ്. ഇത്തവണത്തെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ പാട്ടിന്റെ അട്ടാണി കുതിര എന്ന ഗാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് ശാസ്ത്രീയ സംഗീതത്തിലും ലളിത ഗാനത്തിലും തുടർച്ചയായി 4 തവണയും എ ഗ്രേഡ് വാങ്ങിക്കുന്നു.
7: ഹലോ, നമസ്കാരം. എന്റെ പേര് കാശിനാഥൻ. ഞാൻ തേവള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ക്രിസ്റ്റാജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥിയാണ്. ഞാൻ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിമാണ്. പിന്നെ അതുകൂടാതെ ഇൻസ്റ്റാഗ്രാം ഫെയിമാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് പറഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പാട്ടിട്ടപ്പോൾ അതിന് വിജയശുദാസ് മെസ്സേജ് ഇട്ടിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവാർഡായിട്ട് ഞാൻ കരുതുന്നു.
3: അങ്ങനെ നമ്മുടെ എല്ലാ കുട്ടിത്താരങ്ങളും ഇങ്ങനെ അവരെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. കാര്യം ഗായകരുണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, ചിത്ര കലാകാരനുണ്ട്, ഒരു റൈറ്റർ ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കുട്ടിത്താരങ്ങളെല്ലാം ഇങ്ങനെ അണിനിരന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഓണ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലെ. അപ്പൊ ഓരോരുത്തരായിട്ട് അവർ ഓണം എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
4: ഓണം എന്നത് വെറുമൊരു ഉത്സവമല്ല, അതൊരു സന്ദേശമാണ്. ജാതിയും മതവും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശം.

0: എന്ന പാട്ട് നമുക്ക് ഇപ്പോഴും പ്രചോദനമാണ്. നമുക്ക് ഈ ഓണവും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ ആഘോഷിക്കാം. എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അങ്ങനെ നമ്മുടെ ബെറ്റിക്കുട്ടി മനോഹരമായിട്ട് തന്നെ ഓണം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അല്ലെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ബെറ്റി ഇങ്ങനെ സംസാരിച്ചത്? അല്ലെ, നല്ല രസമായിട്ട് ക്യൂട്ടായിട്ട് നമ്മുടെ ബെറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്തതായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ അനുരാഗിന് എന്തോ പറയാനുണ്ട്. അല്ലേ, അനുരാഗിന് എന്താണ് ഓണം എന്ന് കേൾക്കുമ്പോ അനുരാഗിന് എന്താണ് തോന്നുന്നത്?
2: ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഇപ്പോ പുലികളിയൊക്കെ കളിക്കാൻ പോകുന്നതും പിന്നെ ക്ലബില് ഓണപ്പരിപാടിയൊക്കെ നടത്തി അതിൽ പ്രൈസൊക്കെ വാങ്ങുന്നതും പിന്നെ കൂട്ടുകാരുമായിട്ട് വീട്ടുകാരുമായിട്ടൊക്കെ അത്തപ്പൂക്കളത്തിനൊക്കെ പൂവിച്ചാനും പോകുന്നതും അത് ഇടുകയും അതൊരു വലിയ സന്തോഷമാണ്.
1: അപ്പൊ അതൊക്കെയാണ് അപ്പൊ മെയിൻ ആയിട്ട് ഓണക്കളി അല്ലെങ്കിൽ പുലികളിയൊക്കെ ആണല്ലേ. പുലികളിയൊക്കെയാനൊക്കെ പോയിട്ടുണ്ടോ അനുരാഗ്?
2: ആ, കൂട്ടുകാരുമായിട്ടൊക്കെ പോയിട്ടുണ്ട്.
1: അതെ അതെ. അപ്പൊ ആരായിരിക്കും പുലിയായിട്ടൊക്കെ പോകുന്ന? ആരായിരിക്കും?
2: ആ, എന്റെ കൂട്ടുകാരി തന്നെ ആയിരിക്കും.
1: അതെ അല്ലേ. അപ്പൊ അത് നല്ല രസമായിട്ട് എല്ലാ വർഷങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ. അതെ. അപ്പൊ നമ്മുടെ ഇതു അനുരാഗ് പറഞ്ഞ കേട്ടോ, പുലി കളിക്കാനൊക്കെ പോകും. അപ്പൊ ഇതു എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്?
3: കളിക്കാറൊന്നും പോകാറില്ല.
1: ഇല്ല. അപ്പൊ ഇതുവിന് എങ്ങനെയാണ് ഓണം എന്ന് കേൾക്കുമ്പോ ഇതുവിന് എന്തൊക്കെയാണ് മനസ്സിൽ തോന്നുന്നത്?
3: ഓണം എന്ന് കേൾക്കുമ്പം ആദ്യമായിട്ട് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ അടുത്തൊക്കെയുള്ള ക്ലബ്ബുകളില് ഉള്ള ഓണപ്പരിപാടിയിൽ പോകുമ്പം അവിടെ നിന്ന് പാടി നമുക്ക് ഫസ്റ്റ് പാട്ട് മത്സരങ്ങളൊക്കെ കാണും. ഓണപ്പാട്ട്, നാടൻ പാട്ട്, അതുപോലുള്ള ചലച്ചിത്ര ഗാനം. ഇപ്പം ആ ഓണത്തിന് ഏത് സിനിമയാണോ ഹിറ്റായിട്ട് നിൽക്കുന്നത് അതൊക്കെ ആ ഹിറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ പാടി നമുക്ക് സമ്മാനമൊക്കെ മേടിക്കുന്നത് അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയിലുണ്ട്. പിന്നെ അത്തപ്പൂക്കളം മത്സരങ്ങളിൽ ഉണ്ട്. പിന്നെ വടംവലി, ഇതൊക്കെ ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്ന ചില കാര്യങ്ങളാണ്.
1: അതെ, തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാം ഇങ്ങനെ രസമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എദുച്ചേട്ടന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മളെല്ലാരും റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ ശ്രോതാക്കളും ഞാനും നമ്മുടെ കുട്ടിത്താരങ്ങളും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഓണം സ്പെഷ്യലായിട്ട് നമ്മുടെ ഇതു ഒരു പാട്ട് പാടാൻ താവുകയാണ്.

0: മഹാകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലാണ് എന്നോടൊപ്പം ഒരുപാട് കുട്ടി താരങ്ങളാണ് ഇങ്ങനെ ഓണവിശേഷങ്ങളിലൂടെ ഓണപ്പാട്ടുകളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഓണം റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓണക്കളികളെ പറ്റിയും അതുപോലെ പൂക്കളം ഇടുന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ആരും അങ്ങനെ അത്ര മെൻഷൻ ചെയ്യാത്തൊരു കാര്യമാണ് ഓണസദ്യ. അപ്പോൾ ഓണസദ്യയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവം ഏതായിരിക്കും?
1: എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഴവും പപ്പടവുമാണ്.
0: അതെന്താണ് പഴവും പപ്പടവും ഇപ്പം ഇഷ്ടപ്പെടാൻ കാരണം?
1: പഴവും പപ്പടവും പപ്പടത്തിന്റെ നമ്മളെ
0: പപ്പടത്തിന്റെ ആ ഒരു ഭംഗിയാണ്, അല്ലെങ്കിൽ കഴിക്കുമ്പോ ഒരു ഭയങ്കര ക്രിസ്പി
1: ആയിട്ട് ശബ്ദം അതൊക്കെ കേൾക്കുമ്പോ ഒരു രസം തോന്നും. പഴമാണെങ്കിൽ നല്ല മധുരമാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.
0: വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കാശി പറഞ്ഞിരിക്കുന്നത്. പപ്പടത്തിന്റെ ആ ഒരു പടപട ശബ്ദം മാത്രമാണ്. പപ്പടം നല്ല ടേസ്റ്റ് അല്ലേടാ, നമ്മൾ മുരുമുരായിരിക്കുന്ന പപ്പടം എന്റെ ഫേവറേറ്റ് പപ്പടമാണ്. അപ്പൊ നമ്മുടെ എദുവിന് എന്താണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്?
2: എനിക്ക് പപ്പടവും പായസവും.
0: അതെ അല്ലേ, അപ്പൊ എല്ലാരും പപ്പടക്കാരാണ് അല്ലേ?
2: പപ്പടക്കാരാണ്.
0: അതെ, അപ്പൊ എന്താണ് പപ്പടം ഇഷ്ടപ്പെടാനുള്ള കാരണം? നമ്മുടെ കാശി വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എദുവിന് എന്താണ് പപ്പടം ഇഷ്ടപ്പെടാൻ കാരണം?
2: അയലയിലോട്ടെ, നമ്മള് ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ആ ഇലയിലോട്ട് ഇച്ചിരി പായസം ഒഴിച്ചിട്ട് പപ്പടം ഒന്നെടുത്ത് ഇങ്ങനെ തന്നെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ ഉള്ള ആ ഒരു സുഖം
0: കൊതിപ്പിക്കലടാ.
2: ആ ഒരു സുഖം പിന്നെ എവിടെയും കിട്ടത്തില്ല. ആ ഒരു സുഖം കിട്ടുമ്പോ നമുക്ക് ഇനിയും കഴിക്കാൻ തോന്നും.
0: അതെ അതെ, അപ്പൊ അങ്ങനെ അതെ അതെ, അപ്പൊ അത്

0: നമ്മളിങ്ങനെ ആഗ്രഹം നിൽക്കുകയാണല്ലോ. അപ്പൊ ബെറ്റി, അപ്പൊ ബെറ്റിക്കുട്ടി, നമ്മുടെ ചേട്ടന്മാരെല്ലാവരും എന്താ പപ്പടവും പഴവും അതിന്റെ ആ ഒരു കഴിക്കുന്ന രീതികളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ തന്നെ കൊതി വരുന്നുണ്ട് അല്ലേ. അപ്പൊ ബെറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്, ഓണസദ്യയില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതായിരിക്കും?
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പായസമാണ്.
0: പായസമാണ്, അപ്പൊ പായസം എന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം?
1: അത് പായസം കഴിക്കുമ്പോ അതിന്റെ ആ ഒരു മധുരം, അത്
0: മധുരം. ഏത് പായസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: വർമ്മസലി.
0: ആ അപ്പൊ അത് ഇപ്പൊ ഓണം പ്രമാണിച്ച് മാത്രമാണോ വീട്ടിൽ വെക്കുന്നത്, അതോ ഇപ്പൊ അമ്മയോട് പറയണം അമ്മ എനിക്കൊരു പായസം കുടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അമ്മ ആദ്യം വെച്ച് തരുന്നത് ഈ ഒരു പായസമായിരിക്കോ? അതെ, അമ്മ നന്നായിട്ട് വെക്കുവോ പായസം? ആ ആണല്ലേ. അപ്പൊ നമ്മുടെ ബെറ്റിക്ക് ഏറ്റവും ഇഷ്ടം ബ്രഹ്മസിലി ആണല്ലേ. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മുടെ ആര്യ ഇങ്ങനെ വെയിറ്റ് ചെയ്ത്, സത്യം പറഞ്ഞ പപ്പടത്തിന്റെ കഥ കേൾക്കുമ്പോ തന്നെ ഒരു പപ്പടം കിട്ടിയാൽ കൊള്ളാന്നുണ്ടല്ലേ ആര്യ?
2: ആ ഇഷ്ടമാണ് പപ്പടം ഇപ്പൊ കിട്ടിയാൽ കൊള്ളാം പറയുന്നതൊക്കെ കേട്ടിട്ട്. പക്ഷെ കൂടുതൽ എനിക്ക് സദ്യയിൽ ഇഷ്ടം എന്താന്ന് ചോദിച്ചാൽ അവിയലായിരിക്കും. കാരണം ഈ അമ്പലങ്ങളിലെ സദ്യയിലുള്ള അവിയല്, പിന്നെ സദ്യയിലൊക്കെ ഈ ഓണപ്പരിപാടി അങ്ങനൊക്കെ ഉള്ള അതിൽ അവിയലിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വീട്ടിലുണ്ടാക്കുന്നതിലും വേറൊരു ടേസ്റ്റാണ്.
0: അതെ, അപ്പൊ അത് കറക്റ്റ് കാര്യമാണ്. അവിയല് ഒരു എല്ലാവർക്കും പല രീതിയിലുള്ള വിഭവങ്ങളാണ് ഇഷ്ടം. അപ്പൊ നമ്മുടെ ആര്യയ്ക്ക് അവിയലാണ്. അപ്പൊ പപ്പടത്തിൽ തുടങ്ങിയ കഥതാവ് പായസത്തിലെത്തി, അത് കഴിഞ്ഞ് ഇത് അവിയലെത്തിയിരിക്കണം. അപ്പൊ അനുരാഗിന് ഏതായിരിക്കും ഇഷ്ടം? ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വിഭവം പറയണം.
3: എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ ചോറൊക്കെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പായസത്തിൻ്റെ കൂടെ ബോളി വന്നിട്ട് പപ്പടവും പഴവട്ടൊക്കെ കുഴച്ച് തിന്നാനായിരിക്കും നല്ല രസമായി.
0: അതെ അതെ അതെ. അപ്പൊ അതിൽ വീണ്ടും അടുത്ത ഒരു ഐറ്റം കൂടെ കിട്ടിയിരിക്കുകയാണ്.
3: ഇപ്പൊ ബോളി അത്രയ്ക്കൊന്നും ഇപ്പൊ കല്യാണ സദ്യ ആയാലും ഓണസദ്യ ആയാലും ഒന്നും ഇല്ല. ചില സ്ഥലത്ത് മാത്രമൊക്കെ ഉള്ളു ബോളി വട്ടൊക്കെ പായസം. അതാകുമ്പോ ബോളിയൊക്കെ ആകുമ്പോ ടേസ്റ്റൊക്കെ ഇടിലാണ്. പായസമായിട്ട് കഴിക്കാൻ പറ്റിയ ബോളിയാണ്.
0: അതെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ എല്ലാം നമ്മൾ ഇങ്ങനെ കൊതിപ്പിക്കുകയാണ് ഓണസദ്യയിൽ ഓരോ വിഭവങ്ങളും പറഞ്ഞല്ലേ. അപ്പൊ അടുത്തതായിട്ട് ഓണസദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവത്തെ പറ്റി പറയാൻ പോകുന്ന നമ്മുടെ മൻഹയാണ്.
4: എനിക്ക് സദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം പായസമാണ്.
0: പായസം എന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം? നല്ല മധുരമുള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ബെറ്റിക്കും പായസം ഒക്കെയാണ് ഇഷ്ടം. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പായസം ഏതാണ് മൻഹയ്ക്ക്? സേമിയാണല്ലേ. അപ്പൊ നമ്മുടെ ക്രിക്കറ്റ് പ്രേമി ആയിട്ടുള്ള, നമ്മുടെ ധോണിയുടെ ഒക്കെ ഒരു ഫാൻ ആയിട്ടുള്ള നമ്മുടെ നീരജാണ് ഇനി അടുത്തതായിട്ട് ഓണസദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തെ പറ്റി പറയാൻ പോകുന്നത്. അപ്പൊ നീരജ്, ഏത് വിഭവമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓണത്തിന്?
1: പായസവും പഴവും.
0: പായസവും പഴവും. അതെ, അപ്പൊ അത് കഴിക്കുക. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പായസം ഏതാ?
1: ബ്രഹ്മസലി.
0: ബ്രഹ്മസലി ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം എന്തുവാ?
1: നല്ല മധുരവും നല്ല സ്വാദുമാണ്.
0: അതെ, അപ്പൊ ഒരു ഇപ്പൊ ഒരു ഓണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാല് എത്ര ഗ്ലാസ് പായസം കുടിക്കും നീരജ്?
1: മൂന്ന്.
0: അപ്പൊ അതിൽ കൂടുതൽ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, എനിക്കറിയാം കുടിക്കുമെന്ന്. അതെ, അപ്പൊ അങ്ങനെ നമ്മുടെ നീരജും പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ മൂന്ന് ഗ്ലാസ് പായസമാണ് നമ്മുടെ നീരജ് ഓണത്തിന്, ഓണസദ്യയുടെ കൂടെ മൂന്ന് ഗ്ലാസ് പായസം എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കൂടുതലല്ലേ? ആണ്. അതെ, അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ഓണസദ്യയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുപാട് വിഭവത്തെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കളത്തെ പറ്റി നിങ്ങൾ സംസാരിച്ചു, അതുപോലെ തന്നെ ഓണക്കളികൾ, പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികൾക്ക് ഓണക്കളികൾ അങ്ങനെ പോവുക, പുറത്തു പോവുക, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരുടെ വീട്ടിൽ അമ്മമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ള കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഒരു കൊടവേറൊക്കെ ഉള്ള ഒരാളെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ട്. ആരാണത്?
5: മാവേലി.
0: മാവേലി. അപ്പം മാവേലിയുടെ ഒരു രൂപം എങ്ങനെയാണ് നിങ്ങൾ കാണുന്ന? ആ മാവേലിയുടെ രൂപത്തിന് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഏതു ഡിസ്ക്രൈബ് ചെയ്യുന്നത്?
5: നല്ല കാണുന്നുണ്ട്, നമുക്ക് കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യല്ലേ. മാവേലിയെ കാണുമ്പോൾ തന്നെ നല്ല ഓലക്കൂടെ ഒക്കെ പിടിച്ച് നല്ല നല്ല വയറൊക്കെ ആയിട്ട് വരുന്ന മാവേലിയാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത്. നമുക്ക് എന്നാലും എല്ലാവർക്കും, കേരളക്കാർക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാ മാവേലി.
0: അതെ, ഇടയ്ക്ക് വെച്ചൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, കുറച്ച് സിക്സ് പാക്ക് ഒക്കെ ആയിട്ടുള്ള മാവേലി ഒന്ന് ജിമ്മിലൊക്കെ പോയി രസമായിട്ടൊക്കെ മാവേലി നമ്മൾ കാണുന്നത്.
5: ഈ പാതാളത്തില് പുതിയ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്ന കേട്ട് മാവേലിയും മാവേലിയുടെ അടുത്ത പാതാളത്തിൽ പോയവരെല്ലാരും കൂടി അങ്ങനെ അവര് സംഘടിപ്പിച്ചൊരു സംഘടനയുടെ ഫലമായിട്ട് ഇടയ്ക്ക് വെച്ച് മാവേലി ഒന്ന് നല്ല ജിമ്മായി.
0: വീണ്ടും വീണ്ടും വീണ്ടും നമ്മുടെ നീരജിനെ പോലെ ഒത്തിരി പായസം കുടിച്ച് വീണ്ടും കുടവേറായി. അതെ, അപ്പൊ അങ്ങനെ മാവേലിയെ പറ്റി നമ്മുടെ ഓർമ്മകളിലെ മാവേലി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല കുടവയറൊക്കെ ഉള്ള. അപ്പൊ ഈ കുടവയറെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ ഈ മാവേലി ഇത്രയും കുടവയറ, ഒരുപാട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെയൊക്കെ ഓർമ്മകൾ. പക്ഷെ ഇത്രയും കുടവയറെന്ന് ഉദ്ദേശിക്കുന്നത് സമൃദ്ധിയുടെ ഒരു പ്രതീകമായിട്ടാണ് കുടവയറുള്ള ഒരു മാവേലിയെ നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഒരു വ്യക്തി എന്ന രീതിയിൽ മാത്രമല്ല സമൃദ്ധി ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ ബെറ്റി, ബെറ്റിക്ക് എന്താണ് മാവേലി എന്ന് കേൾക്കുമ്പോൾ ബെറ്റിക്ക് എന്താണ് പറയാൻ തോന്നുന്നത്?
1: എനിക്ക് മാവേലി കാണുമ്പോൾ ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്, നല്ല ഭംഗിയാണല്ലേ കാണുമ്പോ. കാണുമ്പോ തന്നെ ഒരു നല്ല ഒരു ചിരിച്ച

0: മുഖം എപ്പോഴും അല്ലേ.
1: അതെ,
0: അപ്പൊ അങ്ങനെ എല്ലാവർക്കും മാവേലി ഇഷ്ടമാണ്. മാവേലി ആയിട്ട് ഇങ്ങനെ എല്ലാ ഓണത്തിനും കുറച്ചൊക്കെ കുറച്ച് വണ്ണം വെക്കണം, മാവേലി ആവണം എന്നൊക്കെ ആഗ്രഹം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. എന്നാലും നമുക്കൊരു ആഗ്രഹം കാണില്ലേ, എന്തൊരു ഭംഗിയാ കാണാൻ, നല്ല കൊടയൊക്കെ പിടിച്ച് നല്ല ഡ്രസ്സ്, നല്ല കസുവിന്റെ ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലൊക്കെയാണ് മാവേലിക്ക്. അതെ, ഗോൾഡ് ഒക്കെ ഇട്ട്
2: വിലക്കൂടിയിരിക്കുന്ന സമയത്ത് നല്ല സ്വർണ്ണം.
0: അതെ, നല്ല ഡ്രസ്സായിട്ട് എല്ലാ വർഷവും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരും അല്ലേ. അപ്പൊ മാവേലിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോ, നമ്മള് നോർമലി നമ്മളിപ്പോ ഒരു ഷോപ്പിൽ നിൽക്കുമ്പോ ഒരുപാട് മാവേലികളൊക്കെ ഇങ്ങനെ രസമായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കും. പക്ഷെ യഥാർത്ഥ മാവേലി നമ്മൾ വരികയാണ്, പാതാളത്തിൽ നിന്ന് ഇതാ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും കാശി മാവേലിയുടെ ഒരു ആഗ്രഹം പറയുന്നത്? എനിക്ക് ഇന്ന കാര്യം അല്ലെങ്കിൽ ഇന്നൊരു ആഗ്രഹം ഉണ്ടോ മാവേലി, ഒന്ന് സാധിച്ചു തരുമോ എന്ന് എന്തായിരിക്കും പറയുന്നത്?
3: ഞാൻ മാവേലിയെ കണ്ട പ്രത്യേകിച്ചും ചോദിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളായിരിക്കും. ഞാൻ ഈയിടയ്ക്ക് സരിഗമ പോയായിരുന്നു, അതിന് സെലക്ഷൻ കിട്ടണമെന്നും പിന്നെ മാവേലി ഊണൊക്കെ കഴിച്ചോന്നൊക്കെ ചോദിക്കും. പിന്നെ
0: അതെ, അപ്പൊ മാവേലി ആദ്യം ഒന്ന് നമ്മുടെ കാശി ഒന്ന് ചോദിക്കും, ആഗ്രഹം ചോദിക്കുന്നതിന് മുമ്പ് മാവേലി ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഊണൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഇന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് സാധിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മുടെ കാശിയുടെ ആഗ്രഹങ്ങളാണ് ചോദിക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ യദുവിന് എന്തായിരിക്കും മാവേലി കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുന്നത്?
2: സംഭവം ഈ പാതാളത്തിന്റെ ഇടയിൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഇതിന്റെ അടിയിൽ എങ്ങനെ ജീവിതം എന്നൊക്കെ ഉള്ളത് ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പൊ എങ്ങനെ ആയിരിക്കും അവിടെ ജീവിക്കുന്നത് അറിയാന്ന് ചോദിക്കും.
0: അതെ,
2: പിന്നെ അവിടെയൊക്കെ എന്താ കഴിക്കുന്നത്? ഇവിടെ വന്നപ്പോഴല്ലേ സദ്യയൊക്കെ കഴിക്കുന്നത്, ഇതിന്റെ അടിയിൽ എന്തോ കഴിക്കുന്നത്.
0: അത് മാത്രല്ല, എപ്പോഴും അദ്ദേഹം പുറത്തു വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്,
2: നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്.
0: അതെ, അപ്പൊ അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട്
2: ചോദിക്കണം.
0: അതെ, അപ്പൊ നമ്മുടെ യദുവിന്റെ ചോദ്യം അതാണ്, അവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ട്, നാട്ടിലെ പോലെ ആണോ എന്നൊക്കെ ഉള്ളതാണ് യദുവിന്റെ ചോദ്യം. നമ്മുടെ ബെറ്റിക്ക് എന്തോ വ്യത്യസ്തമായിട്ട് മാവേലിയോട് ചോദിക്കാനുണ്ട്, എന്തായിരിക്കും ബെറ്റി ചോദിക്കുന്നത് മാവേലിയെ കണ്ടു കഴിഞ്ഞാല്?
1: ഞാൻ മാവേലിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാവേലിക്ക് വേണ്ടി ഞാൻ സ്വന്തമായിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ ആ മാവേലിക്ക് വേണ്ടി ആ കവിത പാടിക്കും.
0: ആ പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടാവോ?
1: ആ, ഓണം വരവായി, ഓണം വരവായി, പൊന്നോണം വരവായി, മാവേലി തമ്പുരാൻ എഴുന്നള്ള നേരമായി. ഒത്തിരി ഒത്തിരി പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം ഇടയണം, ഊഞ്ഞാല് വേണം, ഓണക്കോടി വേണം, അച്ഛനെ കൊണ്ടെല്ലാം സമ്മതിപ്പിക്കണം, അമ്മൂമ്മ വീട്ടിലും മാമന്റെ വീട്ടിലും ഓണം കാണാൻ പോകണം, പപ്പടം കൂട്ടി പായസം കൂട്ടി ഓണസദ്യ കഴിക്കണം, ചേട്ടന്മാരൊത്ത് ചേച്ചിമാരൊത്ത് ഓണക്കളികൾ കളിക്കണം, അങ്ങനെ നന്നായി ആഘോഷിപ്പിൻ സന്തോഷത്തിൻ നാളുകൾ. ഓണം വരവായി, പൊന്നോണം വരവായി, മാവേലി തമ്പുരാൻ എഴുന്നള്ള നേരമായി. ഓണം വരവായി, പൊന്നോണം വരവായി, മാവേലി തമ്പുരാൻ എഴുന്നള്ള നേരമായി.
0: അതെ, അപ്പൊ നമ്മുടെ ബെറ്റിക്കുട്ടി തന്നെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത്. അപ്പൊ അതാണ് നമ്മുടെ മാവേലിയെ കാണുമ്പോ നമ്മുടെ ബെറ്റി പാടിക്കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആര്യ, മാവേലിയെ കണ്ടു കഴിഞ്ഞാല് എന്തായിരിക്കും ആര്യ ചോദിക്കുന്നത്?
4: മാവേലി എപ്പോഴും ഒറ്റയ്ക്കല്ലേ വരുന്നേ, അപ്പൊ മാവേലിക്ക് ഭാര്യ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, പിള്ളേരുണ്ടോന്ന് അറിയത്തില്ല, അപ്പൊ കാണുവാണെങ്കിൽ ഞാൻ അത് ആദ്യം ചോദിക്കും.
0: അതെ, അപ്പൊ മാവേലിക്ക് ഒരു വൈഫ് ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത് അല്ലേ. അതെ, അപ്പൊ ഒരു വൈഫ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എങ്കിലും നമ്മുടെ ആര്യയുടെ ഒരു ക്യൂരിയോസിറ്റി ആണ്, ഒറ്റയ്ക്കുള്ള താമസമാണ്, അപ്പം ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടോ, അതാണ് നമ്മുടെ ബെറ്റി നമ്മുടെ ആര്യ ചോദിക്കാൻ പോകുന്നത് അല്ലേ. യെസ്, അപ്പം നമ്മുടെ അടുത്ത നമ്മുടെ അനുരാഗ് എന്തായിരിക്കും, അല്ലെങ്കിൽ മാവേലിക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും അനുരാഗ് പറയാൻ പോകുന്നത്?
5: ഞാൻ മാവേലിയെ കണ്ടാൽ ഒരു മാവേലിയുടെ ചിത്രം വരച്ചോളൂ.
0: അപ്പൊ മാവേലിക്ക് ഇഷ്ടപ്പെടും അത് തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ മാവേലി ഞാനൊന്ന് ചോദിച്ചോട്ടെ അനുരാഗ്, ഒരു മാവേലിയ ഒരു രാജാവാണ് മാവേലി അല്ലെ, അപ്പൊ അദ്ദേഹത്തിനെ പോലെ നല്ലൊരു രാജാവാൻ ഒരു എന്താ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാല് എന്തായിരിക്കും അനുരാഗ് ചെയ്യാൻ പോകുന്നത്?
5: ഈ കേരളത്തിലെ ഇപ്പോൾ ജാതി അന്യജാതി ഇങ്ങനെ അതൊക്കെ പറയുന്നത് മാറ്റി ഒരു ജാതിയാക്കി ഇങ്ങനെ നടത്തും. ഇപ്പൊ അതാകുമ്പോ അടിയും ഇപ്പൊ ജാതിയുടെ പേരിലൊക്കെ ഇങ്ങനെ കൊലയും അതൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ മാറ്റിയിടും.
0: അതെ, അപ്പൊ അങ്ങനെ ഒരു ജാതി, അതായത് എല്ലാരും ഒരുപോലെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലേ, അപ്പൊ അത് മാവേലിയും അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുപോലെ തന്നെ അനുരാഗ് ഒരു മാവേലി ആയി കഴിഞ്ഞാല് എന്തായാലും ഇതൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ മാവേലി ആകാൻ കുറച്ചും കൂടെ വണ്ണമൊക്കെ വേണം, അത് ചുമ്മാ പറയുന്നതാണ്. മാവേലിയുടെ യഥാർത്ഥ മാവേലി എന്നുള്ളത് വണ്ണമൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്, പക്ഷെ നമ്മൾ അവിടെ ഒരുപാട് കോൺട്രവേഴ്സീസ് കൊണ്ടുവരുന്നില്ല. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ മൻഹക്കുട്ടിയാണ് അടുത്തതായിട്ട് മാവേലിയെ കണ്ടു കഴിഞ്ഞാല് എന്തായിരിക്കും മാവേലിയോട് ചോദിക്കാൻ പോകുന്നത്?
6: എനിക്ക് ചോദിക്കാനില്ല.
0: ഒരു മാവേലിയെ കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം, മാവേലി ഞാൻ വലുതാവുമ്പോ എന്താവും, അല്ലെ എങ്ങനെയായിരിക്കും, അല്ലെ എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ മാവേലി സത്യം പറഞ്ഞ ഇങ്ങനെ ചെവി അടച്ചു വെക്കും, അതുപോലെ ഞാൻ ചോദിക്കും. അപ്പൊ മൻഹയ്ക്ക് ഒന്നും ഇല്ലേ ചോദിക്കാൻ ഒരു മാവേലി കണ്ടു?

0: ഒന്നുമില്ല. അപ്പൊ നീരജിന് എന്തൊക്കെയോ ചോദിക്കാനുണ്ട് മാവേലിയോട്. എന്തായിരിക്കും
1: ചോദിക്കുന്നത്?
0: അങ്ങനെ ചോദിക്കോ? അപ്പൊ എന്തായാലും അനുഗ്രഹിച്ചിരിക്കുന്നു മാവേലി. എന്തായാലും നിന്റെ ഈ ആഗ്രഹം നടത്തട്ടെ. ധോണിയെ കാണാനും എന്താ ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഉള്ള ആഗ്രഹം നടക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കണം. അപ്പൊ ഈ ഒരു ഓണം മൂഡിലാണെങ്കിലും നമ്മുടെ നീരജിന് ഇപ്പോഴും ആ ഒരു ധോണി അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ നീരജ് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് രസമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓണം റിലേറ്റഡ് ആയിട്ട് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളും നമ്മളും ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നല്ല സിംഗേഴ്സ് ആണ് ഈ ഒരു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ കൂടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഒരുപാട് വേദികളിൽ ഒരുപാട് പ്രശംസ നേടിയിട്ടുള്ള കലാകാരന്മാരാണ്. അതിലടുത്തതായിട്ട് നമ്മുടെ കാശിനാഥനാണ്. അപ്പോൾ കാശിനാഥനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സിൽ വളരെ ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വിജയ് യേശുദാസ് സാർ അതിൽ ആ ഒരു ഇൻസ്റ്റയിലൂടെ അദ്ദേഹത്തിന് ഒരു അഭിനന്ദനമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കാശി ഒരു പാട്ട് അടുത്തതായിട്ട് പാടാൻ പോകുന്നത് നമ്മുടെ കാശിനാഥനാണ്. നമുക്ക് വേണ്ടി മനോഹരമായിട്ടുള്ളൊരു ഓണപ്പാട്ട്.

ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ഉറപ്പായ സമ്മാനങ്ങൾ. ഓണ ഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ്.

0: ഓഫറുകൾ ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും. ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങും. സ്കൈസെറ്റ് ഓണം ആഘോഷമാവട്ടെ.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ മൂഡിലാണ്. എന്നോടൊപ്പം ഒരുപാട് കുട്ടിത്താരങ്ങളാണ് അവരുടെ ഓണവിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാശിനാഥൻ്റെ പാട്ടൊക്കെ കേട്ടിരുന്നപ്പോൾ ബെറ്റി സാർത്രിക്ക് ഒരു പാട്ട് പാടാൻ ഇങ്ങനെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ട് ബെറ്റിക്ക് ഏത് പാട്ടാണ് ഇപ്പോൾ പാടാനുള്ളത്?
1: ഓണം വന്ന് ഓണം വന്ന് ഓണം വന്ന്
0: പാടിക്കോ.
1: ഓണം

0: അതെ, നമ്മുടെ ബെറ്റി പാടിയപ്പോൾ ഓണം ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ എത്തിയ പോലെ അല്ലേ? അപ്പം ഇങ്ങനെ ആ ഒരു ഭക്ഷണം വയ്ക്കുന്ന രീതിയാണെങ്കിലും എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ബെറ്റി അടിപൊളിയായിട്ട് ആ ഒരു ഓണം മൂഡിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഓണവിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഓണക്കോടിയൊക്കെ കിട്ടിയോ? അപ്പം ആര്യ, എത്ര ഓണക്കോടി കിട്ടി ഈ പ്രാവശ്യം?
1: പ്രാവശ്യം രണ്ടു മൂന്നെണ്ണമൊക്കെ കിട്ടി.
0: രണ്ടു മൂന്നൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ അനുരാഗിന് എത്ര ഓണക്കോടി കിട്ടി? ഒരു ഓണക്കോടി. അതെ. അപ്പോൾ നീരജിന് പോക്കറ്റ് മണിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതോ ഒരു ഓണക്കോടി കിട്ടുന്നതാണോ ഇഷ്ടം? ഓണക്കോടിയാണ്. മൻഹക്കുട്ടിക്ക് എന്താണ്, ഓണക്കോടിയാണോ അല്ലെങ്കിൽ വീട്ടിലെല്ലാരും ഈ ഓണത്തിന് എല്ലാരും വരുന്ന സമയത്ത് പോക്കറ്റ് മണി തരുന്നതാണോ ഇഷ്ടം?
2: ഓണക്കോടി.
0: ഓണക്കോടിയാണ്. യെസ്. അപ്പൊ നമ്മുടെ ബെറ്റിക്കോ?
2: എനിക്കും ഓണക്കോടി തന്നെ.
0: ഓണക്കോടി തന്നെയാണ്. അതെ. അപ്പൊ നമ്മുടെ വലിയ ചേട്ടന്മാരെങ്ങനെയാണ്, പോക്കറ്റ് മണിയാണോ? അതൊരു വലിയൊരു ചോദ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോക്കറ്റ് മണിയാണോ അതോ ഓണക്കോടി കിട്ടുന്നതാണോ ഏറ്റവും കൂടുതൽ സന്തോഷം?
3: ഓണക്കോടി കിട്ടുന്ന സന്തോഷം.
0: ഓണക്കോടിയാണ്. എത്ര ഓണക്കോടി കിട്ടിയതു ഈ പ്രാവശ്യം?
3: രണ്ടോണക്കോടി.
0: രണ്ടെണ്ണം കിട്ടി അല്ലേ? അപ്പോ കാശിക്കോ?
4: കാശി. എനിക്ക് ഒരെണ്ണം.
0: ഒരെണ്ണം കിട്ടി. അതെ. അപ്പൊ അങ്ങനെ എല്ലാരും ഓണമായിട്ട് ഇങ്ങനെ ഓണക്കോടിയൊക്കെ എല്ലാരും തന്നു. അതുപോലെ തന്നെ പോക്കറ്റ് മണിയുടെ കാര്യം പറയുമ്പോ ഇതും ഇങ്ങനെയാണ്. പോക്കറ്റ് മണിയൊക്കെ കിട്ടാറുണ്ടോ? ഓണക്കോടിയുടെ കൂടെ പോക്കറ്റ് മണി.
3: ഓണക്കോടിയാണ് ഏറ്റവും ഇഷ്ടം, പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ പോക്കറ്റ് മണി കൂടി കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം.
0: അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടി താരങ്ങളെല്ലാം അവരുടെ വിശേഷങ്ങളിലൂടെ ഒരുപാട് കലാപരമായിട്ടുള്ള വൈഭവമുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ വേദി പങ്കിടാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്നിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവരും ചേർന്നൊരു ഓണപ്പാട്ട് നമുക്ക് പാടിയാലോ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഓണ സമ്മാനം എന്ന രീതി

Señor.

0: அமுத மொழியில் ஆத்மராக மதுரம் மதுரம் முத்திராட பூவெளியில் கேரளம் உணருகையாய் புத்திரையாடும் கிராம வசந்தம் திருமுடி அணியுகையாய் புத்திராட பூவெளியில் கேரளம் உணருகையாய் புத்திரையாடும் கிராம வசந்தம் திருமுடி அணியுகையாய்.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേ, ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ഈയോണം ഇത്തിരി കളറാക്കിയാലോ? പൂക്കളവും സദ്യയും ഓണക്കോടിയും, അതോടൊപ്പം കുറച്ച് ഫൺ മ്യൂസിക് മെമ്മറീസ്, പിന്നെ അടിപൊളി ഓണം വൈബ്സും. ആർ ജെ ശ്രീലക്ഷ്മിയോടൊപ്പം ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണാഘോഷത്തിൽ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. അതറിയാൻ ഓഗസ്റ്റ് 26-ന് ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം, വൈബ് ചെയ്യാം, ഒരുമിച്ച് കേൾക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned. ഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് തുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെൻഷൻ, കൊല്ലം.

0: നിങ്ങളിൽ റേഡിയോ സാന്ത്വനം 90.4 FM സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെച്ചോ ജോസഫ്.
1: ഹൃദയവും ഹൃദയവും
0: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെജോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളുമായി ഹൃദയപൂർവം മെജോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെജോ ജോസഫ്.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

പുഷ്പുവിന്റെ നൈർമല്യവും നിലവിളക്കിന്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ

0: വഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്നാം സമ്മാനം 25,000 രൂപ, രണ്ടാം സമ്മാനം 5,000 രൂപ, മൂന്നാം സമ്മാനം 3,000 രൂപ, നാലാം സമ്മാനം 2,000 രൂപ, അഞ്ചാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 81212180.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പിതാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കുക.
1: The number you have dialed is currently busy. Please try later.
2: പൂരം ഈ പരിപാടിയിൽ അടുത്തതായി സിത്താര കൃഷ്ണകുമാറും അനൂപ് മേനോനും ചേർന്ന് ആലപിക്കുന്ന ഗാനം. രചന പാർവതി രാജൻ ശങ്കരാടി, സംഗീതം അനൂപ് മേനോൻ.

ഓണത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണ സദ്യയുടെ രുചിയും മനസ്സ് നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

പിതാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ടൈസലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതു മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങും. ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ തിരുവോണ ആശംസകൾ. പ്രധാന വാർത്തകൾ. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി മലയാളിക്ക് ഇന്ന് തിരുവോണം. പൊന്നോണ നിറവിൽ നാടങ്ങും ആഘോഷങ്ങൾ നടക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: ഓണസദ്യയുടെ രുചിഭേദങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓണക്കളികളാണ് മലയാളിക്ക് പ്രിയം. തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല് ഉൾപ്പെടെയുള്ള വിവിധ കലാ കായിക പരിപാടിയുടെ ആവേശത്തിലാണ് ഏവരും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ വിവിധ വേദികളിൽ വാദ്യമേളം, ഭരതനാട്യം, സംഗീത പരിപാടികൾ, സ്റ്റേജ് ഷോകൾ എന്നിവ ഇന്ന് അരങ്ങേറും. എല്ലാ ജില്ലകളിലും ടൂറിസം വകുപ്പിന്റെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഈ 30 തിരുവനന്തപുരത്ത് നടക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും.

0: ഐക്യതയുടെയും സമത്വത്തിന്റെയും ആഘോഷം കൂടിയായ ഓണം മഴയിലും ഒട്ടും പൊലിമ നഷ്ടപ്പെടാതെ വർണ്ണാഭമാക്കുകയാണ് മലയാളികൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്ന് പ്രമുഖർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ പി കെ ബഷീർ, എ പി അനിൽകുമാർ, കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെയാണ് പരിപാടി. തിരുവോണ നാളിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജനത്തിരക്ക്. ശബരിമല സന്നിധാനത്ത് ഇന്ന് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ആചാര തനിമയിൽ തിരുവോണ നാളിൽ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. വഞ്ചിപ്പാട്ടുപാടി ചടങ്ങുകളോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. ഓണവിഭവങ്ങൾക്കൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് നൽകി ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് പകർന്നതോടെ തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ ഭഗവാൻ പാർത്ഥസാരഥിയായ കൃഷ്ണനുമെത്തുന്നുവെന്നാണ് വിശ്വാസം. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യസങ്കേതത്തിലേക്ക് വൻ ജനപ്രവാഹമാണ് അനുഭവപ്പെടുന്നത്. ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കുന്നതിനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കുന്നതിനുമായി പുലർച്ചെ മുതൽ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആയിരക്കണക്കിന് ഭക്തരാണ് തിരുവോണ ദിനത്തിൽ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. പുലർച്ചെ ക്ഷേത്രനട തുറന്നതു മുതൽ വിശേഷാൽ ഓണപ്പുടവ സമർപ്പണം നടന്നു. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭഗവാന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. ഉഷപ്പൂജ വരെ ഭക്തർക്ക് പുതുവസ്ത്രം സമർപ്പിക്കാനുള്ള പ്രത്യേക സൌകര്യവും ദേവസ്വം ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങായ തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനും വൻ ഭക്തജന തിരക്കാണ് ഇവിടെയുള്ളത്. വർദ്ധിച്ച തിരക്ക് പരിഗണിച്ച് ദർശന സമയത്തിലും വഴിപാട് കൌണ്ടറുകളിലും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി.
1: എറണാകുളം തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. രാവിലെ സോപാന സംഗീതത്തോടെ ആരംഭിച്ച ആഘോഷ പരിപാടികളിൽ മഹാബലി എതിരേൽപ്പും 9 ഗജവീരന്മാർ അണിനിരന്ന ശ്രീബലിയും നടന്നു. വൈകുന്നേരം കൊടിയിറക്കലും തിരുവാറാട്ടും നടക്കും. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്ത വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പുതിയ പേരിന് ഇന്നലെ മുതൽ പ്രാബല്യമുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 2 കോളേജുകൾ വീതം കേന്ദ്രീകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായികം, യുവനേതൃത്വം ഉൾപ്പെടെ 5 പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യുവസംവാദ് നടക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ഇളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം സി സദാനന്ദൻ മാസ്റ്റർ MP, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവർ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മണ്ണിടിഞ്ഞ പ്രദേശം പരിശോധിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കരാറുകാരുമായി സംസാരിച്ചു. കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയമുണ്ടെന്നും ഇത് സജീവമായി പരിഗണിക്കേണ്ട കാര്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇളയാവൂരിലെ മണ്ണിടിഞ്ഞ പ്രദേശം സി സദാനന്ദൻ മാസ്റ്റർ MP രാവിലെ സന്ദർശിച്ചു. മണ്ണിടിഞ്ഞ ഭാഗത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ആവശ്യമായത് ചെയ്യുമെന്ന് സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. മന്ത്രി സണ്ണി ജോസഫ്, TO മോഹനൻ MLA എന്നിവർ ഇന്നലെ പ്രദേശം സന്ദർശിച്ചിരുന്നു.
1: രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു.

0: 2021 തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിൽ 31.89 കോടിയിലധികം തൊഴിലാളികളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ സുരക്ഷാ ബീമാ യോജന, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള 15 സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളാണ് ഈ ശ്രം പോർട്ടൽ വഴി ലഭ്യമാകുന്നത്. കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മൂന്നാറിന്റെ മലനിരകൾക്ക് മറ്റൊരു നിറപ്പകിട്ടുകൂടി. പച്ചപ്പിനിടയിൽ പൂത്തുലഞ്ഞ ചെറി ബ്ലോസം പൂക്കൾ സമ്മാനിക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റ് മേഖലകളിലും പരിസരങ്ങളിലുമാണ് ചെറി ബ്ലോസം പൂക്കൾ വ്യാപകമായി പൂത്തുലഞ്ഞിരിക്കുന്നത്. മാട്ടുപെട്ടി, കുണ്ടള, നല്ലതണ്ണി, മൂന്നാർ ടൗൺ എന്നിവിടങ്ങളിലെ എസ്റ്റേറ്റ് മേഖലകളിലും റോഡരികുകളിലുമെല്ലാം പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. പച്ചപ്പണിഞ്ഞ മലനിരകൾക്ക് നടുവിൽ പിങ്കും വെള്ളയും നിറങ്ങളിൽ പൂത്തു നിൽക്കുന്ന ചെറി ബ്ലോസം കാഴ്ച മൂന്നാറിന്റെ ഭംഗി ഇരട്ടിയാക്കി. യാത്രക്കിടയിൽ വഴിയരികിൽ പൂത്തു നിൽക്കുന്ന ചെറി ബ്ലോസം കണ്ട് വാഹനം നിർത്തി കാഴ്ച ആസ്വദിക്കുന്നവരും ഏറെയാണ്. ഈ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയാണ് സഞ്ചാരികൾ മടങ്ങുന്നത്.
0: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ വിൻസെന്റ് ഖീമറയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. കലാശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യനായ അമേരിക്കയുടെ ഫാബിയോനോ കരുവാനയാണ് പ്രജ്ഞാനന്ദയുടെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിശ്വാസികൾ വിപുലമായി ആഘോഷിച്ചു. മദ്രസ കമ്മിറ്റികളുടെയും ഖാസിമാരുടെയും നേതൃത്വത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെയുള്ള വിളംബര ജാഥകളും അന്നദാന ചടങ്ങുകളും നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 95 പോയിന്റ് ഉയർന്ന് 77,751-ലും നിഫ്റ്റി 27 പോയിന്റ് നഷ്ടത്തിൽ 24,308-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 120,080 രൂപയും ഗ്രാമിന് 15,010 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അസംഘടിത സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഉറപ്പുവിൻ്റെ നൈർമല്യവും നിലവിളക്കിൻ്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗത്തിന്റെ തിരുവോണാശംസകൾ. പ്രധാന വാർത്തകൾ. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് തിരുവോണം. പൂക്കളവും ഓണക്കോടിയും സദ്യവട്ടങ്ങളുമായി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. വാർത്തകൾ വിശദമായി. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് പൊൻതിരുവോണം. തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പൂക്കളവും ഓണക്കോടിയും തിരുവോണ സദ്യയും ഓണക്കളികളുമായി സംസ്ഥാനത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. പ്രവാസികളും അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനെത്തി. തിരുവോണ ദിനമായി ഇന്ന് കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4:30 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിച്ചു. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നാനാത്വത്തിൽ ഏകത്വത്തെയും സാഹോദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവമാണ് ഓണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഓണമാഹാത്മ്യത്തിലൂടെ സമൂഹത്തിൽ സൌഹാർദ്ദവും ഐക്യവും പ്രതീക്ഷയും ശക്തമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആശംസിച്ചു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് ഓണം കൂടുതൽ ശക്തി പകരട്ടെയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സന്തോഷകരമായ ഈ അവസരം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറയ്ക്കട്ടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസിച്ചു. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് സമാപിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
2: രാവിലെ സോപാന സംഗീതത്തോടെയാണ് തിരുവോണ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ തിരുവോണ സദ്യ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 4:30 കൊടിയിറക്കലും തിരുവാറാട്ടും ഭക്തിഗാനമേളകളും നടക്കും. വൈകിട്ട് 6 9 ആനകളുടെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 11 ആറാട്ട് എഴുന്നള്ളിപ്പ് എതിരേൽപ്പ് നടക്കും. വർണ്ണാഭമായ ആകാശ വിസ്മയ കാഴ്ചയോടെ ഉത്സവം കൊടിയിറങ്ങും.
1: സമൃദ്ധമായ ഗതകാലത്തെ ഓർത്തെടുത്തുകൊണ്ട് മലബാറിൽ ഐക്യത്തോടെ ഓണം ആഘോഷിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം തുടങ്ങി കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, തളിക്ഷേത്രം എന്നിവിടങ്ങളിലും, കാസർഗോഡ് ജില്ലയിലെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രം, വയനാട് സുൽത്താൻ ബത്തേരി ഗണപതി ക്ഷേത്രം, മാനന്തവാടി വടേരി ക്ഷേത്രം എന്നിവിടങ്ങളിലും നിരവധി പേർ തൊഴാനായി എത്തി. ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മാവേലി വീടുകൾ സന്ദർശിക്കുന്ന ചടങ്ങും പലയിടത്തും ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലായിടത്തും.
1: മലയാളികൾ തിരുവോണ ദിനം സദ്യ ഉണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ പൂർവികർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി തിരുവോണ നാളിൽ കാലങ്ങളായി ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയാണ് ആറന്മുളയിലെ 3 ഇല്ലങ്ങളിലെ കാരണവന്മാർ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വകയുള്ള പാടശേഖരങ്ങളുടെ ജന്മിമാരായിരുന്ന കണ്ണങ്ങാട്ട് മഠത്തിലെ കാരണവന്മാരാണ് ഓണമുണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പാടങ്ങളിൽ നിന്ന് ദരിദ്രർക്ക് നെല്ലളന്നു കൊടുത്തിരുന്ന ചോദ്യളവ് ചടങ്ങ് നടന്നിരുന്ന കാലത്ത് മഴ കാരണം ചോദ്യളവ് നിർത്തിയെന്നും ഇതറിയാതെ ഓണമുണ്ണാൻ ഒരു ദിനം മുഴുവൻ പുറത്തു കാത്തുനിന്ന നെല്ല് വാങ്ങാൻ വന്ന പ്രായമായ സ്ത്രീ അവിടെ തന്നെ വീണു മരിച്ചുവെന്നും ഇതോടെ കണ്ണങ്കാട്ടു മഠത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായെന്നുമാണ് പറയപ്പെടുന്നത്. ഇതിന് പ്രതിവിധിയായാണ് ക്ഷേത്രത്തിൽ അത്താഴപൂജ കഴിയും വരെ ഇവർ ജലപാനം കഴിക്കാതെ പ്രായശ്ചിത്തം നടത്തിവരുന്നു.
1: സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ച് അംഗീകാരം നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കായികം, യുവ നേതൃത്വം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം ഉൾപ്പെടെ യുവതയുടെ കായിക അഭിലാഷങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ന്യൂഡൽഹിയിൽ നടന്ന 53-ാമത് പ്രഗതി യോഗത്തിൽ 30,000 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. സുപ്രധാന ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വിവിധ സേവനങ്ങൾക്കായി പൊതുവായ യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിനുള്ള സാധ്യതകൾ ആരായാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പദ്ധതികളുടെ നിർവഹണത്തിൽ വേഗതയ്ക്കൊപ്പം ഗുണനിലവാരത്തിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറിയ ഇശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഒരു റിപ്പോർട്ട്.
6: തൊഴിൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 2021 ആരംഭിച്ച ഈ പോർട്ടൽ അസംഘടിത തൊഴിലാളികളുടെ ആധാർ അധിഷ്ഠിത ദേശീയ ഡാറ്റാബേസ് സൃഷ്ടിക്കുകയും ഒരു സവിശേഷ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പർ നൽകുകയും ചെയ്യുന്നു. 32 കോടിയോളം രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കിയ പോർട്ടൽ

0: നിയമപദ്ധതികൾ, തൊഴിലവസരങ്ങൾ, നൈപുണ്യ വികസനം, അപ്രന്റീസ്ഷിപ്പുകൾ, പെൻഷൻ സേവനങ്ങൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമായി വികസിച്ചു. ആനുകൂല്യങ്ങളുടെ വിതരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പോർട്ടൽ 15 സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളെ സമന്വയിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ്, പ്രധാനമന്ത്രി ആവാസ് യോജന അടക്കമുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. പ്രഥമ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും ഉത്തമ താൽപര്യങ്ങൾ കണക്കിലെടുത്ത് അതിർത്തി തർക്കത്തിന് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധിതല ചർച്ചകളുടെ ഭാഗമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ വികസനത്തിനും പുരോഗതിക്കും അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. ഇന്ത്യയുടെ 1 ഇന്നിംഗ് സ്കോറായ 503 ലങ്കയുടെ ആദ്യ ഇന്നിംഗ്സ് 290 അവസാനിച്ചു. ഇതോടെ ഇന്ത്യ 213 റൺസിന്റെ 1 ഇന്നിംഗ്സ് ലീഡ് നേടി. 2 ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 98 റൺ എന്ന നിലയിലാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ പ്രവേശിച്ചു. കലാശപ്പോരാട്ടത്തിൽ അമേരിക്കയുടെ ഫാബിയാനോ കരുവാനയാണ് പ്രജ്ഞാനന്ദയുടെ എതിരാളി. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷങ്ങൾക്ക് ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് രാവിലെ കൊടിയേറിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയുടെയും സമൃദ്ധിയുടെയും
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ദിവസങ്ങളിൽ റേഡിയോ സാന്ത്വനം 90.4 FM സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെജോ ജോസഫ്.
1: ഹൃദയവും ഹൃദയവും ഉണരുമേ നിമിഷമായി.
0: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെജോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളുമായി ഹൃദയപൂർവം മെജോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെജോ ജോസഫ്.
2: പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണദിനത്തിൽ ഇപ്പോൾ കേൾക്കാം ജെൻസി ഓണം ട്രഡിഷൻ റീലോഡഡ്. അവതരണം RJ ശ്രീലക്ഷ്മി. ആശയം സാങ്കേതിക സഹായം ആദർശ് അജയ്. കേരളക്കര മുഴുവൻ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരുത്സവം. കാലം മാറി, ജീവിത ശൈലികൾ മാറി, ട്രെൻഡുകൾ മാറി, പക്ഷേ ഓണത്തിന്റെ സന്തോഷത്തിനും സ്നേഹത്തിനും ഇന്നും ഒരു മാറ്റവുമില്ല. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ശ്രീലക്ഷ്മി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഈ ഓണദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM പ്രിയ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഇന്നത്തെ ജെൻസി ഓണം കുറച്ച് വേറിട്ടതാണ്. പൂക്കളമിടുന്നതിന് മുൻപ് പിൻട്രസ്റ്റ് തുറക്കും, ഓണക്കോടി വാങ്ങുന്നതിന് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡ് നോക്കും, ഇനി സദ്യ വിളമ്പുന്നതിന് മുൻപ് മൊബൈൽ ക്യാമറയുടെ ലെൻസ് ക്ലീൻ ചെയ്യും, പിന്നെയാണ് കഴിക്കാം എന്ന് പറയുക. അതൊക്കെ കാണുമ്പോൾ ചിരിക്കാം, പക്ഷെ അതിനിടയിലും കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ആ സമയം, അതാണ് ഇന്നും ഓണത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോ ശ്രോതാക്കളെ, നമുക്കൊരു ചെറിയ ജെൻസി ചെക്ക് ചെയ്താലോ? ഓണ ദിവസം കുറഞ്ഞത് 100 ഫോട്ടോ എടുക്കുന്നവർ, ഒരു റീലെങ്കിലും അപ്ലോഡ് ചെയ്യുന്നവർ, മാച്ച് ചെയ്യുന്ന ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്ത് വെക്കുന്നവർ, സദ്യ കഴിക്കുന്നതിന് മുൻപ് ഫോട്ടോ എടുക്കുന്നവർ,

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓണം മാറിയോ? പലരും പറയാറുണ്ട് ഇപ്പോഴത്തെ ഓണം പഴയ ഓണം പോലെയല്ല എന്ന്. പക്ഷെ ശരിക്കും ഓണം മാറിയോ? അല്ല, നമ്മുടെ ജീവിത രീതിയാണ് മാറിയത്. മുൻപ് അയൽവീട്ടിൽ നിന്ന് പൂ ശേഖരിക്കുമായിരുന്നു, ഇന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നു. മുൻപ് ക്യാമറ അപൂർവമായിരുന്നു, ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ഫോൺ ക്യാമറയുണ്ട്. പക്ഷെ അമ്മയുടെ സദ്യയുടെ രുചി മാറിയോ? അച്ഛന്റെ ചിരി മാറിയോ? കുടുംബം ഒരുമിച്ചിരിക്കുന്ന സന്തോഷം മാറിയോ? അതിനുള്ള ഉത്തരം ഒന്നു തന്നെയാണ്, ഇല്ല.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇനി ഞാൻ ശ്രോതാക്കളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. മഹാബലി തമ്പുരാൻ ഇന്ന് കേരളത്തിൽ വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? എന്റെ പ്രജകൾ സുഖമായിരിക്കുന്നുണ്ടോ എന്നാണോ, അതോ വൈഫൈ പാസ്വേഡ് എന്താണെന്നായിരിക്കോ? തമാശ മാറ്റിവെച്ചാൽ മഹാബലി ആഗ്രഹിച്ചത് സമത്വവും സന്തോഷവും നിറഞ്ഞ ഒരു നാടാണ്. ഇന്നും നമ്മൾ ഒരുമിച്ച് ചിരിക്കുമ്പോഴും ഭക്ഷണം പങ്കുവെക്കുമ്പോഴും സ്നേഹം പങ്കിടുമ്പോഴും ഓണം പൂർണ്ണമാകുന്നു.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പെണ്ണിന്റെയും ചെറുക്കൻ്റെയും കല്യാണമാലയൊക്കെ അടി

0: ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

ചെറിയൊരു ചലഞ്ച് ആയാലോ, കുറച്ച് സമയം ഫോൺ മാറ്റിവെക്കാം, അമ്മയോടൊപ്പം കിച്ചണിൽ സഹായിക്കാം, കുറച്ചു നേരം അച്ഛനോട് സംസാരിക്കാം, അപ്പൂപ്പന്റെയോ അമ്മൂമ്മയുടെയോ ഓർമ്മകൾ കേൾക്കാം, ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. പക്ഷെ അതിനുശേഷം ഫോൺ മാറ്റിവെച്ച് ആ നിമിഷം മനസ്സിൽ സൂക്ഷിക്കാം. കാരണം സ്റ്റോറീസ് 24 മണിക്കൂറിൽ മായും, പക്ഷെ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകും.

0: Writing programs and magical music.
1: ശ്രോതാക്കളെ, എന്താ പറയാ, ഇന്നത്തെ ജനസീയ ഓണാഘോഷം ശരിക്കൊരു വേറിട്ട അനുഭവമായി മാറിയല്ലേ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു, ചിരിച്ചു, ഓർമ്മകൾ പങ്കുവച്ചു, മനോഹരമായ ഗാനങ്ങളും കേട്ടു. അപ്പോഴാണ് ഒരു സെക്കൻഡ്, എനിക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അല്ലേ, സ്റ്റുഡിയോയ്ക്ക് പുറത്താണോ? ഇനി നമ്മുടെ സ്റ്റേഷനിൽ മറ്റെന്തെങ്കിലും പരിപാടിയുണ്ടോ? ഇത് നമ്മുടെ മാവേലി തമ്പുരാനല്ലേ? ദൈവമേ, ശരിക്കും ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. റേഡിയോ സാന്ത്വന 90.4 FM-ലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: നന്ദി ശ്രീലക്ഷ്മി. എല്ലാ വർഷവും ഞാൻ വരാറുണ്ട്. ഓരോ വർഷവും കേരളം കുറച്ചുകൂടി മാറിയത് ഞാൻ കാണാറുമുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല, മനസ്സിലെ സ്നേഹം.
1: തമ്പുരാനെ, ഇന്നത്തെ കുട്ടികൾ റീൽസ് ചെയ്യുന്നു, സെൽഫീസ് എടുക്കുന്നു, ഓണം ആഘോഷിക്കുന്ന രീതിയും മാറിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോ എന്താണ് തമ്പുരാനെ തോന്നിയത്?
2: ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ കാണാനാണ് എല്ലാരും ഓടുന്നതെന്ന്. പിന്നാണ് അറിഞ്ഞത് ഫോട്ടോസ് എടുക്കാൻ ഫോണിനായി ഓടിയതാണെന്ന്.
1: അതൊക്കെ ജെൻസി സ്റ്റൈൽ ആണല്ലോ തമ്പുരാനെ.
2: അതിലെനിക്ക് പരാതിയൊന്നുമില്ല. കാലം മാറും, ആഘോഷിക്കുന്ന രീതിയും മാറും. പക്ഷേ കുടുംബവുമായി ഒരുമിച്ചുള്ള സദ്യ, വീടുകളിൽ മുഴങ്ങുന്ന ചിരി, ഇതൊന്നും ഒരിക്കലും മാറരുത്. അതാണ് യഥാർത്ഥ ഓണം.
1: വളരെ മനോഹരമായ വാക്കുകൾ. ഞങ്ങളുടെ ശ്രോതാക്കൾക്കായി ഒരു ഓണ സന്ദേശം പറയാമോ?
2: തീർച്ചയായും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഒരുപാട് ഉണ്ടാകട്ടെ. പക്ഷേ വിജയങ്ങളുടെ തിരക്കിൽ വീട്ടിലേക്കുള്ള വഴി മറക്കരുത്. സാങ്കേതിക വിദ്യ വളരട്ടെ, സ്വപ്നങ്ങൾ ഉയരട്ടെ, പക്ഷേ സ്നേഹവും കരുതലും ഒരുമയും, അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ ഓണം നിങ്ങളുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും സ്നേഹവും നിറയട്ടെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നന്ദി തമ്പുരാനെ. ശ്രോതാക്കളെ, മാവേലി പറഞ്ഞ ആ വാക്കുകൾ നമുക്ക് ഈ ഓണത്തിന്റെ സന്ദേശമാക്കി മനസ്സിൽ സൂക്ഷിക്കാം. ഈ ഓണം ഫോട്ടോകളിൽ മാത്രമല്ല, ഹൃദയങ്ങളിലും നിറയട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ശ്രീലക്ഷ്മി. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കീപ് സ്മൈലിംഗ്, കീപ് സെലിബ്രേറ്റിംഗ്, കീപ് ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണദിനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജെൻസി ഓണം ട്രഡിഷൻ റീലോഡഡ്. അവതരണം RJ ശ്രീലക്ഷ്മി. ആശയം, സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM.

0: ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: പൂക്കളത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മനസ്സ് നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

മഴക്കാലത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മനസ്സ് നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പ്രഭുവിൻ്റെ നൈർമല്യവും നിലവിളക്കിൻ്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെച്ചോ ജോസഫ്.
1: ഹൃദയവും
0: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെജോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളുമായി ഹൃദയപൂർവം മെജോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെജോ ജോസഫ്.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഓണം ഒരു വൈബാണ്. പൂക്കളം പോലെ കളർഫുൾ, സദ്യ പോലെ പവർഫുൾ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് തുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: പിതാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് കുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

0: അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രഭുവിൻ്റെ നൈർമല്യവും നിലവിളക്കിൻ്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓണനിലാവ്. ആശയം അവതരണം RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
9: ചില ശബ്ദങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല അല്ലെ? അവയിനി സംഗീതമാണെങ്കിലോ? നമ്മുടെ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും ദുഃഖങ്ങളിലും പ്രണയത്തിലും വിരഹത്തിലും നമ്മോട് ചേർന്നിരുന്ന മനോഹര ഗാനങ്ങൾ, അവ സംഗീതമായും ശ്രുതിമധുരമായ ശബ്ദമായും വരികളായും നമ്മിലേക്ക് എത്തിച്ച കലാകാരന്മാർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് സ്വാഗതം. ഈ ഓണനാളിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ്. അത് മറ്റാരുമല്ല, നിരവധി ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ആൽബം ഗാനങ്ങളിലൂടെയും നമുക്ക് സുപരിചിതനായ ശ്രീ സുദീപ് കുമാർ സാറാണ്. ഹലോ സർ, നമസ്കാരം.
10: നമസ്കാരം.
9: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് സ്വാഗതം.
10: ഓണനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ സാന്ത്വനത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ പ്രത്യേകമായ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
9: അതെ, ഞാനിങ്ങനെ ഫസ്റ്റിലെ ഹാപ്പി ഓണം പറയാനായിട്ട് വന്നതാണ്, അപ്പൊ സാർ പെട്ടെന്ന് തന്നെ ഓണാശംസകൾ പറഞ്ഞു.
10: അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ഒന്നിച്ച് പറയാം ഹാപ്പി ഓണം.
9: ഹാപ്പി ഓണം. അതെ,
10: ഹാപ്പി ഓണം.
9: അപ്പൊ സാർ, ഈ ഓണനിലാവെന്ന് കേട്ടപ്പോ പെട്ടെന്ന് സാറിന് എന്തെങ്കിലും ഒന്ന് ഓർമ്മ വന്നു?
10: ഓണനിലാവ് എന്ന് കേൾക്കുമ്പം എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഓണനിലാവിനും ഓമൽക്കിനാവിനും എന്ന്.

0: പുഞ്ചിരി പുഴയുടെ തീരത്തു പൂവിട്ട പാരിജാതത്തിനാണം, ചിങ്ങത്തിലവളുടെ കല്യാണം. ഇങ്ങനൊരു പാട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശന് വേണ്ടി ഞാൻ
1: പാടിയിട്ടുണ്ട്. അതെ, അപ്പൊ രാജീവ് ആലിങ്കൽ സാർ വരികൾ എഴുതി ആർ സോമശേഖരൻ സാറിന്റെ സംഗീതത്തിൽ സാറുമായി ചേർന്ന് നടത്തിയ ഒരു നല്ലൊരു ഓണപ്പാട്ടാണ്. ഒരു ലൈഫ്
0: അപ്പൊ ആ പാട്ട് അറിയാം പറഞ്ഞത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാര്യം നമ്മള് ഇത്തരം പാട്ടുകളൊക്കെ ഇപ്പോ മുമ്പത്തെ കാലം പോലെയല്ല, ഈ പാട്ടുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള സാഹചര്യങ്ങൾ പൊതുവെ കുറവാണ്. ദൂരദർശന ആയതുകൊണ്ട് പിന്നെയും പിന്നെയും പാട്ടുകൾ ഇടുന്നുണ്ടാവും, എങ്കിലും ഇത് കേട്ടിട്ട് അത് ശ്രീലക്ഷ്മി ഇത് ഓർത്ത് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാര്യം ഇത്തരം പാട്ടുകളെ കുറിച്ച് അതിന്റെ ക്രെഡിറ്റ്സ് ആരെഴുതി ആര് സംഗീതം എന്നുള്ള കാര്യങ്ങളൊന്നും പൊതുവെ ആരും ഇപ്പോഴത്തെ കാലത്ത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ അത് ശ്രദ്ധിച്ച് പറഞ്ഞതിൽ വലിയ സന്തോഷം.
1: അതെ സാർ, ഒരു ദൂരദർശന്റെ ഓർമ്മകളൂടിയാണ് സാർ അത് പങ്കുവെച്ചത്. ആ ഒരു പഴയ ഓണം അല്ലെ, നമുക്ക് ആ ഒരു ദൂരദർശനം അല്ലെങ്കിൽ റേഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഓണം അന്ന് വേറൊരു നൊസ്റ്റു ആണ്. അതൊക്കെ ഇത് നമ്മളിങ്ങനെ
0: ഓണക്കാലത്ത് റേഡിയോയിൽ പാട്ടുകൾ വരുന്നത് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഓണത്തിന് എല്ലാ വർഷവും തിരുവോണത്തിൽ നിന്ന് ആകാശവാണിയിൽ ലളിതഗാനമേള എന്നൊരു പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പൊ അതില് പുതിയ പാട്ടുകൾ പാടും. സാധാരണ റേഡിയോയിൽ പാടുന്ന പാട്ടുകാരെ കൂടാതെ വലിയ വലിയ ഗായകരൊക്കെ ആ ഓണ ദിവസം ഒരു പാട്ട് പാടും. യേശുദാസ് സാറിനെയും ചിത്ര ചേച്ചിയുടെയൊക്കെ ഓണപ്പാട്ടുകൾ കേൾക്കാൻ റേഡിയോ ഇങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ ദൂരദർശനിലും ഇതുപോലെ തന്നെ ഓണ സമയത്ത്
2: പുഷ്പരണം ചാർത്തി വരുന്നൊരു സുരഭി മാസമേ, നെഞ്ചൊടു ചേർത്തു വച്ചോമനിക്കാൻ അഞ്ചിതൾ പൂത്തരില്ലേ തരില്ലേ അഞ്ചിതൾ പൂത്തരില്ലേ.
0: ഇങ്ങനെ ഒരു പാട്ട് ദൂരദർശനിൽ യേശുദാസ് സാർ പാടിയത് ഒരു തിരുവോണത്തിന് കണ്ടപ്പോഴും ഓർമ്മയിലുണ്ട്. ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് ജയകുമാർ സാർ എഴുതിയ പാട്ടാണ്.
1: അതെ, ഒരു ഇതിപ്പോ കേൾക്കുന്നവർക്കൊരു പഴയ കാലത്തിൽ പെട്ടെന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഒരു ഓർമ്മയാണ് ആ ഒരു പാട്ടിലൂടെ ഇപ്പൊ സാറ് സമ്മാനിച്ചത്. ഒരുപാട് നമുക്ക് നമ്മൾ ഒരുപാട് ശ്രോതാക്കൾ പഴയ കുറെ ഓർമ്മകളൊക്കെ നമ്മളോട് ഇങ്ങനെ പങ്കുവെക്കാറുണ്ട്. അപ്പൊ ഈ ഒരു പാട്ടൊക്കെ തീർച്ചയായിട്ടും അവർക്കൊക്കെ പെട്ടെന്ന് അവരുടെ ഒരു പഴയ കാലത്തിലോട്ട് ഇങ്ങനെ ഒന്ന് ഓടി പോകാൻ ഇതൊക്കെ ഒരു കാരണമാകും അല്ലേ സാർ?
0: സന്തോഷം.
1: അതെ സാർ, അപ്പം ഈ നമുക്കറിയാം മലയാളി എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഒരു ഓണം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്നൊരു ഇലയിട്ടൊരു സദ്യ. അതിലിപ്പോ നമുക്കൊരു മതമോ ജാതിയോ ഒന്നും നമുക്ക് നോക്കാറില്ല, നമ്മളെല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പൊ ഒരു ഏതൊരു ആഘോഷവും മനോഹരമാക്കുന്നത് നമ്മുടെ ഈ ഓർമ്മകളാണ് അല്ലെ. നമ്മളൊരു ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ അത്രത്തോളം എത്രമാത്രം ആഘോഷിച്ചു എന്ന് നമുക്ക് അറിയില്ല, പക്ഷെ പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് ഇത്ര മനോഹരമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു ഓണക്കാലത്തിന്റെ ഒരു ഓർമ്മകൾ അപ്പൊ സാറിന്റെ പഴയ കുറെ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരു പഴയ ഒരു ഓർമ്മ പറയുമ്പോൾ ഏതാണ്?
0: ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഏതൊരു മലയാളിയെ സംബന്ധിച്ചും അയാളുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എവിടെ നിന്നാണോ ഓർമ്മ തുടങ്ങുന്നത് ആ ഓർമ്മ തുടങ്ങുന്ന സമയത്തെ ഓണമാണ് ഏറ്റവും പ്രിയപ്പെട്ട ഓണം. അത് സംശയമൊന്നുമില്ല. കാര്യം എല്ലാവർക്കും അങ്ങനെയാണ്. കാര്യം നമ്മുടെ ബാല്യം അല്ലെങ്കിൽ നമ്മുടെ കൗമാരം എന്നൊക്കെ പറയുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും പലപ്പോഴും ആ വ്യക്തി ജീവിക്കുന്നത് പിന്നീട്. അപ്പോ നമ്മളുടെ ആ കുട്ടിക്കാലത്ത് നമ്മൾ എവിടെ ജീവിച്ചോ ആ ഭൂമികയിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം ആണെങ്കിലും മറ്റ് കസിൻസോ അല്ലെ നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടൊപ്പം ആണെങ്കിലും കൂടിയിട്ടുള്ള ഓണം അത് ഏതൊരാൾക്കും ഓർമ്മയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓണം. എനിക്കും അങ്ങനെ തന്നെയാണ്. എന്റെ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് ഓണക്കോടി എന്നൊക്കെ പറയുന്നത് ഇന്നത്തേനേക്കാൾ ഒരുപാട് മൂല്യം ഉണ്ടായിരുന്നു. ഓണത്തിന് അച്ഛൻ വാങ്ങി തന്നിട്ടുള്ള ആ ഉടുപ്പിന്റെ ഓണക്കോടിയുടെ നിറം, അത് അനിയനും എനിക്കൊരു ബ്രദറാണ് ഉള്ളത്, ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ കളറിലുള്ള ഡ്രസ്സ് വാങ്ങി തരുന്നത്, രണ്ടുപേരും ഒരേപോലത്തെ കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂൾ തുറക്കുമ്പോൾ ആദ്യത്തെ ദിവസം പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് കസിൻസിന്റെ കൂടെ ഉള്ള ഓണം എന്ന് പറയുന്നത് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മക്കളും ഒക്കെ ആയിട്ട് നമ്മൾ അന്ന് ഊഞ്ഞാടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഓണക്കാലത്ത് പോയി സിനിമ, ഇന്നത്തെ പോലെ നമുക്ക് ഈ ടെലിവിഷൻ അന്ന് പോപ്പുലർ അല്ല, വളരെ കുറച്ച് വീടുകളിലേ ഉള്ളൂ, മാത്രമല്ല ടെലിവിഷനിൽ സിനിമയില്ല, ഇന്നത്തെ പോലെ OTT പ്ലാറ്റ്ഫോംസ് ഇല്ല. അപ്പൊ നമുക്ക് ഓണത്തിന് ഒരു തിയേറ്ററിൽ വരുന്ന സിനിമ കാണാൻ പോകുന്നതിൽ വലിയ കൗതുകമുണ്ട്. എല്ലാ ഓണത്തിനും നമ്മൾ ആ സമയത്ത് റിലീസ് ചെയ്യുന്ന ഒരു സിനിമ കാണും, ആ സിനിമയിൽ ഒരു നല്ല പാട്ടുണ്ടാവും, ഒരു പാട്ടല്ല ഒരുപാട് പാട്ടുകളുണ്ടാവും, ആ പാട്ടിൽ പലപ്പോഴും ഒരു ഓണത്തിന്റെ മെൻഷൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരു സീനിൽ ഒരു പൂക്കളോ ഊഞ്ഞാലോ ഒക്കെ പാട്ടിലുണ്ടാവും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എത്ര ഓണം നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിലും ഈ കുട്ടിക്കാലത്തുള്ള ആ ഓർമ്മകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് അതൊരു ആർട്ടിസ്റ്റ് ആവുന്നതുകൊണ്ടോ ഒരു എന്തെങ്കിലും അറിയപ്പെടുന്ന വ്യക്തി ആവുന്നതുകൊണ്ടോ ഓണത്തിന്റെ

0: മാധുര്യം കൂടുതലൊന്നുമില്ല, എല്ലാ മനുഷ്യർക്കും ഒരേ മാധുര്യമാണ് ഓണത്തിന്.
1: അതെ, അപ്പൊ സാർ ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ഓണം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഓണത്തിന് കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് പലപ്പോഴും ഇപ്പൊ നമ്മള് മുൻപൊക്കെ നമ്മളിങ്ങനെ അത്തപ്പൂക്കുളത്തിനൊക്കെ പൂ ഇങ്ങനെ ശേഖരിച്ച് പോകുമായിരുന്നു, ഇപ്പൊ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് മാറ്റ് കിട്ടും അല്ലെ അത്തപ്പൂക്കുളത്തിന്റെ. അതേപോലെ തന്നെ സദ്യയൊക്കെ ആണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഓണത്തിന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ സാറിന്?
0: മാറ്റം വേണമല്ലോ, മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണ്. ഓണത്തിനും മാറ്റം ഉണ്ടാവണം. ഓണത്തിന് സൗകര്യങ്ങൾ കൂടിയപ്പോ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു പൂക്കളം ഇടണമെന്നുണ്ടെങ്കിൽ മുമ്പുണ്ടായിരുന്നതിന്റെ അത്രയും എഫർട്ട് ഇപ്പോ ഇല്ല. ഇപ്പൊ റെഡിമെയ്ഡ് പൂക്കളം അല്ലെങ്കിൽ തന്നെ നമ്മൾ പൂക്കൾ വാങ്ങിയിടുന്നതാണെങ്കിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് പൂക്കളം. അതുപോലെ പൂക്കളത്തിന്റെ ഡിസൈൻ എത്ര എണ്ണം വേണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ടൈപ്പ് ഡിസൈൻ വേണമെങ്കിലും കിട്ടും. അത് എത്രയും പെട്ടെന്ന് നമുക്കത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പൂക്കളം ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അത്ര സമയം വേണ്ട. സദ്യ തന്നെ ഉണ്ടാക്കാറില്ല, സദ്യ തന്നെ അവൈലബിൾ ആണ്. സദ്യയൊക്കെ നമുക്ക് എത്ര മണിക്കൂർ ഒരു വീട്ടിൽ, നമ്മൾ പലരും അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ വീട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛനൊക്കെ അടുക്കളയിൽ കയറി ഓണ സമയത്ത് ഉപ്പേരി ഉറക്കാനും പായസം ഉണ്ടാക്കാനും എന്നെ സഹായിക്കുന്ന എന്റെ ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ സഹായിക്കുമായിരുന്നു. പക്ഷെ പല വീടുകളിലും സ്ത്രീകൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ അവർക്ക് അടുക്കളയിലെ പണി കൂടുന്നതല്ലാതെ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് സന്തോഷമുണ്ടെന്ന് വെച്ചാൽ സന്തോഷമില്ല. അന്ന് ഇത്രയും വിഭവം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിനിമം വെളുപ്പിന് 4 മണിക്ക് എണീക്കണം. എന്നാൽ ഉച്ചയ്ക്ക് ഒരു 12:30 വരെ മിനിമം 8 മണിക്കൂർ 9 മണിക്കൂർ അവര് പോകുന്നുണ്ട്. ഇന്നത്തെ ഗ്യാസ് ഇല്ല, മറ്റുള്ളവരോടി ഒന്നും ഇല്ല. അത്രയും സ്ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് സ്ത്രീകൾ അടുക്കളയിൽ കടന്നിരുന്ന ഒരു കാലമില്ല. ഇന്ന് സ്ത്രീകൾക്കും ഓണത്തിന് അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പലരും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടാക്കും, അതിനുവേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. കുറെ എന്തെങ്കിലുമൊക്കെ സദ്യവട്ടങ്ങളൊക്കെ അതിന്റെ എന്താ പറഞ്ഞ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അന്ന് ഫ്രിഡ്ജില്ല, അല്ലെങ്കിൽ കുടുംബം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഉപ്പേരിയൊക്കെ പലരും കുറച്ച് ഒക്കര വട്ടിയൊക്കെ ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും, മുമ്പ് അതില്ല എന്ന് പറഞ്ഞപ്പോ ഈ പല കാര്യങ്ങളും നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് അനുഭവിക്കുന്നുണ്ട്. ഓണത്തിന്റെ നല്ല എല്ലാ കാര്യങ്ങളിലും പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കാലത്തിന്റെ സ്പീഡ് കൂടി ഒരു ദിവസം നമ്മൾ പണ്ട് ചെയ്തിട്ടിരുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്ര അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് കാലം പുതിയ കാലം വരണമെന്ന് പറയാൻ പാടില്ല. പുതിയ കാലത്തിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം കല്ലിൽ അരച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാക്കുന്ന തീയൽ അല്ലെ സാമ്പാറിന് ഉണ്ടാവുന്ന രുചി ഉണ്ടാവണമെന്നില്ല. പക്ഷെ അപ്പൊ നമ്മൾ സാമ്പാർ 1.5 മണിക്കൂർ ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഗുണമായിട്ട് വരുമ്പോൾ കുറെ കാര്യങ്ങൾ കുഴപ്പമാവും, അത്രേ ഉള്ളൂ.
1: അതെ, അപ്പൊ ഇന്നത്തെ ഒരു കാലത്തിലെ ഓണം നമുക്ക് കുറച്ചും കൂടി സ്പീഡ്, കുറച്ചും കൂടി നമുക്ക് ടൈം കിട്ടുന്നുണ്ട് അല്ലെ, കുറച്ചും കൂടി നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും.
0: ഈ ഒരു മാത്രമല്ല, മുക്ക് ഈ ഓണ ദിവസങ്ങളിൽ ഈ പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കുറച്ചുകൂടിയൊക്കെ സമൃദ്ധി മാവേലിയുടെ കാലം പോലെ ആയില്ലെങ്കിൽ പോലും കുറെ കൂടിയൊക്കെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ എങ്കിലും കുറച്ചുകൂടിയൊക്കെ ഒരു കേരളത്തിലെ ഒരു മൊത്തത്തിലെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ ഒരു 25 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അത്രയും സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായ്മ പട്ടിണി ഒന്നും ഓണത്തിന് പൊതുവെ കാണുന്നില്ല. പട്ടിണി കുറഞ്ഞിട്ടുണ്ട്, 100% പട്ടിണി ഇല്ലാതാവുന്നില്ല. എങ്കിലും മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഒന്നുപോലെ അല്ലെങ്കിലും ഒന്നുപോലെയാണെന്ന് അഭിനയിക്കുന്ന ഒരു സമയത്തേക്കെങ്കിലും എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
1: കുറെയൊക്കെ മാറ്റം തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അല്ലേ സാർ?
0: ഉണ്ട്, തീർച്ചയായിട്ടും.
1: അതെ, അപ്പൊ സാറിന്റെ ഒരു നമുക്കിങ്ങനെ ഒരു പ്രൊഫഷണൽ സിംഗർ ആകുമ്പോഴത്തേക്കും കുറെ കൂടി തിരക്കാണ് ഈ ഓണ സീസൺ എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പൊ അതിന് മുൻപും ഇതിന് പിന്നീടും സാറിനൊരു ഓണം ഉണ്ട്. അപ്പൊ അതായത് ഈ തിരക്കുകളിലോട്ടൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും സാറിന്റെ ഓണം? ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ സാറിന് ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വരുന്ന ഒരു ടൈമാണ്. അപ്പൊ എങ്ങനെയായിരിക്കും
0: പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിത മാർഗമാണ് പ്രൊഫഷണൽ സിംഗർ പറഞ്ഞാൽ ആ സിംഗറിന്റെ ജീവിത മാർഗം പാട്ടുപാട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓണത്തിന് തിരക്കായാലേ നമുക്ക് ഓണമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഓണമില്ലല്ലോ. നമുക്ക് പലപ്പോഴും ഈ ഏത് പ്രകൃതി ദുരന്തം വന്നാലും മറ്റ് കാര്യങ്ങൾ സംഭവിച്ചാലും ഗായകരെ അല്ലെങ്കിൽ സംഗീതജ്ഞരെയാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ പരോക്ഷമായിട്ട് ബാധിക്കുന്നത്. മുമ്പ് ഇത്തവണത്തെ പ്രളയം കണ്ടിട്ട് കുറച്ച് എല്ലാവരും ഭയന്നിരിക്കുന്ന കൂട്ടിയിരിക്കുകയാണ് കലാകാരന്മാർ. ഞാനും അതുപോലെ തന്നെയാണ്. കാര്യം പലപ്പോഴും പരിപാടികൾ വേണ്ടാന്ന് വെക്കും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ. മുമ്പ് 2018 അങ്ങനെയാണ് സംഭവിച്ചത്. ഓണത്തിന്റെ സമയത്ത് പരിപാടികൾ ഉണ്ടായിരുന്നത് പലതും ക്യാൻസലായി, കലാകാരന്മാർക്കൊന്നും പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ വീടുകളിലൊന്നും ഓണം ആഘോഷിച്ചിട്ടില്ല, കലാകാരന്മാരുടെ വീടുകളിൽ പലർക്കും ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് ഓണം ആഘോഷിക്കണമെങ്കിൽ ഓണ സമയത്ത് തിരക്കുണ്ടാവണം. അപ്പൊ ആ തിരക്കിനെ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കാൻ പാടില്ല, അതുണ്ടെങ്കിലേ നമുക്ക് ഓണമുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഞാൻ പ്രൊഫഷണൽ സിംഗർ എന്ന് ഒരുപാട് വാക്ക് ശ്രീലക്ഷ്മി പറഞ്ഞുകൊണ്ട് പറയാം. ഞാൻ ഗാനമേളകൾക്ക് ട്രൂപ്പുകളിലൊക്കെ പാടി തുടങ്ങിയ വളരെ ചെറിയ പ്രായത്തിലാണ്, ഒരു 17 വയസ്സൊക്കെ മുതലേ ഞാൻ ഗാനമേള ട്രൂപ്പുകൾ പാടിയിരുന്നു. അപ്പം അന്ന് മുതൽ എനിക്ക് ഓണത്തിന് മിക്കവാറും ഈ തിരുവോണ ദിവസങ്ങളിൽ തന്നെ എല്ലാ വർഷവും പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് ഓണം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടില് എല്ലാവർക്കും കൂടെ

0: ദിവസം പറ്റാതെ വരുമ്പോൾ വേറൊരു ദിവസമായിരിക്കും എല്ലാരും കൂടെ ആഘോഷിക്കുന്നത്. നമ്മൾ ഓണത്തിന് അന്ന് പരിപാടിക്ക് വേറെ എന്തെങ്കിലും സ്ഥലത്തായി
1: പോകും.
0: അതെ, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആ പരിപാടിക്ക് പോകുമ്പോൾ അതിന്റെ തിരക്കിലും എല്ലാത്തിലും ആയിപ്പോ. അല്ലെ, നമ്മൾ പോകുന്ന സ്ഥലത്തൊരു ഓണാഘോഷത്തിനായിരിക്കുമല്ലോ പോകുന്നത്. അവിടെ നമ്മൾ ഓണാഘോഷിക്കും, പക്ഷെ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് നമ്മളെ കൂടെ അവരുടെ കൂടെ ചെരുമ്പഴല്ലേ ഓണം. അപ്പൊ നമുക്ക് തന്നെ വീട്ടില് പരിപാടി ഉണ്ടാവരുതേ ഓണത്തിന്റെ അന്ന് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഓണത്തിന് സന്തോഷം ഓണത്തിന് അന്നേ തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സന്ധി ഉണ്ടെന്നതിലും വീട്ടിലുള്ളവരെല്ലാരും ഒന്നിച്ചിരുന്ന് സന്തോഷിക്കുന്നതിലുമാണ്. അപ്പൊ അങ്ങനെ ഇത്തവണ തിരുവോണത്തിന്റെ പരിപാടി ആ ദിവസങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെങ്കിലും എല്ലാവരുമായിട്ടും കൂടുതൽ സമയം ആ ഒന്ന ദിവസങ്ങളിൽ, ആ 10 ദിവസത്തിൽ കൂടുതൽ ദിവസം വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പരിപാടിയുടെ ആ സമയം ഒഴിക്കും.
1: അതെ അതെ. അപ്പൊ നമുക്ക് സുദീപ് സാറിന്റെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: റേഡിയോ സാന്ത്വനം 90.4 FM സ്പെഷ്യൽ പ്രോഗ്രാം ഓണനിലാവ്. ഓണനിലാവിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു പ്രശസ്ത പിന്നണി ഗായകൻ സുദീപ് കുമാർ. ഹലോ സർ, ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് സാറിന്റെ ഓണ വിശേഷങ്ങളും, അതായത് ഓണക്കാലത്തെ സാറിന്റെ തിരക്കുകളെ പറ്റിയൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറിന്റെ പുതിയ പാട്ട് വിശേഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പുതിയ പാട്ട് വിശേഷങ്ങൾ?
5: പുതിയ പാട്ട് വിശേഷങ്ങൾ, പാടിയ സിനിമകൾ ഇപ്പൊ 2-3 സിനിമകൾ ഈ അടുത്ത് റിലീസായി. ഒന്ന് അനന്തൻ കാട് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, അത് കഴിഞ്ഞ് വന്ന പടം ലർക്ക് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോ തിയേറ്ററിൽ ഇപ്പോ റിലീസായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഇനി വരാനുള്ള പടങ്ങളെ ഒരു ബ്ലാക്ക് ഡിസംബർ എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ടുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നാള് മുമ്പ് പാടിയ ചില സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്, പെരുങ്കളിയാട്ടം ഉൾപ്പെടെയുള്ള സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് പുതിയ പാട്ട് വിശേഷം. പിന്നെ പുതിയ പാട്ട് വിശേഷം എന്ന് പറയുന്നത് സിനിമാ പാട്ട് മാത്രമല്ല, ഇപ്പം ഓണപ്പാട്ട് റിലീസായിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് ചില ഈ മഴക്കാലത്ത് മൺസൂൺ കാലത്ത് മനോഹരങ്ങളായ ചില പാട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൽബം സോങ്സും അതുപോലെ ഗുരുവായൂരപ്പൻ ഡിവോഷണൽസ് ഈ അടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് പുറത്തു വരാനിരിക്കുന്നു. അങ്ങനെ പാട്ടുകൾ പലതും ഉടനെ തന്നെ വരുന്നുണ്ട്.
0: ഒരുപാട് ഡിവോഷണൽ സോങ്സും സാറ് പാടിയിട്ടുണ്ട് അല്ലേ? സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ്?
5: എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക തരം സംഗീതത്തോട് കൂടുതൽ താല്പര്യം അങ്ങനെയല്ല. എനിക്ക് പാട്ടുകളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരു പാട്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ സംഗീതവും അതിന്റെ വരികളും തമ്മിൽ ഇഴപിരിക്കാനാവാത്ത തരത്തിലുള്ള ഒരു ബന്ധമുള്ള പാട്ടാണെങ്കിൽ അതാണ് എനിക്ക് ഇഷ്ടം. അത് പാട്ടെന്ന് പറയുന്നത് വരികൾ മാത്രമല്ല, സംഗീതം മാത്രമല്ല, ആലാപനം മാത്രമല്ല. ഒരാൾ മനോഹരമായി എഴുതിയത് കൊണ്ടോ, ഒരാൾ മനോഹരമായി എന്തെങ്കിലും വരികൾക്ക് സംഗീതം കൊടുത്തതുകൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥമില്ലാത്ത വരികൾ ഒരാൾ എങ്ങനെ നന്നായിട്ട് പാടിയത് കൊണ്ടോ അത് പാടാവില്ല. ഇത് മൂന്നും കൂടെ വരുമ്പോഴാണ് അത് കോമ്പിനേഷൻ കറക്റ്റ് ആവുന്നത്. അപ്പം അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ആ വരികൾക്ക് അർത്ഥമുള്ള വരികൾക്ക് ഏറ്റവും ആ വരികൾ നമ്മളുടെ മനസ്സിൽ തറയ്ക്കുന്ന വിധത്തിൽ ആസ്വാദ്യതരമായിട്ട് ഒരാൾ ഈണം നൽകുകയും നമ്മുടെ ഈ ചങ്കിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ ചങ്കിൽ കൊള്ളുന്ന പോലെ ആരെങ്കിലും പാടുകയും ചെയ്താലേ അതിനെ എനിക്ക് പാട്ടായിട്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളൂ. അങ്ങനെയുള്ള പാട്ടുകൾ പാടാനാണ് ഇഷ്ടം.
0: അതെ, അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോ ഒടിയൻ ലൈക് കൊണ്ടോരം കൊണ്ടോരം എന്നുള്ളൊരു ഹിറ്റ് സോങ് ഉണ്ട്, എല്ലാവർക്കും ഇപ്പോഴും എപ്പോഴും കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതേപോലെ തന്നെ തെളിവയിലഴകും മഹേഷിന്റെ പ്രതികാരത്തിലെ, അതേപോലെ തന്നെയാണ് നമുക്ക് സ്വപ്ന സഞ്ചാരിയിലെ വെള്ളാരം കുന്നിലേറി, അതേപോലെ ചെമ്പകപ്പൂം കാട്ടിലെ. അപ്പൊ ഈ ഒരു വരികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ കഥകൾ കേട്ടിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു കൊണ്ടോരാം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ

0: പൊതുവെ മലയാളത്തിലൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇപ്പൊ വെള്ളാരം കുന്നിലേറി, ഇതൊക്കെ ഇപ്പൊ എവിടേക്കോ ഒരു കഥകൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്ന വരികയാണല്ലേ. അപ്പം അതിലൊരു ഭാവം കൊണ്ടുവരികയും കൂടി വേണം. ഇപ്പൊ നമ്മൾ കൊണ്ടുവരാം കൊണ്ടുവരാം എന്ന് വെറുതെ പാടിയ പോരാ, അതിങ്ങനെ കൊണ്ടുവരുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യണം അല്ലേ.
1: അതൊരു വാഗ്ദാനമാണല്ലോ കൊണ്ടുവരാം എന്ന് പറയുന്നത്. ഒരാളോട് നമ്മളൊരു ഒരാൾക്കൊരു പ്രോമിസ് കൊടുക്കുന്നതാണ്, ഞാൻ കൊണ്ടുവരാം അല്ലെങ്കിൽ നിന്നെ ഒരു ദിവസം കൊണ്ടുപോവാം, ഒരു സ്ഥലത്ത് കൊണ്ടുപോവാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു കള്ളം പറയാനൊന്നും തോന്നരുതല്ലോ, പറയുന്ന സമയത്ത് ഒരു സത്യസന്ധത ഉണ്ടാവണമല്ലോ. അതിനാണ് റെൻഡറിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഭാവത്തോടുകൂടി പാടുക എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പൊ അത് ഒരു മ്യൂസിക് കമ്പോസർ ആ വരികളുടെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കി അതിന് ഏറ്റവും ചേരുന്ന ഈണെന്ന് നമുക്ക് തോന്നുന്ന പോലെ ആണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ അത് ഉത്തരവാദിത്വത്തോടുകൂടി അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് പാട്ടുകാരന്റെ ജോലി. അത് ചെയ്യാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അതെ, അപ്പൊ അത് വളരെ നല്ല രീതിയിൽ സാറ് ഞങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ആ ഒരു പാട്ടിന്റെ ഒരു ആ ഒരു എന്താ ആ ഒരു നിലനിൽപ്പ് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ്.
1: അപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഈ കഥ പല പാട്ടുകൾക്കും പാട്ടുകൾക്കെല്ലാം ഒരു കഥയുണ്ട്. ഓരോ പാട്ടിനും ഓരോ കഥയുണ്ടാവും. അതുപോലെ ചില പാട്ടുകളിൽ നമ്മളിലേക്ക് ഓരോ കഥകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അറിയിക്കും. സിനിമയിൽ ഉള്ള കഥയ്ക്ക് അപ്പുറവും ചിലപ്പോ ആ പാട്ടിന് മാത്രമായിട്ട് വേറൊരു ജിറ്റ് പറയാനുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പാട്ടുകളുണ്ട്. ഏത് തരത്തിൽ നോക്കിയാലും നമ്മുടെ പാട്ടുകളുടെ ഗാനശാഖ എന്ന് പറയുന്നത് അതിവിപുലമായിട്ടുള്ള ഒരു മേഖലയാണ്. പിന്നെ ഇപ്പം അല്ലാതെ ഇപ്പം കഥപ്പാട്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഈ ഓണത്തിന് പറയേണ്ട കഥപ്പാട്ട് ഏതാണ്? മാവേലി നാട് പാടിയിടും കാലം. അതാണ് ഏറ്റവും മാവേലിയുടെ കഥ പറയുന്ന പാട്ടിലാണ് ഓണത്തിന്റെ മുഴുവൻ സത്യം അടങ്ങിയിരിക്കുന്നത് അല്ലെ.
0: അതെ അതെ സർ. അപ്പൊ അത് നമ്മള് കുഞ്ഞുനാള് മുതൽ കേട്ട് വരുന്ന ഒരു കഥപ്പാട്ടാണ്. അതിപ്പോ ഞാൻ ഈ ചില പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു കഥ പറഞ്ഞു തരുന്നത് പോലെ ആ ഒരു വിഷ്വൽസ് നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു ഭാവത്തോടു കൂടി പാടി നമ്മളിലേക്ക് എത്തിക്കെങ്കിൽ മാത്രമേ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളിങ്ങനെ ഉച്ചാരണ ശുദ്ധിയാണെങ്കിലും അല്ലെ, അത് അത് മനോഹരമാക്കി നമ്മളിലേക്ക് എത്തിക്കുകയാണെങ്കിലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, നമ്മുടെ ജാനകി അമ്മ. മോഡുലേഷൻ ക്യൂ നമ്മൾ പറയാറുള്ളത്. അപ്പോ ജാനകി അമ്മയെ കുറിച്ച് പറയുമ്പോ സാറിന് ഇങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറെ പാട്ടുകൾ ജാനകി അമ്മയും പാടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ സാറിന് ജാനകി അമ്മയുടെ പാട്ടുകളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: ജാനകി അമ്മയുടെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഇഷ്ടം വെച്ചാൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം എന്നൊക്കെ ചോദിക്കുന്ന പോലുള്ള ഒരു ചോദ്യം. ജാനകി അമ്മയുടെ പാട്ടുകളെന്നല്ല, ജാനകി അമ്മയുടെ ശബ്ദം, ജാനകിയമ്മ എന്ന വ്യക്തി, ജാനകി അമ്മയുടെ പിന്നെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ട ഓരോ സ്വരവും ഓരോ സ്വരത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു അത് ഒരു കടലായിട്ട് കാണാനാണ് എനിക്കിഷ്ടം, അല്ലാതെ അതിനെ ഒരു വെള്ളത്തുള്ളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമായിട്ടോ കാണാൻ പറ്റില്ല. അത്രയും വലിയ സംഗീത സാഗരമായിരുന്നു. ജാനകിയമ്മയുടെ ശബ്ദം സ്വാധീനിച്ചിട്ടില്ലാത്ത ഒരു സംഗീതാസ്വാദകനും സൗത്ത് ഇന്ത്യയിലില്ല. നോർത്ത് ഇന്ത്യയിൽ കുറെ പാട്ടുകൾ ഹിന്ദിയിൽ പാടിയിട്ടുണ്ടെങ്കിലും ഞാൻ സൗത്ത് ഇന്ത്യയിൽ എടുത്ത് പറഞ്ഞത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ് ഏറ്റവും കൂടുതൽ ജാനകിയമ്മ പാടിയിട്ടുള്ളത്. എനിക്ക് ജാനകിയമ്മയായിട്ടുള്ള എന്റെ ഓർമ്മ, വ്യക്തിപരമായ ഓർമ്മ തുടങ്ങുന്നത് ഞാൻ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് മഞ്ഞണി കൊമ്പിൽ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നത്. ആ പാട്ടിലൂടെയാണ് അന്ന് ആദ്യമായിട്ട് ഒരു സ്ത്രീ ശബ്ദം മനസ്സിൽ ഒരു ഫീമെയിൽ വോയിസിൽ ഒരു പാട്ട് ആദ്യമായിട്ട് മനസ്സിൽ തോന്നുന്നതാണ്. ആദ്യമായി കേട്ട ഫീമെയിൽ സോങ് എന്ന് എന്റെ മനസ്സിൽ വരുന്ന പാട്ടതാ. അപ്പൊ ആ പാട്ടിലാണ് ഇത് ആരാണ് പാടിയതെന്നൊക്കെ അന്വേഷണം വന്ന്. വളരെ ചൂഞ്ഞാണെങ്കിലും പറഞ്ഞൊക്കെ കേട്ട ഓർമ്മ ജാനകിയമ്മ, ജാനകിയമ്മ, എസ് ജാനകി, എസ് ജാനകി എന്നുള്ള പേര് റേഡിയോയുടെ ഒക്കെ കേട്ട് രജിസ്റ്റർ ആയതാണ്. പിന്നെ എനിക്ക് ജാനകിയമ്മയായിട്ട് ആദ്യമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടുന്നത് പിന്നീട് ഞാനൊരു പാട്ടുകാരനായതിനു ശേഷമാണ്. എനിക്ക് കൊല്ലം ടൗൺ ഹാളിൽ ജാനകിയമ്മയുടെ ഒപ്പം ഒരു പ്രോഗ്രാമിന് പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് ഗന്ധർവ സന്ധ്യ പ്രോഗ്രാമിന് വന്നപ്പോ ജാനകിയമ്മയോട് സംസാരിച്ചു. എനിക്ക് എന്റെ ഞാൻ അക്കാലത്ത് പാട്ടുകൾ ഒരു വലിയ ഡയറിയിലാണ് എഴുതി സൂക്ഷിച്ചിരുന്നത്, വലിയൊരു ബുക്കായിരുന്നു. അപ്പൊ ആ ബുക്കിന്റെ ആദ്യത്തെ കുറച്ച് പേജസ് ഞാൻ ഫ്രീ ആക്കി വിട്ടിരുന്നു. ഇതുപോലെ മഹാഗായകരെ കണ്ടുമുട്ടുമ്പോൾ അവരൊക്കെ ഉണ്ട് എന്റെ ഫ്രണ്ട്സ് എന്റെ ബുക്കിന്റെ ആദ്യത്തെ പേജുകളിൽ തന്നെ ഫോട്ടോഗ്രാഫ് എഴുതി വാങ്ങിക്കുന്ന ഒരു പരിപാടി. എന്ന് സെൽഫുള്ളത് പോലെ അന്ന് ഇല്ലല്ലോ, ഫോണില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്റെ ഡയറിയുടെ ആദ്യത്തെ പേജുകളിൽ യേശുദാസ് സാറ്, ജാനകിയമ്മ, എസ് പി ബാലസുബ്രഹ്മണ്യം സാറ്, ജയേട്ടൻ, ജയചന്ദ്രൻ, ചിത്ര ചേച്ചി, ഇവരൊക്കെ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ജാനകിയമ്മയുടെ ആ സിഗ്നേച്ചർ ഇപ്പോഴും എന്റെ ബുക്കിൽ ഞാൻ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ ഓട്ടോഗ്രാഫൊക്കെയാണ് കളഞ്ഞു പോകില്ല, ഇത് പാട്ട് പുസ്തകമാണ് ഒരിക്കലും പോവില്ല. അങ്ങനെ ഇപ്പൊ എന്റെ കയ്യിൽ ജാനകിയമ്മ ഒപ്പിട്ട് തന്ന ആ ബുക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ ജാനകിയമ്മയുടെ അവസാന നിമിഷങ്ങൾ, ജാനകിയമ്മയെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുന്ന നിമിഷങ്ങൾ, സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. ഒരു അതിനെ ആഗ്യമെന്ന് പറയാൻ പാടില്ല, എങ്കിലും അതൊരു ആ ഒരു സമയത്ത് ജാനകിയമ്മയുടെ അവസാന നിമിഷങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരു നിയോഗം പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ അവസ്ഥ.
0: അതെ സർ. അപ്പോ ഈ ഒരു നമുക്കിങ്ങനെ ഉച്ചാരണ ശുദ്ധിയൊക്കെ കുറിച്ച് പറയുമ്പോ ഈ ഒരു നിമിഷം പെട്ടെന്ന് ജാനകിയമ്മയെ കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നി.

0: ജാനകിയമ്മയുടെ പാട്ടുകൾ വേറൊരു കാര്യം നമ്മൾ മലയാളികൾ ഓർമ്മിക്കേണ്ടത്, കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായ രണ്ട് പാട്ടും ജാനകിയമ്മ പാടിയതാണ്.
1: കഴിഞ്ഞ വർഷം
0: വന്ന ലോകത്തിലെ കിളിയെ കിളി എന്ന പാട്ടും, അതിന് മുമ്പത്തെ വർഷം വന്ന മനിമൽ ബോയ്സിലെ കൺമണി അൻബോർഡ് എന്ന പാട്ടും.
1: അപ്പോ
0: ജാനകിയമ്മ സിനിമയിൽ പാടുന്നില്ലെങ്കിലും ജാനകിയമ്മയുടെ ശബ്ദം കൊണ്ട് മലയാള സിനിമയുടെ ഭാഗമായിരുന്നു ഈ കഴിഞ്ഞ

0: എന്റെ കണ്ണ് നിറയുന്ന എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈകാരികമായ അവസ്ഥയിലേക്ക് ഞാൻ പോകുന്നത് താമരക്കുമ്പിളല്ലോ എന്ന് പാട്ട് കേൾക്കുമ്പോഴാണ്.
1: എന്തുകൊണ്ടാണ് സാർ അത് അത്തരത്തിൽ ആ പാട്ട് അത്ര?
0: അതൊരു താമരക്കുമ്പിളല്ലോ മാമ ഹൃദയം എന്ന പാട്ട് ഒരു പ്രാർത്ഥനയാണ്. അത് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഭാസ്കർ മാഷാണ് എഴുതിയിരിക്കുന്നത്. കാനന ശലഭത്തിൻ കണ്ഠത്തിൽ വസന്ത കാകളി നിറച്ചവൻ നീയല്ലോ, അങ്ങനെ എഴുതാനായിട്ട് ഇപ്പൊ ടാഗോറിന്റെ കൽപ്പനയാണ്. അത് ഭാസ്കർ മാഷ എത്ര മനോഹരമായിട്ടാണ് മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് ജാനകിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നിർവൃതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കേൾക്കാനുള്ളതാണ്. അത് എത്ര തവണ കേട്ടാലും നമുക്കത് അതിന്റെ ആസ്വാദ്യത കുറയുന്നില്ല എന്നുള്ളത് കൂടിക്കൂടി വരും ഓരോ തവണയും. അതുപോലെ പല പാട്ടുകളും നമ്മൾ പിടിവിട്ടു പോകും. ഇപ്പം ജാനകിയമ്മ കുറച്ച് പ്രായമായതിനു ശേഷം പാടിയ പാട്ടുകളിൽ പോലും ആ വൈകാരികത അതുപോലെ ഉണ്ട്. ഇപ്പം ദേവദൂതനിലെ എൻ ജീവനെ എങ്ങാണ് നീ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കും, അതുപോലൊരു അവസ്ഥയാണ്. അതുപോലെ എത്രയും പാട്ടുകൾ, ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് പാട്ടുകളാണ് അതുപോലെ. അവരെ കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും നമ്മൾ അർഹർ. അവരുടെ സംഗീതത്തെ നമുക്ക് ഒരിക്കലും വിലയിരുത്താനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ അതിനെ കുറിച്ച് വിമർശനൊന്നൊരു കാര്യമില്ല. എങ്കിലും ഞാൻ അതിന്റെ ആസ്വാദനം തന്നെ ഒരു വലിയൊരു വിഷയമാണ്. അത് പെട്ടെന്ന് ഒരു വാക്കിലോ രണ്ടു വാക്കിലോ പറഞ്ഞു തീർക്കാവുന്നതല്ല. അത് വലിയ പാഠ്യ വിഷയമാണ്. മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ പുതിയ തലമുറ ഒരുപാട് അതിൽ നിന്ന് പഠിക്കാനുണ്ട്.
1: അതെ സാർ, തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ജാനകിയെ പറ്റി മാത്രം നമുക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് വരും. കാരണം ഈ സമയം ഒരിക്കലും തികയില്ല എന്ന് വേണം പറയാൻ. അത്രത്തോളം നമ്മൾ ഓരോ പാട്ടിനെ എടുത്ത് ഡീറ്റെയിലിംഗ് നോക്കുവാണെന്നുണ്ടെങ്കിലും ആ പാട്ട്
0: ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി പെട്ടെന്ന്, അത് മ്യൂസിക്കിന്റെ വേരിയേഷൻസ് പല സംസ്ഥാനങ്ങളിലും പല ഭാഷകളിലും ഉള്ള പാട്ടുകൾ നമ്മൾ സിനിമകളിലൂടെ വന്ന് കേട്ടപ്പോ അതിനെല്ലാം പല സംഗീത സംവിധായകരുടേതായിട്ടുള്ള ശൈലികളും ഒക്കെ ഉണ്ട്. പക്ഷെ ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് വ്യത്യസ്തമാണല്ലോ, അറിയാം. അപ്പൊ ഓരോ സിനിമയുടെ ലാംഗ്വേജ് പാടുമ്പോഴും അതിന്റെ നേറ്റിവിറ്റി, ജാനകിയമ്മയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നു ഏതൊരു ലാംഗ്വേജ് പാടുമ്പോഴും അതിന്റെ നേറ്റിവിറ്റി നിലനിർത്തി പാടാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ഗായിക ജാനകിയമ്മയാണെന്ന്. ജാനകിയമ്മ പാടുമ്പോൾ ജാനകിയമ്മ തെലുങ്ക് പാടിയാൽ തെലുങ്ക് ആണെന്ന് തോന്നുന്നു. അവര് ബേസിക്കലി തെലുങ്കാണ്. തമിഴ് പാടിയാലും നമുക്ക് ജാനകിയമ്മയുടെ തമിഴ് ഉച്ചാരണം കേട്ടുകഴിഞ്ഞാൽ ഒരു തമിഴ് സ്ത്രീയുടെ ഉച്ചാരണമാണ്, മലയാളം അതുപോലെ തന്നെ. എന്നാലും ജാനകിയമ്മ മലയാള ഭാഷ പഠിച്ച ആളോ ഒന്നും അല്ല. പക്ഷെ അത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ ഭാഷയോട് സംയോജിച്ചത്. സംഗീതത്തോടൊന്നും മാത്രമല്ല, നമ്മുടെ ലാംഗ്വേജിനോടും അത്ര തിരിവുണ്ടെത്തിയിട്ടുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോ ആ ഒരു ഗായികയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം അല്ലെ ഓണത്തിന്റെ വിശേഷങ്ങളിൽ തുടങ്ങി ഇങ്ങനെ ജാനകിയമ്മയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ജാനകിയമ്മയുടെ ഒരു പാട്ടിന്റെ രണ്ടു വരി
0: ജാനകിയമ്മയുടെ കൂടെ പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷെ ജാനകിയമ്മ പാടിയ ഒരു പാട്ട്, ഒരു യുഗ്മഗാനം റീമേക്ക് ചെയ്തപ്പോ എനിക്ക് പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാർ മനോരാഗമേ, നീ അറിയോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം, മധുരദേവാമൃതം. ഈ പാട്ട്.
1: അതെ സാർ, അപ്പൊ മനോഹരമായി നമ്മളിങ്ങനെ കേട്ടിങ്ങനെ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ഗായകൻ സുദീപ് സാറിന്റെ വിശേഷങ്ങളാണ്, കൂടെ ഞാൻ ശ്രീലക്ഷ്മി. സർ നമസ്കാരം അഗൈൻ. സർ, അപ്പൊ നമ്മള് വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറിന്റെ പാട്ട് കേൾക്കാൻ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. വെള്ളാരം കുന്നിലേറി എന്നുള്ള ആ ഒരു ഗാനത്തിന്റെ രണ്ട് വരി ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പാടാമോ?
1: പാടാലോ. വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂ തേടി നോളം കൈനീട്ടി നിന്നതാരി എന്തെങ്കിൽ പീലി വീശി നെല്ലോല കാറ്റിലാടി കുന്നോളം സ്വപ്നങ്ങൾ നെയ്തതാരി നെയ്തതാരി.
0: ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ലൈവായിട്ട് ആ ശബ്ദത്തിൽ തന്നെ കേൾക്കാൻ സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും കുറച്ച് പാട്ടുകളൊക്കെ സാറിനെ കൊണ്ട് പാടിക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതില് അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് സദാ പാലയ എന്നുള്ളത്. അപ്പൊ അത് ഇങ്ങനെ നമുക്കൊരു ഇങ്ങനെ രാവിലെ ഒരു മോർണിംഗ് ബ്ലിസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. അതിങ്ങനെ രാവിലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ചില യാത്രകളിലൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ ഒന്നാണത്. അപ്പൊ അതിന്റെ ഒരു രണ്ടു പേര് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടും.
1: സദാപാലയ അതൊരു ഡി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കീർത്തനമാണ്, സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചെന്നുള്ളതേ ഉള്ളത്. ഗോപി സുന്ദരാണത് അതിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തത്. സിത്താര, അതെ അതെ, മോഹന രാഗത്തിലാണ്. സിത്താരയും ഞാനും കൂടിയാണ് സിനിമയിൽ പാടിയിരിക്കുന്നത്. സിനിമയിൽ അത് കുറച്ച് പോർഷനെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് എന്റെ വോയിസ് അതിന്റെ പല്ലവിയിൽ മാത്രമേ
0: വരുന്നുള്ളൂ.
1: എങ്കിലും എങ്കിലും അത് പോപ്പുലറായ ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ പാടി അഭിനയിക്കുന്നതായിട്ട് വന്നപ്പോ അത് കൂടുതലായിട്ട് ഒരു സന്തോഷം.
0: ഇടയ്ക്ക് കുറച്ച് പോർഷൻ മാത്രം പാടുന്ന മറ്റൊരു പാട്ടുണ്ട്, ലാലി ലാലി
1: ലാലി ലാലി. അതുപോലെ തന്നെ വേറെണ്ണം ഉണ്ട്, നിലാവേ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ. അതിനകത്തൊക്കെ എനിക്ക് കുറച്ച് പോർഷൻസേ ഉള്ളു. പക്ഷെ
0: അതൊരു ഭംഗിയാണ് സർ. ഇപ്പം നമ്മളിപ്പോ സാധാരണ താരാട്ട് പാട്ട് പാടുകയാണ്. ഇപ്പൊ ലാലി ലാലി നമ്മള് തുടങ്ങുകയാണ്. അപ്പൊ അമ്മ താരാട്ട് പാടി പാട്ട് പാടുന്നത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഒരു അച്ഛൻ പാടുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. അപ്പൊ ആ ഒരു കുഞ്ഞിന് അതിനിടയ്ക്ക് വരുമ്പോ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊരു വേറൊരു ഫീൽ ആണ് തരുന്നത്. ആ ഒരു ആ ഒരു
1: താരാട്ടിന്, ഈ ലാലി ലാലി എന്ന് പറഞ്ഞ താരാട്ടിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മള് സാധാരണ സിനിമകളിൽ താരാട്ട് പാട്ടുകളെല്ലാം ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ്. ഇത് നമ്മുടെ ഒരു പക്ഷേ ഇനിമൻ തമ്പിയുടെ പഴയ താരാട്ടുണ്ടല്ലോ, ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്നത്. ഗർഭസ്ഥനായിരുന്ന സമയത്ത്, സാരനാൾ മഹാരാജാവ് അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് എഴുതിയ കൃതിയാന്ന് കേട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞ പോലെ ഇത് ഈ സിനിമയിൽ അങ്ങനെയാണ്, ഒരു ഗർഭസ്ഥ ശിശുവിന് വേണ്ടി പാടുന്ന പാട്ടാണ്. അതാണ് അതിപ്പോ ഓ എൻ വി സാർ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. നീരാമ്പൽ വീര്യം നീർച്ചോല കുളിരിൽ നീന്തും നീയാരു സ്വർണമീനോ. അത് പിന്നെ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. നീരാമ്പൽ വിരിയും നീർച്ചോല കുളിരിൽ നീന്തും നീയാരോ സ്വർണമീനോ എന്ന് അത് എഴുതാൻ ഓ എൻ വി സാറ് മാത്രമേ പറ്റുള്ളൂ. അത്ര മനോഹരമായിട്ടുള്ള വരികളാണ് അത്.
0: അപ്പൊ സർ, ഈ ഒരു പാട്ടാണ് നമ്മൾ ചോദിച്ചത്, സദാ പാലയ.
1: സദാ പാലയ സാരസാരി സമാനരഹിത മോഹനാംഗി. സദാ പാലയ സാരസാരി സമാനരഹിത മോഹനാംഗി. സദാ പാലയ.
0: താങ്ക് യു സോ മച്ച് സർ. കാരണം ഒരു ശാസ്ത്രീയ സംഗീതം ഇങ്ങനെ കേൾക്കാൻ ഒരു പ്രത്യേക വൈബാണ് അത് അല്ലൊരു അതിന്റെ ഒരു സംഗതികളാണെങ്കിലും സ്വരങ്ങളാണെങ്കിലും ഇങ്ങനെ അടുക്കി നമുക്കിങ്ങനെ തരുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. താങ്ക് യു സോ മച്ച് സർ, എനിക്ക് ആ പാട്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം സാറിന്റെ ഈ പാട്ടല്ലെങ്കിൽ സാറ് എന്താണ് കൂടുതലും ചെയ്യുന്നത്?
1: പാട്ടല്ലാത്ത സമയത്ത് ചെയ്യുന്നത് അത്യാവശ്യം റീഡിങ് ഉണ്ട്, വായിക്കും. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നു എഴുതും, അതൊക്കെ തന്നെ. പിന്നെ എനിക്ക് സിനിമകൾ കാണാൻ ഇഷ്ടമാണ്, സിനിമകൾ അത് പിന്നെ നമ്മുടെ ഹോബി എന്ന് പറയാൻ പാടില്ല, തൊഴിലിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ എല്ലാ തരം സിനിമകളും കാണാൻ ഇഷ്ടമാണ്, വേറെ പ്രത്യേകിച്ച് ഹോബി ഒന്നും എനിക്കില്ല.
0: അതെ, അപ്പം ചില സമയത്ത് നമുക്ക് തോന്നാറില്ല അയ്യോ ചിലപ്പോ ഒരു ചാൻസ് നമുക്ക് വന്നിട്ടാ ചിലപ്പോ അതങ്ങ് മിസ്സായി പോവാ, അതല്ലെങ്കിൽ അപ്പൊ നമുക്ക് തോന്നും അയ്യോ അത് കളഞ്ഞു അത് പോയല്ലോ എന്നുള്ളത് നമുക്കൊരു തോന്നും. അതല്ലെങ്കിൽ പിന്നെ ചിലപ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാൻസ് നമ്മളെ തേടി വരും, നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ച് കാണില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
1: ഇപ്പൊ പറഞ്ഞ നേരത്തെ പറഞ്ഞ പാടി ഇത്രയും പാട്ടുകളില്ലേ, അതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല, അതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അതെല്ലാം എന്നെ തേടി വന്ന പാട്ടുകളാണ്, അതൊക്കെ ഭാഗ്യം തന്നെയാണ്. ഓരോ പാട്ടും ഓരോ ലോട്ടറിയാണ്. കാര്യം ഓരോ പാട്ടിൽ നിന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിലായിരിക്കില്ല അത് സ്വീകരിക്കപ്പെടുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് ആ പാട്ടിന്റെ സ്വീകാര്യത പോകും. പലപ്പോഴും പല ആളുകളും പോലും മറന്നുപോയ പാട്ടുകളെ കുറിച്ച് വന്ന് നമ്മളോട് സംസാരിക്കും ഏതെങ്കിലും സ്ഥലത്തൊക്കെ വെച്ച്. അപ്പം വലിയ സന്തോഷം തോന്നും, അയ്യോ ആ പാട്ട് നമ്മൾ പോലും പാടി മറന്ന പാട്ടാണ്. വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അതാണ്, അപ്പൊ അതെല്ലാം നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്, എല്ലാം നമുക്ക് നമ്മുടെ വിധി അല്ലെങ്കിൽ ഭാഗ്യം ഒക്കെ കൊണ്ട് വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പിന്നീട് ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അർത്ഥമൊന്നുമില്ല. ഒരുപാട് ചാൻസസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടതിന് വലിയ മൂല്യം കൊടുക്കാതിരിക്കുന്ന നല്ല കാര്യം. ആ നഷ്ടപ്പെട്ടത് വീണ്ടും നമ്മളെ തേടി വരാം. അതുകൊണ്ടാണ് ഇപ്പോ വിദ്യാസാഗർ സാറിന്റെ പാട്ടുകൾ പാടാനായിട്ട് എനിക്ക് 3 തവണ അവസരം വന്നിട്ട് 3 സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം വിളിച്ചിട്ട് എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല, പോകാൻ പറ്റിയില്ല. കാലത്ത് ഉണ്ടാവാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളാണ്. ഞാൻ ആ പാട്ടുകൾ എടുത്തു പറയുന്നില്ല, പറഞ്ഞാൽ ഒരുപക്ഷെ ശ്രീലക്ഷ്മി അത്ഭുതം തോന്നും. വളരെ പോപ്പുലർ ആയിട്ടുള്ള 3 പാട്ടുകൾക്കായിട്ടാണ് 3 സന്ദർഭങ്ങളിൽ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇളയരാജ സാറിന്റെ റെക്കോർഡിങ്ങും ഇതുപോലെ ഒരു പാട്ട് സിനിമയിൽ പാടിയിട്ട് ആ പാട്ട് സിനിമയിൽ വന്നില്ല. പിന്നീട് എനിക്ക് അതുപോലെ ഒരു അവസരം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാനും കിട്ടിയില്ല, ഒത്തു വന്നില്ല. അപ്പൊ ആ 2 വലിയ മ്യൂസീഷ്യൻസിന്റെ കൂടെ കിട്ടിയ ചാൻസസ് അത് സംഭവിക്കാതെ പോയതിലാണ് ഒരു മിസ്സിംഗ് ഉള്ളത്. പക്ഷെ അത് ഞാൻ വിചാരിക്കുന്നത് അപ്പം ബാക്കി ഇത്രയും കിട്ടിയതോ അതെന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനിയും നല്ല അവസരങ്ങൾ തേടി വരട്ടെ എന്ന് ആഗ്രഹിക്കാം, അത്രേ ഉള്ളൂ.
0: അത് പക്ഷേ സാറിന് കീരവാണി സാറിന്റെ പാട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: കിരവാണി സാറിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് അവസാനം പാടിയത് ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ടാണ്. അതാണ്, അത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ അവസാനമായിട്ട് എഴുതിയ പാട്ടുകളാണ് ആ സിനിമയ്ക്ക്. അതിന്റെ ആ സിനിമയിലാണ് ഞാൻ അവസാനമായിട്ട് കിരവാണി സാറിന്റെ മ്യൂസിക്കിൽ പാടിയത്. പിന്നെ അതിനു മുമ്പ് പിന്നെ ഈച്ച എന്ന് പറഞ്ഞ മൂവിയിൽ പാടിയിട്ടുണ്ട്. അത് തീരയുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ സാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒടിയനിലെ പാട്ട് ഞാൻ ചോദിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രോതാക്കൾ എന്നെ വഴക്കു പറയും. അതുകൊണ്ട് ആ ഒരു പാട്ടും കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?
1: ഓടിമറയണരാക്കാറ്റ് പനമേലയൊരു ഞാല് നിഴലുകളാലതിലിളകും മൊടിയാട്ടം കണ്ടാൽ ഇരിയൊഴിയണമാനത്ത് നിറപാതിര നേരത്ത് മുകിലുകളാം പിറകി വരും മാൻകൂട്ടം കണ്ട പാലകളിൽ കാമം പൂക്കും ധനുമാസ നിലാവും ചുറ്റി പാലത്തൂർ കാവിൽ കൊണ്ടുവന്നെ കൊണ്ടുവരാം കൊണ്ടുവരാം കൈതൂലപ്പായ കൊണ്ടുരാ കൊണ്ടുവാ കൊണ്ടുവാ അന്ത്യാളൻ കാവിൽ കൊണ്ടുവാ.
0: താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ നമ്മളുടെ കുറച്ച് ചോദ്യം കൂടി, കുറച്ചില്ല ഒരു 2-3 ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അങ്ങ് സാറിനെ ഫ്രീ ആക്കാം.
1: ഓക്കെ.
0: അപ്പം ഒരു കോവിഡ് ടൈമിലാണല്ലേ നമ്മളുടെ ഒരു മറ്റൊരു കഴിവ് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മേഖലയും കൂടി സാർ കണ്ടെത്തിയത്. അങ്ങനെയാണ് രാഗതരംഗിണി വന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ.
1: ശരിയാണ്. കോവിഡ് സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലാതിരുന്ന സമയത്ത്, ബിസി അല്ലാതിരുന്ന സമയത്ത് വീട്ടിലിരുന്നപ്പോഴാണ് ഒരു പുസ്തകം എന്നൊരു ആശയം മനസ്സിൽ വരുന്നത്. അങ്ങനെയാണ് എന്റെ ഗുരുദാസൻ കൂടിയായിട്ടുള്ള മഹാ

0: സംഗീതജ്ഞൻ ദേവരാജൻ മാസ്റ്ററെ കുറിച്ചുള്ള പുസ്തകം. മാസ്റ്റർ കുറിച്ചുള്ള പറഞ്ഞാൽ മാസ്റ്ററോടൊപ്പം ഉള്ള എന്റെ ഓർമ്മകൾ അതാണ് പ്രാധാന്യത്തോടുകൂടി എഴുതിയിട്ടുള്ളത്. അതേപോലെ ഒരു ബുക്സ് പബ്ലിഷ് ചെയ്തു.
1: അതേപോലെ തന്നെ സാറിന് മറ്റൊരു ബുക്കാണ് കേസില്ല വക്കീൽ എന്ന് പറഞ്ഞത് അല്ലേ?
0: അതെ അതെ, അത് രണ്ടു വർഷം മുമ്പ് മാഗ്നസ് ബുക്സ് ഷാർജ ബുക്ക് ഫെസ്റ്റിവലാണ് പബ്ലിഷ് ചെയ്തത്. അത് കുറച്ച് എക്സ്പീരിയൻസസ് വിത്ത് പല മേഖലയിലുള്ള ആളുകളുടെ കൂടെയുള്ള എക്സ്പീരിയൻസസ്, അത് മ്യൂസീഷ്യൻസിന്റെ കൂടെ ഉണ്ട് അല്ലാതുള്ളതുണ്ട്, കുറച്ച് പറഞ്ഞ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളും കുറെ സന്തോഷമുള്ള നിമിഷങ്ങളും എല്ലാം പങ്കുവച്ചിട്ടുള്ള ഒരു മെമ്മോയർ ആണത്.
1: ഓക്കെ സാർ, സാർ അപ്പോൾ ഒരു LLB സ്റ്റുഡന്റ് ആയിരുന്നു അല്ല, വക്കീലായിരുന്നു പിന്നീട് അല്ലേ?
0: വക്കീലെന്നൊക്കെ അവകാശപ്പെടാൻ സന്നദ്ധെടുത്തുകൊണ്ട് പറയാം എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളല്ല. ഒരു വക്കീൽ ഓഫീസിൽ കുറച്ചുകാലം പോയിരുന്നിട്ടുണ്ട് ജൂനിയർ വക്കീൽ എന്നുള്ള രീതിയിൽ, അത്രേ ഉള്ളൂ. അത് എന്റെ ഒരു മേഖല ആകുന്നില്ല, അല്ലെ എനിക്കത് എന്നെ കൊണ്ട് ആ ഒരു മേഖലയിൽ ശോഭിക്കാൻ കഴിയുമെന്ന് ഉള്ള പ്രതീക്ഷ എല്ലാവരും സമയത്ത് അവസാനിപ്പിച്ചു, അത്രേ ഉള്ളൂ. ആദ്യം തന്നെ എനിക്ക് അതിനൊരു ശുഭ പ്രതീക്ഷ തോന്നിയില്ല, അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. ഇപ്പൊ അങ്ങനെ ആ ഒരു ഗ്രാജുവേഷൻ ഉണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ഞാൻ ആ മേഖലയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ എന്റെ ഒരുപാട് കൂട്ടുകാർ എന്നോടൊപ്പം പഠിച്ചവരും അല്ലെങ്കിൽ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ വലിയ വലിയ നിലകളിലാണ്, വലിയ ന്യായാധിപന്മാരായിട്ടും വലിയ വലിയ നിയമജ്ഞരായിട്ടും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ട്. അതിൽ സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ആ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടാണല്ലോ അത്തരം സൗഹൃദങ്ങൾ ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ തീർച്ചയായിട്ടും ആ ഒരു അർത്ഥത്തിൽ എനിക്ക് വലിയ മതിപ്പോടുകൂടി കാണുന്നു.
1: അതെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാഷനും പ്രൊഫഷനും ഒന്നാകുമ്പോഴാണ് എപ്പോഴും സക്സസ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവർക്കും പക്ഷെ അങ്ങനെ പോകാനും സാധിക്കുന്നില്ല, പക്ഷെ അങ്ങനെ പോയിട്ടുള്ളവരെല്ലാം വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ സാറിന് ഒരു പഠന കാലഘട്ടത്തിൽ സാറ് മിമിക്രി ഒക്കെ അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മേഖലകളിൽ സാറിന് ഒരു കഴിവുണ്ട് അല്ലേ?
0: സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് മിമിക്രിക്കും മോണോആക്ടിനും ഒക്കെ സ്റ്റേജിൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഇതിനെ മിമിക്രി എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളെ അല്ലെങ്കിൽ സിംഗേഴ്സിനെ മറ്റേ ആക്ടേഴ്സിനെ നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ അനുകരിക്കുന്ന പരിപാടി നമ്മളിങ്ങനെ നമ്മുടെ സൗഹൃദ സദസ്സുകളിൽ ഉണ്ടെന്നുള്ളതല്ലാതെ പൊതുവേദികളിൽ പൊതുവേ ഇല്ല.
1: എന്തായാലും നമ്മൾ അത്രയും നേരം സാറിന്റെ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം നമുക്കൊരു വൈൻഡ് അപ്പിനുള്ളൊരു സമയമായി. അപ്പോ നെടുമുടി വേണുവിന്റെയും കാവാലം നാരായണ പണിക്കറിന്റെ ഒക്കെ ഒരു നാട്ടുകാരനാണ്, തീർച്ചയായിട്ടും നല്ലൊരു കലാകാരനായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും എപ്പോഴും സാർ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ സാറിന് എന്താണ് ഞങ്ങളുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് ഈ ഒരു ഓണത്തിന്?
0: റേഡിയോ സാന്ത്വനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഓണനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെ പ്രത്യേകം നന്ദി പറയാം. കാര്യം കൊല്ലം എന്ന് പറയുന്നത് കൊല്ലം നഗരത്തിലാണ്, ഇപ്പൊ ഇത് കൊല്ലത്തുള്ള ആളുകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. കൊല്ലം നഗരവുമായിട്ട് എനിക്ക് ഒരു വലിയ ആത്മബന്ധമുണ്ട്. എന്റെ ഒരു കോളേജ് കാലഘട്ടത്തിൽ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. NCCയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് NCCയുടെ ക്യാമ്പിന് LB ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ, ഒരുപാട് ദിവസങ്ങളിൽ NCC ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആത്മമിത്രങ്ങളായിട്ടുള്ള പലരും കൊല്ലത്തുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ എത്രയോ ദിവസങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും സജീവമായിട്ട് ആ സ്നേഹബന്ധം നിലനിർത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻസ് ഉണ്ട്. ഞാൻ കൊല്ലത്തുള്ള രണ്ട് ഗാനമേള ട്രൂപ്പുകളിൽ പാടിയിരുന്നു. കൊല്ലം ഹാർമണി ബീറ്റ്സ് എന്ന് പറഞ്ഞ കൊല്ലം ജയചന്ദ്രൻ ചേട്ടന്റെ ട്രൂപ്പിൽ, അതുപോലെ കൊല്ലം ചവറയിലുണ്ടായിരുന്ന മുരളിച്ചേട്ടന്റെ നാദധാര ആ ട്രൂപ്പിൽ, ഈ രണ്ട് ട്രൂപ്പിലും ഞാൻ പാട്ടുകാരനായിട്ടുണ്ട്. അപ്പോഴൊക്കെയും സ്ഥിരമായിട്ട് കൊല്ലത്ത് വന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുള്ള, അതുപോലെ തന്നെ എന്റെ ഗുരുനാഥന്റെ നാടാണ് അരവൂർ, ജി ദേവരാജൻ എന്നാണല്ലോ ദേവരാജൻ മാസ്റ്ററുടെ അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങൾ അറിയപ്പെട്ടിരുന്ന അങ്ങനെയാണ്, അതുപോലെ മാസ്റ്ററുടെ നാടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയുള്ള ആളുകൾ പലപ്പോഴും സംഗീത പരിപാടികൾക്കായിട്ട് വരുമ്പോഴും എപ്പോഴും എവിടെ വെച്ചാണെങ്കിലും ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നിട്ടുള്ള പ്രോത്സാഹനം, സ്നേഹം, ഇതിനെല്ലാം എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പരിപാടിയിലൂടെ പറഞ്ഞു തീർക്കാവുന്നതല്ല അവരോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും. എങ്കിലും എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ അവസരത്തിൽ റേഡിയോ സാന്ത്വനത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, ശ്രീലക്ഷ്മിക്കും, അതുപോലെ ഈ റേഡിയോയുടെ പിന്നിലുള്ള ക്രൂ മെമ്പേഴ്സിനും, അതുപോലെ ഇതിന്റെ പിന്നിൽ വലിയൊരു സദുദ്ദേശം കൂടിയുണ്ട്. റേഡിയോയുടെ ഒരു പാലിയേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള റേഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സാന്ത്വനമാകുന്ന, ഒരുപാട് ആളുകളുടെ വേദനയിൽ അവർക്ക് താങ്ങും തണലുമാകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള റേഡിയോ ആണ്. അപ്പോൾ റേഡിയോ സാന്ത്വനം കേട്ടുകൊണ്ടിരിക്കുന്ന കൊല്ലത്ത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ ഇപ്പോൾ ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ഓണം എന്ന് പറയുന്നത് മലയാളി എവിടെയാണെങ്കിലും അതിന്റെ ഓണത്തിന്റെ എല്ലാ നന്മകളും അതിന്റെ എല്ലാ സൗന്ദര്യവും ആഘോഷിക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. അപ്പൊ ഈ കുറച്ച് സമയം നമ്മളുടെ ഈ നമ്മൾ തമ്മിൽ ശ്രീലക്ഷ്മി ഞാനും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നിട്ടുള്ള, കേട്ട് ആസ്വദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ മനസ്സുകൊണ്ട് നമ്മളോട് സ്നേഹവും നമ്മുടെ സംഗീതത്തിലും നമ്മളുടെ പ്രവൃത്തികളിലും ഒക്കെ താല്പര്യവും കാണിച്ചിട്ടുള്ള എല്ലാവരും

0: പ്രത്യേകം പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ.
1: അതെ, താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ സാറ് പാടിയിട്ടുള്ള വളരെ കുറച്ച് പാട്ടുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് പാട്ടുകൾ സാറ് പാടിയിട്ടുണ്ട്. എന്റെ ശാരിക, അധരം സഖി, ചന്ദനമുകളി, അങ്ങനെ അങ്ങനെ പോവുകയാണ് അതിന്റെ ഒരു ലിസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയധികം കുറച്ച് പാട്ടുകളെ പറ്റി മാത്രമാണ് നമ്മൾ സുദീപ് സാറുമായിട്ട് സംസാരിച്ചത്. അപ്പൊ എന്തായാലും ഈ ഒരു അനുഗ്രഹീത കലാകാരൻ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ ഓണം പ്രശസ്ത ഗായകൻ സുദീപ് കുമാറിന്റെ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഓണനിലാവ് എന്ന ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓണനിലാവ്. ആശയം അവതരണം RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം.

കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം

0: 2000 രൂപ, അഞ്ചാം സമ്മാനം 1000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: നിങ്ങളിൽ റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെജോ ജോസഫ്.
1: ഹൃദയവും ഹൃദയവും ഉണരുമേ നിമിഷമാ.
0: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെജോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളുമായി ഹൃദയപൂർവം മെജോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെജോ ജോസഫ്.

കളിയും ചിരിയും പാട്ടും ആഘോഷവുമായി കുഞ്ഞു മനസ്സുകളുടെ ഓണം ആഘോഷിക്കാം ഈ ഓണക്കാലത്ത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM ഓണം കുട്ടിയോണം കേൾക്കാം. തിരുവോണ ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ചതയ ദിനത്തിൽ വൈകിട്ട് 4 മണിക്കും. ഓണം കുട്ടിയോണം.

നിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രം 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രം 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓണം കുട്ടി ഓണം. ആശയം അവതരണം ആർ.ജെ. പാർവതി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പാർവതി പ്രസാദ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ. ഓണം എന്നാൽ മുതിർന്നവർക്ക് ഓർമ്മകളുടെ ആഘോഷമാണെങ്കിൽ കുട്ടികൾക്ക് അത് കളിയുടെയും പാട്ടുകളുടെയും സദ്യയുടെയും പുതിയ ഓണക്കോടിയുടെയും ഒത്തുചേരലിന്റെയും ആഘോഷമാണ്. ഇന്ന് നമ്മുടെ റേഡിയോ സ്റ്റുഡിയോയിൽ പതിവിലും കൂടുതൽ ചിരിയും കളിയും കുസൃതിയുമാണ്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഒപ്പം ഇന്ന് ഓണം ആഘോഷിക്കാൻ കുറച്ച് കൊച്ചു കൂട്ടുകാർ വന്നിട്ടുണ്ട്. തിരുമുല്ലവാരം ദേവസ്വം ബോർഡിലെയും നെല്ലിമുക്കം ഹാപ്പി ബോർഡിലെയും കുഞ്ഞു മനസ്സിലെ ഓണ വിശേഷങ്ങൾ കേൾക്കാം നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓണം കുട്ടി ഓണം. മോന്റെ പേരെന്താ?
8: ആദിദേവ്.
7: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
8: 2nd class.
7: ഇന്ന് എന്താ റേഡിയോ സാന്ത്വനം 90.4 FM-ന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി തരുന്ന പരിപാടി?
8: ഓണത്തെ കുറിച്ചുള്ള ഐതിഹ്യം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഓണത്തെ കുറിച്ചുള്ള ഐതിഹ്യമാണ്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണ നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾവരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തൃക്കാക്കരയാണ് ഓണത്തപ്പന്റെ ആ സ്ഥാനം. അവിടെ മഹാബലിക്ക് പകരം വാമനനെയാണ് ആരാധിക്കുന്നത്. മഹാബലിയെ വാമനൻ ആ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊരു കഥയ്ക്ക് പ്രചാരമുണ്ട്. കേരളീയുടെ ദേശീയ ഉത്സവമാണ് ഓണം. പണ്ട് കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായ മഹാബലി ഓണത്തിന് നാട് കാണാൻ വരുമെന്നാണ് സങ്കല്പം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: നമുക്കായിട്ട് അടുത്തൊരു കൊച്ചതിഥി വന്നിട്ടുണ്ട്. എന്താ മോളുടെ പേര്?
9: ഭാഗ്യശ്രീ.
7: എന്താ മോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്?
9: പാട്ട്.

0: ഓണത്തുമ്പി.
1: നമുക്കൊരു ഗെയിം കളിക്കാം. ഞാൻ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് പറയും, അപ്പൊ നിങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, അതെന്താണെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പറയണം കേട്ടോ. മാവേലി,
0: കിരീടം.
1: ഓണം,
0: സദ്യ.
1: സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താ?
0: പായസം.
1: ഏത് പായസം ഏറ്റവും ഇഷ്ടം?
0: ബ്രഹ്മസോലി.
1: ഓക്കെ, പൂക്കളം.
0: കൊന്നപ്പൂ.
1: കൊന്നപ്പൂ ആണോ ഏറ്റവും ഇഷ്ടം ഓണത്തിനോ? വേറെ ഏതെങ്കിലും പൂ ഇഷ്ടമാണോ? ഏതാ ഏറ്റവും ഇഷ്ടം?
0: മുല്ല.
1: മുല്ലയാണോ ഏറ്റവും ഇഷ്ടം? മുല്ലപ്പൂ ഒക്കെ വെക്കാറുണ്ടോ? ഓണക്കോടി വാങ്ങിയോ? ഓണക്കോടിയാണോ ഇന്നിട്ടോണ്ട് വന്നേക്കുന്നേ? ആണ്. നമുക്ക് അടുത്ത അതിഥിയിലേക്ക് പോകാം. എന്താ മോളുടെ പേര്?
0: ശിവന്യ.
1: ശിവന്യ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
0: നാല്.
1: നാലാം ക്ലാസ്സിലാ പഠിക്കുന്നേ. ഓണം ഒക്കെ ആഘോഷിച്ചോ? ആഘോഷിച്ചോണ്ടേ ഇരിക്കുന്നു അല്ലേ. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം ഓണം ആഘോഷിച്ചോണ്ടേ ഇരിക്കാം. നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിം കളിക്കാം. ഓണം എന്ന് കേൾക്കുമ്പോ ആദ്യം എന്താ ഓർമ്മ വരുന്നേ?
0: ഓണസദ്യ.
1: ഓണസദ്യ. സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താ?
0: പായസം.
1: പായസമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെന്താ ഓർമ്മ വരുന്ന ഓണം എന്ന് കേൾക്കുമ്പോ? അത്തപ്പൂക്കളാണ് ഏറ്റവും ഇഷ്ടം. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ്?
0: താമര.
1: താമരയാണ് ഏറ്റവും ഇഷ്ടം. പായസത്തിൽ ഏറ്റവും ഇഷ്ടം ഏതാ? അടപ്പായസമാണ് ഏറ്റവും ഇഷ്ടം. എത്ര ക്ലാസ് കുടിച്ചു?
0: മൂന്ന്.
1: മൂന്ന് ക്ലാസ് പായസം കുടിച്ചു. അപ്പൊ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഓണക്കോടിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്.

0: പെരുവന് അടുത്ത മാസം ഓണമാണെന്ന് നീ അറിഞ്ഞോ?
1: അതെ, അടുത്ത മാസം ഓണമാണ്.
0: സ്കൂളിൽ ഓണപരിപാടിയൊക്കെ ഉണ്ടാകും.
1: ശരിയാ, കാണും കാണും.
0: ഓണം എന്താണെന്ന് അറിയാമോ?
1: ഓണത്തിന് മഹാബലി തമ്പുരാൻ നമ്മളെ കാണാൻ വരുമെന്നാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്.
0: അതുമാത്രമല്ല, അതിനൊരു ഐതിഹ്യമുണ്ട്.
1: അതെനിക്കറിയില്ല.
0: ഞാൻ പറഞ്ഞു തരാം. ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി തമ്പുരാൻ. അദ്ദേഹത്തെ നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട് ത്യാഗവും ചെയ്തും സഹായിച്ചും വളരെ സന്തോഷത്തോടെ നാട് ഭരിച്ചു. എന്നാൽ ജനങ്ങൾക്ക് മഹാബലി തമ്പുരാനോടുള്ള സ്നേഹം കണ്ട് ദേവന്മാർക്കും മറ്റ് രാജാക്കന്മാർക്കും ദേഷ്യം വന്നു. സ്വർഗരാജ്യം ഇനി മാവേലി ഭരിക്കുമോ എന്നും സ്വർഗരാജ്യം നഷ്ടപ്പെടുമോ എന്നോർത്ത് ദേവന്മാർ വിഷ്ണു ഭഗവാന്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. എങ്ങനെയെങ്കിലും മാവേലിയെ ഒഴിവാക്കണം. അങ്ങനെ വിഷ്ണു ഭഗവാൻ ഒരു കുട്ടിയുടെ വേഷത്തിൽ വാമനൻ എന്ന പേരിൽ മാവേലിയുടെ അടുത്തെത്തി. ഒരു മഹായാഗം നടക്കുന്ന സമയമായിരുന്നു. വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ഭിക്ഷയായി ചോദിച്ചു. മഹാബലി തമ്പുരാൻ 3 അടി മണ്ണ് നൽകാമെന്ന് സമ്മതിച്ചു. ഉടൻ തന്നെ വാമനൻ ആകാശം മുട്ടെ നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനായി മാറി. ആദ്യത്തെ ഒരടിയിൽ ഭൂമിയും 2-ാമത്തെ അടി സ്വർഗവും കൈക്കലാക്കി. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ ദാനധർമ്മിഷ്ഠനായ മഹാബലി തമ്പുരാൻ തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ 3-ാമത്തെ അടി മഹാബലി തമ്പുരാൻ്റെ തലയിലായിരുന്നു. അങ്ങനെ വാമനൻ മഹാബലിയെ ചവിട്ടിപ്പാഴത്തേക്ക് താഴ്ത്തി. അവസാന നിമിഷം മഹാബലി തമ്പുരാൻ വാമനോട് ഒരപേക്ഷ നടത്തി. എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാൻ ഒരു അവസരം നൽകണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ അന്നു മുതൽ എല്ലാ വർഷവും ചിങ്ങത്തിലെ തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ ജനങ്ങളെ കാണാൻ എത്തുന്നു എന്നതാണ് ഐതിഹ്യം. മഹാബലി തമ്പുരാന് സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കി നമ്മൾ കാത്തിരിക്കുന്നു.
1: ഓ, അതിനാണോ നമ്മൾ ഓണസദ്യ ഒരുക്കുന്നത്?
0: അതെ അതെ.
2: ഗെയിം കളിക്കാം. എന്താ മോളുടെ പേര്?
3: ശ്രീബാല.
2: ശ്രീബാല എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: 3. 3
2: ഓണം കേൾക്കുമ്പോ എന്താ ഓർമ്മ വരുന്നേ?
3: സദ്യ.
2: സദ്യയാണ് ഓർമ്മ വരുന്നത്. ഏറ്റവും ഇഷ്ടം എന്താണ് സദ്യയില്?
3: പരിപ്പും പപ്പടവും.
2: പരിപ്പും പപ്പടവും ഏറ്റവും ഇഷ്ടം. പായസം ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പരിപ്പും പപ്പടവും പായസമാണ് ഏറ്റവും ഇഷ്ടം. ഓണപ്പൂക്കൾ ഇടാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ ഏതാ?
3: റോസാ.
2: റോസാ പൂവാണ് ഏറ്റവും ഇഷ്ടം. മാവേലി എന്ന് പറയുമ്പോ എന്താ ആദ്യം ഓർമ്മ വരുന്നേ?
3: കിരീടം.
2: കിരീടം.

0: ഞങ്ങളുണ്ട് നിന്നൊപ്പം.
1: നാടൻ പാട്ടാണ് പാടാൻ തോന്നുന്നത്.

0: hello. 우리들이 만나러.
1: Hi, my name is

0: வைச்சப்போ நெட்டுனும் நெட்டுள்ள பூக்களெல்லாம் போட்டு இருந்தோம். ஒன்று மன்னத்தை மன்னத்தை மன்னத்தை மன்னத்தை
1: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.
3: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഈ ഓണക്കാലത്ത് നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് ഒരുപാട് ചിരിയും സ്നേഹവും സന്തോഷവും നിറയ്ക്കാം, ഓണം ആഘോഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ സന്തോഷങ്ങൾക്കൊപ്പം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണം കുട്ടിയോണം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓണം കുട്ടിയോണം. ആശയം അവതരണം ആർ ജെ പാർവതി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെച്ചോ ജോസഫ്.
1: ഹൃദയവും
0: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെജോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളുമായി ഹൃദയപൂർവം മെജോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെജോ ജോസഫ്.
2: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ. നിങ്ങൾ

0: സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പെണ്ണിന്റെയും ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
7: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങൾ

0: ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
0: അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4 സെപ്റ്റംബർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 സെപ്റ്റംബർ നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 26. അസോസിയേഷൻ നിലവിൽ വന്നതും കൊൽക്കത്ത തുറമുഖത്ത് ബ്രിട്ടീഷ് ആയുധങ്ങൾ ബംഗാളി വിപ്ലവകാരികൾ കൊള്ളയടിച്ചതും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉൾപ്പെടെ തുല്യ അവകാശം നൽകുന്ന 19th ഭേദഗതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പാസാക്കിയതുമൊക്കെ ഒരു ഓഗസ്റ്റ് 26. ഓഗസ്റ്റ് 26 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 26. INC മുന്നോടിയായ ബോംബെ അസോസിയേഷൻ നിലവിൽ വന്നത് 1852 ഓഗസ്റ്റ് 26. ജഗന്നാഥ് ശങ്കരക്ഷേത്ര സ്ഥാപിച്ച ബോംബെ അസോസിയേഷൻ ബോംബെയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ്. കൊൽക്കത്ത തുറമുഖത്ത് ബ്രിട്ടീഷ് ആയുധങ്ങൾ ബംഗാളി വിപ്ലവകാരികൾ കൊള്ളയടിച്ചത് 1914 ഇന്നേ ദിവസമായിരുന്നു. രണ്ടാമത്തെ റേഡിയോ നിലയം കൊൽക്കത്തയിൽ പ്രക്ഷേപണം തുടങ്ങിയത് 1927 ഇന്നേ ദിവസമായിരുന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം ഉൾപ്പെടെ തുല്യ അവകാശം നൽകുന്ന 19th ഭേദഗതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പാസാക്കിയത് 1920 ഓഗസ്റ്റ് 26. ഇതിന്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് 26 വനിതാ തുല്യതാ ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 73rd ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ ബോഡികളിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നിയമപരമായ അവകാശം

0: അന്തരിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശ്രമഫലമായി നേടിയെടുത്തു. ഇതിന്റെ ഫലമായി ഇന്ന് ഇന്ത്യയിലെ പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് 50% പങ്കാളിത്തമുണ്ട്. തോമസ് എഡിസൺ തന്റെ കൈനറ്റോഫോണിന്റെ മെച്ചപ്പെട്ട പതിപ്പ് റിപ്പോർട്ടർമാർക്കായി പ്രദർശിപ്പിച്ചത് 1910 ഓഗസ്റ്റ് 26 സമന്വയിപ്പിച്ച ശബ്ദത്തോടെ ഒരു സിനിമ കാണിക്കാനുള്ള ഉപകരണമായിരുന്നു ഇത്. പാവങ്ങളുടെ അമ്മ എന്ന് അറിയപ്പെടുന്ന മദർ തെരേസയുടെ ജന്മദിനമാണ് ഇന്ന്. 1910 ഓഗസ്റ്റ് 26 യുഗോസ്ലോവിയയിലെ സ്കോപ്ജിയിൽ മദർ തെരേസ ജനിച്ചു. ആഗ്നസ് എന്നായിരുന്നു മദർ തെരേസയുടെ യഥാർത്ഥ പേര്. ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങളുടെയും അഗതികളുടെയും ഉന്നമനത്തിനു വേണ്ടി അവർ തന്റെ ജീവിതം സമർപ്പിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപകയുമാണ് മദർ തെരേസ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതിയ കേരളത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. പാലക്കാട് ചിറ്റൂരിൽ 1852 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം ജനിച്ചത്. അന്ധമായി പിന്തുടരുന്ന തത്വങ്ങളും പ്രവർത്തനങ്ങളും നിരസിക്കുന്നതിനും പുതിയ പുരോഗമന ചിന്തകളുടെയും തത്വങ്ങളുടെയും രൂപീകരണത്തിനും അദ്ദേഹം കാരണമായി. അതിന്റെ അടിസ്ഥാനത്തിൽ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, മൃഗബലി എന്നിവയെ എതിർക്കുകയും എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് അവബോധം വികസിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ചിന്തയന്തഹ, അനന്യമായിട്ട് ചിന്തിക്കുന്ന ആള്. അനന്യം എന്ന് പറഞ്ഞ രണ്ടർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അന്യമായ സാധനകളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വെടിഞ്ഞു, ഫുള്ളി ഫോക്കസ്ഡ്, ഈശ്വര ആരാധനയിൽ ഫുള്ളി ഫോക്കസ്ഡ്. ഇനി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഇതിനോട് ഇണക്കിയിരിക്കുന്നു. അനന്യ. മറ്റൊരു ശബ്ദാർത്ഥം, അനന്യ ശബ്ദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? തന്നിൽ നിന്ന് അന്യമല്ലാത്ത ഈശ്വരനെ കാണുന്നു അനന്യ. അത് ഉചിതം പോലെ മനസ്സിലായിക്കോളും. അനന്യാഹ ചിന്തയന്തഹ, അനന്യമായിട്ട് ഈശ്വരനെ ചിന്തിക്കുന്നവർ. മാം ചിന്തയന്തഹ, സർവേശ്വരനെ ഭഗവാനെ ചിന്തിക്കുന്നവർ. ഏ ജനാഹ, യാവ ചില ജനങ്ങളുണ്ടോ, പര്യുപാസതേ പരിതഹ ഉപാസതേ, സമഗ്രമായി ഉപാസന ചെയ്യുന്നു അവർ. തേഷാം അവരുടെ, ആരുടെ, നിത്യ അഭിയുക്താനാം, അവരുടെ ഭക്തിയും അതുപോലെ തന്നെ ഈശ്വര ആരാധനാ സാധനകളൊക്കെ കാതാചിത്കമല്ല എന്ന് പറയാ. കാതാചിത്കം എന്ന് പറഞ്ഞാല് ഇടയ്ക്കൊരു ആവേശത്തിന് ചെയ്യുന്നു. നമ്മൾ ജിമ്മിൽ പോകുന്നത് പോലെ, യോഗ പരിശീലനം തുടങ്ങുന്നത് പോലെ. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നാളെ മറ്റന്നാൾ കൈവിട്ടു, അതുകൊണ്ട് നടത്തം ആരംഭിക്കാൻ പോകുക.

വിളിച്ചു വന്നു തൊട്ടാവട്ടെ, എത്ര ദിവസം നടക്കും? ഒരു ഒരാഴ്ച. പിന്നെന്തായി? മഞ്ഞ്, വല്ലാത്ത മഞ്ഞ്. ഇനി ഏതായാലും കുംഭം വരട്ടെ, കുംഭത്തിൽ തുടങ്ങാം. കുംഭയൊക്കെ വന്നിട്ടുണ്ടേ, കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുംഭത്തിലാവാം. അങ്ങനെയുള്ള സമീപനല്ല എന്ന് പറയാ. പിന്നെയോ, നിത്യാഭിയുക്താനാം, നിത്യ അഭിയുക്തതയുണ്ട്, കേട്ടല്ലേ. ആരാധനാ നിഷ്ഠ, അതിൽ നൈരന്തര്യമുണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. റെഗുലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻസി, റെഗുലറുമാണ് കൺസിസ്റ്റന്റുമാണ്. ക്ലിയർ? നിത്യാഭിയുക്താനാം. ഭഗവാൻ പറയാണ്, തേഷാം യോഗക്ഷേമം അഹം വഹാമി, അവരുടെ യോഗക്ഷേമം ഞാൻ വഹിക്കും എന്ന് ഭഗവാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയാ. ഇവിടെ നമ്മൾ ലളിതമായിട്ട് ഈ ശ്ലോകത്തെ എങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്? പരമഭക്തന്മാരുടെ എല്ലാ കാര്യവും ഭഗവാൻ നോക്കുന്നു, അങ്ങനെ ഒരർത്ഥം നമുക്ക് പരിഗണിച്ച് ചിന്തിക്കാം. പക്ഷെ വേറൊരർത്ഥവും കൂടി മനസ്സിലാക്കുന്നത് നന്ന്. രണ്ട് അർത്ഥകൽപ്പനകളും ഇവിടെ ചൂണ്ടിക്കാണിച്ചു തരാം, മനനം ചെയ്യും. കേട്ടില്ലേ? അനന്യ അപൃഥക് ഭൂതാഹ പരം ദേവം നാരായണം ആത്മത്വേന ഗതാഹ സന്തഹ. ദേവൻ നാരായണൻ ആത്മത്വേന, എന്നിൽ അന്തര്യാമിയായി പരിലസിക്കുന്ന പ്രഭുവാണ് എന്ന ബോധ്യത്തിൽ. അനന്യാഹ ചിന്തയന്തഹ മാം യേ ജനാഹ സന്യാസിനഹ. സന്യാസികൾ എപ്പോഴും സർവേശ്വര ചിന്ത ചെയ്യുന്നവരെയാണ് സന്യാസിമാർ എന്ന് പറയുന്നത്. അവര് ത്യജിച്ചത് എന്താ? ബാക്കി താല്പര്യങ്ങളും ബാക്കി താദാത്മ്യങ്ങളും ഒക്കെ ത്യജിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവര് സന്യാസിമാരാണ്. അല്ലാതെ കല്യാണം കഴിക്കാത്തവരാണെന്നോ വേഷം അണിഞ്ഞവരാണെന്നോ എന്നുള്ള രീതിയിലല്ല സന്യാസി ശബ്ദം കൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെയോ, സർവേശ്വര ചിന്തന നൈരന്തര്യമുള്ളവർ. ഏജന സന്യാസിനഹ പര്യുപാസതേ തേഷാം പരമാർത്ഥദർശിനാം. അവര് പരമാർത്ഥദർശികളാണ്. എന്താ അവരുടെ പരമാർത്ഥ ദർശനം? ഏഴാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അനേക ജന്മ സംസ്കാര ആർജനം കൊണ്ട് അനേ വാസുദേവ സർവമിതി, എല്ലാം വാസുദേവൻ എന്ന് കണ്ടിട്ടുണ്ട്. കേട്ടില്ലേ? അവരെയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. പരമാർത്ഥദർശിനാം നിത്യയുക്താനാം യോഗക്ഷേമം. യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? യോഗം എന്ന് പറഞ്ഞാൽ അപ്രാപ്തസ്യ പ്രാപ്തി, അപ്രാപ്തസ്യ പ്രാപണം യോഗം. ഇപ്പൊ നേടിയിട്ടില്ലാത്തതിനെ നേടുന്നതിനെയാണ് യോഗം എന്ന് പറയാ. ക്ഷേമ തത് രക്ഷണം, ക്ഷേമം എന്ന് പറഞ്ഞാൽ അതിന്റെ രക്ഷണം. എല്ലാവരും ഈ കാര്യത്തിന് വേണ്ടിയാണ് ഓടി നടക്കുന്നത്. കേട്ടില്ലേ? എന്തിനു വേണ്ടിയാ നമ്മൾ എല്ലാവരും ഓടി നടക്കുന്നത്? യോഗ ക്ഷേമ നിർവഹണാർത്ഥം. നേടാത്തത് നേടണം, നേടിയത് സംരക്ഷിക്കണം. യോഗക്ഷേമം. ക്ലിയർ? യോഗ അപ്രാപ്തസ്യ പ്രാപണം, ക്ഷേമ തത് രക്ഷണം. തദുഭയം വഹാമി പ്രാപയാമി അഹം. ഈ രണ്ട് കാര്യവും ഭക്തനെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിക്കും. എന്താ കാരണം? ശങ്കരാചാര്യർ പറഞ്ഞുതരാണ്, ജ്ഞാനീത്വ ആത്മാ ഏവ മേ മതം സച മമ പ്രിയഹ യസ്മാത് തസ്മാത് തേ മമ ആത്മഭൂതാഹ പ്രിയാഹ ച ഇതി. പറഞ്ഞില്ലേ, ജ്ഞാനി എന്റെ ആത്മാവ് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയമാണ്. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ്. കേട്ടില്ലേ? അതില് സംശയിക്കാനേ വകയില്ല. ഞാൻ തന്നെയാണല്ലോ, അപ്പൊ ഞാൻ നോക്കൂ. ഞാനു അന്വേഷാം അവിഭക്താനാം യോഗക്ഷേമം വഹതിയേവ ഭഗവാൻ. അപ്പൊ ഒരു സംശയം ചോദിക്കുകയാണ്. ശങ്കരാചാര്യ സ്വയം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞുതരിക. എന്താ ചോദ്യം? അല്ല, അപ്പൊ എല്ലാവരുടെയും യോഗക്ഷേമവും ഭഗവാൻ തന്നെയല്ലേ നോക്കണം?

0: നമ്മളെല്ലാവരും ശ്വാസം കഴിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ. ഭക്തന്റെ മാത്രം പ്രത്യേകിച്ച് യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയാൻ കാരണം എന്താണ്? സത്യമേവം വഹതി ഏവ, എല്ലാവരുടെയും കാര്യം ഭഗവാൻ തന്നെയാണ് നോക്കുന്നത്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. കിന്തു അയം വിശേഷ അന്യേയേ ഭക്താഹ തേ സ്വാത്മാർത്ഥം സ്വയമപി യോഗക്ഷേമം ഈഹന്തേ. മറ്റുള്ളവരുടെ കാര്യത്തിൽ അവര് സ്വന്തം കാര്യത്തില് ശ്രദ്ധിക്കും എന്ന് പറയുക, കേട്ടില്ലേ? ഭക്തന്മാരുടെ കാര്യത്തിലോ അതും മറന്നിട്ടുള്ള ഒരു ഉന്മത്തതയിലാണ്. അതുകൊണ്ട് അവരുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നു പറഞ്ഞു നേളൂ. എല്ലാവരുടെയും കാര്യം ഭഗവാൻ തന്നെയാണ് ശ്രദ്ധിക്കുന്നതും ചെയ്യുന്നത്. പക്ഷേ ഈ അനന്യഭക്തിയുടെ ഉന്മാദം ലഭിച്ചിട്ടില്ലാത്തവര് അവരുടെ കാര്യത്തിന് വേണ്ടി അവര് ഓൺവേർഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്യുന്നു, കേട്ടില്ലേ? അതുകൊണ്ട് പിന്നെ അവരുടെ കാര്യം അവർ നോക്കുന്നുണ്ടല്ലോ. ഇവരുടെ കാര്യം ഞാനല്ലാതെ പിന്നെ ആരാ നോക്കുക? നഹി തേ ജീവിതേ മരണേവ ആത്മനഃ ഗൃഥിം. അവര് ജീവിതത്തിലും മരണത്തിലും ഒന്നും തന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഭക്തോന്മത്തത കൊണ്ടേ, ഭക്തി ഉന്മത്തത കൊണ്ടേ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കും. കേവലമേവ ഭഗവത് ശരണാഹാത്തേ അതഹ ഭഗവാനേവ തേഷാം യോഗക്ഷേമം വഹതി ഇതി. അവര് പൂർണ്ണമായും ഭഗവാനെ ശരണം പ്രാപിച്ചവരായതുകൊണ്ട് അവരുടെ യോഗക്ഷേമം ഞാൻ നോക്കുന്നു എന്ന് ഒരർത്ഥം. മറ്റൊരർത്ഥം അതെന്തുകൊണ്ട് പരിഗണിക്കണം? ഒരാചാര്യന്റെ ദൃഷ്ടിയിൽ ഇത് രാജവിദ്യ രാജഗുഹ്യം എന്ന് അവതരിപ്പിക്കപ്പെട്ട അധ്യായമാകുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വളരെ ശ്രേഷ്ഠമായ രഹസ്യമായ വിദ്യയാണ്. അവിടെ 22-ാമത്തെ ശ്ലോകം, 22-ാമത്തെ ശ്ലോകത്തിന്റെ പ്രത്യേകത, ആകെ ഭഗവത്ഗീതയിൽ 700 ശ്ലോകം എന്നുള്ള ഒരു കണക്കുണ്ട്. ഏതാണ്ട് മധ്യഭാഗത്ത് വരും ഈ ശ്ലോകം? ഒരു മാലയിലെ മധ്യഭാഗത്തുള്ള ലോക്കറ്റിലെ ഇതുപോലെയാണ് ഈ ശ്ലോകം തൂങ്ങിക്കിടക്കുന്നത്. അതും വിശേഷപ്പെട്ട ഒരു അധ്യായത്തിലും. അതുകൊണ്ട് കാഷ്വൽ ആയിട്ട് അർത്ഥം പറഞ്ഞാൽ പോരാ എന്നൊരാചാര്യൻ ചൂണ്ടിക്കാണിക്കും. ആ രീതിയിലും നമുക്ക് മനസ്സിലാക്കി വെക്കാം ഇന്നത്തെ ഭാഷണം. ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെജോ ജോസഫ്.
2: ഹൃദയവും ഹൃദയവും ഉണരുമേ നിമിഷമായി.
1: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെജോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളുമായി ഹൃദയപൂർവം മെജോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെജോ ജോസഫ്.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും CEO ആണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾ

0: ഇന്റർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. സംസ്ഥാനമെമ്പാടും വിപുലമായ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ആഘോഷത്തിലാണ്. വിഭവ സമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിച്ചും ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ചുമാണ് മലയാളികൾ തിരുവോണം കെങ്കേമമാക്കുന്നത്. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. 9 ആനകളുടെ അകമ്പടിയോടെയുള്ള 6 ആട്ടെഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 11:00 എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമാക്കി മാറ്റി തിരുവനന്തപുരം നിവാസികൾ. ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളിലെയും മറ്റും ഓണാഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവോണം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. രാവിലെ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം. വടംവലി ഉൾപ്പെടെ വിവിധ നാടൻ കളികളുമായാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലെ ക്ലബ്ബുകളിലും മറ്റു കൂട്ടായ്മകളിലും ഓണം ആഘോഷിച്ചത്. ഇപ്പോഴും മിക്കയിടത്തും ഓണാഘോഷം തുടരുകയാണ്. സർക്കാരിന്റെ ഓണം വാരാഘോഷം ആസ്വദിക്കാൻ എത്തിയതോടെ നഗരത്തിലെ നിരത്തുകളും സജീവമായി.
0: മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ പി കെ ബഷീർ, എ പി അനിൽകുമാർ, കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെയാണ് പരിപാടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ഡി ടി പി സി, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയുടെ സാംസ്കാരിക തനിമയും കലാപെരുമയുമെല്ലാം കോർത്തിണക്കിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നഗരത്തിലെ വിവിധ വേദികൾക്ക് പുറമെ ജലോത്സവം, ഘോഷയാത്ര, സാംസ്കാരിക സദസ് കലാവിരുന്ന് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടൗൺ ഹാൾ വേദിയിൽ നാടകോത്സവവും മാനാഞ്ചിറയിലെ വേദിയിൽ യോഗ, മെഗാ തിരുവാതിര, പാവനാടകം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 40 ലക്ഷം രൂപയ്ക്ക് പുറമെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
0: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മീര യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നേപ്പാളിൽ വ്യാപക നാശം വിതച്ച മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ശ്രീ മോദി അനുശോചനം അറിയിച്ചു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കോശി നദി കരകവിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് വടക്കൻ നേപ്പാളിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 9 മരണം സ്ഥിരീകരിച്ചു. 105 ഇന്ത്യക്കാരടക്കം 400 പേരെ കാണാതായി. പ്രളയ സാഹചര്യത്തെ നേരിടാൻ യുപി, ബീഹാർ സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംസ്ഥാന സർക്കാർ. നേപ്പാളിലുള്ള

0: മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9447111844 അല്ലെങ്കിൽ 9747132147. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. വൈറസ് രോഗമായതിനാൽ സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കെതിരായുള്ള രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺ എന്ന നിലയിൽ. നിലവിൽ 16 റൺസ് ലീഡാണ് ശ്രീലങ്കയ്ക്കുള്ളത്. നേരത്തെ ശ്രീലങ്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 290 റൺസിൽ അവസാനിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധവുമായി UDF. മലബാറിലെ UDF MPമാർ ഇന്ന് നിരാഹാരമനുഷ്ഠിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രദേശം പരിശോധിച്ചതിനുശേഷം അദ്ദേഹം കരാറുകാരുമായി സംസാരിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ MPയും മണ്ണിടിഞ്ഞ ഭാഗം സന്ദർശിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറിനൊപ്പമാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത്. മണ്ണിടിച്ചിലിന്റെ കാരണമെന്താണെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നും പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 183 പോയിന്റ് താഴ്ന്ന് 77473, നിഫ്റ്റി 127 പോയിന്റ് താഴ്ന്ന് 24208 വ്യാപാരം അവസാനിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുസ്ഥിര സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന ഉപഭോഗം, വികസിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന വിപണികൾ, എണ്ണത്തിൽ കൂടുതലുള്ള യുവജനസംഖ്യ എന്നിവ രാജ്യത്തിന് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100+ ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോളോ ഓൺ ചെയ്ത ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. ഓണം പൊന്നോണം, കേരളത്തിന്റെ ദേശീയോത്സവം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കാർത്തികാവിശംഭരൻ. ഗൃഹാതുര സ്മരണകളുണർത്തി മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും പോരായ്മകളെയും മാറ്റിവെച്ച് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പൊന്നോണം ലോക മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുകയാണ്. കർക്കടകത്തിന്റെ കാർമേഘങ്ങൾ മാറി പൊന്നോണത്തിന്റെ വെയിൽ നാളം തെളിയുമ്പോൾ ഗ്രാമവും നഗരവും ഒരുപോലെ ആഘോഷ നിറവിലാണ്. മലയാളികളുടെ ഐക്യവും സ്നേഹവും സാഹോദര്യവും വിളംബരം ചെയ്യുന്ന വർണ്ണാഭമായ ഉത്സവമാണ് ഓണം. അതുകൊണ്ട് തന്നെ ഓരോ മലയാളി മനസ്സിലും മായാത്ത മനോഹര സ്മരണയായി ഓണമെന്നും തിളങ്ങി നിൽക്കുന്നു. കേരളത്തിന്റെ ഏറ്റവും ജനപ്രിയ ദേശീയോത്സവമാണ് ഓണം. ജാതിമത
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. ഈ ഓണനാളിൽ റേഡിയോ സാന്ത്വനം 90.4 FM ൽ സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെച്ചോ ജോസഫ്.
3: ഹൃദയവും
2: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെജോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളും.

മായ് ഹൃദയപൂർവം മെജോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെജോ ജോസഫ്.

0: listening to Radio Swandaram 90.4 FM. Stay tuned.
1: മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് കുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെച്ചോ ജോസഫ്.
1: ഹൃദയവും
0: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെജോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളുമായി ഹൃദയപൂർവം മെജോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെജോ ജോസഫ്.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

സിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: കുങ്കുമപ്പൂവിൻ്റെ നൈർമല്യവും നിലവിളക്കിൻ്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ, നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4 ദിനം അവസാനിക്കുമ്പോൾ 6 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളെക്കുറിച്ച് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റുന്നതായിരുന്നു കേരളമൊട്ടാകെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും നടന്നു. വൻതോതിൽ മഴ ഇല്ലായിരുന്നു എന്നതും രാവിലെ മുതൽ ഓണാഘോഷങ്ങൾക്ക് സൌകര്യമായി. ഔദ്യോഗിക ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങൾക്ക് പുറമെ കോവളം അടക്കമുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ നടന്നുവരുന്നുണ്ട്.
0: ഓണം പ്രമാണിച്ച് EPFO കേരള മേഖലയിലെ 4.4 ലക്ഷത്തോളം പെൻഷൻകാർക്ക് ഈ മാസത്തെ പെൻഷൻ തുക ഇന്ന് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കി. സാധാരണയായി മാസ അവസാനമാണ് പെൻഷൻ വിതരണം ചെയ്യാറുള്ളതെങ്കിലും ഓണാഘോഷം മുൻനിർത്തി തുക നേരത്തെ കൈമാറുകയായിരുന്നുവെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ ഭോട്ടെ കോസി നദിയിൽ ഇന്ന് രാവിലെ 9-ഓടെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ 384 വിനോദസഞ്ചാരികളെ കാണാതായി. 17 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന റസുവ മേഖലയിലുണ്ടായ പ്രളയത്തിൽ 105 ഇന്ത്യക്കാരും 93 നേപ്പാൾ സ്വദേശികളും UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയുമാണ് കാണാതായത്. ഭൂകമ്പത്തെ തുടർന്ന് മഞ്ഞുമല ഇടിഞ്ഞ് നദിയിലേക്ക് പതിച്ചതോടെയാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. നിരവധി പാലങ്ങളും റോഡുകളും വാഹനങ്ങളും ഒഴുകിപ്പോയി. കാണാതായവർക്കായി തിരച്ചിൽ ശക്തമാക്കി. വിവരങ്ങൾക്കും സഹായത്തിനുമായി 1-2-3-4, 1-1-4-4, 9-8-5-1, 2-8-9-4-4-5 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേപ്പാളുമായി ചേർന്ന് ഇന്ത്യൻ സംഘവും പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച ശ്രീ മോദി അനുശോചനം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിട്ടു. സഹായത്തിനായി +977-985-131-6807, +977-970-910-7500 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് പ്രളയ സാധ്യതയെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
2: ഗണ്ഡക് നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, കിഴക്കൻ ചമ്പാരൻ, ഗോപാൽഗഞ്ച്, സാരൺ, മുസാഫർപൂർ, വൈശാലി എന്നീ 6 ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പശ്ചിമ ചമ്പാരനിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പ്രത്യ അമൃതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി. 24 മണിക്കൂറും നിരീക്ഷണം ശക്തമാക്കാൻ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബീഹാറിലുടനീളം പ്രളയ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരിയെ ടെലിഫോണിൽ വിളിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത പ്രതികരണ സേനയെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അമിത്ഷാ അറിയിച്ചു. നേപ്പാളിലെ അപകട സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിക്കുകയാണെന്ന് കേരള മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 944-711-1844, 974-71-3147. നേപ്പാൾ സന്ദർശനത്തിന് പോയ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കായി തമിഴ്നാട് സർക്കാർ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർ ന്യൂഡൽഹിയിലെ തമിഴ്നാട് ഹൌസുമായി ബന്ധപ്പെടണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കീ ബാത്ത് 137-ാം പതിപ്പ് ഈ മാസം 30-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസ് ൂടെ അഭിസംബോധന ചെയ്യും. ഇക്കൊല്ലത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ നിലകൊള്ളുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ പരിവർത്തനം ഘടനാപരമായ മാറ്റങ്ങളിലൂടെയാണ് മുന്നേറുന്നതെന്നും അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും അതിന് കരുത്തുപകരുന്നതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു.
4: India today stands as the fastest growing major economy in the world. India's transformation is structural. Rapid urbanization, a growing middle class and world class digital infrastructure are creating

0: ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡിലാണുള്ളത്. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയുമായി ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക യാത്രാമാർഗം സ്ഥാപിക്കുന്നതും ജലപാതയിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങളും നിർദ്ദിഷ്ട ചട്ടക്കൂടിൽ ഉൾപ്പെടുമെന്ന് ഇരുരാജ്യങ്ങളും അറിയിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ജയന്ത് സിംഗ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നയപരമായ കാര്യങ്ങളിലും പ്രശ്നപരിഹാരങ്ങളിലും സർഗാത്മകമായി ചിന്തിക്കുക, രാജ്യത്തെ അടുത്ത തലമുറ ഉള്ളടക്ക സ്രഷ്ടാക്കളെ പിന്തുണയ്ക്കാൻ 100 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസും നെറ്റ്ഫ്ലിക്സും. പദ്ധതിക്ക് കീഴിൽ 6 പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്ക് 80% വരെ സാമ്പത്തിക സഹായം നൽകും. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ചാരി മുബാറക് യാത്രയോടെ പ്രശസ്തമായ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് ഔദ്യോഗിക സമാപനമായി. മണ്ഡിയിലെ രാജ്പുരയിലുള്ള ശ്രീബുദ്ധ അമർനാഥ് ക്ഷേത്രത്തിലേക്ക് പൂഞ്ചിലെ ദശനാമി അഖാഡ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ, നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400 പേരെ കാണാതായി, 17 മരണം സ്ഥിരീകരിച്ചു, സഹായം വാഗ്ദാനം ചെയ്ത ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4-ാം ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന്
4: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: ഇതിൽ റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെച്ചോ ജോസഫ്.
1: ഹൃദയവും ഹൃദയവും ഉണരുമേ നിമിഷമാ.
0: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെച്ചോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളുമായി ഹൃദയപൂർവം മെച്ചോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെച്ചോ ജോസഫ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഓണം ഒരു വൈബാണ്, പൂക്കളം പോലെ കളർഫുൾ, സദ്യ പോലെ പവർഫുൾ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്താ?

ഏത് ഡ്രസ് ഇടും എന്നല്ലേ, ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി ആക്സസറീസ് എല്ലാം വേണ്ടേ? ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക് നസീം സിഗ്നേച്ചർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണദിനത്തിൽ ഇപ്പോൾ കേൾക്കാം ജെൻസി ഓണം ട്രഡിഷൻ റീലോഡഡ്. അവതരണം RJ ശ്രീലക്ഷ്മി. ആശയം സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഓണം വന്നേ തിരുവാതിര കളി ഉണരുന്നേ, മേലേ മാനത്തും മാവോ പോകുന്നേ, തീരം ആയില്ലേ മലയാളക്കരി അറിയുന്നേ, അപ്പോ ഇന്നോതെന്തുളിതാളം കേൾക്കുന്നേ.
3: ഓണം കേരളക്കര മുഴുവൻ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരുത്സവം. കാലം മാറി, ജീവിത ശൈലികൾ മാറി, ട്രെൻഡുകൾ മാറി, പക്ഷേ ഓണത്തിന്റെ സന്തോഷത്തിനും സ്നേഹത്തിനും ഇന്നും ഒരു മാറ്റവുമില്ല. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ശ്രീലക്ഷ്മി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഈ ഓണദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM പ്രിയ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഇന്നത്തെ ജെൻസി ഓണം കുറച്ച് വേറിട്ടതാണ്. പൂക്കളമിടുന്നതിന് മുൻപ് പിൻട്രസ്റ്റ് തുറക്കും, ഓണക്കോടി വാങ്ങുന്നതിന് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡ് നോക്കും, ഇനി സദ്യ വിളമ്പുന്നതിന് മുൻപ് മൊബൈൽ ക്യാമറയുടെ ലെൻസ് ക്ലീൻ ചെയ്യും, പിന്നെയാണ് കഴിക്കാം എന്ന് പറയുക. അതൊക്കെ കാണുമ്പോൾ ചിരിക്കാം, പക്ഷെ അതിനിടയിലും കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ആ സമയം, അതാണ് ഇന്നും ഓണത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോ ശ്രോതാക്കളെ, നമുക്കൊരു ചെറിയ ജെൻസി ചെക്ക് ചെയ്താലോ? ഓണ ദിവസം കുറഞ്ഞത് 100 ഫോട്ടോ എടുക്കുന്നവർ, ഒരു റീലെങ്കിലും അപ്ലോഡ് ചെയ്യുന്നവർ, മാച്ച് ചെയ്യുന്ന ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്ത് വെക്കുന്നവർ, സദ്യ കഴിക്കുന്നതിന് മുൻപ് ഫോട്ടോ എടുക്കുന്നവർ, ഇതിലൊന്നെങ്കിലും യെസ് ആണെങ്കിൽ വെൽക്കം ടു ദി ജെൻസി ഓണം ക്ലബ്.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓണം മാറിയോ? പലരും പറയാറുണ്ട് ഇപ്പോഴത്തെ ഓണം പഴയ ഓണം പോലെയല്ല എന്ന്. പക്ഷെ ശരിക്കും ഓണം മാറിയോ? അല്ല, നമ്മുടെ ജീവിത രീതിയാണ് മാറിയത്. മുൻപ് അയൽവീട്ടിൽ നിന്ന് പൂ ശേഖരിക്കുമായിരുന്നു, ഇന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നു. മുൻപ് ക്യാമറ അപൂർവമായിരുന്നു, ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ഫോൺ ക്യാമറയുണ്ട്. പക്ഷെ അമ്മയുടെ സദ്യയുടെ രുചി മാറിയോ? അച്ഛന്റെ ചിരി മാറിയോ? കുടുംബം ഒരുമിച്ചിരിക്കുന്ന സന്തോഷം മാറിയോ? അതിനുള്ള ഉത്തരം ഒന്നു തന്നെയാണ്, ഇല്ല.

Music with Radio Santhvanam 90.4 FM. ഇനി ഞാൻ ശ്രോതാക്കളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. മഹാബലി തമ്പുരാൻ ഇന്ന് കേരളത്തിൽ വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? എന്റെ പ്രജകൾ സുഖമായിരിക്കുന്നുണ്ടോ എന്നാണോ? അതോ വൈഫൈ പാസ്വേഡ് എന്താണെന്നായിരിക്കോ? തമാശ മാറ്റിവെച്ചാൽ മഹാബലി ആഗ്രഹിച്ചത് സമത്വവും സന്തോഷവും നിറഞ്ഞ ഒരു നാടാണ്. ഇന്നും നമ്മൾ ഒരുമിച്ച് ചിരിക്കുമ്പോഴും ഭക്ഷണം പങ്കുവെക്കുമ്പോഴും സ്നേഹം പങ്കിടുമ്പോഴും ഓണം പൂർണ്ണമാകുന്നു.

ചെറിയൊരു ചലഞ്ച് ആയാലോ, കുറച്ച് സമയം ഫോൺ മാറ്റിവെക്കാം, അമ്മയോടൊപ്പം കിച്ചണിൽ സഹായിക്കാം, കുറച്ചു നേരം അച്ഛനോട് സംസാരിക്കാം, അപ്പൂപ്പന്റെയോ അമ്മൂമ്മയുടെയോ ഓർമ്മകൾ കേൾക്കാം, ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. പക്ഷെ അതിനുശേഷം ഫോൺ മാറ്റിവെച്ച് ആ നിമിഷം മനസ്സിൽ സൂക്ഷിക്കാം. കാരണം സ്റ്റോറീസ് 24 മണിക്കൂറിൽ മായും, പക്ഷെ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകും.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ശ്രോതാക്കളെ, എന്താ പറയാ, ഇന്നത്തെ ജനസീയ ഓണാഘോഷം ശരിക്കൊരു വേറിട്ട അനുഭവമായി മാറിയല്ലേ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു, ചിരിച്ചു, ഓർമ്മകൾ പങ്കുവച്ചു, മനോഹരമായ ഗാനങ്ങളും കേട്ടു. അപ്പോഴാണ് ഒരു സെക്കൻഡ്, എനിക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അല്ലേ, സ്റ്റുഡിയോയ്ക്ക് പുറത്താണോ? ഇനി നമ്മുടെ സ്റ്റേഷനിൽ മറ്റെന്തെങ്കിലും പരിപാടിയുണ്ടോ? ഇത് നമ്മുടെ മാവേലി തമ്പുരാനല്ലേ? ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: നന്ദി ശ്രീലക്ഷ്മി. എല്ലാ വർഷവും ഞാൻ വരാറുണ്ട്. ഓരോ വർഷവും കേരളം കുറച്ചുകൂടി മാറിയതായി ഞാൻ കാണാറുമുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല, മനസ്സിലെ സ്നേഹം.
1: തമ്പുരാനെ, ഇന്നത്തെ കുട്ടികൾ റീൽസ് ചെയ്യുന്നു, സെൽഫീസ് എടുക്കുന്നു, ഓണം ആഘോഷിക്കുന്ന രീതിയും മാറിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോ എന്താണ് തമ്പുരാനെ തോന്നിയത്?
2: ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ കാണാനാണ് എല്ലാരും ഓടുന്നതെന്ന്. പിന്നാണ് അറിഞ്ഞത് ഫോട്ടോസ് എടുക്കാൻ ഫോണിനായി ഓടിയതാണെന്ന്.
1: അതൊക്കെ ജെൻസി സ്റ്റൈൽ ആണല്ലോ തമ്പുരാനെ.
2: അതിലെനിക്ക് പരാതിയൊന്നുമില്ല. കാലം മാറും, ആഘോഷിക്കുന്ന രീതിയും മാറും. പക്ഷേ കുടുംബവുമായി ഒരുമിച്ചുള്ള സദ്യ, വീടുകളിൽ മുഴങ്ങുന്ന ചിരി, ഇതൊന്നും ഒരിക്കലും മാറരുത്. അതാണ് യഥാർത്ഥ ഓണം.
1: വളരെ മനോഹരമായ വാക്കുകൾ. ഞങ്ങളുടെ ശ്രോതാക്കൾക്കായി ഒരു ഓണ സന്ദേശം പറയാമോ?
2: തീർച്ചയായും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഒരുപാട് ഉണ്ടാകട്ടെ. പക്ഷേ വിജയങ്ങളുടെ തിരക്കിൽ വീട്ടിലേക്കുള്ള വഴി മറക്കരുത്. സാങ്കേതിക വിദ്യ വളരട്ടെ, സ്വപ്നങ്ങൾ ഉയരട്ടെ, പക്ഷേ സ്നേഹവും കരുതലും ഒരുമയും, അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ ഓണം നിങ്ങളുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും സ്നേഹവും നിറയട്ടെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നന്ദി തമ്പുരാനെ. ശ്രോതാക്കളെ, മാവേലി പറഞ്ഞ ആ വാക്കുകൾ നമുക്ക് ഈ ഓണത്തിന്റെ സന്ദേശമാക്കി മനസ്സിൽ സൂക്ഷിക്കാം. ഈ ഓണം ഫോട്ടോകളിൽ മാത്രമല്ല, ഹൃദയങ്ങളിലും നിറയട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ശ്രീലക്ഷ്മി. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കീപ് സ്മൈലിംഗ്, കീപ് സെലിബ്രേറ്റിംഗ്, കീപ് ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഈ ഓണദിനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജെൻസി ഓണം ട്രഡിഷൻ റീലോഡഡ്. അവതരണം RJ ശ്രീലക്ഷ്മി. ആശയം, സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ

യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം. 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30 പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ഓണത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മനസ്സു നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

നിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഓണത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മനസ്സു നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് തുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: ഹായ് കൊച്ചുകൂട്ടുകാരെ, ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. യഥാർത്ഥ സേവകൻ എന്ന കഥയാണ് ഇന്ന് പറയുന്നത്. കേട്ടോളൂ. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. പ്രജാക്ഷേമ തൽപരനായ അദ്ദേഹത്തെ ആളുകൾ ആദരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യത്ത് സന്തോഷവും സംതൃപ്തിയും കളിയാടി. ബുദ്ധിമാനായ രാജാവിന് വിദ്വാൻമാരെ വളരെ കാര്യമായിരുന്നു. അനേകം പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും രാജസദസ്സിനെ അലങ്കരിച്ചിരുന്നു. പണ്ഡിതന്മാരുടെ ചർച്ചകൾ രാജാവ് ശ്രദ്ധയോടെ കേൾക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് പണ്ഡിതന്മാരുടെ മുമ്പാകെ ഒരു പ്രശ്നം ഉന്നയിച്ചു. ഒരു യഥാർത്ഥ സേവകനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ചോദ്യം വളരെ ലളിതമാണെന്ന് തോന്നിയത് കൊണ്ട് പണ്ഡിതന്മാരിൽ പലരും പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവരുടെ ഉത്തരങ്ങളിൽ ഒന്നും രാജാവിന് തൃപ്തി തോന്നിയില്ല. ഇക്കാര്യം രാജ്യം മുഴുവൻ അറിഞ്ഞു. ജനങ്ങൾക്ക് അതിശയമായി. ഇത്രയും പണ്ഡിതന്മാർ ഉത്തരം പറഞ്ഞിട്ടും രാജാവിന് തൃപ്തിയായില്ലല്ലോ. ഒരു ദിവസം രാജാവ് ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. യഥാർത്ഥ സേവകനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന തന്റെ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം നൽകുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകുന്നതാണ്. കാലം കുറെ കഴിഞ്ഞു. പലരും വന്ന് ഉത്തരം പറഞ്ഞു. പക്ഷെ രാജാവിന് തൃപ്തികരമായ ഉത്തരം ആരിൽ നിന്നും ലഭിച്ചില്ല. ഒരു ദിവസം ഒരു ഫക്കീർ വന്ന് രാജാവിനെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം എന്റെ പക്കലുണ്ട്. പണ്ഡിതന്മാർ തോറ്റെടുത്ത് കേവലം ഒരു ഫക്കീറാണോ ശരിയായി ഉത്തരം തരാൻ പോകുന്നത്? രാജാവ് ചിന്തിച്ചു. എങ്കിലും ശിക്ഷ നോക്കാൻ തന്നെ രാജാവ് തീരുമാനിച്ചു. ശരി, പറയൂ, ഉത്തരം എന്താണെന്ന് കേൾക്കട്ടെ. ഫക്കീർ പറഞ്ഞു, ഉത്തരം നൽകുന്നതിന് മുമ്പ് ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നും ഒരു മണ്ണെണ്ണ വിളക്ക് എനിക്ക് കിട്ടണം. രാജാവ് ഉടനെ ഒരു മണ്ണെണ്ണ വിളക്ക് കൊണ്ടുവരാൻ വേണ്ട ഏർപ്പാട് ചെയ്തു. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു കാണിച്ചിട്ട് ഫക്കീർ ചോദിച്ചു, ഈ വിളക്കിൽ ഏത് വസ്തുവിനാണ് പ്രാധാന്യം? പ്രകാശത്തിന്. രാജാവ് പറഞ്ഞു, ഈ പ്രകാശം എങ്ങനെ ഉണ്ടായി? തിരി കത്തുന്നത് കാരണം. അല്ല, വിളക്കിൽ എണ്ണയുള്ളത് കൊണ്ട്. എണ്ണ എവിടെയാണ്? വിളക്കിനുള്ളിൽ. രാജാവ് വിളക്കിനുള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ ഫക്കീർ പുഞ്ചിരിച്ചു. തിരുമനസേ, അങ്ങയുടെ ചോദ്യത്തിന് ഇതാ ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. യഥാർത്ഥ സേവകൻ ഈ വിളക്കിനുള്ളിലെ എണ്ണ പോലെയാണ്. നിസ്വാർത്ഥമായി വിളക്കിനുള്ളിൽ എണ്ണ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത്. അതുപോലെ നിശബ്ദമായി, നിസ്വാർത്ഥമായി, പ്രകടനാത്മകതയില്ലാതെ കർത്തവ്യം നിർവഹിക്കുന്നവനാണ് യഥാർത്ഥ സേവകൻ. ഒരിക്കലും യഥാർത്ഥ സേവകൻ പ്രശസ്തി ആഗ്രഹിക്കുകയില്ല. രാജാവിന് ഉത്തരം ഇഷ്ടപ്പെട്ടു. പരിപൂർണ സംതൃപ്തനായ രാജാവ് ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത് ഫക്കീറിനെ യാത്രയാക്കി. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഈ കഥ ഇന്ന് ഇവിടെ തിരികെയാണ്. അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

പ്രഭുവിൻ്റെ നൈർമല്യവും നിലവിളക്കിൻ്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: നിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നാടകം കാലം കടന്നൊരു ഓണക്കഥ. കഥ, തിരക്കഥ, ആവിഷ്കാരം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: അമ്മോ, എടി അമ്മോ, സൂര്യൻ ഉച്ചയിൽ ഉദിച്ചു, എന്നിട്ടും കിടന്ന് ഉറങ്ങുക. എന്റെ ഭഗവാനെ, ഇന്ന് തിരുവോണമാണെന്നുള്ള വല്ല ചിന്തയും ഉണ്ടോ പിള്ളേരെ?
4: അയ്യോ അമ്മ, ഒന്ന് പതുക്കെ വിളിക്കമ്മേ, ഇവർക്കൊക്കെ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ അലാറം വേണം.
5: ഇന്നാ രാത്രി ഈ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടല്ല ഞാൻ കിടന്നത്. അത് മാത്രല്ല, ഡ്രസ് എല്ലാം അയൺ ചെയ്ത് ഉറങ്ങിയപ്പോ 10:11 ഒരു 5 മിനിറ്റ് കൂടെ ഉറങ്ങിക്കോട്ടെ.
6: Alexa, just 5 minutes more.

0: യേശുദാസിന്റെ പറ നിറയെ എന്ന ആ പാട്ട് നീ ഒന്ന് പാടിക്കേ, ഒന്ന് കേൾക്കട്ടെ.
1: എന്നെ അമ്മുമ്മേ, അലക്സ് അല്ല, അലക്സ.
0: അത് തന്നെ ഞാൻ പറഞ്ഞത്. അലക്സ, പറ നിറയെ പാട്ടൊന്ന് പാടിക്കേ.
2: അയ്യോ മുത്തശ്ശി, എനിക്ക് യേശുദാസിനെ പോലെ പാടാനൊന്നും അറിയില്ല. പകരം ആ പാട്ട് മുത്തശ്ശിക്ക് വെച്ചു തരാം. നൗ പ്ലേയിങ് പറനിറയെ ബൈ കെ ജെ യേശുദാസ്.
3: പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പ.
0: എന്റെ ദൈവമേ, എന്തൊക്കെ വിദ്യകളാ! നീ ഒരു കൗതുകം തന്നെ എന്റെ അലക്സേ.
4: മതി മതി മതി മതി, എല്ലാരും ഒന്ന് എഴുന്നേറ്റേ. അമ്മോ, നീ ചെന്ന് പൂക്കള ഒരുക്ക്, എഴുന്നേക്കമ്മോ.
5: നിങ്ങളൊക്കെ പോക്കോ, ഞാൻ പതുക്കെ എണീറ്റോളാ.
0: ഇനി എന്തുവാ പതുക്കെ എണീക്കട? ചക്കാ,
5: എന്റെ ഫോൺ ഒന്നും ചാർജ് ആവട്ടെ മുത്തശ്ശി, എന്നാലല്ലേ ഞാനും ചാർജ് ആവൂ. ഓണമല്ലേ, റീൽ എടുക്കണം, സ്റ്റാറ്റസ് ഇടണം, എന്തൊക്കെ കാര്യങ്ങളാ.
0: ഓ എന്റെ ദൈവമേ, ഞങ്ങളുടെയൊക്കെ കാലത്തെ പൂക്കളം ഇട്ടുകൊണ്ടാ രാവിലെ ഓണം തുടങ്ങുന്നത്. ഇപ്പൊ എന്താ ഫോണും എന്തൊക്കെ പിടിച്ചുകൊണ്ടാ, കൊള്ള. എന്തായാലും
1: ഇവനുമായിട്ട് ചുമ്മാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്ക് ആരെങ്കിലും ഒരു ചായ ഇട്ടതാ, എന്നാലേ എന്റെ ഓണം ഒന്ന് ഉഷാറാവൂ.
6: ഇന്നത്തെ പിള്ളേരോട് എന്ത് പറയാനാമേ? ഓ, എന്റെയൊക്കെ കാലത്ത് എന്തായിരുന്നു, വെളുപ്പിനെ എഴുന്നേറ്റുള്ള തണുത്ത വെള്ളത്തിലുള്ള കുളിയും കൂട്ടുകാരുടെ കൂടെ പൂക്കളം നുള്ളാൻ പോകലും പിന്നെ മുറ്റം വൃത്തിയാക്കാൻ പോകലും. ഓ, അതൊക്കെ ഒരു കാലം. ശരിക്കും നമ്മുടെ ഓണം അലാറം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആയിരുന്നു.
5: അതൊക്കെ ഞങ്ങളുടെ അലാറം. ബാറ്ററി ലോ, പ്ലീസ് ചാർജ്.
6: ഞങ്ങളുടെയൊക്കെ കാലത്ത് ചാർജ് കുറയുന്നത് എപ്പോഴായിരുന്നു എന്നറിയാവോ? വിശക്കുമ്പോഴായിരുന്നു. അപ്പൊ പിന്നെ ഒരു പാത്രം നിറയെ കഞ്ഞി അങ്ങ് കുടിക്കും, പിന്നെ അങ്ങോട്ട് ഫുൾ ചാർജ് അല്ലേ.
0: പണ്ട് ഇന്നത്തെ പോലെ അമ്മമാര് ഭക്ഷണവുമായി പുറകെ നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം എന്താ, അന്ന് നമ്മുടെ വീട്ടിലെ ഒരു 6-7 മക്കളെങ്കിലും മിനിമം കാണും. അപ്പൊ അവർക്ക് അവിടെ എന്തെങ്കിലും കിട്ടുന്നതും കഴിച്ച് അവർ വിശപ്പടക്കാൻ നോക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനല്ല, 1-2 മക്കളെ ഉള്ളൂ, അപ്പൊ പുറകെ നടന്ന് ഭക്ഷണം കൊടുക്കും. പിന്നെ പണ്ടത്തെ കാലത്ത് അതുപോലെ പറമ്പിലും വയലിലും ഒക്കെ ഓടി നടന്ന് കളിക്കും. അന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ ജോലിയൊക്കെ അവരെ കൊണ്ട് നമ്മളും ചെയ്യിക്കുമായിരുന്നു. കാരണം അങ്ങനെ അന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പം ഈ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുമ്പം തന്നെ വിശക്കും. വിശക്കുമ്പം കിട്ടുന്നത് എന്തെങ്കിലും കഴിച്ച് വിശപ്പ് മാറ്റും.
5: ഫോണും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു? ഐ കാൺട് ബിലീവ് ദാറ്റ്. ബോറടിക്കില്ലേ നിങ്ങൾക്ക്?
6: ബോറടിക്കാനോ? സമയമുണ്ടെങ്കിലല്ലേ ബോറടിക്കൂ. ഇപ്പൊ തന്നെ ഈ ഓണനാളുകൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. അത്ര മനോഹരമായാണ് ഓരോ ദിവസത്തെയും ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്.
5: നിങ്ങളുടെ ഓണം അത്രയും സ്പെഷ്യൽ ആയിരുന്നു.
6: സ്പെഷ്യൽ ആയിരുന്നു എന്നോ? കാറ്റിനു പോലും ഒരു പ്രത്യേക മണമായിരുന്നു. വയലിൽ ഈ ഓണനാളുകളൊക്കെ വരുമ്പഴേ പറമ്പിലും വയലിലും ഒക്കെ ഒരാള് പതിയെ തലപൊക്കാൻ തുടങ്ങും.
5: അതാരാ?
6: വെള്ള നിറം തൂകി നിൽക്കുന്ന തുമ്പപ്പൂക്കള്. പറമ്പിലെ മാവും പ്ലാവും ഓണത്തുമ്പികളും ഒക്കെ ഓണം വരുന്നേ ഓണം വരുന്നേ എന്ന് പറയുന്നത് പോലെ തോന്നും. പിന്നെ വെളുപ്പിനെ തന്നെ ഞങ്ങള് കൂട്ടുകാരെ ഒരു കയ്യിലൊരു കുട്ടയുമായിട്ട് അങ്ങ് ഇറങ്ങും. പൂവിച്ചാനായിട്ടാണ് കേട്ടോ. തുമ്പപ്പൂ, മുക്കൂറ്റി, കാക്കപ്പൂ, കൃഷ്ണകിരീടം, അങ്ങനെ കിട്ടുന്നതെല്ലാം പെറുക്കി അങ്ങ് കുട്ടയിൽ ഒതുക്കും. പക്ഷെ വീട്ടിലെത്തുമ്പോ അമ്മയുടെ ഒരു ശകാരമുണ്ട്. ഇത്രയും നേരം എവിടെയായിരുന്നു? പക്ഷെ ആ ശകാരത്തിനുള്ളിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം തന്നെ പിന്നെ പിറ്റേ ദിവസത്തിന്റെ പൂക്കളം ഇടുന്നതിനെ പറ്റിയ ആലോചന. അന്ന് ഇന്നത്തെ പോലെ ഗൂഗിളും യൂട്യൂബും ഒന്നും ഇല്ലല്ലോ. ഞങ്ങള് സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വരച്ചങ്ങ് വെക്കും. തറയില് ചാണകം മെഴുകി, അതിൽ ചോക്കിലോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അന്ന് ഇന്നത്തെ പോലെ എപ്പോഴും ഡ്രസ്സ് എടുപ്പൊന്നും ഇല്ല. ഓണവും വിഷുവും ഒക്കെ വരേണ്ടി വരും ഒരു ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. വൈകുന്നേരത്തെ അച്ഛൻ ചന്തയിൽ നിന്നൊരു പുതിയായിട്ട് വരുമ്പോ അതിന്റെ ഉള്ളിൽ എന്റെ ഡ്രസ് ഉണ്ടോ എന്റെ ഡ്രസ് ഉണ്ടോ എന്നുള്ളൊരു ചങ്കിടിപ്പാണ്. ആ ചങ്കിടിപ്പിന് പോലും ഒരു പ്രത്യേക സുഖമാ. അന്ന് ഓണക്കോടി കയ്യിൽ കിട്ടിയാലോ പെട്ടെന്ന് വല്ല ഇട്ടു നോക്കൂ, കൊള്ളാം. തുറന്നു നോക്കും, അടച്ചു വെക്കും, തുറന്നു നോക്കും, അടച്ചു വെക്കും. നമ്മൾ പണ്ട് പുസ്തകത്താളിലൊക്കെ മയിൽപ്പീലി സൂക്ഷിച്ചു വെക്കത്തില്ലേ, അതുപോലെ വളരെ കരുതലോടെ സൂക്ഷിച്ചു വെക്കും.
0: മോള് പറഞ്ഞത് സത്യമാ കേട്ടോ. പക്ഷെ എന്നാലും ഓണത്തിന് ഈ ഓണക്കോടിയേക്കാളും സന്തോഷം തരുന്ന വേറൊരു കാര്യമുണ്ട്.
1: അതെന്തായാലും സദ്യ ആയിരിക്കും അല്ലേ അമ്മേ?
0: അല്ല മോളെ, ഓണത്തിനെ 2 ദിവസം മുൻപേ വീട്ടില് അമ്മാവന്മാരും അമ്മായിയമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വരും. പിന്നെ ഒരു മേളം തന്നെയാ. മുറ്റത്താണെങ്കിൽ പിള്ളേരെല്ലാം വീട്ടിലെ പിള്ളേരും കാണും, അയലത്തെ വീട്ടിലെ പിള്ളേരും കാണും, എല്ലാരും കൂടെ ഊഞ്ഞാലാട്ടവും കളിയെന്ന് പറഞ്ഞാൽ പന്ത് കളി, തുമ്പയിട്ട് കളി, അങ്ങനെ എന്തെല്ലാം കളികളുണ്ടെന്നറിയാവോ. എല്ലാരും കൂടെ എന്തൊരു സന്തോഷമാ ഓണത്തിന്. നമ്മൾ പെരയ്ക്കകത്തും സന്തോഷം, വീട്ടുമുറ്റത്തും ഭയങ്കര സന്തോഷമായിരിക്കും. അന്നൊന്നും ഇന്നത്തെ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ലാവരും ഉണ്ടായിരുന്നു.

0: കേൾക്കുമ്പോ തന്നെ കൊതിയാവുക. നിങ്ങളുടെ അന്നത്തെ ഓണം എന്ത് രസമല്ലേ?
1: അമ്മൂമ്മയുടെ അമ്മയുടെയും ബാല്യകാലവും ഓണത്തിന്റെ ഒന്നും അത്രയും വരില്ലെങ്കിലും ഞങ്ങളുടെ ഓണം ഒട്ടും പുറകിലൊന്നുമല്ല. ഞങ്ങളുടെ കാലം രണ്ടു ലോകങ്ങൾക്കിടയിലൂടെ ആയിരുന്നു. അമ്മൂമ്മ പറഞ്ഞ പോലെ വയലും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം ടിവിയും ഓണപരിപാടികളും കൂടി ഉണ്ടായിരുന്നു. ഓണക്കോടി കിട്ടിയാലോ കണ്ണാടിക്ക് മുമ്പിൽ പിന്നെ ഫാഷൻ ഷോയാ. കണ്ണാടിക്ക് വേണ്ടി രുക്കുമായിട്ട് ഭയങ്കര അടിയുവ. തിരുവോണം ആകുന്നവരെ അമ്മ അത് അലമാരി വെച്ചങ്ങ് പൂട്ടി വെക്കും. പക്ഷെ ഞങ്ങള് അമ്മ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നോക്കും.
2: ഞാൻ അറിയാതെയോ? എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ കാണാത്ത പോലെ നടിക്കുന്നതല്ലേ.
1: രാവിലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാരും വരും. പിന്നെ ഒരു ഉത്സവം തന്നെ. ആരാ കൂടുതൽ പായസം കുടിച്ചതെന്നും ഊഞ്ഞാലില് ഏറ്റവും കൂടുതൽ ഉയരത്തിൽ ആടുന്നത് ആരാണ്, അങ്ങനെ അങ്ങനെ എന്ത് രസമായിരുന്നു. പിന്നെ വൈകുന്നേരം എല്ലാരും വീട്ടിൽ മടങ്ങുമ്പോ ഒരു സങ്കടം. അടുത്ത ഓണനാളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അന്ന് തൊട്ട് തുടങ്ങും.
0: സത്യം പറഞ്ഞ ഈ ഓണനാളുകൾക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഓണപരീക്ഷ കഴിഞ്ഞ സ്കൂളിലെ ഓണപരിപാടി, മാവേലി, ഓണസദ്യ, ക്ലാസ്സിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, പിന്നെ പുതിയ ഡ്രസ് ഇട്ട് ഒരു സെൽഫി, അങ്ങനെ അങ്ങനെ ചില ഓണ നിമിഷങ്ങൾ മാത്രം. പക്ഷേ നിങ്ങളിപ്പോ പറയുന്നത് കേട്ടിട്ട് ഇപ്പോ ആഘോഷിക്കുന്നത് ഒരു ഓണമല്ല എന്നൊരു തോന്നൽ. എന്നാ എനിക്കും തുമ്പപ്പൂ നുള്ളാൻ പോണം, പൂക്കളെ വിടണം, ഊഞ്ഞാലാടണം, പിന്നെ അമ്മ പറഞ്ഞ പോലെ കസിൻസിനൊപ്പം കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കണം. ഒരു ദിവസമെങ്കിലും ഫോണൊക്കെ മാറ്റിവെച്ച് ഈ വർഷത്തെ ഓണമെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കണം.
1: അതിനെന്താ കൊച്ചു, ഇപ്പോഴും വൈകിട്ടൊന്നും ഇല്ല. ഇനിയുള്ള എല്ലാ ഓണവും നമുക്ക് നന്നായിട്ട് തന്നെ ആഘോഷിക്കാം. ബാ, നമുക്ക് പോയി പൂക്കളിടാം.
3: ഒരു വീട്ടിൽ നാല് തലമുറകൾ, നാല് ഓർമ്മകൾ. കാലം ഓരോരുത്തർക്കും ഓരോ കഥകൾ സമ്മാനിച്ചപ്പോൾ ആ കഥകളെയെല്ലാം ചേർത്ത് നിർത്തിയ മനോഹരമായ ഒരു വികാരമായി ഓണം. ഓർമ്മകളെ തലമുറകളിലേക്ക് കൈമാറുന്ന ജീവിതത്തിന്റെ ഏറ്റവും ഹൃദയസ്പർശിയായ യാത്ര. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടകം കാലം കടന്നൊരു ഓണക്കഥ. കഥ തിരക്കഥ ആവിഷ്കാരം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. കഥാപാത്രങ്ങൾ മുത്തശ്ശി സരസ്വതി, അമ്മ ബീന ഗുവേര, മകൾ ആതിര, ചെറുമകൻ വിജ്വൽ സജു.

Music with Radio Sandvanam 90.4 FM. Radio Sandvanam 90.4 FM il ippol kelkam Tech Bites. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ നമ്മുടെ ടെക് ബൈറ്റ്സിന്റെ ഒരു എപ്പിസോഡുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മൾ യൂഷ്വൽ ടെക് ബൈറ്റ്സിൽ നിന്ന് പുറത്തു വന്നിട്ട്
1: വ്യത്യസ്തമായി
0: നമ്മൾ ഇന്ന് മീൻസ് ഈ ഗാഡ്ജറ്റിന്റെ യുഗത്തിൽ നമ്മളെ കുട്ടിക്കാലം മുതൽ ഈ ഒരു കാലഘട്ടം വരെ വന്നപ്പോൾ ഉള്ള നമ്മളെ ടെക്നോളജി യുഗത്തിൽ വന്ന ചില മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ടെക് ബൈറ്റ്സ് അവതരിപ്പിക്കാൻ
1: പോകുന്നത്. ഓണം ടെക്നോളജിക്ക് മുമ്പും ടെക്നോളജിക്ക് ശേഷവും.
0: എക്സാക്ട്ലി എക്സാക്ട്.
1: കാരണം നമ്മൾ 80s തൊട്ട് 2000 വരെ ഉണ്ടായിരുന്ന ഓണം പോലെ അല്ല 2000 ശേഷമുള്ള ഓണം.
0: അതെ,
1: പണ്ടൊക്കെ നമുക്ക് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഓരോ സെക്ഷൻ ബൈ നമുക്ക് പറഞ്ഞു
0: ഓരോ സെക്ഷൻ ആയിട്ട് നമുക്ക് പോകാനപ്പെട്ടെ. നമ്മളിപ്പോ നമുക്ക് ഉദാഹരണത്തിന് ഒരു 80s കാലഘട്ടം മുതലുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങാം.
1: തീർച്ചയായിട്ടും
0: അതിന് ശേഷമാണല്ലോ ശരിക്കും
1: ടെക്നോളജി
0: ഇന്റർനെറ്റ് വരുന്നതും ഒക്കെ.
1: അതെ, ഒരു 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു ഡിഫറൻസ് ആണ് നമുക്ക്.
0: അതെ അതെ അതെ. അപ്പോ മീൻസ് ഞാനിപ്പോ എന്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യം പറയുന്നുണ്ട്. ഞാനിപ്പോ കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് എന്റെ ഏറ്റവും വലിയൊരു കൗതുകവും സന്തോഷവും എന്നൊക്കെ വെച്ചാല് ഓണം ആകുമ്പോൾ മെയിൻലി നമ്മളെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വെക്കേഷൻ കിട്ടുന്ന ഒരു ടൈമാണ്. എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്തകളാണത് കേട്ടോ. അപ്പോ എക്സാം മീൻസ് വെക്കേഷൻ വരുന്നു. വെക്കേഷൻ വന്ന് ചിലപ്പോ നമ്മള് കുടുംബ വീട്ടിലോട്ടൊക്കെ പോകും, അപ്പനും അമ്മയുള്ള വീട്ടിലോട്ടൊക്കെ പോകും. അവിടുത്തെ ഓണം സെലിബ്രേഷൻസ് കാര്യങ്ങൾ, ഇപ്പോ അവിടെ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുക, നമ്മളെ കുളങ്കര മത്സരം, പിന്നെ പാട്ട് പാടുന്നത്, അങ്ങനെയുള്ള പരിപാടി, വടംവലി, അങ്ങനെയുള്ള പരിപാടികളൊക്കെയായിരുന്നു നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും ആ ഒരു സമയം എത്താനും. അന്ന് നമ്മള് ഈ പറഞ്ഞില്ല, നമുക്ക് വേറെ എൻഗേജ്മെന്റ്സ് ഒന്നുമില്ല, നമുക്ക് ഫോണില്ല, അങ്ങനെ സോഷ്യൽ മീഡിയ പരിപാടികൾ ഒന്നുമില്ല. നമ്മള് നാട്ടിൽ വരുന്നതും ഈ കളികളിൽ എൻഗേജ് ആയി നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ അനുപേട്ടന്റെ ഒരു ചിന്തയിൽ നിന്ന് പറയും, ഈ ഒരു കാലഘട്ടമായിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ വന്ന ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ടല്ലേ?
1: തീർച്ചയായിട്ടും. ആദ്യം തന്നെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അഖില് പറഞ്ഞ പോലെ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും, എങ്കിലും കുറച്ച് സമയം ഞങ്ങളുടെ ടെക് ബൈറ്റ്സ്, പുതിയൊരു രീതിയിലുള്ള ടെക് ബൈറ്റ്സ്, ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ടെക് ബൈറ്റ്സ് കേൾക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അപ്പം പറയുമ്പോഴേ ശരിക്കും ഓണം എന്നുള്ള എന്റെ 80s കാലഘട്ടങ്ങളിലാണ്. അപ്പൊ അഖില് പറഞ്ഞ പോലെ തന്നെ എക്സാം എല്ലാം കഴിഞ്ഞ്, അത് മാത്രമല്ല നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴത്തെ പോലത്തെ എനിക്ക് തോന്നുന്നു ഈ മാറി വന്ന കാലാവസ്ഥയെക്കാൾ കൂടുതൽ കർക്കിടക മാസം കഴിഞ്ഞ നല്ല മഴയാണ്. മഴ കഴിഞ്ഞിട്ട് വരുന്ന ഒരു വെയിലുണ്ട്, അത് ഓണ വെയിൽ എന്ന് അന്നൊക്കെ ആൾക്കാർ പറയുന്ന ഓണ വെയിൽ എന്നാണ്.
0: ശരിക്കും നമുക്ക് ആ ഒരു ചേഞ്ച് നേച്ചറിൽ അറിയാൻ പറ്റും,
1: പെട്ടെന്ന് അറിയാൻ പറ്റും.
0: വെയിൽ ഉണ്ടെങ്കിൽ പോലും അതിന് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കുളിർമ തരുന്ന വെയിൽ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് മാത്രമല്ല വരമ്പിലൊക്കെ ഈ തുമ്പപ്പൂ, എനിക്ക് ഈ തുമ്പപ്പൂ എന്താണെന്ന് പണ്ടാറ് അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് മാത്രമുള്ള വെളുത്ത പൂക്കള്, അതിങ്ങനെ പൂത്ത് നിൽക്കും. അപ്പൊ ഇത് പണ്ട് എന്റെ ചേട്ടന്മാരൊക്കെ എടുത്ത് ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ വായിൽ വെച്ച് അതിൻ്റെ അത് തേൻ എടുത്ത് കഴിക്കുന്ന കണ്ടു. അപ്പൊ എന്റെ ആദ്യത്തെ ഓർമ്മ ഈ തുമ്പപ്പൂ വരയ്ക്കില്ല. അപ്പം നമ്മള് എക്സാം കഴിഞ്ഞിട്ട് അച്ഛന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും എല്ലാം മാറി മാറി പോകും. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ, ഞങ്ങളുടെ കസിൻസ് ഒക്കെ ഒരുപാട് പേരുണ്ട്, നമ്മളുടെ സോഷ്യൽ മീഡിയ അതാണ് ആക്ച്വലി. പിന്നെ നമ്മുടെ മൂത്ത ചേട്ടന്മാരുണ്ട്, അവർക്കൊക്കെ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഈ ഓണ സമയമാകുമ്പോഴാണ് ഈ ക്ലബ്ബുകളൊക്കെ കൂണ് പോലെ പൊട്ടി മുളച്ച് അവരുടെയൊക്കെ വാർഷികം ആഘോഷങ്ങളെല്ലാം. അപ്പൊ ഞാൻ കണ്ടിട്ടില്ലാത്ത കളികൾ, തലേണയടി, സ്പൂണില്, മറ്റേ
0: അന്നായിരുന്നു.
1: അതാ അത് കാരണം ആൾക്കാർ അന്ന് നമുക്ക് ഗാഡ്ജറ്റിനെ കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല, എന്നുവെച്ചാൽ നമ്മളുടെ സ്വപ്നങ്ങളിലെങ്ങും ഇല്ല. നമ്മളൊരു ക്യാമറ പോലും കാണുന്ന ഏതെങ്കിലും ഫോട്ടോഗ്രാഫറിന്റെ കയ്യില്ല,
0: വളരെ റെയർ ആയിട്ടാണ് അല്ലേ. പുറത്തൊക്കെയുള്ള ആൾക്കാർ വരുമ്പോ ഒരു ചെറിയ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ
1: ഉണ്ടെങ്കിൽ, അതെ അതെ, യക്ഷിക്കാടെ ഒക്കെ.
0: അതെ അതെ. അതിൽ വേറൊരു കൗതുകം എന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത് എപ്പൊ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ പോലും നമുക്കില്ല.
1: കിട്ടുമ്പോ നമ്മൾ കാണും. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടുക, അങ്ങനത്തെ ടെൻഷനുകളൊന്നും
0: ചോദിച്ചുകൊണ്ടിരിക്കുക ഫോട്ടോ കിട്ടി.
1: അതെ അതെ, അങ്ങനൊന്നുമില്ല. അപ്പൊ അതാണ് അപ്പം ആ ഒരു നമ്മൾ ശരിക്കും ഓണം വെക്കേഷൻ ആകാനായിട്ട് കാത്തിരിക്കും. ആനുവൽ വെക്കേഷനേക്കാൾ കൂടുതൽ ഓണം വെക്കേഷൻ ആണ്. കാരണം ഫാമിലിയിലെ ഫുൾ റിലേറ്റീവ്സ് ആ കുടുംബ വീട്ടിൽ കൂടുക എന്നുള്ളതാണ് നമ്മുടെ ത്രില്ല്. അതിന്റെ കൂട്ടത്തിൽ കഥകൾ പറയുക, പിന്നെ അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയും പിന്നെ വല്യമ്മമാരുടെ ഒക്കെ കൂടെ ഇരുന്ന് കഥകൾ പറയുക, ഓണത്തിന്റെ കഥകൾ പറയുക. അപ്പൊ നമ്മളുടെ ട്രഡീഷൻ, നമ്മളുടെ കൾച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള റൂട്ടിലേക്ക് നമ്മൾ ശരിക്കും എത്തിപ്പെടുന്ന അവിടെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഇപ്പൊ ശരിക്കും നമ്മുടെ ഗൂഗിൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് എന്നൊക്കെ പറയാൻ, നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ആയിരുന്നു. കാരണം അവിടെ നിന്ന് കേൾക്കുന്ന കഥകൾ, ആ റീൽസ് ആണ് അന്നത്തെ ആ കഥ, കുഞ്ഞു കഥകളാണ് നമ്മളെ ഫോം
0: ചെയ്യുന്നത്.
1: അതെ, നമ്മളെ ഫോർമേഷൻ ശരിക്കും അതിൻ്റെ അകത്താണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും നമ്മൾ ഇപ്പം എവിടെ പോയാലും, ഇപ്പൊ നമ്മൾ മാളുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സോഷ്യൽ ഗ്യാതറിംഗിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ മലയാളം സംസാരിക്കുന്ന തന്നെ വളരെ വിരളമാണ്, എല്ലാവരും ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് മലയാളി ആണെന്നുള്ളൊരു തോന്നൽ. കാരണം അവിടെ തന്നെ ശരിക്കും നമ്മളുടെ ഐഡന്റിറ്റി ലാക്ക് ഉണ്ടായി കഴിഞ്ഞു. അവർ മലയാളിയാണോ അതോ ഇംഗ്ലീഷുകാരനാണോ, ദേ ഡോ ആക്ച്വലി ദേ കനോട്ട് ഡിഫറൻഷിയേറ്റ് ഫ്രം ബോത്ത്, അതാണ് പ്രശ്നം. അപ്പൊ പക്ഷെ നമ്മളുടെ കാലഘട്ടങ്ങൾ അങ്ങനല്ല, നമ്മൾ മലയാളിയാണ്, നമ്മൾ മഹാബലി അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നത് മഹാബലി.

0: വരവേൽക്കാൻ വേണ്ടിയിട്ടാണ്. മഹാബലി എന്ന് പറഞ്ഞൊരു രാജാവ് കേരളം ഭരിച്ചിരുന്നു എന്നൊക്കെ ഉള്ള നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഐഡന്റിറ്റി പിന്നെയും പിന്നെയും റൂട്ടഡ് ആകുകയാണ്.
1: പക്ഷെ
0: ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി നമ്മളെ അത് എന്തോ ഒരു എന്താ പറയുന്ന ഒരു ദൗർഭാഗ്യം എന്ന നിലയിൽ ടെക്നോളജി നമ്മളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത്രത്തോളം നമ്മൾ ഡിസ്റ്റന്റ് ആയി പോയി എല്ലാരിൽ നിന്നും ഇപ്പോഴത്തെ ഓണം ശരിക്കും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന കുറെ ചേഷ്ടകൾ മാത്രമാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് നമ്മൾ പുതിയ നമുക്ക് കാശില്ലെങ്കിൽ ലോൺ എടുത്ത് നമ്മൾ പുതിയ കുറെ ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള ഉടുപ്പുകൾ എടുത്തിരുന്നു, പിന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത കളങ്ങൾ നമ്മൾ ഉണ്ടാക്കി എടുത്തിരുന്നു, യൂട്യൂബിലൊക്കെ നോക്കി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അത് ശരിക്കും ഓണത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഇതിൽ കേ കിട്ടാൻ
1: വേണ്ടിയിട്ട്
0: മാത്രം ചെയ്യുന്ന കാര്യങ്ങളായി മാറി.
1: പിന്നെ ഒരു സംഭവം വെച്ചാല് ഞാൻ എന്റെ ഓർമ്മകളാണ് ഞാൻ പറയുന്നത്. കാര്യം വീട്ടിൽ മെയിൻ ആയിട്ടുള്ള സംഭവം ഈ വെക്കേഷൻ ആവുന്നു എന്നുള്ള കാര്യം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഭവം നമുക്ക് കൈനീട്ടം കിട്ടുന്നത്
0: അല്ലേ.
1: വീട്ടിൽ അപ്പൂപ്പൻ അമ്മൂമ്മ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി ഒക്കെ ഉണ്ടെന്നുണ്ട് അവരുടെ കൈന്നുള്ള കൈനീട്ടം, വല്യച്ഛന്മാരുണ്ടെങ്കിൽ അവരുടെ കൈനീട്ടം, നമ്മൾ ഇത് കൂട്ടി വെക്ക, ഇത് കൂട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് എന്തൊക്കെ വാങ്ങാം ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മൾ പോകും. ആ സമയത്ത് ഈ പറഞ്ഞ നമ്മൾ വീട്ടിലാണ് ഫുൾ
0: ടൈം.
1: ചിലപ്പോ ചിലരുടെ ഇപ്പൊ എന്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ ഉത്രാടം തിരുവോണം അവിട്ടം ഇതെല്ലാം ഓരോ വീടുകളിലാണ്. ഇപ്പൊ തിരുവോണം മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും അനിയനും ഫാമിലി ആയിട്ട് പോകും. ഉത്രാടം അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ആഘോഷം ഇല്ലെങ്കിലും ഓണത്തിന്റെ പ്രിപ്പറേഷൻ ആണ് ഉത്രാടത്തിന് നടക്കുന്നത്. മൂന്നാം ഓണത്തിന്റെ മാമന്റെ വീട്ടിലായിരിക്കും, മറ്റത് ചേച്ചിയുടെ വീട്ടിലായിരിക്കും, അങ്ങനെ അങ്ങനെ ഓണം മാറി മാറി മാറി ആയിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ഓണം ഉണ്ടോ എന്നുള്ളത് ആക്ച്വലി
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാരും ഭയങ്കര ന്യൂക്ലിയർ ആയി, പിന്നെ എല്ലാരും ഈ ഫോണിന്റെ പുറകെയായി. കാരണം ഗാഡ്ജറ്റ്സ് വന്നതോടുകൂടി ഗാഡ്ജറ്റ്സ് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു.
1: അപ്പൊ
0: നമ്മള് ശരിക്കും ടെക് ബൈറ്റ്സിന്റെ അത് നമ്മൾ ഗാഡ്ജറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഗാഡ്ജറ്റ്സിന്റെ ഒരു ദൂഷ്യവശമാണ് നമ്മൾ കാണുന്നത്. എന്ത് ഇപ്പൊ ഓണം മാത്രമല്ല, ക്രിസ്മസ് ആയാലും ശരി, വേറെ എന്ത് ദീപാവലി ആയാലും ശരി, എല്ലാരും ഫോണിന്റെ
1: പുറകിലാണ്.
0: കാരണം ഫോണിന്റെ അകത്ത് ക്യാമറയുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ഇത് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ സെൽഫ് വാലിഡേഷൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ഹായ് ഹൂയി പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കി എല്ലാവരുടെയും ചിന്തകളായി മാറി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓണത്തിന്റെ ആ ഒരു എസെൻസ് എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക ഒത്തുചേരലാണ്. ഇപ്പം അഖിൽ പറഞ്ഞ പോലെ ഞാൻ എന്റെ ഓർമ്മയോ ശരിയാണെങ്കിൽ എന്റെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേട്ടൻ വന്ന് അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും വെക്കേഷൻ കഴിയുമ്പോൾ തന്നെ. അതിന്റെ പുറകെയാണ് അച്ഛനും അമ്മയും വരുന്നത്. അപ്പൊ ഈ പിന്നെ ഫ്രീഡം ആണ്. അപ്പൊ ഇത് പക്ഷെ എത്ര കുട്ടികൾ ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര, കാരണം എല്ലാരും ന്യൂക്ലിയർ ആണ്, അവരവരുടെ ഫാമിലി എല്ലാരും തിരക്കിലായി, സമയമില്ല, എല്ലാരും പിന്നെ ഫോൺ പിടിച്ചോണ്ടിരിക്കുക, പിന്നെ ഫേസ്ബുക്ക് നോക്കുക, യൂട്യൂബ് നോക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, കുട്ടികളെല്ലാം ആ ഒരു ലെവലിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്ന ആ ഒരു സീസൺഡ് ആയി കഴിഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അവരുടെ പാരന്റ്സിനും കഴിയുന്നില്ല, അവർക്കും പറ്റില്ല. കാരണം പാരന്റ്സ് ഓൾറെഡി ഇതിന്റെ അകത്ത് ഗ്ലൂഡ് ആണ്, സ്ക്രീൻസിന്റെ അകത്ത് ഗ്ലൂഡ് ആണ്. അപ്പൊ അവര് ശരിക്കും അവര് ഇപ്പം ഒരു ഹോട്ടൽ ഇപ്പം മറ്റേ സദ്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമോഷൻ ആണ്. സദ്യയുടെ രുചി മാത്രമല്ല, സദ്യ ഉണ്ടാക്കുന്നതും മണവും
1: രാവിലെ തൊട്ടേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉത്രാടം മുതൽ അതിനുള്ള പ്രിപ്പറേഷൻ ശരിക്കും നമ്മൾ
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമാണ് സദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് സദ്യയുടെ നമ്മൾ സദ്യവട്ടങ്ങൾ കഴിക്കുമ്പം ആ നമ്മൾ ഉണ്ടാക്കിയ ഫീലിന്റെ ആ ഒരു ഇമോഷൻ കുഞ്ഞുങ്ങൾ പോലും അതിനകത്ത് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ ഈ പറഞ്ഞാണെങ്കിൽ പച്ചമുളക് കൊണ്ടിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറികൾ കൊണ്ടിടാനോ അല്ലെങ്കിൽ കൊണ്ടുവെക്കാനോ വിളമ്പാനോ ഒക്കെ എല്ലാവരും സഹായിക്കും. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ശരിക്കും ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ പോയി സദ്യവട്ടം കഴിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ദേ ആർ ഈറ്റിംഗ് ഫോർ സംതിങ് അല്ലെങ്കിൽ ആ ഒരു ഓണം ആയതുകൊണ്ട് ഞങ്ങൾ സദ്യ കഴിക്കുന്നു എന്നുള്ളൊരു ഫീൽ മാത്രമേ ഉള്ളൂ.
1: ഇത് മാത്രമല്ല ബേട്ടാ, ഇപ്പോ നമ്മളിപ്പോ ഫാമിലി റിലേറ്റീവ്സ് ഉള്ള അവർ അവരെന്തായാലും വരും, നമ്മുടെ ആ കാലഘട്ടത്തിൽ ഓണത്തിൽ അവരെന്തായാലും ഉണ്ട്. പക്ഷെ അത് കൂടാതെ നമ്മളെ നെയ്ബർഹുഡും ഉണ്ട്, നമ്മളെ അയൽവക്കക്കാരും. ഇതിപ്പോ ഓണം ആഘോ മീൻസ് ഓണമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും
0: തീർച്ചയായിട്ടും
1: ഇവരുമായിട്ട് ഇവര് നമ്മളുമായിട്ട് ക്ലബ് ചെയ്യും.
0: അതെ അതെ അതെ അതെ അല്ല അത് ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഞങ്ങൾ എന്റെ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞ കോളേജ് ഡേയ്സ് ഒക്കെ ആയപ്പം അതായത് പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്നു, നമുക്ക് എപ്പോഴും വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പം ശരിക്കും നമ്മുടെ ഒരു ഒരു നഗരമുണ്ട്, നമ്മളുടെ ഒരു അന്ന് നഗരം വന്നിട്ടില്ല വരുന്നേ ഉള്ളൂ. അപ്പൊ ആ ഏരിയയിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പൂക്കൾ
1: ഇടുന്നത്,
0: മനസ്സിലായില്ലേ. അപ്പൊ എല്ലാവരും കൂടെ ക്യാഷ് ഷെയർ ചെയ്യും, പൈസ ഇട്ടിട്ടാണ് പൂവ് മേടിക്കുന്നത്, പൂക്കളെ അറേഞ്ച് ചെയ്യുന്നത് എല്ലാം. പിന്നെ ഓണത്തിന് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അവിടുത്തെ ആ ലോക്ക പക്ഷേ അത് ഒരു സോഷ്യൽ മീഡിയക്കകത്തും കിട്ടാത്ത ഗ്രാറ്റിറ്റ്യൂഡും ഹാപ്പിനെസ്സുമാണ് നമുക്ക് ശരിക്കും അങ്ങനത്തെ നേരിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപഴകളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളുടെ അസ്തിത്വം അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ അത് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ടെക്നോളജി വന്നത്, ടെക്നോളജി വന്നത് ശരിക്കും നമുക്കൊരു അബദ്ധമായി പോയി എന്നുള്ളൊരു ഫീലാണ് ശരിക്കും ഇപ്പൊ എല്ലാവർക്കും.
1: അതെ, ഈ ചില കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മളത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ നല്ലതിനായിരുന്നോ ചീത്തയ്ക്കാണോ നമുക്ക് അറിഞ്ഞുകൂടാ. അത് ചിലപ്പോൾ കാലത്തിന് അനുയോജ്യം

0: മാറ്റം ആയിരിക്കാം, പക്ഷെ എവിടേക്കോ ചില നഷ്ടം നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും.
1: തീർച്ചയായിട്ടും അത് ഇനി പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് അതുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും നമുക്കൊക്കെ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട്. കാരണം ആ പഴയ കാലത്തെ ഓണം ഒരിക്കൽ കൂടി തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഓണം മാത്രമല്ല, ദീപാവലി ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം ഈ സെലിബ്രേഷൻസ് എല്ലാം നമുക്ക് ഈ പഴയ കാലത്തെ പോലെ കൂട്ടായ്മകളിലൂടെ നമ്മളുടെ ബന്ധങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന ഇമോഷൻസും നമുക്കുണ്ടാകുന്ന ഫീലിങ്സും നമ്മളുടെ ആ ഒരു മൊത്തത്തിനുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡിന് ഒന്നാകുന്ന ചേഞ്ചുകൾ പോലും അതേപോലെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ശരിക്കും നമ്മൾ ആലോചിച്ചു. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയേണ്ടേ, എനിക്ക് തോന്നുന്നു നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയം,
0: കൂട്ടായ്മകളുടെ ഓണമാണ്, നമുക്ക് അതിലേക്ക് തന്നെ അടുത്ത ഒരു സെക്ഷനിലേക്ക് കയറാം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ തണ്ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വരുവിട. പിന്നീട് എനിക്ക് ഓർമ്മ വരുന്ന ചില കാര്യം എന്ന് വെച്ചാല്, ഇപ്പോ പൂക്കളം ഇടുന്നതിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ആ സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മള് ഇന്നത്തെ കാലം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പലരും പൂക്കളം ഇടാൻ തയ്യാറാവുന്നത് തന്നെ. അന്ന് നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം അല്ലെങ്കിൽ അച്ചീവ്മെന്റ് കിട്ടുന്ന പോലാണ് ഓണത്തിന് പൂക്കളം. ഇപ്പൊ അത്തം തുടങ്ങി തിരുവോണം വരെ പൂക്കളം ഇടുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലെ. രാവിലെ പോവുക, ചില വീടുകളിൽ ചിലർ പൈസ കൊടുത്ത് പോവാങ്ങും. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ചെടികളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. വട്ടത്തിൽ

0: ഒരു സംഭവം സെറ്റ് ചെയ്ത് അതിനകത്ത് പല കളറിലുള്ള പൂക്കൾ ഇട്ടാൽ പോലും നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് മാറി ഈ പറഞ്ഞ പോലെ മത്സരങ്ങൾ നടക്കുന്നു, എന്നിരുന്നാൽ പോലും അതിലുപരി എല്ലാവർക്കും ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അത്തപ്പൂവിന്റെ പൂ കൂട്ടിരുന്ന് ഒരു സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതിനകത്താണ്
1: സന്തോഷം.
0: പണ്ട് എല്ലാവരും കൂടി ഇരുന്ന് പൂ ഉരുത്തിരുത്തിടുന്ന ആ ഒരു സമയം, അപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന സന്തോഷം, അത് കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് ഡിസൈനൊക്കെ വരച്ച് ഒരുമിച്ചിരുന്ന് പൂക്കളെ ഇടുന്നതിന്റെ സന്തോഷം, അതിലായിരുന്നു ഒരുപാട് സന്തോഷം. ഇപ്പൊ നമ്മള് ഈ ഫോട്ടോ എടുക്കുക, സോഷ്യൽ മീഡിയയിൽ ഇടുക, അതിലേക്കെന്നുള്ള രീതിയിൽ ഇതങ്ങ് ഷിഫ്റ്റ് ആയി.
1: അതെ, തീർച്ചയായിട്ടും. അല്ല, ഇപ്പൊ ശരിക്കും എല്ലാം ഒരു കണ്ടന്റിഫിക്കേഷനിലേക്ക് മാറി. എന്തും കണ്ടന്റിഫിക്കേഷനിലേക്ക്
0: അത്
1: കറക്റ്റാണോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എങ്കിലും എങ്കിൽ പോലും ഈ എല്ലാം ഒരു കണ്ടന്റ് ആണ്. ഒന്നെങ്കിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ കണ്ടോണ്ട് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക്, ഇതൊരു കണ്ടന്റ് ആണ്
0: നമ്മൾക്ക് വേണ്ടി എന്നുള്ള കാര്യം മറന്നു പോകുന്നു.
1: തീർച്ചയായിട്ടും ഈ കണ്ടന്റ് കൊണ്ട് ആർക്കൊക്കെയോ പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളൊരു ഫീലിലാണ് എല്ലാവരും ഈ കണ്ടന്റ് എടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ശരിക്കും നമുക്ക് മനസ്സിലുണ്ടാകുന്ന സന്തോഷമോ അല്ലെങ്കിൽ വികാരമോ ഒന്നും ഈ കണ്ടന്റുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അത് നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ ഇപ്പം നമുക്ക് പണ്ടൊക്കെ ഈ പൂക്കളത്തിന്റെ പാറ്റേൺ പോലും നമുക്ക് അറിയില്ല. ആ വലിയ ആൾക്കാർ വരച്ചു തരുന്ന പാറ്റേൺ ആണ് നമ്മൾ അതിൻ്റെ അകത്ത് പൂ, നമ്മൾ നമ്മളുടേതായ പിന്നെ കളർ സെൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൂക്കളവാണ് അത്.
0: അതെ,
1: അത് കറക്റ്റാണോ തെറ്റാണോ അല്ലെങ്കിൽ അതിന് ഭംഗിയുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല.
0: അതെ,
1: അതാരും പറയുന്നില്ല. അഥവാ ചിലപ്പം പറഞ്ഞാൽ തന്നെ വലിയവരെ മൂത്തവരെ ചിലപ്പോൾ നമ്മളുടെ അപ്പൂമാരോ അമ്മൂമാരോ ഒക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് അമ്മൂമാരാണ് പറയുന്നത്, അതിൻ്റെ കളർ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു കൊള്ളാമായിരുന്നു എന്നൊക്കെയുള്ളു. അപ്പൊ നമ്മുടെ വാലിഡേഷൻ അവിടെ തീരുകയാണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഞങ്ങൾ ഇട്ട പൂക്കളമാണ് ഇപ്പോഴത്തെ. പക്ഷേ ഇപ്പോഴത്തെ പൂക്കളത്തിന് ഇപ്പൊ പറഞ്ഞാണെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂക്കളത്തിന്റെ ഫോട്ടോസ് കിട്ടും, പാറ്റേൺ കിട്ടും. യൂട്യൂബിൽ
0: തീർച്ചയായിട്ടും
1: പല മോഡൽസ് ഉണ്ടല്ലോ. അപ്പം മറ്റ് ഇപ്പൊ യൂട്യൂബിന്റെ അകത്ത് നമുക്ക് 2 സെക്കൻഡ് കൊണ്ട് 3 സെക്കൻഡ് കൊണ്ട് എങ്ങനെ പൂക്കളം സെറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ട്യൂട്ടോറിയൽസ് ഉണ്ട്. അന്നൊന്നും ട്യൂട്ടോറിയലുകളും ഇല്ലാതെ അന്ന് നമുക്ക് ശരിക്കും മൂത്തവരൊക്കെ പറഞ്ഞിരുന്ന ഐഡിയ
0: ഓർമ്മയുണ്ട്. ഞാനും നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്നിങ്ങനെ പൂക്കളം ഇടുന്ന ടൈമിൽ അച്ഛൻ ഇങ്ങനെ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ വന്നിരുന്നിട്ട്, ഓനെ അവിടെ അല്ല, ആ നിറം അവിടെ ഇടാൻ പാടില്ല, ഇത്ര കളങ്ങൾ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു
1: തരുന്നത്.
0: അപ്പൊ നമ്മൾ സംശയം ചോദിക്കുമ്പോൾ ഇവരൊരു ഒരു കഥ പോലാണ് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്.
1: കൃത്യമായിട്ടും അത് ഞാൻ എനിക്കിപ്പോഴും അറിയാം. എന്റെ ചേച്ചിമാരൊക്കെ ഈ നൂലിന്റെ അകത്ത് നൂല് പിടിച്ചിട്ടെ ചോക്കറ്റത്ത് കെട്ടിയിട്ട് സർക്കിൾ വരയ്ക്കുന്നത്, അതും കളർ ചോക്സ്, അതായത് ഏത് കളർ വേണമെന്നുള്ളതിനെ കളർ ചോക്ക് വെച്ചിട്ട് ആ മാർക്ക് ചെയ്യും, അവിടെ ഇങ്ങനെ മാർക്ക് ഇന്ന കളർ അവിടെ വേണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്നിട്ട് ഈ പൂ ഇറുക്കുന്നതിന്റെ അകത്ത് തന്നെ നമ്മൾ മറ്റേ ജമന്തിയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പിച്ചി എടുക്കുക.
0: അപ്പൊ
1: നമ്മൾ എളുപ്പത്തിന് പിച്ചി എടുക്കുമ്പോൾ ഇതെല്ലാം പൊടിഞ്ഞു പോകും, അപ്പൊ അടി കൊള്ളും, അടി അങ്ങനെ എല്ലാം ഇറുക്കണ്ട ഇങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് ഇപ്പോഴത്തെ ജനറേഷനെ അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ കാരണം ഇപ്പൊ തന്നെ നമ്മൾ പൂക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൂക്കളത്തിന് വേണ്ടിട്ടുള്ള ഒരു കൊട്ട പൂ കിട്ടും, അതെല്ലാം ഇറുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ചുമ്മാ കൊണ്ട് കിട്ടാ മതി. അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ഗ്രാറ്റിഫിക്കേഷനാ കിട്ടുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഉള്ള നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളുടെ നമ്മളൊരു ഒരു സെഗ്മെന്റ് എടുക്കണം ഫാഷൻ. ഓണത്തിന് നമ്മൾ എന്റെയൊക്കെ ഓർമ്മയിൽ എനിക്ക് പുതുതായിട്ട് ഉടുപ്പ് മേടിക്കുന്ന സമയം എന്ന്
0: വെച്ചാൽ
1: ഓണക്കോടി എടുക്കുന്നത്, അത് കാരണം ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട്
0: ഒരു വർഷം ഡ്രസ്സ് കിട്ടുന്നത് ഈ
1: ഓണക്കോടിയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു 3-4 എടുക്കും,
0: ഓണക്കോടിക്കും ബർത്ത്ഡേക്കും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഡ്രസ്സ്.
1: അതെ അതെ, അപ്പൊ അതൊരു ഫീലാ. അപ്പൊ അതിന് നമ്മൾ കാത്തിരിക്കും, അതിന്റെ ഒരു മണമുണ്ട് ഈ പുതിയ ഡ്രസ്സ് വന്ന് നമ്മൾ അലമാരി വേണം.
0: പണ്ടെന്നൊക്കെ പറഞ്ഞാല് എനിക്ക് വന്ന അച്ഛനമ്മമാരുടെ കൂടെ, അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്. അന്ന് റെഡിമെയ്ഡ് എടുക്കുന്നത് മീൻസ് എന്റെ കാര്യമാണ്, റെഡിമെയ്ഡ് എടുക്കുന്ന കുറവാ, നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് കൊണ്ട്
1: തയ്പ്പിക്കുക.
0: അപ്പൊ ഇത് നേരത്തെ കൂട്ടി ചെയ്തിട്ട് ഈ ഓണത്തിന് കിട്ടാനായിട്ട് വെയിറ്റ് ഇരിക്കും. ചില സമയങ്ങളിൽ തിരക്ക സമയത്ത് തയ്ച്ചു തീരത്തില്ല, ഞാൻ ടൈലറിംഗ് ഷോപ്പിൽ പോയിരുന്നു തയ്ച്ച ഓർമ്മയുണ്ട് എനിക്ക്.
1: അല്ല, അത് ഇട്ടോണ്ട് പോകുമ്പോൾ നമ്മൾ അത് ഇട്ടോണ്ട് പോയി ബാക്കി നമ്മളുടെ നമ്മളുടെ കസിൻസിന്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ പുതിയ ഡ്രസ്സ് ഒക്കെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് അതിനൊരു വാലിഡേഷൻ ഭയങ്കര ഫീലാണ്.
0: അതെ അതെ,
1: അപ്പൊ അത് അതിനൊരു മണമുണ്ട്, അത് ഇപ്പോഴും നമ്മൾ മടക്കി വെക്കുമ്പോൾ ഓണത്തിന്റെ മണമാണ്. അതിന്
0: വേറൊരു കാര്യം, നമ്മള് ഇന്നത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് ഈ ഡ്രസ്സ് ഇടുന്നത് നമ്മളെ സന്തോഷത്തിനാണ്.
1: അതെ അതെ,
0: ഇന്ന് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ എത്ര നന്നായിരിക്കും എന്ന രീതിയിലാണ് നമ്മളെ ഡ്രസ്സ്
1: നമ്മൾ കമ്പയർ ചെയ്തിട്ടാ എന്നെ മറ്റേ എന്റെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ എന്റെ ഫോളോവറിനോ ഇത് ഇഷ്ടപ്പെടുക എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് ഇടുന്നത്. അത് മാത്രമല്ല, ഫാഷൻ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അജിയോ, ഇപ്പൊ ഓൺലൈനിൽ തന്നെ അജിയോ മിന്ത്ര ഒരുപാടുണ്ട്, മീഷോ, ഇവരെല്ലാരും ഈ പറഞ്ഞാണ് കമ്പീറ്റ് ചെയ്യാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഓണം സീസണാണ് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽസ് പോകുന്നത് എന്നുള്ള കാര്യം. കൂടാതെ തന്നെ നമ്മുടെ ഓഫ്ലൈനിൽ ടെക്സ്റ്റൈൽസ് ഒരുപാട് പേര്, അവരും ഈ പറഞ്ഞ പോലെ ഓണത്തിന് ഡിസ്കൗണ്ടും കാര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ക്യാമ്പയിൻ വഴിയാണ് നമ്മളുടെ വസ്ത്ര ധാരണത്തെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ പണ്ടങ്ങനെ

0: നമുക്ക് ഇഷ്ടമുള്ള പോയ ഡ്രസ്സ് നമ്മളും പോയി സെലക്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നമുക്ക് കമ്പാരിസൺ അല്ല. ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡ് ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പോയത്.
1: അപ്പൊ അതുപോലെ തുണിക്കടകളിൽ പോയി ഡ്രസ്സ് തെരഞ്ഞെടുക്കുന്ന ഒരു രീതി.
0: അതെ അതെ,
1: ഞാൻ ഇന്നത്തെ സമയത്ത് ഞാൻ ആക്ച്വലി തുണിക്കടയിൽ പോയി ഡ്രസ്സ് എടുത്ത ഒരു കാലം മറന്നു.
0: അതെ അതെ,
1: ഡ്രസ്സ് ഇപ്പൊ ഇന്ന ദിവസം ഒരു ഡ്രസ്സ് വേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അപ്പോഴേ ഓൺലൈൻ കയറുക,
0: ഓർഡർ ചെയ്യുക,
1: നോക്കുക നമുക്ക് പറ്റുന്ന സ്റ്റൈല് സെലക്ട് ചെയ്യുക, ഓർഡർ
0: ചെയ്യുക. അതെ അതെ,
1: ഇന്ന് പണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടകളായ കടകൾ കയറിയാൽ ചിലപ്പോൾ വില ഒരു കാരണമായിരിക്കാം, ഡിസൈൻ കാര്യമായിരിക്കാം.
0: അതെ അതെ, അല്ല അന്നൊക്കെ ശരിക്കും ബിസിനസ്സുകൾക്കും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഓണം. ഇപ്പം ആ ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മളുടെ സിസ്റ്റേഴ്സിൻ്റെയും എൻ്റെ പെങ്ങന്മാരുടെയും എൻ്റെ ചേച്ചിമാരെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഈ പിന്നെ കസവിൻ്റെ ബ്ലൗസും സ്കേർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ കാണുമ്പോൾ ഉള്ള ഭംഗി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഫീല് ഇപ്പം നമുക്ക് കിട്ടാം. ഇപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇതിന് വേണ്ടിയിട്ട് ഒരു കസവ് സാരി ഉടുത്ത് ഒരു ഫോട്ടോ ഇട്ട് ഒരു വീഡിയോ ഇട്ട് മാറുക എന്നുള്ളതല്ലാതെ ആ ഓണത്തിൻ്റെ എസെൻസിൽ ഈ കസവിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല, പലർക്കും അറിയില്ല. അപ്പം അതൊരു ഇഷ്യൂ ആണ്. പിന്നെ ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഓണം പഴയ ഓണമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 80s തൊട്ട് 2000 വരെയുള്ള ഓണവും അതിനുശേഷമുള്ള ഓണമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, ഇപ്പോഴത്തെ ഓണം ഈ ശരിക്കും ഒരു 2015 ശേഷമുള്ള ഓണം കൺട്രോൾഡ് ബൈ അൽഗോരിതംസ് ആണ്. ഫേസ്ബുക്കിന്റെ ആയാലും സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും ഗൂഗിളിന്റെ ആണെങ്കിലും എല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്നതും നമ്മൾ കാണുന്നതും എല്ലാം അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിന്റെ അകത്തൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ മലയാളികൾ പോലും അല്ലാത്ത ആൾക്കാര് ഇൻഫ്ലുവൻസേഴ്സ് ഓണത്തിനെ കുറിച്ച് പറയുന്ന
1: കേൾക്കുമ്പോഴാണ്
0: അതിനെ അത് ശരിക്കും അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ അപ്പുറമാണ്. കാരണം അവർക്ക് ഓണത്തിനെ കുറിച്ച് എന്താ അറിയാൻ പറ്റുന്നത്? അവർ ഇതേപോലെ സെർച്ച് ചെയ്തിട്ടാണ് അവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശരിക്കും നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റി ലോസിന് ഒരുപാട് വഴിതിരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
1: വേറൊരു സംഭവം, നമ്മള് ഓണം ഒക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കൊണ്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ കുടുംബക്കാരൊക്കെ കൂടി നിൽക്കുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ചിലപ്പോ ഒരു പാട്ടും ബഹളവും ഡാൻസും പരിപാടികളൊക്കെ കാണും. അപ്പൊ അന്ന് നമ്മള് ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ലേ, എല്ലാരും കൂടെ ഒരു ദിവസം വീട്ടിൽ കൂടുന്നു, അവിടെ നിന്ന് സംസാരിക്കും, എന്നാൽ നമുക്ക് ഇപ്പൊ ഡാൻസ് കളിക്കാം, അല്ലെ ഇപ്പൊ പാട്ട് കളിക്കാം, അല്ലെങ്കിൽ ഇപ്പോ കസേര കളി കളിക്കാം. ഇത് നമ്മൾ നേരത്തെ കൂട്ടിയെ പ്ലാൻ ചെയ്തു വരും. എന്തിനാണ്? പ്രോപ്പർ ആയിട്ട് ചെയ്തെങ്കിലേ നമുക്കൊരു കണ്ടന്റ് ആയിട്ട് കയറും.
0: ഇപ്പോ
1: ഈ കഴിഞ്ഞ ഓണവും അതിന്റെ മുന്നത്തെ ഓണോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിൽ നമ്മളൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പോ പഴയ പോലെ എല്ലാരും ഉണ്ടാവത്തില്ല, ഉള്ളവരെ വെച്ചിട്ട് റീൽസിന് ഒരു പാട്ടെടുക്കും, റീൽസിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു, നേരത്തെ കൂട്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നു. പക്ഷെ പണ്ട്
0: സ്പോണ്ടേനിയസ് ആണ്
1: മാത്രമല്ല ഇന്ന് ചെയ്യുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്താൽ ക്യാമറയ്ക്ക് റെഡി ആയില്ല, ഒന്നുകൂടെ റീടേക്ക്. ഇപ്പൊ അമ്മമാരെ പൂമ്മാരൊക്കെ ഓരോ ചെയ്യുമ്പോ അവര് നാച്ചുറൽ ആയിട്ട് ആ ഒരു സന്ദർഭത്തിൽ ഓരോ നിങ്ങൾ പറയുന്നത് അത് ശരിയല്ലെങ്കിൽ അവരെ കൊണ്ട് അത് വീണ്ടും
0: എല്ലാം അഭിനയമായി മാറി. അതെ, തീർച്ചയായിട്ടും ആ ഓണത്തിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ ഓണത്തിനുണ്ടാകുന്ന ഒരു നൈർമല്യത ഇല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
1: അതെ,
0: പിന്നെ അതിന്റെ ഒരു എന്താ പറയുന്നത്, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഫോൺ വന്ന ആ ഒരു ഒരു ചേഞ്ച് കൊണ്ടുവന്നെ അന്നൊക്കെ ശരിക്കും ഫീച്ചർ ഫോൺസ് ആണ്. ഫീച്ചർ ഫോൺസിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തില്ലാത്തവരെ നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റും, അടുത്തില്ലാത്തവരെ നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോഴായിരിക്കും അവരുടെ കാര്യം ആലോചിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെല്ലാവരും കൂടെ സ്പീക്കർ ഫോണിൽ ഇട്ടിട്ടായിരിക്കും അവരുടെ അടുത്ത്. അതായത് സ്പീച്ചർ ഫോൺ ആയിരുന്നപ്പോഴും അതിന് ആ ഫീൽ ഉണ്ടായിരുന്നു, പക്ഷേ ക്യാമറ വന്നതിന് ശേഷമാണ് ഇതെല്ലാം മാറി മറന്നത്.
1: ക്യാമറ വന്നതിന് ശേഷം മാത്രമല്ല, ക്യാമറ നമ്മൾ ഒന്നും ഡോക്യുമെന്റ് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നെങ്കിലും
0: പറയാം,
1: സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്കാണ്
0: ഇത് പോസ്റ്റ് ചെയ്യാനുള്ള,
1: ഇത് പോസ്റ്റ് ചെയ്യണം, നമുക്ക് നന്നായിരിക്കണം, നമുക്ക് റീച്ച് കിട്ടണം.
0: അതെ, തീർച്ചയായിട്ടും നമുക്ക് മാത്രമേ റീച്ച് കിട്ടാവൂ, ബാക്കിയുള്ളവർ അവിടെ ഒരുപാട് മെന്റൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂടി. നമ്മൾ കാരണം പല രീതിയിലും നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിലും നമ്മൾ ഈ ഇത് അഭിനയിക്കുന്നതിൻ്റെ അകത്തും നമ്മളുടെ പിന്നെ പല കാര്യങ്ങളിലും നമ്മളുടെ സ്ട്രെസ്, നമുക്ക് ഇനി ഇത് ഇട്ടാൽ ലൈക്സ് കിട്ടുമോ എന്നൊക്കെ ഉള്ളു, പിന്നെ രാത്രി ഉറക്കമുളച്ചിൽ നിന്നിട്ട് ഇത് എഡിറ്റ് ചെയ്ത് ഫുൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ, പിന്നെ ടൈമിംഗ് നോക്കുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളുമായി. അപ്പോൾ ഓണം സെലിബ്രേഷൻ എന്നുള്ളത് മാറി നിന്നു, ഈ ഓണം എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടന്റ്
1: മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. പിന്നെ വേറൊരു സംഭവം, ഇപ്പോ നമ്മളിപ്പോ ഇപ്പോൾ സദ്യ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ റെഡിമെയ്ഡ് സദ്യകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് എന്തുകൊണ്ട് അവൈലബിൾ ആയി? കാര്യം ആൾക്കാർ ഉണ്ടാക്കുന്നില്ല, അതിനുള്ള സമയവും കിട്ടുന്നില്ല, അവകാശവും
0: കിട്ടുന്നില്ല.
1: അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ രാവിലെ ഇരുന്നല്ലേ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ഒന്നും ആക്ച്വലി ഇന്നില്ല. ഇപ്പോ വിഷമത്തോടാണെങ്കിലും എന്റെ വീട്ടില് നമുക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പല കാരണങ്ങളാലും നടക്കാറില്ല. നമ്മൾ വീട്ടിൽ പോയി അമ്മയായിട്ടൊക്കെ ഇരുന്ന് സദ്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു മൊമെന്റ് നമുക്കിപ്പോൾ കിട്ടും.

0: ില്ല
1: തീർച്ചയായിട്ടും.
0: അതില് വിഷമമുണ്ടോന്ന് വെച്ചാൽ വിഷമമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ സ്മാർട്ട് ഫോണിന്റെ വരവും കാര്യങ്ങളും ടെക്നോളജിയൊക്കെ ഇത്ര അഡ്വാൻസ്ഡ് ആയ നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നല്ലതാണ്, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഈ ആ ഒരു ട്രഡീഷണൽ രീതി നഷ്ടപ്പെടുന്നു.
1: അതെ, അപ്പൊ ഈ ഇപ്പോഴത്തെ ആൾക്കാർ വാദിക്കുന്ന ഒരു കാര്യമുണ്ട്, ട്രഡീഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീ കുലപുരുഷൻ എന്നൊക്കെ ഉള്ള ലെവലിലേക്ക് പോകുന്നു. എങ്കിൽ പോലും മലയാളികൾ എന്നുള്ളതിന്റെ ഒരു ഒരു റൂട്ട് നമുക്ക് എവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ടെക്നോളജി വന്നതിന് ശേഷമാണോ അതോ അതിന് അതിനു മുമ്പേ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചല്ല സംശയം. നമ്മൾ ടെക്നോളജി നമ്മൾ എത്രത്തോളം മലയാളികൾ അല്ലാതാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ടെക്നോളജി എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ പണ്ടത്തെ കാര്യം നമ്മളൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, അന്നൊക്കെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ കാണുന്നത് ഓഡിയോ കാസറ്റ് ആണ്. നമ്മളെല്ലാരും കേൾക്കുന്നത് ആ ഓണസമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കുറെ ആൽബംസ് ഇറങ്ങും ഓണപ്പാട്ടുകളുടെ. ഇപ്പം യേശുദാസിന്റെ ആയാലും തരംഗിണിയൊക്കെ ഒരുപാട് ആൽബംസ് ഇറങ്ങും. കൂടാതെ നമ്മുടെ ദിലീപിന്റെ ഒക്കെ ആ സമയത്തുണ്ടായിരുന്ന മിമിക്രി ഓണത്തിന് ഓണത്തിനിടെ പൂട്ട് കച്ചവടം എന്നൊക്കെ പറഞ്ഞ് കുറെ പിന്നെ ഓഡിയോ കാസറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങാനും അതൊക്കെ കേൾക്കാനും ആയിരുന്നു അന്നത്തെ നമുക്ക്. നമ്മൾ കേൾക്കുന്ന നമ്മുടെ ടെക്നോളജിയുടെ ഔട്ട് റീച്ച് എത്രമാത്രമായിരുന്നു. പിന്നെ ആകപ്പാടെ ഉണ്ടായിരുന്ന ചാനൽ ദൂരദർശനാണ്. ദൂരദർശനിൽ നമ്മൾ കാണുന്ന അതേ പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ അയൽവാസിയും കാണുന്നത്, നമ്മുടെ വീട്ടുകാരും കാണുന്നത്, എല്ലാവരും കാണുന്നത്. പിന്നെ ഓണത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാം നമ്മുടെ സപ്ലിമെന്റ്സ്, പത്രത്തിൽ വരുന്ന സപ്ലിമെന്റ്സ്, മാതൃഭൂമി ആയാലും മനോരമ ആയാലും കേരളമതി ആയാലും അതിലൊക്കെ വരുന്ന സപ്ലിമെന്റ്സിലെ ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. ഇപ്പൊ പക്ഷെ അതെല്ലാം മാറിയിട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, അതെല്ലാം കുറെയൊക്കെ യൂട്യൂബ് ഏറ്റെടുത്തു, കുറെയൊക്കെ ഗൂഗിൾ ഏറ്റെടുത്തു. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെർച്ച് ചെയ്യും. ഇപ്പൊ ഓണത്തിന് ഓണം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിന് മുമ്പേ തന്നെ നമ്മൾ ഓണത്തിന് എന്തൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അത് ഒരു തരത്തിൽ നല്ലതാണ്, പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ആ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ മലയാളി എന്നുള്ളൊരു അസ്തിത്വം വിട്ടിട്ട് ബാക്കി വേറെ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന ഒരു ഫീൽഡിലേക്ക് പോകാതെ ടെക്നോളജി നമ്മളുടെ നമ്മുടെ റൂട്ട്സിലേക്ക് തന്നെ കൊണ്ടുവന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഓണം പഴയ രീതിയിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ നമുക്ക് ആ ഓണത്തിന്റെ ഫുൾ എസൻസിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
0: ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇനി എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു സംഭവം, നമ്മള് ഇപ്പൊ പലയിടത്തും പല ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പല സ്ഥലം പണ്ടും പല സ്ഥലങ്ങളിലായിരുന്നു, ഇപ്പോഴും പല സ്ഥലങ്ങളും. പക്ഷേ പണ്ട് ഓണം ആകുമ്പോഴത്തേക്ക് ആൾക്കാർ ഓടിയെത്തും, ഇന്ന് ഓടി എത്തുന്നതിനൊരു വൈമുഖ്യം കാണിക്കും. കാര്യം എന്താ, നമുക്ക് ഫോണിലൂടെ ആക്സസ് കിട്ടും, ഫോണിലൂടെ വേണമെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യാം. അപ്പൊ അങ്ങനെ ചുരുങ്ങി. അപ്പോ നമുക്ക് അതിലേക്ക് ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയില്ലേ, ഇപ്പോ ഓണം ആവുമ്പോഴത്തേക്ക് നമ്മള് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ അപ്പൂപ്പനും അമ്മയൊക്കെ ഒരു സ്ഥലത്തായിരിക്കും, കല്യാണം കഴിപ്പിച്ച് വിട്ട മക്കളൊക്കെ പല സ്ഥലത്തായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഓണം ആവുമ്പോഴത്തേക്ക് ഇവരെല്ലാരും ഒരുമിച്ചെത്താൻ ഒരു സ്വയമേ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെത്തും. കാര്യം ഓണം അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആഗ്രഹത്തില് എല്ലാവരും ഒരുമിച്ചെത്തും. പക്ഷെ ഇന്ന് പലരും ചിലപ്പോ വിദേശ രാജ്യങ്ങളിലായിരിക്കും, അല്ലെ കേരളത്തിൽ തന്നെ ആണെങ്കിൽ തന്നെ കുറച്ചുകൂടി ദൂരത്തുള്ള സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ ചിലപ്പോ ഈ ഒരു യാത്രക്കുള്ള സമയം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സമയം സ്പെയർ ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ആ അത് ബുദ്ധിമുട്ട് വന്നതിന്റെ കാരണം, പണ്ടും ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് എല്ലാരും എത്തുന്നതിന്റെ കാര്യം വേറെ കാണാൻ ഒരു വഴിയില്ല. പക്ഷെ ഇന്ന് നമുക്ക് പല മീഡിയം ഉണ്ട് ഇത് കാണാനും, വീഡിയോ കോള് വഴി ഇതിനകത്ത് പങ്കെടുക്കാനും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ഡയറക്റ്റ് പ്രസൻസ് ഇല്ലാണ്ടായി,
2: ഡിസ്കണക്ട് ഉണ്ടാവും.
1: അതെ, അപ്പൊ നമ്മള് വീഡിയോ കോൾ ഒന്ന് ഇരുന്നിട്ട് കുറച്ച് ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ സംസാരിച്ചിട്ട് അവിടെ തീർന്നു നമ്മുടെ ഓണം.
2: അല്ലെ,
1: അപ്പൊ അതിന് അതിന് എന്താണ് അനുഭവം?
2: അല്ല, തീർച്ചയായിട്ടും ഞാനും പലപ്പോഴും കാണും. പണ്ടൊക്കെ എന്റെ കുഞ്ഞിലെ എന്റെ വലിയമാരും ഒക്കെ എത്രയൊക്കെ ദൂരമാണെങ്കിലും അവരൊക്കെ UP അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിരുന്നു. അവരൊക്കെ ഓണത്തിന് വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ടിക്കറ്റ്, അന്ന് റെയിൽവേയിൽ ടിക്കറ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ബുക്ക് ചെയ്യാം, നമുക്ക് അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി ബുക്ക് ചെയ്ത് അവർ നമുക്ക് പിന്നെ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞ കണക്ക് ഓണം എന്ന് പറയുന്ന ഒരു സീസണിലേക്കായിരുന്നു അത്. അപ്പൊ ഓണത്തിന് എല്ലാവരും വരിക, ആ ഒരു ഒരു വർഷത്തിൽ എല്ലാവരും കൂടി കാണുന്ന ഒരു എല്ലാവരും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ഒരു ദിവസമാണ് അത്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളാണ്. അപ്പൊ അത് ആരും മിസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇപ്പൊ എന്നാ അതിനേക്കാൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും, അതിനേക്കാൾ കൂടുതൽ ട്രെയിനുകളുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഫ്ലൈറ്റുകളുണ്ട്, ഫ്ലൈറ്റുകളുടെ കോസ്റ്റ് വളരെ കുറവാണ്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴാരും വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ടെക്നോളജി തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പൊ അഖിൽ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോ കോള് നടത്താം, വാട്സാപ്പ് ചാറ്റ് നടത്താം, അങ്ങനെ ഒരുപാട് വേണ്ട, നമുക്ക് ഇപ്പൊ ഗൂഗിൾ മീറ്റ് തന്നെ വേണമെങ്കിൽ നടത്താം, ഓണത്തിന് എല്ലാ ഫാമിലിയും വിളിച്ചോണ്ടിരുത്തി സൂം മീറ്റിംഗ് നടത്താം. അപ്പൊ ആ ഒരു ഓപ്ഷൻ ഉള്ളപ്പം ആരും ലീവ് എടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ വന്നോളാം എന്നുള്ള ഒരു സ്റ്റൈലിലേക്ക് മാറി. അപ്പൊ ഈ ഡിസ്കണക്ട് ഭയങ്കര കൂടുതലായി. അപ്പൊ ഫാമിലികൾ ഇപ്പം പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഇവരെ കാത്തിരിക്കുമ്പം അവർ വരത്തില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന വിഷമം, ഓണം അവരുടെ ശരിക്കും പിന്നെ ഇനി എപ്പോഴാണ് അടുത്ത, ഇനി അടുത്ത വർഷം ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഫീലിംഗ്, ആ വിഷമം, അതൊക്കെ ശരിക്കും ഈ ടെക്നോളജി കാരണം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കില്ലാതില്ല. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെയും ഇപ്പോഴത്തെ നമ്മളുടെ ജോലിയുടെ അവസ്ഥ ഉണ്ടാകത്തില്ല, കാരണം പഴയ പോലെ അല്ല, പഴയ ഒരു സിനേറിയോ അല്ല ഇപ്പോഴത്തെ ജോബിന്റെ ഒക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഒരു വർഷത്തിൽ നമുക്ക് കൂടാൻ പറ്റുന്ന സമയങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ കണക്ട് എന്ന് വെച്ചാൽ നമ്മളുടെ റിലേറ്റീവ്സായിട്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയം തീർച്ചയായിട്ടും ടെക്നോളജിക്ക് വേണ്ടി മാറ്റിവെക്കാതെ ശരിക്കും ഫിസിക്കലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെസ്സേജ് എന്ന് പറയുന്നത്. ശരിക്കും അത് നമ്മൾ ടെക് ബൈറ്റ്സ് ഗാഡ്ജറ്റ്സിന്റെ വക്താക്കളാണെങ്കിൽ പോലും, ടെക്നോളജിയുടെ വക്താക്കളാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് അതാണ്. കാരണം ശരിക്കും മനുഷ്യനെ മനുഷ്യനിലേക്ക് അടുപ്പിക്കുന്നത് ആത്മബന്ധങ്ങളാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്. ടെക്നോളജിക്ക് അതിൻ്റെതായ ഒരു
1: സോഷ്യലൈസേഷൻ എന്നുള്ള ഒരു പരിപാടി.
2: അതെ, നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഇപ്പം ഒരു ഒരാളുമായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് ഒരു കത്ത്, ഇംഗ്ലണ്ടിൽ നമ്മൾ കത്ത് എഴുതി നമുക്ക് പോസ്റ്റ് ചെയ്യണം, അത് അവിടെ എത്തുന്ന സമയം, പിന്നെ തിരിച്ച് അവിടെ നിന്ന് റിപ്ലൈ വരുന്ന സമയം, ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിനാവശ്യമില്ല, നമുക്ക് ഒരു വാട്സാപ്പ് മെസ്സേജിന്റെ അകത്ത് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ആ വാട്സാപ്പ് മെസ്സേജിന്റെ അകത്ത് നമ്മളുടെ ഇമോഷൻസ് പോകുന്നുണ്ടോ എന്നുള്ളതിന്റെ അകത്താണ് സംശയം,
1: മനസ്സിലാവുന്നത്.
2: നമ്മളൊരു ഇമോജി ഇട്ടാ പോവാണെങ്കിൽ പോലും അവർക്ക് അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ആ ഇമോജിയുടെ ഇന്റർപ്രറ്റ് ചെയ്യാം. പറ്റും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: പിന്നെ ഇപ്പോ ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു സംഭവം, ഇപ്പൊ നമ്മള് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും

0: പണ്ട് നമ്മളുടെ നമ്മള് കൈയും വീശി ഫ്രീ ആയിട്ടാ പോണത്. ഇന്ന് ഇന്ന് മിക്കവരും ചെല്ലുമ്പോ അവരുടെ കയ്യിൽ ഒരു ഫോൺ കാണും, ഒരു സ്റ്റിക്ക് കാണും,
1: ലൈറ്റ്, റിംഗ് ലൈറ്റ്
0: കാണും, ഒരു പവർ ബാങ്ക് കാണും. പവർ ബാങ്ക് വലിയ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് പവർ ചെയ്യണ്ടേ. അപ്പൊ ഒരുപാട് ബാധ്യതകളുമായിട്ടാ നമ്മൾ നടക്കുന്നത്. പണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം, പോകുന്ന പോക്കെ എവിടെങ്കിലും കിടക്കാം, ഇരിക്കാം. ഇപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കണം.
1: നമ്മുടെ എന്റെയൊക്കെ ലഗേജ് എന്ന് പറഞ്ഞൊരു കവറായിരുന്നു. അമ്മ ഒരു കവറിന്റെ അകത്ത് എന്റെ രണ്ട് എനിക്ക് ഇട്ടുകൊണ്ടിരിക്കാനുള്ള ഉടുപ്പുകൾ, അത് രണ്ടോ മൂന്നോ എണ്ണം മാക്സിമം കാണും. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അലക്കി ഇടും അവിടെ, അച്ചാമ്മയൊക്കെ അലക്കി തരും. ചിലപ്പം അത് ഇട്ടിട്ടായിരിക്കും നമ്മൾ വന്ന് ഓടിക്കളയും. ചിലപ്പം നിക്കർ മാത്രം ഇട്ടുണ്ട്. ഇപ്പൊ പക്ഷെ അങ്ങനല്ല, ഇപ്പൊ വളരെ സിസ്റ്റമാറ്റിക് ആണ്. നമ്മളൊരു പിന്നെ ടു ഡു ലിസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അത് മാത്രമല്ല ഐറ്റംസിന്റെ ലിസ്റ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും വെച്ച് മിസ്സായി കഴിഞ്ഞാൽ അപ്പൊ ഈ അഖിൽ പറഞ്ഞ പോലെ എല്ലാവരുടെയും കയ്യിൽ വലിയൊരു ലഗേജ് ഭയങ്കര തീർച്ചയായിട്ടും.
0: അപ്പോ നമുക്ക് ഇതൊക്കെ ശ്രദ്ധിക്കുക, അല്ലെ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മുടെ വലിയൊരു സംഭവമാണ്. കാര്യം ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ബാക്കി സമയത്തിന് ബാക്കി സമയം കിട്ടും ബാക്കി കാര്യങ്ങൾ. അപ്പോ നമുക്ക് പഴയതുപോലെ ഫ്രീ ആയിട്ട് മൈൻഡ്, മനസ്സ് ഫ്രീ അല്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ക്ലട്ടർ ആയി കിടക്കുവാണ് നമ്മുടെ മൈൻഡ് അല്ലെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ ഈ പുതിയ കാലഘട്ടം, നമുക്ക് ജെൻസി എന്ന് തന്നെ പറയാം. അപ്പൊ അവരുടെ കാലഘട്ടത്തിലെ ഓണം എങ്ങനെയാണ്, അനുപേട്ടന്റെ കാഴ്ചപ്പാടിൽ അവരെങ്ങനെ അവരുടെ ഓണത്തിന്റെ രീതിയും ആഘോഷങ്ങളും ഒക്കെ എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം
0: ജെൻസി എന്ന് മാത്രം നമുക്ക് പറയണ്ട, പുതിയ തലമുറ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക്.
1: തീർച്ചയായിട്ടും അല്ല, കാരണം അവർക്ക് ശരിക്കും ഈ ഓണം അല്ലെങ്കിൽ ഓണത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഓണം മലയാളികളുടെ എന്താ പറയുന്ന അസ്തിത്വത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഓണത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, മലയാളികളുടെ ഇൻഫ്ലുവൻസ് എന്താണ്, അല്ലെങ്കിൽ മലയാളികളുടെ ഐഡന്റിറ്റി ഓണവുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അവർക്കുണ്ടോ, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അത് പാരന്റ്സിനും പറ്റിയിട്ടുണ്ടാകത്തില്ല, അവർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനും പറ്റിയിട്ടുണ്ടാകത്തില്ല, അവർക്ക് മനസ്സിലാക്കാനൊട്ടും പറ്റുന്നു ഉണ്ടാകത്തില്ല. കുറച്ചുപേരെങ്കിലും ഒരു പക്ഷേ ചിലപ്പം ഈ അതിൻ്റെ അകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്താണ് ഓണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ അവർ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഇമോഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അവർ നേരിട്ട് അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ.
0: അതെ,
1: പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ വളരെ കുറവാണ്. കാരണം ഫാമിലീസ് വളരെ ന്യൂക്ലിയർ ആയി പലർക്കും. ഇപ്പം ഒട്ടുമിക്കാറും ജെൻസി നമ്മുടെ മലയാളി ജെൻസികളൊക്കെ പുറത്താണ്, ഓസ്ട്രേലിയ അങ്ങനെ ഈ എമിഗ്രേഷന്റെ ഭാഗമായിട്ട്. അവരൊക്കെ എത്ര നാള് കൂടുമ്പോഴാണ് കേരളത്തിലേക്ക് വരുന്നതെന്നുള്ളതിന് പോലും നമുക്ക്
0: അറിയില്ല.
1: ഒരു പക്ഷെ ഓണത്തിന് വന്നാലായി ഇല്ലെങ്കിലായി. അപ്പൊ തന്നെ ഈ ഓണം പിന്നെ
0: പലപ്പോഴും അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അവിടുത്തെ ഹോളിഡേക്ക് അനുസരിച്ചായിരിക്കും അവർ.
1: തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വരുന്ന കുട്ടികൾ അവരുടെ കുറ്റം കൊണ്ടല്ല, അവർ കൂടുതലും അത് അവരുടെ കുറ്റമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. എങ്കിൽ പോലും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹലോവീൻ യൂറോപ്യൻ കൾച്ചറുകൾക്കാണ്, പിന്നെ ക്രിസ്മസ് അങ്ങനത്തെ. അപ്പൊ അവർ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന കാണാം, എന്താണ് ഓണം എന്നറിയാൻ വയ്യാതെ, അല്ലെങ്കിൽ നമ്മുടെ ദീപാവലി എന്താണ് എന്നറിയാൻ വയ്യാതെ അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന കാണാം. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവരെയൊക്കെ നമുക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഇമോഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട നമ്മളാണ് ആസ് എ പേരന്റ്, അല്ലെങ്കിൽ നമ്മൾ ജെൻസി അല്ലെങ്കിൽ ഈ പുതിയ തലമുറകളുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ കാവലാളെന്നുള്ള നിലയിൽ അവർക്ക് മലയാളി അല്ലെങ്കിൽ ഓണം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ നമുക്ക് മലയാളികളാകാതെ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളുടെ റൂട്ടിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ പറ്റില്ല. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നശിച്ചു എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുലസ്ത്രീ ബന്ധമോ അല്ലെങ്കിൽ കുലസ്ത്രീ എന്നോ അല്ലെങ്കിൽ കുലപുരുഷനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ തന്നെയാണ്. കാരണം നമ്മളുടെ ഐഡന്റിറ്റി നമ്മൾ എവിടെ പോയാലും മലയാളി തന്നെയാണ്. നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി താമസിച്ചോ അല്ലെങ്കിൽ കാനഡയിൽ പോയി താമസിച്ചു, നമ്മൾ കനേഡിയനോ ഓസ്ട്രേലിയനോ ആകുന്നില്ല. കാരണം അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് എത്ര ശ്രമിച്ചാലും അവരുടെ കൾച്ചറിലേക്ക് മാറാൻ ഭയങ്കര പാടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ മലയാളി അസ്തിത്വത്തിനെ കുറിച്ച് നമ്മളുടെ പുതിയ തലമുറയെ ഇൻഫോം അല്ലെങ്കിൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നമ്മളുടെ സെലിബ്രേഷൻസിനെ കുറിച്ച്, നമ്മളുടെ ആഘോഷങ്ങളെ കുറിച്ച്, നമ്മളുടെ എന്താ പറയുന്ന അതിൻ്റെ അകത്തുണ്ടാകുന്ന ഇമോഷൻസിനെ കുറിച്ച്, നമ്മൾ പണ്ടെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെയൊക്കെ ഫുൾ ഇമോഷൻസ് നമുക്ക് ടെക്നോളജി വഴി തന്നെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ തന്നെ നമ്മളുടെ കയ്യിൽ പഴയ ഫോട്ടോസ് ഉണ്ട്.
0: അതെ,
1: പഴയ ഫോട്ടോസ് കാണിക്കാൻ പഴയ ഫോട്ടോസ് ചിലപ്പം ഈ പറഞ്ഞാണെങ്കിൽ പൂത്തും പടച്ചൊക്കെ ഇരിക്കാം, പക്ഷെ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിവൈവ് ചെയ്യാം,
0: റിസ്റ്റോർ ചെയ്യാൻ പറ്റും.
1: എഐക്കകത്ത് നാനോ ബനാന യൂസ് ചെയ്ത് നമുക്ക് ലൈവ് ആക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും, ഇതാണ് ഓണം, ഇതായിരുന്നു ഇമോഷൻ, ഇങ്ങനെയാണ് നമ്മൾ ഇത് ആഘോഷിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടന്റിഫിക്കേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. നമ്മളുടെ നമ്മൾ ആ ഓണം ആഘോഷിക്കുന്ന
0: മെമ്മറി അവരിലേക്ക് കൂടെ എത്തിക്കാൻ പരമാവധി ശ്രമിക്കും. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നു, നമ്മുടെ ഓണാഘോഷങ്ങൾ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അവർക്ക്

0: കൗതുകത്തോടെ ആയിരിക്കും പലരും ആക്ച്വലി ഇനി വരുന്ന ജനറേഷനോ ഇപ്പോഴത്തുള്ള ജനറേഷനോ പലരും കൗതുകത്തോടെ ആയിരിക്കും ഇത് കാണുന്നത്. എന്നാലും ആ നല്ല ഓർമ്മകളുടെ ചില കണികളെങ്കിലും അവരിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും.
1: കാരണം ഈ ഓഡിയോ കാസറ്റ് പോലും എന്താണെന്ന് ചോദിക്കുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതെന്താണ്, അതും പീസ് ഓഫ് ടെക്നോളജിയാണ്. അപ്പൊ ഇതെല്ലാം അവർ മനസ്സിലാക്കണം. അവർ കാരണം അവരുടെ ജനറേഷനിലേക്ക് എത്തിയേക്കെങ്കിൽ പോലും ഇതൊന്നും വിസ്മരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അറിവ് നൽകേണ്ടതും നമ്മൾ തന്നെയാണ്. അതിനുള്ളൊരു എന്താ പറയുന്നത്, ചങ്കറപ്പോ അല്ലെങ്കിൽ അതിനുള്ളൊരു മുൻകൂട്ട് ഉള്ള നമ്മളുടെ തയ്യാറെടുപ്പോ നമ്മൾ ചെയ്യേണ്ടതാണ്.
0: അതെ അതെ അതെ. പിന്നെ ഇപ്പൊ നമ്മള് പലപ്പോഴും കാണുന്നതാണ് വീടുകളിലെ ഓണം അല്ലെ കുടുംബങ്ങളുടെ ഓണത്തിനേക്കാൾ ഉപരി ഇപ്പോ കടകൾ അല്ലെങ്കിൽ ബിസിനസ്സിനാണ് ഓണം ഒരുപാട്
1: അല്ലെ.
0: ഇപ്പൊ നമുക്കിപ്പോ കാണാം, നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാല് എവിടെ നോക്കിയാലും ഗാഡ്ജറ്റ്സിന്റെ അഡ്വർടൈസ്മെന്റും. ഓണം ആകുമ്പോഴത്തേക്ക് ഇത്ര ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇന്ന സാധനം മേടിച്ചാല് ഇപ്പൊ 100 രൂപയ്ക്ക് സാധനം മേടിച്ചാല് 200 രൂപയുടെ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോ നമ്മുടെ ഫോൺ കമ്പനികളുടെ ഒക്കെ ആണെങ്കിൽ പോലും അവരും ഇപ്പോ ആപ്പിൾ ആണെങ്കിൽ പോലും സാംസങ് ആണെങ്കിൽ പോലും ഓണത്തിന് ഓഫേഴ്സ് ഇറക്കുവാണ്. അപ്പോ നമ്മളുടെ നമ്മൾ ഈ സാധാരണ ഗാഡ്ജറ്റ്സ് വാങ്ങുന്നതും അല്ലെങ്കിൽ അതുപോലത്തെ ഇപ്പോ ചിങ്ങ ഒന്നിനൊക്കെ ഓരോ ഓട്ടോമൊബൈൽ ഇപ്പോ സ്കൂട്ടറിന്റെ ആണെങ്കിൽ പോലും ഒരു എയ്ത്തറിന്റെ ഷോറൂമിലൊക്കെ എനിക്ക് പരിചയമുള്ള ഒരു ഷോറൂമാണ്, അവിടുന്ന് 50 EV സ്കൂട്ടറുകളാണ് പോയത്. അപ്പൊ അതുപോലെ ആ രീതിയിലായി ഓണം ബിസിനസ്സായി മാറി ഓണം
1: അല്ലേ? തീർച്ചയായിട്ടും.
0: അപ്പൊ എന്താ എങ്ങനെയാണ് അനുഭവം? അത്
1: ഇപ്പൊ ബ്രാൻഡുകളുടെ ഓണമാണ്.
0: അതെ,
1: കാരണം ഓരോ ബ്രാൻഡുകളാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ ഇടയ്ക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്കൈസെല്ലില് ഓണത്തിന്റെ ഒരുപാട് ഡിസ്കൗണ്ടുകൾ കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോണിന്റെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്കൈസെൽ ഷോറൂം നിങ്ങൾ വിസിറ്റ് ചെയ്യുക.
0: അതെ,
1: 1 കോടിയിലേറെ സമ്മാനങ്ങൾ അവിടെ അവർക്ക് കൊടുക്കുന്നുണ്ട്.
0: വിരോധാഭാസമായിട്ട് പറയുന്നത്
1: എങ്കിൽ പോലും, കാരണം തീർച്ചയായിട്ടും സ്കൈസെലിന്റെ എല്ലാ സ്റ്റോഴ്സും ഇപ്പൊ എക്യുപ്ഡ് ആണ്. അടുത്ത് നിങ്ങളുടെ അടുത്ത് തന്നെ സ്റ്റോഴ്സുകളുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ ബ്രാൻഡുകളുടെ ഓണമാണ്. ഇപ്പൊ സ്കൈസെലാണെങ്കിൽ പോലും ബ്രാൻഡുകൾ ശരിക്കും നമ്മളിലേക്ക് കുറെ കാര്യങ്ങൾ എത്തിച്ചു തരികയാണ്. അപ്പൊ അവരാണ് തീരുമാനിക്കേണ്ടത് നമ്മളുടെ ഓണം എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടതെന്ന്.
0: ഇപ്പൊ
1: ഗാഡ്ജറ്റ്സിന്റെ ആണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഓട്ടോമൊബൈൽ ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഒരു സാധനം മേടിക്കാൻ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഏത് സാധനം വേണം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല,
0: അങ്ങനല്ല.
1: ഇപ്പൊ ശരിക്കും ബ്രാൻഡുകളാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു 25,000 രൂപയുടെ ഫോൺ പ്രതീക്ഷിച്ചായിരിക്കും നമ്മളവിടെ പോകുന്നത്. പക്ഷെ ബ്രാൻഡ് നമ്മളെ കൊണ്ട് 80,000 രൂപയുടെ ഫോൺ എടുപ്പിക്കും, നമ്മളെ കടക്കാരനാക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്ക് നല്ലപോലെ എന്റെ കൂട്ടുകാരൻ, അവനൊരു ഫോൺ വേണമായിരുന്നു. അവനൊരു 30,000 രൂപയുടെ ബഡ്ജറ്റേ ഉള്ളായിരുന്നു. അവനെ കൊണ്ട് ഞാൻ കടയുടെ പേര് പറയത്തില്ല, സാംസങ്ങിന്റെ ഫോൺ എടുപ്പിച്ച് ലോൺ എടുപ്പിച്ച് EMI, കാരണം അവന് ബജാജ് ഫിനാൻസിന്റെ ലോൺ എലിജിബിൾ ആണെന്നും പറഞ്ഞ് ബജാജ് ഫിനാൻസിനെ കൊണ്ട് EMI ഏറ്റെടുപ്പിച്ച് സാംസങ്ങിന്റെ ഏറ്റവും മുന്തിയ ഫോണായ ഫോൾ എടുപ്പിച്ച ആൾക്കാരാണ്. അപ്പൊ ബ്രാൻഡുകളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഓണം ആഘോഷിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അത് പക്ഷെ അത് ശരിയായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ ചിലർക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. പക്ഷെ എങ്കിൽ പോലും ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് തോന്നുന്നു നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ അത് ഇപ്പൊ ബ്രാൻഡുകൾക്ക് ഒരുപാട്, കാരണം ബ്രാൻഡുകളുടെ വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി ഈ സോഷ്യൽ മീഡിയ തന്നെ. സോഷ്യൽ മീഡിയക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിനകത്ത് നോക്കിയാലും ഫേസ്ബുക്കിൽ നോക്കിയാലും ഗൂഗിളിൽ നോക്കിയാലും എല്ലാം ആഡ്സ് അവരുടെ വളരെ. ഇപ്പൊ മറ്റേ നമുക്ക് TV മാത്രമേ ഉള്ളായിരുന്നു ആഡ്
0: കാണാൻ,
1: കസ്റ്റമൈസ്ഡ് ആഡ്സ്. ഓരോരുത്തർക്കും വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ആഡ്സുകളാണ് അവര്.
0: അതെ, അതെ.
1: കാരണം നമ്മളുടെ അഭിരുചി അൽഗോരിതം മനസ്സിലാക്കിയിട്ട് നമ്മളുടെ
0: പറയുന്നത് കേട്ടിട്ട്
1: നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ. അപ്പൊ അത് അവരുടെ ബ്രാൻഡുകളുടെ വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രാൻഡ്, പക്ഷെ എങ്കിൽ പോലും ബ്രാൻഡുകളുടെ അതിപ്രസരം എന്ന് പറഞ്ഞാൽ പോലും കുറെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം പൂക്കള്, പ്ലാസ്റ്റിക് പൂക്കളാണ് നമ്മൾ എവിടെ നോക്കിയാലും, എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് പൂക്കളാണ്. അപ്പൊ അത് ശരിക്കും ഇപ്പൊ പ്ലാസ്റ്റിക് പൂവിനെ ബ്രാൻഡുകളായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബ്രാൻഡുകളുടെ പാക്കറ്റിന്റെ അകത്ത് തന്നെ അവരിട്ടിട്ട് പൂക്കൾ വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഓണത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളൊരു സംശയം. അപ്പൊ നമ്മൾ എത്രയോ ദൂരം സഞ്ചരിച്ചൊരു ഫീലാണ് നമുക്കുള്ളത്. പണ്ടൊക്കെ നമ്മൾ ശരിക്കും ഒറിജിനൽ ജമന്തി,
0: എനിക്കൊക്കെ ശരിക്കും ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. കാരണം നമ്മൾ പണ്ട് അതിന് അനുഭവിച്ചിട്ടുള്ളതായോണ്ട് അതാണ് ശരിക്കും അത് നല്ലതോ ചീത്തയോ അറിയില്ല. നമ്മൾ ആ പഴമയിൽ മാത്രം നിൽക്കണോ പുതിയതിനെ അഡാപ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണോന്ന് അറിയില്ല. പക്ഷെ എന്നാലും എനിക്കൊക്കെ പേഴ്സണലി എന്തോ ചെറിയ ഒരു മിസ്സിംഗ് ആണ്, ഒരു നഷ്ടം ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് കാലം മാറിയതിനനുസരിച്ച് പോയേ പറ്റും. നമുക്ക് അന്നത്തെ കാലത്ത് അത് തന്നെ വേണമെന്ന്
1: അല്ല, നമുക്ക് അതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് ഈ ഫോമോ എന്ന് പറയുന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇല്ല.
0: അതൊരു ഭയങ്കര സംഭവമാണ് ആദ്യമേ പറയണമെന്ന് വിചാരിച്ച കാര്യം.
1: അതെ, നമുക്ക് കാരണം ഒരു ഒരു സംഗതി, ഒരു ഓണത്തിന്റെ എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ മിസ്ഔട്ടായി അപ്പൊ ഉണ്ടാകുന്ന വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പിന്നെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അത് നമ്മൾ മിസ്ഔട്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായ ടെൻഷനും

0: നമ്മളത് അതേ ആലോചിച്ചിരിക്കൂ. അടുത്ത ഓണത്തിനെങ്കിലും അതിനെ എങ്ങനെ മാറ്റണം, അതിന് ചിലപ്പോ നമ്മൾ ഇപ്പോഴേ ചിന്തിച്ചോളാം.
1: അതെ അതെ. അപ്പൊ ടെക്നോളജി കൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അത് ആഡ് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ജനറേഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു മെന്റൽ എന്താ പറയുന്ന ഒരു സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള സംശയമുണ്ട്. കാരണം പല കുഞ്ഞു കാര്യങ്ങൾ പോലും ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഈ പിന്നെ ഓണത്തിന്റെ കേസ് എടുത്താലും സെലിബ്രേഷൻസിന്റെ കേസ് എടുത്താലും ഏതായാലും ഒരു പായസം തന്നെ മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ എന്തെങ്കിലും ഇതാന്നുള്ളൊരു ഫീലിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം.
0: അപ്പൊ അനുവേട്ട, ഇനി ഞാനൊരു ചോദ്യം അനുവേട്ടനിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഇപ്പോ ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, നമ്മളിപ്പോ പഴയ കാലത്തിലെ ഓണം പുതിയ ചേഞ്ച് ചെയ്ത് പുതിയ കാലത്തിലെ ഓണത്തിലേക്ക് എത്തി. അപ്പോ ഇപ്പോ ഗാഡ്ജറ്റ്സിന്റെയും അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ് ചെയ്തതിന്റെയും ഭാഗമായിട്ട് നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു, എന്ത് ഗെയിൻ ചെയ്തു, എന്ത് നേടിയെടുത്തു, അല്ലെ എന്ത് നേട്ടം ഉണ്ടായി, അതിനെപ്പറ്റി എന്താണ് അനുവേട്ട കാഴ്ചപ്പാട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുവേടാ, അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു നിർത്തിയ ചോദ്യം, പഴയ ഓണം നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ഓണം, ടെക്നോളജി വന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോ ഈ മാറ്റങ്ങൾക്കിടയിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെ നമ്മൾ പുതിയതായിട്ട് നേട്ടമുണ്ടായി നമുക്ക് ടെക്നോളജിയുടെ ഭാഗമായിട്ട്?
2: തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. സ്പോൺടെയ്നിറ്റി, നമുക്ക് ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്പോൺടെയ്നിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അപ്പൊ അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്രൂപ്പുണ്ട്.
1: ഗ്രൂപ്പിൽ പ്രായഭേദമന്യേ ആര് വേണേലും ഉണ്ടാവും,
2: ആര് വേണേലും ഉണ്ടാവും. നമ്മളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അതെങ്ങനെ പ്ലാൻ ചെയ്യണം, ജസ്റ്റ് മൊമെന്റ്സ് കൊണ്ടാണ് നമ്മളത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം മാസങ്ങളുടെ പ്ലാനിങ് ആണ് ഒരു ഓണം എന്ന് പറയുന്നത്. ആ സ്പോൺടെയ്നിറ്റി നമുക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രൈവസി. കാരണം നമ്മളുടെ ആഘോഷം നമ്മളുടെ മാത്രം ആഘോഷമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയുടെ ആഘോഷമായിരുന്നു. അത് നമ്മളെ പോലും പരിചയമില്ലാത്ത ദൂരെയുള്ളിരിക്കുന്ന സ്ട്രേഞ്ചേഴ്സിനെ കാണിക്കേണ്ട കാര്യമില്ല,
1: കാണിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള,
2: അതെ അതെ, കാണിക്കേണ്ട കാര്യം അല്ല. അന്ന് നമ്മൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാകാൻ പോവില്ല. കാരണം മറ്റൊരു വ്യക്തി അവിടെ വരികയാണെങ്കിൽ അതിനെ ഇൻട്രൂഡർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ നമ്മൾ ബാക്കിയുള്ളവരെ കാണിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുണ്ടാകുന്ന നമ്മളുടെ പ്രൈവസി കൺസേൺസ് ഒരുപാടാണ്. കാരണം ഇതുകൊണ്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാകാം, ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തേക്ക് അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അന്ന് കഴിഞ്ഞ നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഓണം എന്ന് പറയുന്നത് ശരിക്കും പ്രൈവസി സെക്യൂർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇംപെർഫെക്ഷൻ, അതായത് നമുക്ക് ഒന്ന് നമ്മൾ ശരിക്കും പെർഫെക്റ്റ് ആണോ എന്ന് ചിന്തിച്ചിട്ടല്ല, അല്ലെങ്കിൽ ആ ഇംപെർഫെക്ഷൻ ഉദിക്കുന്നത് തന്നെ ഒരു കമ്പാരിസണിലാണ്. അപ്പൊ അന്നും നമുക്ക് കമ്പാരിസൺ ഇല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ
1: ആക്ടിവിറ്റിയിലായിരുന്നു
2: സന്തോഷം. അത് നമ്മൾ ആരുമായിട്ടും കമ്പയർ ചെയ്യുന്നില്ല. അത് ആരെങ്കിലും നമുക്ക് തെറ്റുകുറ്റങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുതിർന്നവരായിരിക്കും. അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ കേട്ട് നമ്മളത് റെക്ടിഫൈ ചെയ്യാൻ നോക്കും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ നമുക്ക് പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. കാരണം എല്ലാരെക്കാളിലും നല്ലതുപോലെ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മളുടെ അതോറിറ്റി നമ്മളുടെ മുതിർന്നവരിലായിരുന്നു, നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സിലൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനൊരു അതോറിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
1: അതോറിറ്റി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പണ്ട് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെ അച്ഛനമ്മമാരോട് ചോദിച്ചറിയാറ്. ഇന്ന് അതിന് പകരം നമ്മൾ യൂട്യൂബിലേക്കോ
2: അല്ലെങ്കിൽ ഗൂഗിളിലേക്കോ ഒക്കെ പോവുക. അല്ല, അത് മാത്രമല്ല, അവർക്ക് ആ ട്രഡീഷൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്ക് ആ ഇമോഷനും കാര്യങ്ങളും എല്ലാം അവർ കുട്ടികളിലേക്ക് തന്നെ അവർ എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ടാകും.
1: അപ്പൊ അതിൽ വന്നൊരു പ്രശ്നം എന്ന് വെച്ചാല്, ഈ കൊച്ചുമക്കൾക്ക് അപ്പൂപ്പനമ്മമാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കുറയുന്നു,
2: ഭയങ്കരമായിട്ട് കുറയുന്നു. അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നു, അവരുടെ ഇമ്പോർട്ടൻസ് കുറയുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നുള്ളത് പിന്നെ ഈ പ്രൈവസി പോലെ തന്നെ വലിയൊരു ഇഷ്യൂ ആണ് എക്കോണമിക് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ അയലത്തുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളൊരു കുടുംബം, അവർ നമ്മളുടെ അയൽക്കാരായിരിക്കാം. അപ്പോൾ നമ്മളെ ഒന്നെങ്കിൽ നമ്മളെക്കാൾ പൈസ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പൈസ കുറഞ്ഞവരായിരിക്കാം. അപ്പോൾ പൈസ കുറഞ്ഞവരാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വില കുറഞ്ഞവൻ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവനെന്നോ പൈസ ഉള്ളവനെന്നുള്ളൊരു ചിന്ത ആർക്കും ഉണ്ടാകാറില്ല. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയാണ് ശരിക്കും ആ സമത്വം നമുക്ക് അവിടെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഭയങ്കര അൾട്രാ ലക്ഷറീസ് ആയിട്ടുള്ള, പൈസ കൂടുതലുള്ളവർക്ക് അൾട്രാ ലക്ഷറീസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പൊ ഈ പണം ശരിക്കും ഓണത്തിന്റെ എസെൻസ് തന്നെ സമത്വമാണ്. അത് മാറിയിട്ട് ഈ ഇനിക്വാളിറ്റി ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു പോഡിയമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴത്തെ ഓണം. അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് വേറൊരു കാര്യം, നമ്മൾ അത് എത്രത്തോളം ഉണ്ടെന്ന് എന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ്, ഈ സെക്കുലറും സേക്രഡും ആയിട്ടുള്ള നമ്മളിപ്പോ ചെയ്യുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അമ്പലങ്ങളിൽ ഇപ്പോൾ ഓണത്തിന് നമ്മൾ പോയി അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നതും അമ്പലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും റിലീജിയസ് ആയിരുന്നു. പക്ഷെ ഇപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. അവ അത് അതിൻ്റെ അകത്ത് നമുക്ക് നമ്മളുടെ ആ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു റിച്വൽസിനൊക്കെ തീർച്ചയായിട്ടും പ്യൂരിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മതവാദിയായിട്ട് മാറേണ്ടി വരും, അങ്ങനല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഓണത്തിൻ്റെതായ ഒരു റിച്വൽസ് ആണ്. അതൊക്കെ നമ്മളത് അതിൻ്റെതായ ഭക്തിയോടുകൂടിയും ഭവിതയോടുകൂടി നമ്മൾ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു പാർട്ടെന്ന് പറയുന്നത്. അതും ഇപ്പം നമ്മൾ ചെയ്യാറില്ല. പിന്നെ

0: നമ്മളുടെ തന്നെ ഇൻവോൾവ്മെന്റ്, നമ്മളിപ്പം ഈ അഖില് നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു ഒരാളുമായിട്ട് നമ്മുടെ ഒരു ബന്ധുവായിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം നമ്മളുടെ പ്രസൻസ് അവിടെ വരുത്തിക്കുക, അതിനുശേഷം നമ്മൾ നമ്മളുടേതായ പരിപാടി അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഫോൺ പിടിച്ചോണ്ടിരിക്കുക എന്നൊക്കെ ഉള്ള
1: ഒരു കൂട്ടമായിട്ട് ഒരു ഫാമിലിയിൽ ഇരിക്കുവാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണാണ്,
0: സ്ക്രീനിലാണ് എല്ലാവരും,
1: പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് പോലും നോക്കാറില്ല.
0: പണ്ടൊക്കെ നമ്മൾ വിശേഷങ്ങളും ഒരു വർഷത്തെ കംപ്ലീറ്റ് വിശേഷങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ഓണം എന്ന് പറയുന്നത്. എന്തെല്ലാം കഥകളാണ് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഫുഡ് കൊണ്ടുവരും, അപ്പം ഫുഡ് കൊണ്ടുവരും തരും, ഇതെല്ലാം കഴിക്കുമ്പോഴും നമ്മളുടെ ശ്രദ്ധ കംപ്ലീറ്റ് ഈ പറയുന്ന സംസാരങ്ങളിലും അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അകത്തൊക്കെയാണ്. പക്ഷെ ഇപ്പൊ ആരും ഈ പറഞ്ഞ പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും മെനക്കെടാറില്ല. എല്ലാവരും അവരവരുടെ ഫോണിലാണ്. ഇപ്പൊ സംസാരിക്കണമെങ്കിൽ തന്നെ അവർ മെസ്സേജ് അയക്കും, അവരുടെ മെസ്സേജ് കിട്ടിയാൽ നോക്കും, അപ്പുറത്ത് തൊട്ടപ്പുറത്തിരിക്കുന്നവരായിരിക്കും. അപ്പൊ അതൊക്കെ മിസ്സിംഗ് ഔട്ടാണ്. പിന്നെ നമ്മൾ എന്ത് ഗെയിൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്സസിബിലിറ്റി, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അക്സസിബിലിറ്റി. നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം കാനഡയിലുള്ള ഒരാക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ഒരാക്കോ അല്ലെങ്കിൽ റഷ്യയിലുള്ള ഒരാക്കോ ആയിട്ട് നമുക്ക് ഒരു മലയാളിയായിട്ട് നമുക്കിപ്പം ഈ ഓണം ആണെങ്കിലും ദൂരം നമുക്ക് വലിയ ഇതായിട്ട് തോന്നാറില്ല. അവരുമായിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റും. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഓരോ ഓണവും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്യുമെന്റ് ചെയ്ത്, ഇപ്പം ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് ഡോക്യുമെന്റ് ചെയ്ത് മാറുന്നത്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ആ ഇമോഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ്, പിന്നെ അത് കാണുമ്പോൾ
1: ഡോക്യുമെന്റ് ചെയ്താൽ നാളെയും അത് നമുക്ക് ഓർമ്മയായിട്ടുള്ളിൽ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, റീകളക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുമ്പോഴത്തേക്ക് അതിനാ ഒരു മധുരം ചിലപ്പോ പിന്നീട് നോക്കുമ്പോ
0: കിട്ടില്ല, തീർച്ചയായിട്ടും കിട്ടില്ല. പിന്നെ ഇതിന്റെ ഓണത്തിന്റെ ആഗോളവൽക്കരണം, അത് ശരിക്കും മലയാളികൾ പോലും അല്ലാത്ത ആൾക്കാർക്ക് ഓണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫോറിനേഴ്സ് ആയ ബ്രിട്ടീഷുകാർക്കും ഞാൻ പല ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടുണ്ട്, സായിപ്പന്മാർ വരെ സെറ്റ് ഷർട്ട് മുണ്ടുമൊക്കെ കൊടുത്ത് ഓണാഘോഷിക്കുന്നത്. അപ്പൊ അതൊരു ആഗോളവൽക്കരണമാണ്, കാരണം ടെക്നോളജി മാത്രം ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ്,
1: നമ്മുടെ കൾച്ചർ പുറത്തുള്ള ആൾക്കാരിലേക്ക്
0: എത്തിക്കുന്നതാണ്, അവർക്ക് അതിന്റെ അകത്ത് ഇമ്പോർട്ടൻസ് കണ്ടെത്താൻ സാധിക്കുന്ന വലിയ കാര്യമാണ്, ടെക്നോളജിയുടെ വലിയൊരു ഗുണമാണ്. പിന്നെ ഇന്നോവേഷൻ, അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓണം സെലിബ്രേഷൻസിന് വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മളിപ്പം കോമ്പറ്റീഷൻസ് തന്നെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി തന്നെ നമ്മളിപ്പം അത് ആ ടെക്നോളജിയുടെ ഗുണം കൊണ്ടുള്ള ഇന്നോവേഷൻസ് ആണ് നമ്മളിപ്പോൾ ഓണത്തിലെല്ലാം കാണുന്നത്. നമ്മൾ പറഞ്ഞത് ഗാജറ്റ് ഓണം, കൂടുതലും ഗാജറ്റ് ഓണങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇന്നോവേഷൻസ് ആണ്. അപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇൻക്ലൂസിവിറ്റി, അതായത് നമുക്കിപ്പം ശരിക്കും ബോർഡേഴ്സ് ഇല്ലാതായി, അതായത് കാനഡയും ഓസ്ട്രേലിയയും തമ്മിലൊന്നും വലിയ ദൂരം നമുക്ക് തോന്നാറില്ല, ബോർഡേഴ്സ് ഇല്ല. അവരും നമ്മളുടെ കൂടെ വേണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓണത്തിന് അവർക്ക് ഒരു ദിവസം ഫുള്ള് നമുക്ക് നമ്മളുടെ കൂടെ ചെലവഴിക്കാൻ,
1: മീൻസ് ഡയറക്റ്റ് ആയിട്ട്
0: വെർച്വലായിട്ട് തന്നെ നമുക്ക് അവരെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അത് ആ ഒരു ഇൻക്ലൂസിവിറ്റി നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഈ എന്താ പറയുന്ന ഡോഗ്മ അല്ലെങ്കിൽ ടാബു, ഈ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഇപ്പൊ ഓണം ഇങ്ങനേ പാടുള്ളൂ എന്നൊക്കെ ഉള്ള ഈ ഒരു നമുക്ക് നിഷ്കർഷകൾ, അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓണം പല രീതിയിൽ ആഘോഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഇന്ന രീതി മാത്രമല്ല, ഓരോരുത്തരുടെയും ആംഗിളിൽ നിന്ന് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും എന്നുള്ളത് കാണിച്ചു തന്നത് ടെക്നോളജി വന്നതിന് ശേഷമാണ്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ബിസിനസിന്റെ കാര്യം പറഞ്ഞ പോലെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര പണ്ടത്തേക്കാൾ കൂടുതൽ കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് മാത്രമായിരുന്നു കച്ചവടം കൂടുതൽ, പക്ഷെ ഇപ്പം അങ്ങനല്ല. നമുക്ക് ഓണത്തിന് ഓണത്തിൻ്റെതായ കച്ചവടമുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഓണത്തിന് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈലുള്ളവർക്ക് ടെക്സ്റ്റൈൽസ് മാത്രമല്ല പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓർണമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. പ്ലഗിൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം അവർക്ക് തന്നെ വെയറബിൾസ് വാച്ചുകൾ വിൽക്കുന്ന കടകളുണ്ട് ടെക്സ്റ്റൈൽസിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെ ഇപ്പം മൾട്ടി ഇപ്പം നമ്മൾ ജോയി അലക്കാസ് പോലുള്ള അല്ലെങ്കിൽ പിന്നെ ജോളി സിൽക്സ് പോലുള്ള ജോസ്കോ പോലുള്ള അവരുടെ എല്ലാം ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽസ് മാത്രമല്ല അവരുടെ കൂടെ തന്നെ അനുബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ പെർഫ്യൂംസ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഓണത്തിന് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് അല്ല ഒരുപാട് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ച്, ഇപ്പം നമ്മളിപ്പം ശരിക്കും പണ്ടൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല തമിഴന്മാരോ അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരോ വന്നിട്ട് നമ്മളുടെ ഓണത്തിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത്, പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ബംഗാളികൾ തന്നെ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്.
1: നമ്മൾ പുറത്തൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ റൂംമേറ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ളവരും നമ്മളുടെ കൂടെ കൂടാറുണ്ട്.
0: അതെ, നമ്മുടെ പായസം ഷെയർ ചെയ്യും, നമ്മൾ സദ്യ ഷെയർ ചെയ്യും. അപ്പം അവർക്കും മനസ്സിലാവും ഓണം എന്താണെന്നുള്ള ഒരു ക്രോസ് കൾച്ചർ ഇൻവോൾവ്മെന്റ് നമുക്ക് കൂടിയിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ഈ ടെക്നോളജി കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് മറക്കാനും പറ്റത്തില്ല. നല്ലൊരു നല്ല ഇത് ശരിക്കും നല്ലൊരു നമ്മളെ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് എഫക്റ്റീവ്ലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ജനറേഷനെ ശരിക്കും ഓണത്തിന്റെ എസൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. പക്ഷെ എങ്കിൽ പോലും ടെക്നോളജി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൂടുതൽ എഫക്റ്റീവായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അതിനുള്ളൊരു എന്താ പറയുന്നത്, അതിനുള്ളൊരു മനസ്ഥിതി നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഒരുപാട് വലിയൊരു വിശാലമായ

0: ഒക്കെ വരുന്ന പോലെ ഓണമാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ചിലപ്പോൾ ട്രിപ്പ് പോകുന്ന രീതിയിലായിരിക്കും അവരുടെ. അപ്പോൾ എക്സ്പീരിയൻസ് പലർക്കും പലതായിരിക്കും. അപ്പോൾ ശ്രോതാക്കൾക്കും നിങ്ങളുടെ ഓണവിശേഷങ്ങളും നിങ്ങളുടെ ഓണത്തിനുള്ള എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ പഴയ ഓണവും ഈ പുതിയ ഓണവുമായിട്ടൊക്കെ വരുമ്പോൾ ഉള്ള നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് നേടുകയാണോ ചെയ്തത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു തിരുവോണ ദിനത്തിലുള്ള ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ ടൈം ആവുന്നു.
1: ഒരു വട്ടം കൂടി ശ്രോതാക്കൾക്കെല്ലാം
0: എല്ലാവർക്കും നമ്മുടെ എന്റെയും അനുപേട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, ടെക് ബൈറ്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, നമ്മുടെ റേഡിയോ സ്ഥാനത്തിലുള്ള എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം,
1: ഹാപ്പി ഓണം, ബൈ ബൈ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned. Radio Santhanam 90.4 FM-ൽ ഈ ഓണദിനത്തിൽ ഇപ്പോൾ കേൾക്കാം ജെൻസി ഓണം ട്രഡിഷൻ റീലോഡഡ്. അവതരണം RJ ശ്രീലക്ഷ്മി. ആശയം സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഓണം വന്നേ തിരുവാതിരകളി

ഓണം കേരളക്കര മുഴുവൻ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരുത്സവം. കാലം മാറി, ജീവിത ശൈലികൾ മാറി, ട്രെൻഡുകൾ മാറി, പക്ഷേ ഓണത്തിന്റെ സന്തോഷത്തിനും സ്നേഹത്തിനും ഇന്നും ഒരു മാറ്റവുമില്ല. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ശ്രീലക്ഷ്മി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഈ ഓണദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM പ്രിയ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു ജെൻസി ഓണം ട്രഡീഷൻ റീലോഡഡ്. ഇന്നത്തെ ജെൻസി ഓണം കുറച്ച് വേറിട്ടതാണ്. പൂക്കളമിടുന്നതിന് മുൻപ് പിൻട്രസ്റ്റ് തുറക്കും, ഓണക്കോടി വാങ്ങുന്നതിന് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡ് നോക്കും, ഇനി സദ്യ വിളമ്പുന്നതിന് മുൻപ് മൊബൈൽ ക്യാമറയുടെ ലെൻസ് ക്ലീൻ ചെയ്യും, പിന്നെയാണ് കഴിക്കാം എന്ന് പറയുക. അതൊക്കെ കാണുമ്പോൾ ചിരിക്കാം, പക്ഷെ അതിനിടയിലും കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ആ സമയം, അതാണ് ഇന്നും ഓണത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോ ശ്രോതാക്കളെ, നമുക്കൊരു ചെറിയ ജെൻസി ചെക്ക് ചെയ്താലോ? ഓണ ദിവസം കുറഞ്ഞത് 100 ഫോട്ടോ എടുക്കുന്നവർ, ഒരു റീലെങ്കിലും അപ്ലോഡ് ചെയ്യുന്നവർ, മാച്ച് ചെയ്യുന്ന ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്ത് വെക്കുന്നവർ, സദ്യ കഴിക്കുന്നതിന് മുൻപ് ഫോട്ടോ എടുക്കുന്നവർ, ഇതിലൊന്നെങ്കിലും യെസ് ആണെങ്കിൽ വെൽക്കം ടു ദി ജെൻസി ഓണം ക്ലബ്.

Music with Radio Santhvanam 90.4 FM. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓണം മാറിയോ? പലരും പറയാറുണ്ട് ഇപ്പോഴത്തെ ഓണം പഴയ ഓണം പോലെയല്ല എന്ന്. പക്ഷെ ശരിക്കും ഓണം മാറിയോ? അല്ല, നമ്മുടെ ജീവിത രീതിയാണ് മാറിയത്. മുൻപ് അയൽവീട്ടിൽ നിന്ന് പൂ ശേഖരിക്കുമായിരുന്നു, ഇന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നു. മുൻപ് ക്യാമറ അപൂർവമായിരുന്നു, ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ഫോൺ ക്യാമറയുണ്ട്. പക്ഷെ അമ്മയുടെ സദ്യയുടെ രുചി മാറിയോ? അച്ഛന്റെ ചിരി മാറിയോ? കുടുംബം ഒരുമിച്ചിരിക്കുന്ന സന്തോഷം മാറിയോ? അതിനുള്ള ഉത്തരം ഒന്നു തന്നെയാണ്, ഇല്ല.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഇനി ഞാൻ ശ്രോതാക്കളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. മഹാബലി തമ്പുരാൻ ഇന്ന് കേരളത്തിൽ വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? എന്റെ പ്രജകൾ സുഖമായിരിക്കുന്നുണ്ടോ എന്നാണോ, അതോ വൈഫൈ പാസ്വേഡ് എന്താണെന്നായിരിക്കോ? തമാശ മാറ്റിവെച്ചാൽ മഹാബലി ആഗ്രഹിച്ചത് സമത്വവും സന്തോഷവും നിറഞ്ഞ ഒരു നാടാണ്. ഇന്നും നമ്മൾ ഒരുമിച്ച് ചിരിക്കുമ്പോഴും ഭക്ഷണം പങ്കുവെക്കുമ്പോഴും സ്നേഹം പങ്കിടുമ്പോഴും ഓണം പൂർണ്ണമാകുന്നു.

ചെറിയൊരു ചലഞ്ച് ആയാലോ, കുറച്ച് സമയം ഫോൺ മാറ്റിവെക്കാം, അമ്മയോടൊപ്പം കിച്ചണിൽ സഹായിക്കാം, കുറച്ചു നേരം അച്ഛനോട് സംസാരിക്കാം, അപ്പൂപ്പന്റെയോ അമ്മൂമ്മയുടെയോ ഓർമ്മകൾ കേൾക്കാം, ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. പക്ഷെ അതിനുശേഷം ഫോൺ മാറ്റിവെച്ച് ആ നിമിഷം മനസ്സിൽ സൂക്ഷിക്കാം. കാരണം സ്റ്റോറീസ് 24 മണിക്കൂറിൽ മായും, പക്ഷെ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകും.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കളെ, എന്താ പറയാ, ഇന്നത്തെ ജെൻസി ഓണാഘോഷം ശരിക്കൊരു വേറിട്ട അനുഭവമായി മാറിയല്ലേ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു, ചിരിച്ചു, ഓർമ്മകൾ പങ്കുവച്ചു, മനോഹരമായ ഗാനങ്ങളും കേട്ടു. അപ്പോഴാണ് ഒരു സെക്കൻഡ്, എനിക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അല്ലേ, സ്റ്റുഡിയോയ്ക്ക് പുറത്താണോ? ഇനി നമ്മുടെ സ്റ്റേഷനിൽ മറ്റെന്തെങ്കിലും പരിപാടിയുണ്ടോ? ഇത് നമ്മുടെ മാവേലി തമ്പുരാനല്ലേ. ശരിക്കും ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. റേഡിയോ സാന്ത്വനം 90.4 FM-ലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: നന്ദി ശ്രീലക്ഷ്മി. എല്ലാ വർഷവും ഞാൻ വരാറുണ്ട്. ഓരോ വർഷവും കേരളം കുറച്ചുകൂടി മാറിയതായി ഞാൻ കാണാറുമുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല, മനസ്സിലെ സ്നേഹം.
1: തമ്പുരാനെ, ഇന്നത്തെ കുട്ടികൾ റീൽസ് ചെയ്യുന്നു, സെൽഫീസ് എടുക്കുന്നു, ഓണം ആഘോഷിക്കുന്ന രീതിയും മാറിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോ എന്താണ് തമ്പുരാന് തോന്നിയത്?
2: ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ കാണാനാണ് എല്ലാരും ഓടുന്നതെന്ന്. പിന്നാണ് അറിഞ്ഞത് ഫോട്ടോസ് എടുക്കാൻ ഫോണിനായി ഓടിയതാണെന്ന്.
1: അതൊക്കെ ജെൻസി സ്റ്റൈൽ ആണല്ലോ തമ്പുരാനെ.
2: അതിലെനിക്ക് പരാതിയൊന്നുമില്ല. കാലം മാറും, ആഘോഷിക്കുന്ന രീതിയും മാറും. പക്ഷേ കുടുംബവുമായി ഒരുമിച്ചുള്ള സദ്യ, വീടുകളിൽ മുഴങ്ങുന്ന ചിരി, ഇതൊന്നും ഒരിക്കലും മാറരുത്. അതാണ് യഥാർത്ഥ ഓണം.
1: വളരെ മനോഹരമായ വാക്കുകൾ. ഞങ്ങളുടെ ശ്രോതാക്കൾക്കായി ഒരു ഓണ സന്ദേശം പറയാമോ?
2: തീർച്ചയായും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഒരുപാട് ഉണ്ടാകട്ടെ. പക്ഷേ വിജയങ്ങളുടെ തിരക്കിൽ വീട്ടിലേക്കുള്ള വഴി മറക്കരുത്. സാങ്കേതിക വിദ്യ വളരട്ടെ, സ്വപ്നങ്ങൾ ഉയരട്ടെ, പക്ഷേ സ്നേഹവും കരുതലും ഒരുമയും, അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ ഓണം നിങ്ങളുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും സ്നേഹവും നിറയട്ടെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നന്ദി തമ്പുരാനെ. ശ്രോതാക്കളെ, മാവേലി പറഞ്ഞ ആ വാക്കുകൾ നമുക്ക് ഈ ഓണത്തിന്റെ സന്ദേശമാക്കി മനസ്സിൽ സൂക്ഷിക്കാം. ഈ ഓണം ഫോട്ടോകളിൽ മാത്രമല്ല, ഹൃദയങ്ങളിലും നിറയട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ശ്രീലക്ഷ്മി. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കീപ് സ്മൈലിംഗ്, കീപ് സെലിബ്രേറ്റിംഗ്, കീപ് ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈ ഓണദിനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജെൻസി ഓണം ട്രഡിഷൻ റീലോഡഡ്. അവതരണം RJ ശ്രീലക്ഷ്മി. ആശയം, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് തുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓണനിലാവ്. ആശയം അവതരണം RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ചില ശബ്ദങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല അല്ലെ? അവയിനി സംഗീതമാണെങ്കിലോ? നമ്മുടെ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും ദുഃഖങ് ങളിലും പ്രണയത്തിലും വിരഹത്തിലും നമ്മോട് ചേർന്ന് നിന്ന മനോഹര ഗാനങ്ങൾ, അവ സംഗീതമായും ശ്രുതിമധുരമായ ശബ്ദമായും വരികളായും നമ്മിലേക്ക് എത്തിച്ച കലാകാരന്മാർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് സ്വാഗതം. ഈ ഓണനാളിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ്. അത് മറ്റാരുമല്ല, നിരവധി ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ആൽബം ഗാനങ്ങളിലൂടെയും നമുക്ക് സുപരിചിതനായ ശ്രീ സുദീപ് കുമാർ സാറാണ്. ഹലോ സർ, നമസ്കാരം.
3: നമസ്കാരം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് സ്വാഗതം.
3: ഓണനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ സാന്ത്വനത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ പ്രത്യേകമായ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: അതെ, ഞാനിങ്ങനെ ഫസ്റ്റിലെ ഹാപ്പി ഓണം പറയാനായിട്ട് വന്നതാണ്. അപ്പൊ സാർ പെട്ടെന്ന് തന്നെ ഓണാശംസകൾ പറഞ്ഞു.
3: അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ഒന്നിച്ച് പറയാം ഹാപ്പി ഓണം.
2: ഹാപ്പി ഓണം. അതെ,
3: ഹാപ്പി ഓണം.
2: അപ്പൊ സാർ, ഈ ഓണനിലാവെന്ന് കേട്ടപ്പോ പെട്ടെന്ന് സാറിന് എന്തെങ്കിലും ഒന്ന് ഓർമ്മ വന്നു?
3: ഓണനിലാവെന്ന് കേൾക്കുമ്പം എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഓണനിലാവിനും ഓ മൽക്കിനാവിനും എന്നും പതിനേഴ് പ്രായം, പുഞ്ചിരിപ്പുഴയുടെ തീരത്തു പൂവിട്ട പാരിജാതത്തിനു നാണം, ചിങ്ങത്തിലവളുടെ കല്യാണം. ഇങ്ങനൊരു പാട്ട് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശന വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്.
2: അതെ, അപ്പൊ രാജീവ് ആലിങ്കൽ സാർ വരികൾ എഴുതി R സോമശേഖരൻ സാറിന്റെ സംഗീതത്തിൽ സാറുമായി ചേർന്ന് നടത്തിയൊരു നല്ലൊരു ഓണപ്പാട്ടാണ്. ഒരു
3: പാട്ട് അറിയാം പറഞ്ഞത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാര്യം നമ്മള് ഈ ഇത്തരം പാട്ടുകളൊക്കെ ഇപ്പോ മുമ്പത്തെ കാലം പോലെയല്ല, ഈ പാട്ടുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള സാഹചര്യങ്ങൾ പൊതുവെ കുറവാണ്. ദൂരദർശന ആയതുകൊണ്ട് പിന്നെയും പിന്നെയും പാട്ടുകൾ ഇടുന്നുണ്ടാവും, എങ്കിലും ഇത് കേട്ടിട്ട് അത് ശ്രീലക്ഷ്മി ഇത് ഓർത്ത് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാര്യം ഇത്തരം പാട്ടുകളെ കുറിച്ച് അതിന്റെ ക്രെഡിറ്റ്സ് ആരെഴുതി ആര് സംഗീതം എന്നുള്ള കാര്യങ്ങളൊന്നും പൊതുവെ ആരും ഇപ്പോഴത്തെ കാലത്ത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ അത് ശ്രദ്ധിച്ച് പറഞ്ഞതിൽ വലിയ സന്തോഷം.
2: അതെ സാർ, ഒരു ദൂരദർശന്റെ ഓർമ്മകളൂടിയാണ് സാർ അത് പങ്കുവെച്ചത്. ആ ഒരു പഴയ ഓണം അല്ലെ, നമുക്ക് ആ ഒരു ദൂരദർശനം അല്ലെങ്കിൽ റേഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഓണം അന്ന് വേറൊരു നൊസ്റ്റു ആണ്. അതൊക്കെ ഇത് നമ്മളിങ്ങനെ
3: ഓണക്കാലത്ത് റേഡിയോയിൽ പാട്ടുകൾ വരുന്നത് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഓണത്തിന് എല്ലാ വർഷവും തിരുവോണത്തിൽ നിന്ന് ആകാശവാണിയിൽ ലളിതഗാനമേള എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പൊ അതില് പുതിയ പാട്ടുകൾ പാടും. സാധാരണ റേഡിയോയിൽ പാടുന്ന പാട്ടുകാരെ കൂടാതെ വലിയ വലിയ ഗായകരൊക്കെ ആ ഓണ ദിവസം ഒരു പാട്ട് പാടും. യേശുദാസ് സാറിനെയും ചിത്രചേച്ചിയുടെയൊക്കെ ഓണപ്പാട്ടുകൾ കേൾക്കാൻ റേഡിയോ ഇങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ ദൂരദർശനിലും ഇതുപോലെ തന്നെ ഓണ സമയത്ത്
4: പുഷ്പകരണം ചാർത്തി വരുന്നൊരു സുരഭി മാസമേ, നെഞ്ചൊടു ചേർത്തു വച്ചോ മനിക്കാൻ അഞ്ചിതൾ പൂത്തരില്ലേ, തരില്ലേ അഞ്ചിതൾ പൂത്തരില്ലേ.
3: ഇങ്ങനെ ഒരു പാട്ട് ദൂരദർശനിലെ യേശുദാസ് സാർ പാടിയത് ഒരു തിരുവോണത്തിന് കണ്ടപ്പോഴും ഓർമ്മയിലുണ്ട്. ദേവരാജ മാസ്റ്റർ മ്യൂസിക്, ജയകുമാർ സാർ എഴുതിയ പാട്ടാണ്.
2: അതെ, ഒരു ഇതിപ്പോ കേൾക്കുന്നവർക്കൊരു പഴയ കാലത്തിൽ പെട്ടെന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഒരു ഓർമ്മയാണ് ആ ഒരു പാട്ടിലൂടെ ഇപ്പൊ സാറ് സമ്മാനിച്ചത്. ഒരുപാട് നമ്മൾ ഒരുപാട് ശ്രോതാക്കൾ പഴയ കുറെ ഓർമ്മകളൊക്കെ നമ്മളോട് ഇങ്ങനെ പങ്കു

0: വെക്കാറുണ്ട്. അപ്പൊ ഈ ഒരു പാട്ടൊക്കെ തീർച്ചയായിട്ടും അവർക്കൊക്കെ പെട്ടെന്ന് അവരുടെ ഒരു പഴയ കാലത്തിലോട്ട് ഇങ്ങനെ ഒന്ന് ഓടി പോകാൻ ഇതൊക്കെ ഒരു കാരണമാകും അല്ലേ സർ?
1: സന്തോഷം.
0: അതെ സർ. അപ്പം ഈ നമുക്കറിയാം മലയാളി എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഒരു ഓണം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്നൊരു ഇലയിട്ടൊരു സദ്യ. അതിലിപ്പോ നമുക്കൊരു മതമോ ജാതിയോ ഒന്നും നമുക്ക് നോക്കാറില്ല, നമ്മൾ എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പൊ ഒരു ഏതൊരു ആഘോഷം

0: ആ വ്യക്തിയുടെ ജീവിതത്തിൽ എവിടെ നിന്നാണോ ഓർമ്മ തുടങ്ങുന്നത്, ആ ഓർമ്മ തുടങ്ങുന്ന സമയത്തെ ഓണമാണ് ഏറ്റവും പ്രിയപ്പെട്ട ഓണം. അത് സംശയമൊന്നുമില്ല. കാര്യം എല്ലാവർക്കും അങ്ങനെയാണ്. കാര്യം നമ്മുടെ ബാല്യം അല്ലെങ്കിൽ നമ്മുടെ കൗമാരം എന്നൊക്കെ പറയുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും പലപ്പോഴും ആ വ്യക്തി ജീവിക്കുന്നത് പിന്നീട്. അപ്പോ നമ്മളുടെ ആ കുട്ടിക്കാലത്ത് നമ്മൾ എവിടെ ജീവിച്ചോ ആ ഭൂമികയിൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം ആണെങ്കിലും മറ്റ് കസിൻസോ അല്ലെ നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടൊപ്പം ആണെങ്കിലും കൂടിയിട്ടുള്ള ഓണം അത് ഏതൊരാൾക്കും ഓർമ്മയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓണം. എനിക്കും അങ്ങനെ തന്നെയാണ്. എന്റെ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് ഓണക്കോടി എന്നൊക്കെ പറയുന്നത് ഇന്നത്തേനേക്കാൾ ഒരുപാട് മൂല്യമുണ്ടായിരുന്നു. ഓണത്തിന് അച്ഛൻ വാങ്ങി തന്നിട്ടുള്ള ആ ഉടുപ്പിന്റെ ഓണക്കോടിയുടെ നിറം, അത് അങ്ങനും എനിക്ക് എന്റെ എനിക്കൊരു ബ്രദറാണ് ഉള്ളത്. ഞങ്ങൾ കണ്ടിരിക്കും ഒരേ കളറിലുള്ള ഡ്രസ്സ് വാങ്ങിത്തരുന്നത്, രണ്ടുപേരും ഒരേ പോലത്തെ കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂൾ തുറക്കുമ്പോൾ ആദ്യത്തെ ദിവസം പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് കസിൻസിന്റെ കൂടെയുള്ള ഓണം എന്ന് പറയുന്നത് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മമാക്കളും ഒക്കെ ആയിട്ട് നമ്മൾ അന്ന് ഓഞ്ഞാടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഓണക്കാലത്ത് പോയി സിനിമ, ഇന്നത്തെ പോലെ നമുക്ക് ഈ ടെലിവിഷൻ അന്ന് പോപ്പുലർ അല്ല, വളരെ കുറച്ച് വീടുകളിലേ ഉള്ളൂ. മാത്രമല്ല ടെലിവിഷനിൽ സിനിമയില്ല, ഇന്നത്തെ പോലെ OTT പ്ലാറ്റ്ഫോംസ് ഇല്ല. അപ്പൊ നമുക്ക് ഓണത്തിന് ഒരു തിയേറ്ററിൽ വരുന്ന സിനിമ കാണാൻ പോകുന്നതിൽ വലിയ കൗതുകമുണ്ട്. എല്ലാ ഓണത്തിനും നമ്മൾ ആ സമയത്ത് റിലീസ് ചെയ്യുന്ന ഒരു സിനിമ കാണും, ആ സിനിമയിൽ ഒരു നല്ല പാട്ടുണ്ടാവും, ഒരു പാട്ടല്ല ഒരുപാട് പാട്ടുകളുണ്ടാവും, ആ പാട്ടിൽ പലപ്പോഴും ഒരു ഓണത്തിന്റെ മെൻഷൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരു സീനിൽ ഒരു പൂക്കളോ ഊഞ്ഞാലോ ഒക്കെ പാട്ടിലുണ്ടാവും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എത്ര ഓണം നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിലും ഈ കുട്ടിക്കാലത്തുള്ള ആ ഓർമ്മകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് അതൊരു ആർട്ടിസ്റ്റ് ആവുന്നതുകൊണ്ടോ ഒരു എന്തെങ്കിലും അറിയപ്പെടുന്ന വ്യക്തി ആവുന്നതുകൊണ്ടോ ഓണത്തിന്റെ മാധുര്യം കൂടുതലൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഒരേ മാധുര്യമാണ് ഓണത്തിന്.
1: അതെ. അപ്പൊ സാർ, ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ഓണം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഓണത്തിന് കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് പലപ്പോഴും ഇപ്പൊ നമ്മള് മുൻപൊക്കെ നമ്മളിങ്ങനെ അത്തപ്പൂക്കളത്തിനൊക്കെ പൂ ഇങ്ങനെ ശേഖരിച്ച് പോകുമായിരുന്നു, ഇപ്പൊ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് മാറ്റ് കിട്ടും അല്ലെ അത്തപ്പൂക്കളത്തിന്റെ. അതേപോലെ തന്നെ സദ്യയൊക്കെ ആണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഓണത്തിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ സാറിന്?
0: മാറ്റം വേണമല്ലോ, മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണ്. ഓണത്തിനും മാറ്റം ഉണ്ടാവണം. ഓണത്തിന് സൗകര്യങ്ങൾ കൂടിയപ്പോ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു പൂക്കളം ഇടണമെന്നുണ്ടെങ്കിൽ മുമ്പുണ്ടായിരുന്നതിന്റെ അത്രയും എഫർട്ട് ഇപ്പോ ഇല്ല. ഇപ്പൊ റെഡിമെയ്ഡ് പൂക്കളം അല്ലെങ്കിൽ തന്നെ നമ്മൾ പൂക്കൾ വാങ്ങിയിടുന്നതാണെങ്കിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് പൂക്കളം. അതുപോലെ പൂക്കളത്തിന്റെ ഡിസൈൻ എത്ര എണ്ണം വേണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ടൈപ്പ് ഡിസൈൻ വേണമെങ്കിലും കിട്ടും. അത് എത്രയും പെട്ടെന്ന് നമുക്ക് അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പൂക്കളം ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടായിരുന്നത്ര സമയം വേണ്ട, സദ്യ തന്നെ ഉണ്ടാക്കാറില്ല, സദ്യ തന്നെ അവൈലബിൾ ആണ്. സദ്യയൊക്കെ നമുക്ക് എത്ര മണിക്കൂർ ഒരു വീട്ടിൽ, നമ്മൾ പലരും അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛനൊക്കെ അടുക്കളയിൽ കയറി ഓണ സമയത്ത് ഉപ്പേരി ഉറക്കാനും പായസം ഉണ്ടാക്കാനും എന്നെ സഹായിക്കുന്ന എന്റെ ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ സഹായിക്കുമായിരുന്നു. പക്ഷെ പല വീടുകളിലും സ്ത്രീകൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ അവർക്ക് അടുക്കളയിലെ പണി കൂടുന്നതല്ലാതെ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് സന്തോഷമുണ്ടോ എന്ന് വെച്ചാൽ സന്തോഷമില്ല. അന്ന് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിനിമം വെളുപ്പിനെ 4 മണിക്ക് എണീക്കണം, എന്നാൽ ഉച്ചയ്ക്ക് ഒരു 12:30 വരെ മിനിമം 8 മണിക്കൂർ 9 മണിക്കൂർ അവര് പോകാറുണ്ട്. ഇന്നത്തെ പോലെ ഗ്യാസ് ഇല്ല, മറ്റുള്ളവരോടൊന്നും ഇല്ല. അത്രയും സ്ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് സ്ത്രീകൾ അടുക്കളയിൽ കടന്നിരുന്ന ഒരു കാലമില്ല. ഇന്ന് സ്ത്രീകൾക്കും ഓണത്തിൽ അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പലരും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടാക്കും, അതിനുവേണ്ടി നേരത്തെ പ്രിപ്പയർ വെക്കാൻ കുറെ എന്തെങ്കിലുമൊക്കെ സദ്യവട്ടങ്ങളൊക്കെ അതിന്റെ എന്ത് പറഞ്ഞ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അന്ന് ഫ്രിഡ്ജില്ല, അല്ലെങ്കിൽ കുട്ടം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഉപ്പേരിയൊക്കെ പലരും കുറച്ച് ഇക്കര വട്ടിയൊക്കെ ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും, മുമ്പ് അതില്ല എന്ന് പറഞ്ഞപ്പോ ഈ പല കാര്യങ്ങളും നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് അനുഭവിക്കുന്നുണ്ട്. ഓണത്തിന്റെ നല്ല എല്ലാ കാര്യങ്ങളിലും പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കാലത്തിന്റെ സ്പീഡ് കൂടി ഒരു ദിവസം നമ്മൾ പണ്ട് ചെയ്തിട്ടിരുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് കാലം പുതിയ കാലം വന്നാന്ന് പറയാൻ പാടില്ല. പുതിയ കാലത്തിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്.
1: അപ്പൊ
0: അതിൻ്റെതായിട്ടുള്ള ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം കല്ലിൽ അരച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാക്കുന്ന തീയൽ അല്ലെ സാമ്പാറിന് ഉണ്ടാവുന്ന രുചി ഉണ്ടാവണമെന്നില്ല. പക്ഷെ അപ്പൊ നമ്മൾ സാമ്പാർ 2 മണിക്കൂർ ഉണ്ടാക്കേണ്ടത് നമുക്ക് ഉണ്ടാക്കാം.
1: അപ്പൊ
0: നമുക്ക് കുറെ കാര്യങ്ങൾ ഗുണമായിട്ട് വരുമ്പോൾ കുറെ കാര്യങ്ങൾ കുഴപ്പമാകും, അത്രേ ഉള്ളൂ.
1: അതെ. അപ്പൊ ഇന്നത്തെ ഒരു കാലത്തിലെ ഓണം നമുക്ക് കുറച്ചും കൂടി സ്പീഡ്, കുറച്ചും കൂടി നമുക്ക് ടൈം കിട്ടുന്നുണ്ട് അല്ലെ, കുറച്ചും കൂടി നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും ഈ ഒരു ഓണം.
0: മാത്രമല്ല മുക്ക് ഈ ഓണ ദിവസങ്ങളിൽ ഈ പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കുറച്ചുകൂടിയൊക്കെ സമൃദ്ധി മാവേലിയുടെ കാലം പോലെ ആയില്ലെങ്കിൽ പോലും ഒരു കുറെ കൂടിയൊക്കെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ എങ്കിലും കുറച്ചുകൂടിയൊക്കെ ഒരു കേരളത്തിലെ ഒരു മൊത്തത്തിലെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ ഒരു 25 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അത്രയും സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായ്മ. പട്ടിണി ഒന്നും ഓണത്തിന് പൊതുവെ കാണുന്നില്ല. പട്ടിണി കുറഞ്ഞിട്ടുണ്ട്, 100% പട്ടിണി ഇല്ലാതാവുന്നില്ല. എങ്കിലും മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഒന്നുപോലെ അല്ലെങ്കിലും ഒന്നുപോലെയാണ്.

0: അന്ന് അഭിനയിക്കുന്ന ഒരു സമയത്തേക്കെങ്കിലും എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
1: കുറെയൊക്കെ മാറ്റം തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അല്ലേ സാർ?
0: ഉണ്ട് തീർച്ചയായിട്ടും.
1: അതെ, അപ്പൊ സാറിന്റെ ഒരു നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സിംഗർ ആകുമ്പോഴത്തേക്കും കുറെ കൂടി തിരക്കാണ് ഈ ഓണ സീസൺ എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പൊ അതിന് മുൻപും ഇതിന് പിന്നീടും സാറിനൊരു ഓണമുണ്ട്. അപ്പൊ അതായത് ഈ തിരക്കുകളിലോട്ടൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും സാറിന്റെ ഓണം? ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ സാറിന് ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വരുന്ന ഒരു ടൈമാണ്. അപ്പൊ എങ്ങനെയായിരിക്കും
0: പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിത മാർഗമാണ് പ്രൊഫഷണൽ സിംഗർ പറഞ്ഞാൽ ആ സിംഗറിന്റെ ജീവിത മാർഗം പാട്ടുപാട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓണത്തിന് തിരക്കായാലേ നമുക്ക് ഓണമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഓണമില്ലല്ലോ. നമുക്ക് പലപ്പോഴും ഈ ഏത് പ്രകൃതി ദുരന്തം വന്നാലും മറ്റ് കാര്യങ്ങൾ സംഭവിച്ചാലും ഗായകരെ അല്ലെങ്കിൽ സംഗീതജ്ഞരെയാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ പരോക്ഷമായിട്ട് ബാധിക്കുന്നത്. മുമ്പ് ഇത്തവണത്തെ പ്രളയം കണ്ടിട്ട് കുറച്ച് എല്ലാവരും ഭയന്നിരിക്കുന്ന കുട്ടിക്കാണ് കലാകാരന്മാർ, ഞാനും അതുപോലെ തന്നെയാണ്. കാര്യം പലപ്പോഴും പരിപാടികൾ വേണ്ടെന്ന് വെക്കും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ. മുമ്പ് 2018 അങ്ങനെയാണ് സംഭവിച്ചത്. ഓണത്തിന്റെ സമയത്ത് പരിപാടികൾ ഉണ്ടായിരുന്നു, പലതും ക്യാൻസലായി, കലാകാരന്മാർക്കൊന്നും പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ വീടുകളിലൊന്നും ഓണം ആഘോഷിച്ചിട്ടില്ല, കലാകാരന്മാരുടെ വീടുകളിൽ പലർക്കും ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് ഓണം ആഘോഷിക്കണമെങ്കിൽ ഓണ സമയത്ത് തിരക്കുണ്ടാവണം. അപ്പൊ ആ തിരക്കിനെ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കാൻ പാടില്ല, അതുണ്ടെങ്കിലേ നമുക്ക് ഓണമുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഞാൻ പ്രൊഫഷണൽ സിംഗർ എന്ന് ഒരു വാക്ക് ശ്രീലക്ഷ്മി പറഞ്ഞുകൊണ്ട് പറയാം, ഞാൻ ഗാനമേളകൾക്ക് ഗ്രൂപ്പുകളിലൊക്കെ പാടി തുടങ്ങിയ വളരെ ചെറിയ പ്രായത്തിലാണ്. ഒരു 17 വയസ്സൊക്കെ മുതലേ ഞാൻ ഗാനമേള ട്രൂപ്പുകൾ പാടിയിരുന്നു. അപ്പം അന്ന് മുതൽ എനിക്ക് ഓണത്തിന് മിക്കവാറും ഈ തിരുവോണ ദിവസങ്ങളിൽ തന്നെ എല്ലാ വർഷവും പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് ഓണം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടില് എല്ലാവർക്കും കൂടെ ആ ദിവസം പറ്റാതെ വരുമ്പോൾ വേറൊരു ദിവസമായിരിക്കും എല്ലാവരും കൂടെ ഓണം ആഘോഷിക്കുന്നത്. നമ്മൾ ഓണത്തിന് അന്ന് പരിപാടിക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തായി
1: പോകും. അതെ
0: അതെ, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആ പരിപാടിക്ക് പോകുമ്പോൾ അതിന്റെ തിരക്കിലും എല്ലാത്തിലും ആയി പോലെ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു ഓണാഘോഷത്തിനായിരിക്കുമല്ലോ പോകുന്നത്. അവിടെ നമ്മൾ ഓണാഘോഷിക്കും, പക്ഷെ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് നമ്മളെ കൂടെ അവരുടെ കൂടെ ചേരുമ്പോഴല്ലേ ഓണം. നമുക്ക് തന്നെ വീട്ടില് പരിപാടി ഉണ്ടാവരുതേ ഓണത്തിന്റെ അന്ന് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഓണത്തിന്റെ സന്തോഷം തിരുവോണത്തിന് അന്നേ തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സന്ധി ഉണ്ടെന്നതിലും വീട്ടിലുള്ളവരെല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷിക്കുന്നതിലുമാണ്. അപ്പൊ അങ്ങനെ ഇത്തവണ തിരുവോണത്തിന്റെ പരിപാടി ആ ദിവസങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും എല്ലാവരുമായിട്ടും കൂടുതൽ സമയം ആ ഓണ ദിവസങ്ങളിൽ, ആ 10 ദിവസത്തിൽ കൂടുതൽ ദിവസം വീട്ടിൽ തന്നെ ഇരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പരിപാടിയുടെ ആ സമയം ഒഴി.
1: അപ്പൊ നമുക്ക് സുദീപ് സാറിന്റെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവ്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM സ്പെഷ്യൽ പ്രോഗ്രാം ഓണനിലാവ്. ഓണനിലാവിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു പ്രശസ്ത പിന്നണി ഗായകൻ സുദീപ് കുമാർ. ഹലോ സർ, ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: അപ്പൊ നമ്മള് സാറിന്റെ ഓണ വിശേഷങ്ങളും, അതായത് ഓണക്കാലത്തെ സാറിന്റെ തിരക്കുകളെ പറ്റിയൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിന്റെ പുതിയ പാട്ട് വിശേഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പുതിയ പാട്ട് വിശേഷങ്ങൾ?
2: പുതിയ പാട്ട് വിശേഷങ്ങൾ, പാടിയ സിനിമകൾ ഇപ്പോ രണ്ടു മൂന്ന് സിനിമകൾ ഈ അടുത്ത് റിലീസായി. ഒന്ന് അനന്തൻ കാട് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, അത് കഴിഞ്ഞ് വന്ന പടം ലർക്ക് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോ തിയേറ്ററിൽ ഇപ്പോ റിലീസായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഇനി വരാനുള്ള പടങ്ങളെ ഒരു ബ്ലാക്ക് ഡിസംബർ എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ടുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് നാൾ മുമ്പ് പാടിയ ചില സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. പെരുങ്കളിയാട്ടം ഉൾപ്പെടെയുള്ള സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് പുതിയ പാട്ട് വിശേഷം. പിന്നെ പുതിയ പാട്ട് വിശേഷം എന്ന് പറയുന്നത് സിനിമ പാട്ട് മാത്രമല്ല, ഇപ്പം ഓണപ്പാട്ട് റിലീസായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില ഈ മഴക്കാലത്ത് മൺസൂൺ കാലത്ത് മനോഹരങ്ങളായ ചില പാട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൽബം സോങ്സും അതുപോലെ ഗുരുവായൂരപ്പൻ ഡിവോഷണൽസ് ഈ അടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് പുറത്തു വരാനിരിക്കുന്നു. അങ്ങനെ പാട്ടുകൾ പലതും ഉടനെ തന്നെ വരുന്നുണ്ട്.
1: ഒരുപാട് ഡിവോഷണൽ സോങ്സും സാറ് പാടിയിട്ടുണ്ട് അല്ലേ? സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ്?
2: എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക തരം സംഗീതത്തോട് കൂടുതൽ താല്പര്യം അങ്ങനെയല്ല. എനിക്ക് പാട്ടുകളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരു പാട്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ സംഗീതവും അതിന്റെ വരികളും തമ്മിൽ ഇഴപിടിക്കാനാവാത്ത തരത്തിലുള്ള ഒരു ബന്ധമുള്ള പാട്ടാണെങ്കിൽ അതാണ് എനിക്ക് ഇഷ്ടം. അത് പാട്ടെന്ന് പറയുന്നത് വരികൾ മാത്രമല്ല, സംഗീതം മാത്രമല്ല, ആലാപനം മാത്രമല്ല. ഒരാൾ മനോഹരമായി എഴുതിയതുകൊണ്ടോ ഒരാൾ മനോഹരമായി എന്തെങ്കിലും വരികൾക്ക് സംഗീതം കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥമില്ലാത്ത വരികൾ ഒരാൾ എങ്ങനെ നന്നായിട്ട് പാടിയതുകൊണ്ടോ അത് പാടാവില്ല. ഇത് മൂന്നും കൂടെ വരുമ്പോഴാണ് അത് കോമ്പിനേഷൻ കറക്റ്റ് ആവുന്നത്. അപ്പൊ അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ആ വരികൾക്ക് അർത്ഥമുള്ള വരികൾക്ക് ഏറ്റവും ആ വരികൾ നമ്മളുടെ മനസ്സിൽ തറയ്ക്കുന്ന വിധത്തിൽ ആസ്വാദ്യതരമായിട്ട് ഒരാൾ ഈണം നൽകുകയും നമ്മുടെ ഈ ചങ്കിൽ കൊള്ളുക എന്ന് പറഞ്ഞു ചങ്കിൽ കൊള്ളുന്ന പോലെ ആരെങ്കിലും പാടുകയും ചെയ്താലേ അതിനെ എനിക്ക് പാട്ടായിട്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളൂ. അങ്ങനെയുള്ള പാട്ടുകൾ പാടാനാണ് ഇഷ്ടം.
1: അതെ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോ ഒടിയൻ ലൈ കൊണ്ടോരാം കൊണ്ടോരാം എന്നുള്ളൊരു ഹിറ്റ് സോങ് ഉണ്ട്, എല്ലാവർക്കും ഇപ്പോഴും എപ്പോഴും കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതേപോലെ തന്നെ തെളിവയിൽ അഴകും മഹേഷിന്റെ പ്രതികാരത്തിലെ, അതേപോലെ തന്നെയാണ് നമുക്ക് സ്വപ്ന സഞ്ചാരിയിലെ വെള്ളാരം കുന്നിലേറി, അതേപോലെ ചെമ്പകപ്പൂങ്കാട്ടിലെ. അപ്പൊ ഈ ഒരു വരികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ കഥകൾ കേട്ടിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു കൊണ്ടോരാം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ പൊതുവെ മലയാളത്തിലൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇപ്പൊ വെള്ളാരം കുന്നിലേറി ഇതൊക്കെ ഇപ്പൊ എവിടേക്കും ഒരു കഥകൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്ന വരികളാണല്ലേ. അപ്പം അതിലൊരു ഭാവം കൊണ്ടുവരികയും കൂടി വേണം. ഇപ്പൊ നമ്മൾ കൊണ്ടുവരാം കൊണ്ടുവരാം എന്ന് വെറുതെ പാടിയാ പോരാ, അതിങ്ങനെ കൊണ്ടുവരുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യണം അല്ലേ.
2: അതൊരു ഒരു വാഗ്ദാനമാണല്ലോ കൊണ്ടുവരാം എന്ന് പറയുന്നത്. ഒരാളോട് നമ്മളൊരു ഒരാൾക്കൊരു പ്രോമിസ് കൊടുക്കുന്നതാണ്, ഞാൻ കൊണ്ടുവരാം അല്ലെങ്കിൽ നിന്നെ ഒരു കൊണ്ടുപോവാം ഒരു സ്ഥലത്ത് കൊണ്ടുപോവാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു കള്ളം പറയാണെന്ന് തോന്നരുതല്ലോ. പറയുന്ന സമയത്ത് ഒരു സത്യസന്ധത ഉണ്ടാവണമല്ലോ. അതിനാണ് നമ്മൾ റെൻഡറിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഭാവത്തോടുകൂടി പാടുക എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പൊ അത് ഒരു മ്യൂസിക് കമ്പോസർ ആ വരികളുടെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കി അതിന് ഏറ്റവും ചേരുന്ന ഈണെന്ന് നമുക്ക് തോന്നുന്ന പോലെ ആണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ അത് ഉത്തരവാദിത്വത്തോടുകൂടി അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് പാട്ടുകാരന്റെ ജോലി. അത് ചെയ്യാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അതെ. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ സാറ് ഞങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ആ ഒരു പാട്ടിന്റെ ഒരു ഒരു നിലനിൽപ്പ് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അപ്പം
2: ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഈ കഥ പല പാട്ടുകൾക്കും പാട്ടുകൾക്കെല്ലാം ഒരു കഥയുണ്ട്. ഓരോ പാട്ടിനും ഓരോ കഥയുണ്ടാവും. അതുപോലെ ചില പാട്ടുകളിൽ നമ്മളിലേക്ക് ഓരോ കഥകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിറയ്ക്കും. സിനിമയിൽ ഉള്ള കഥയ്ക്ക് അപ്പുറവും ചിലപ്പോ ആ പാട്ടിന് മാത്രമായിട്ട് വേറെ ഒരു ജിറ്റ് പറയാനുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പാട്ടുകളുണ്ട്. ഏത് തരത്തിൽ നോക്കിയാലും നമ്മുടെ പാട്ടുകളുടെ ഗാനശാഖ എന്ന് പറയുന്നത് അതിവിപുലമായിട്ടുള്ള ഒരു മേഖലയാണ്. പിന്നെ ഇപ്പം അല്ലാതെ ഇപ്പം കഥപ്പാട്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഈ ഓണത്തിന് പറയേണ്ട കഥപ്പാട്ട് ഏതാണ്? മാവേലി നാടുവാണ് ഇടും കാലം. അതാണ് ഏറ്റവും, അത് മാവേലിയുടെ കഥ പറയുന്ന പാട്ടിലാണ് ഓണത്തിന്റെ മുഴുവൻ സത്യം അടങ്ങിയിരിക്കുന്നത് അല്ലേ?
1: അതെ അതെ സർ. അപ്പൊ അത് നമ്മള് കുഞ്ഞുനാള് മുതൽ കേട്ട് വരുന്ന ഒരു കഥ പാട്ടാണ്. അതിപ്പോ ഞാൻ ഈ ചില പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു കഥ പറഞ്ഞു തരുന്നത് പോലെ ആ ഒരു വിഷ്വൽസ് നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു ഭാവത്തോടു കൂടി പാടി നമ്മളിലേക്ക് എത്തിക്കെങ്കിൽ മാത്രമേ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളിങ്ങനെ ഉച്ചാരണ ശുദ്ധിയാണെങ്കിലും അല്ലെ അത് അത് മനോഹരമാക്കി നമ്മളിലേക്ക് എത്തിക്കുകയാണെങ്കിലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, നമ്മുടെ ജാനകി അമ്മ. മോഡുലേഷൻ ക്യൂ എന്ന് നമ്മള് പറയാറുള്ളത്. അപ്പോ ജാനകി അമ്മയെ കുറിച്ച് പറയുമ്പോ സാറിന് ഇങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറെ പാട്ടുകൾ ജാനകി അമ്മയും പാടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ സാറിന് ജാനകി അമ്മയുടെ പാട്ടുകളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
2: ജാനകി അമ്മയുടെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഇഷ്ടം, ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം എന്നൊക്കെ ചോദിക്കുന്ന പോലുള്ള ഒരു ചോദ്യം. ജാനകി അമ്മയുടെ പാട്ടുകളെന്ന് പാട്ടുകളെന്നല്ല, ജാനകി അമ്മയുടെ ശബ്ദം, ജാനകി അമ്മ എന്ന വ്യക്തി, ജാനകി അമ്മയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ട ഓരോ സ്വരവും ഓരോ സ്വരത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു അത് ഒരു കടലായിട്ട് കാണാനാണ് എനിക്കിഷ്ടം, അല്ലാതെ അതിനെ ഒരു വെള്ളത്തുള്ളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമായിട്ടോ കാണാൻ പറ്റില്ല. അത്രയും വലിയ സംഗീത സാഗരമായിരുന്നു. ജാനകി അമ്മയുടെ ശബ്ദം സ്വാധീനിച്ചിട്ടില്ലാത്ത ഒരു സംഗീതാസ്വാദകനും സൗത്ത് ഇന്ത്യയിലില്ല. നോർത്തിൽ കുറെ പാട്ടുകൾ ഹിന്ദിയിൽ പാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സൗത്ത് ഇന്ത്യയിൽ എടുത്ത് പറഞ്ഞത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ് ഏറ്റവും കൂടുതൽ ജാനകി അമ്മ പാടിയിട്ടുള്ളത്. എനിക്ക് ജാനകി അമ്മയായിട്ടുള്ള എന്റെ ഓർമ്മ, വ്യക്തിപരമായ ഓർമ്മ തുടങ്ങുന്നത് ഞാൻ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് മഞ്ഞണി കൊമ്പിൽ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നത്. ആ പാട്ടിലൂടെയാണ് അന്ന് ആദ്യമായിട്ട് ഒരു സ്ത്രീ ശബ്ദം മനസ്സിലൊരു ഒരു ഫീമെയിൽ വോയിസിൽ ഒരു പാട്ട് ആദ്യമായിട്ട് മനസ്സിൽ വരുന്നതാണ്. ആദ്യമായി കേട്ട ഫീമെയിൽ സോങ് എന്ന് എന്റെ മനസ്സിൽ വരുന്ന പാട്ടതാ. അപ്പൊ ആ പാട്ടിലാണ് ഇത് ആരാണ് പാടിയതെന്നൊക്കെ അന്വേഷണം വന്ന്. വളരെ ചൂഞ്ഞാണെങ്കിലും പറഞ്ഞൊക്കെ കേട്ട ഓർമ്മ ജാനകി അമ്മ, ജാനകി അമ്മ, എസ് ജാനകി, എസ് ജാനകി എന്നുള്ള പേര് റേഡിയോയിലൊക്കെ കേട്ട് രജിസ്റ്റർ ആയതാണ്. പിന്നെ എനിക്ക് ജാനകി അമ്മയായിട്ട് ആദ്യമായിട്ട് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടുന്നത് പിന്നീട് ഞാനൊരു പുറത്തുകാരനായതിനു ശേഷമാണ്. എനിക്ക് കൊല്ലം ടൗൺ ഹാളിൽ ജാനകി അമ്മയുടെ ഒപ്പം ഒരു പ്രോഗ്രാമിന് പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് ഗന്ധർവ സന്ധ്യ പ്രോഗ്രാമിന് വന്നപ്പോ ജാനകി അമ്മയോട് സംസാരിച്ചു. എനിക്ക് എന്റെ ഞാൻ അക്കാലത്ത് പാട്ടുകൾ ഒരു വലിയ ഡയറിയിലാണ് എഴുതി സൂക്ഷിച്ചിരുന്നത്, വലിയൊരു ബുക്കായിരുന്നു. അപ്പൊ ആ ബുക്കിന്റെ ആദ്യത്തെ കുറച്ച് പേജസ് ഞാൻ ഫ്രീ ആക്കി വിട്ടിരുന്നു. ഇതുപോലെ മഹാഗായകരെ കണ്ടുമുട്ടുമ്പോൾ അവരെ കൊണ്ട് എന്റെ ഫ്രണ്ട്സ് എന്റെ ബുക്കിന്റെ ആദ്യത്തെ പേജുകളിൽ തന്നെ ഫോട്ടോഗ്രാഫ് എഴുതി വാങ്ങിക്കുന്ന ഒരു പരിപാടി. എന്ന് സെൽഫുള്ളത് പോലെ അന്ന് ഇല്ലല്ലോ, ഫോണില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്റെ ഡയറിയുടെ ആദ്യത്തെ പേജുകൾ യേശുദാസ് സാറ്, ജാനകി അമ്മ, എസ് പി ബാലസുബ്രഹ്മണ്യം സാറ്, ജയേട്ടൻ, ജയചന്ദ്രൻ, ചിത്ര ചേച്ചി, ഇവരൊക്കെ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ജാനകി അമ്മയുടെ ആ സിഗ്നേച്ചർ ഇപ്പോഴും എന്റെ ബുക്കിൽ ഞാൻ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ ഓട്ടോഗ്രാഫൊക്കെ ആണ് കളഞ്ഞു പോകില്ല, ഇത് പാട്ട് പുസ്തകമാണ് ഒരിക്കലും പോവില്ല. അങ്ങനെ ഇപ്പൊ എന്റെ കയ്യിൽ ജാനകി അമ്മ ഒപ്പിട്ട് തന്ന ആ ബുക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ ജാനകി അമ്മയുടെ അവസാന നിമിഷം, ജാനകി അമ്മയെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുന്ന നിമിഷങ്ങൾ, സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. ഒരു അതിനെ ആകെയൊന്ന് പറയാൻ പാടില്ല എങ്കിലും അതൊരു ആ ഒരു സമയത്ത് ജാനകി അമ്മയുടെ അവസാന നിമിഷങ്ങൾ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരു നിയോഗം എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ അവസ്ഥ.
1: അതെ സർ. അപ്പൊ ഈ ഒരു നമുക്കിങ്ങനെ ഉച്ചാരണ ശുദ്ധിയൊക്കെ കുറിച്ച് പറയുമ്പോ ഈ ഒരു നിമിഷം പെട്ടെന്ന് ജാനകി അമ്മയെ കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നി.
2: ജാനകി അമ്മയുടെ പാട്ടുകൾ വേറൊരു കാര്യം നമ്മള് മലയാളികൾ ഓർമ്മിക്കേണ്ടത്, കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ മലയാളത്തിൽ ഏറ്റവും പോപ്പുലറായ രണ്ട് പാട്ടും ജാനകി അമ്മ പാടിയതാണ്. കഴിഞ്ഞ വർഷം വന്ന ലോകത്തിലെ കിളിയെ കിളി എന്ന പാട്ടും, അതിന് മുമ്പത്തെ വർഷം വന്ന മനിമൽ ബോയ്സിലെ കൺമണി അൻബോർഡ് എന്ന പാട്ടും.
1: അപ്പോ
2: ജാനകി അമ്മ സിനിമയിൽ പാടുന്നില്ലെങ്കിലും ജാനകി അമ്മയുടെ ശബ്ദം കൊണ്ട് മലയാള സിനിമയുടെ ഭാഗമായിരുന്നു ഈ കഴിഞ്ഞ വർഷം എന്നുള്ളതാണ്.
1: അതേപോലെ
2: നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ എല്ലാ കാലത്തും മലയാളി ഓർമ്മ

0: ഒതുക്കിയിരിക്കുന്ന ഒരു കഥപ്പാട്ട്, ഒരു സിനിമയുടെ കഥ പൂർണ്ണമായിട്ട് ഒരു പാട്ടിൽ ഒതുക്കിയിട്ടുള്ളത് ആഴക്കടലിന്റെ എന്ന പാട്ട് ജാനകിമ്മ പാടിയത്. എത്രയോ പാട്ടില്ല, ഒരു പാട്ടായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. എനിക്ക് പ്രത്യേകിച്ച് ബാബുരാജ് സാറിന്റെ പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം പാടാൻ. എനിക്ക് ഒരുപക്ഷെ ഞാൻ ഇപ്പോ എവിടെ കേട്ടാലും എനിക്ക് ആരെങ്കിലും മറ്റുള്ളവർ പാടിയാൽ ജാനകിമ്മ പാടണം എന്നില്ല, ആരെങ്കിലും കൊച്ചുകുട്ടികൾ പാടിയാൽ പോലും എന്റെ കണ്ണ് നിറയുന്ന എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈകാരികമായ അവസ്ഥയിലേക്ക് ഞാൻ പോകുന്നത് താമരക്കുമ്പിളല്ലോ പാട്ട് കേൾക്കുമ്പോഴാണ്.
1: എന്തുകൊണ്ടാണ് സാർ അത് അത്തരത്തിൽ ആ പാട്ട് അത്രയും?
0: താമരക്കുമ്പിളല്ലോ മാമ ഹൃദയം എന്ന പാട്ട് ഒരു പ്രാർത്ഥനയാണ്. അത് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഭാസ്കർ മാഷാണ് എഴുതിയിരിക്കുന്നത്. കാനന ശലഭത്തിൻ കണ്ഠത്തിൽ വസന്ത കാകളി നിറച്ചവൻ നീയല്ലോ, അങ്ങനെ എഴുതാനായിട്ട് ഇപ്പൊ ടാഗോറിന്റെ കൽപ്പനയാണ്. അത് ഭാസ്കർ മാഷ് എത്ര മനോഹരമായിട്ടാണ് മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് ജാനകിമ്മയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോഴുള്ള നിർവൃതി പറഞ്ഞറിയിക്കാനേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കേൾക്കാനുള്ളതാണ്. അത് എത്ര തവണ കേട്ടാലും നമുക്കത് അതിന്റെ ആസ്വാദ്യത കുറയുന്നില്ലെന്നല്ല, അത് കൂടിക്കൂടി വരും ഓരോ തവണയും. അതുപോലെ പല പാട്ടുകളും നമ്മൾ പിടിവിട്ടു പോകും. ഇപ്പം ജാനകിമ്മ കുറച്ച് പ്രായമായതിന് ശേഷം പാടിയ പാട്ടുകളിൽ പോലും ആ വൈകാരികത അതുപോലെ ഉണ്ട്. ഇപ്പം ദേവദൂതനിലെ എൻ ജീവനെ എങ്ങാണ് നീ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കും, അതുപോലൊരു അവസ്ഥയാണ്. അതുപോലെ എത്രയും പാട്ടുകൾ, ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് പാട്ടുകളാണ് അതുപോലെ. അവരെ കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും നമ്മൾ അർഹത, അവരുടെ സംഗീതത്തെ നമുക്ക് ഒരിക്കലും വിലയിരുത്താനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ അതിനെ കുറിച്ച് വിമർശനമൊന്നൊരു കാര്യമില്ല. എങ്കിലും ഞാൻ പറയാം, എന്റെ ആസ്വാദനം തന്നെ ഒരു വലിയൊരു വിഷയമാണ്. അത് പെട്ടെന്ന് ഒരു വാക്കിലോ രണ്ടു വാക്കിലോ പറഞ്ഞൊതുക്കാവുന്നതല്ല, അത് വലിയ പാഠ്യ വിഷയമാണ്. മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ പുതിയ തലമുറ ഒരുപാട് അതിൽ നിന്ന് പഠിക്കാനുണ്ട്.
1: അതെ സാർ, തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ജാനകിമ്മയെ പറ്റി മാത്രം നമുക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് വരും. കാരണം ഈ സമയം ഒരിക്കലും തികയില്ല എന്ന് വേണം പറയാൻ. അത്രത്തോളം നമ്മൾ ഓരോ പാട്ടിനെ എടുത്ത് ഡീറ്റെയിലിംഗ് നോക്കുവാണെന്നുണ്ടെങ്കിലും ആ പാട്ട്
0: ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി പെട്ടെന്ന്, മ്യൂസിക്കിന്റെ വേരിയേഷൻസ് പല സംസ്ഥാനങ്ങളിലും പല ഭാഷകളിലും ഉള്ള പാട്ടുകൾ നമ്മള് സിനിമകളിലൂടെ വന്ന് കേട്ടപ്പോ അതിനെല്ലാം പല സംഗീത സംവിധായകരുടേതായിട്ടുള്ള ശൈലികളും ഒക്കെ ഉണ്ട്. പക്ഷെ ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് വ്യത്യസ്തമാണല്ലോ, അറിയാം. അപ്പൊ ഓരോ സിനിമ ലാംഗ്വേജ് പാടുമ്പോഴും അതിന്റെ നേറ്റിവിറ്റി, ജാനകിമ്മ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നു ഏതൊരു ലാംഗ്വേജ് പാടുമ്പോഴും അതിന്റെ നേറ്റിവിറ്റി നിലനിർത്തി പാടാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ഗായിക ജാനകിമ്മയാണെന്ന്. ജാനകിമ്മ പാടുമ്പോൾ ജാനകിമ്മ തെലുങ്ക് പാടിയാൽ തെലുങ്ക് ആണെന്ന് തോന്നുന്നു, അവര് ബേസിക്കലി തെലുങ്കാണ്. തമിഴ് പാടിയാലും നമുക്ക് ജാനകിമ്മയുടെ തമിഴ് ഉച്ചാരണം കേട്ടുകഴിഞ്ഞാൽ ഒരു തമിഴ് സ്ത്രീയുടെ ഉച്ചാരണമാണ്, മലയാളം അതുപോലെ തന്നെ. എന്നാൽ ജാനകിമ്മ മലയാള ഭാഷ പഠിച്ച ആളോ ഒന്നുമല്ല, പക്ഷെ അത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ ഭാഷയോട് സമീപിച്ചത്. സംഗീതത്തോടൊന്ന് മാത്രമല്ല, നമ്മുടെ ലാംഗ്വേജിനോടും അത്ര തിരിവ് നിർത്തിയിട്ടുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോ ആ ഒരു ഗായികയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം അല്ലെ ഓണത്തിന്റെ വിശേഷങ്ങളിൽ തുടങ്ങി ഇങ്ങനെ ജാനകിമ്മയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ജാനകിമ്മയുടെ ഒരു പാട്ടിന്റെ രണ്ട് വരി ജാനകിമ്മ പാടി,
0: ജാനകിമ്മയുടെ കൂടെ പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷെ ജാനകിമ്മ പാടിയ ഒരു പാട്ട്, ഒരു യുഗ്മഗാനം റീമേക്ക് ചെയ്തപ്പോ എനിക്ക് പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാർ മനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം, മധുരദേവാമൃതം. ഈ പാട്ട്.
1: അതെ സാർ, അപ്പൊ മനോഹരമായി നമ്മളിങ്ങനെ കേട്ടിങ്ങനെ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവ്.

0: 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ഗായകൻ സുദീപ് സാറിന്റെ വിശേഷങ്ങളാണ്, കൂടെ ഞാൻ ശ്രീലക്ഷ്മി. സർ നമസ്കാരം അഗൈൻ. സാർ, അപ്പൊ നമ്മള് വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറിന്റെ പാട്ട് കേൾക്കാൻ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. വെള്ളാരം കുന്നിലേറി എന്നുള്ള ആ ഒരു ഗാനത്തിന്റെ രണ്ട് വരി ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പാടാമോ?
1: പാടാലോ. വെള്ളാരം കുന്നിലേറി മുന്നാടി പൂ തേടി നോളം കൈനീട്ടി നിന്നതാരി എന്തെങ്കിൽ പീലി വീശി നെല്ലോല കാറ്റിലാടി കുന്നോളം സ്വപ്നങ്ങൾ നെയ്തതാരി
0: ശബ്ദത്തിൽ തന്നെ കേൾക്കാൻ സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും കുറച്ച് പാട്ടുകളൊക്കെ സാറിനെ കൊണ്ട് പാടിക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതില് അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് സദാ പാലയ എന്നുള്ളത്. അപ്പൊ അത് ഇങ്ങനെ നമുക്കൊരു ഇങ്ങനെ രാവിലെ ഒരു മോർണിംഗ് ബ്ലെസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. അതിങ്ങനെ രാവിലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ചില യാത്രകളിലൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ ഒന്നാണത്. അതിന്റെ ഒരു രണ്ടു പേര് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടും.
1: സദാപാലയ അതൊരു ഡി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കീർത്തനമാണ്, സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഗോപി സുന്ദരാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തത്.
0: മോഹന
1: സിത്താര, അതെ അതെ, മോഹന രാഗത്തിലാണ്. സിത്താരയും ഞാനും കൂടിയാണ് സിനിമയിൽ പാടിയിരിക്കുന്നത്. സിനിമയിൽ അത് കുറച്ച് പോർഷനെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് എന്റെ വോയിസ് അതിന്റെ പല്ലവിയിൽ മാത്രമേ
0: വരുന്നുള്ളൂ.
1: എങ്കിലും അത് പോപ്പുലറായ ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ പാടി അഭിനയിക്കുന്നതായിട്ട് വന്നപ്പോ അത് കൂടുതലായിട്ട് ഒരു സന്തോഷം.
0: ഇടയ്ക്ക് കുറച്ച് പോർഷൻ മാത്രം പാടുന്ന മറ്റൊരു പാട്ടുണ്ട്, ലാലി ലാലി
1: ലാലി ലാലി. അതുപോലെ തന്നെ വേറെണ്ണമുണ്ട്, നിലാവേ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ. അതിനകത്തൊക്കെ എനിക്ക് കുറച്ച് പോർഷൻസ് ഉള്ളു. പക്ഷേ
0: അതൊരു ഭംഗിയാണ് സാർ. ഇപ്പം നമ്മളിപ്പോ സാധാരണ താരാട്ട് പാട്ട് പാടുകയാണ്. ഇപ്പൊ ലാലി ലാലി നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അമ്മ താരാട്ട് പാടി പാട്ട് പാടുന്നത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഒരു അച്ഛൻ പാടുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. അപ്പൊ ആ ഒരു കുഞ്ഞിന് അതിനിടയ്ക്ക് വരുമ്പോ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊരു വേറൊരു ഫീൽ ആണ് തരുന്നത്. ആ ഒരു
1: ഈ ലാലി ലാലി എന്ന് പറഞ്ഞ താരാട്ടിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ സിനിമകളിൽ താരാട്ട് പാട്ടുകളെല്ലാം ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ്. ഇത് നമ്മുടെ ഒരു പക്ഷേ ഇനിമൻ തമ്പിയുടെ പഴയ താരാട്ടുണ്ടല്ലോ, ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്നത്. ഗർഭസ്ഥനായിരുന്ന സമയത്ത്, പാരുന്നാൾ മഹാരാജാവ് അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് എഴുതിയ കൃതിയാന്ന് കേട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞ പോലെ ഇത് ഈ സിനിമയിൽ അങ്ങനെയാണ്, ഒരു ഗർഭസ്ഥ ശിശുവിന് വേണ്ടി പാടുന്ന പാട്ടാണ്. അതാണ് അതിപ്പോ ഓ എൻ വി സാർ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. നീരാമ്പൽ വീര്യം നീർച്ചോല കുളിരിൽ നീന്തും നീയാരു സ്വർണ്ണമീനോ. അത് പിന്നെ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. നീരാമ്പൽ വിരിയും നീർച്ചോല കുളിരിൽ നീന്തും നീയാരോ സ്വർണ്ണമീനോ എന്ന് അത് എഴുതാൻ ഓനിസാരം അന്തരേ പറ്റുള്ളൂ. അത്ര മനോഹരമായിട്ടുള്ള വരികളാണ് അത്.
0: അപ്പൊ സർ, ഈ ഒരു പാട്ടാണ് നമ്മൾ ചോദിച്ച സദാ പാലയ.
1: സദാ പാലയ സാര സാരി സമാനരഹിത മോഹനാംഗി. സദാ പാലയ സാര സാക്ഷി സമാനരഹിത മോഹനാംഗി. സദാ പാലയ.
0: താങ്ക് യു സോ മച്ച് സാർ. കാരണം ഒരു ശാസ്ത്രീയ സംഗീതം ഇങ്ങനെ കേൾക്കാൻ ഒരു പ്രത്യേക വൈബാണ് അത് അല്ലൊരു അതിന്റെ ഒരു സംഗതികളാണെങ്കിലും സ്വരങ്ങളാണെങ്കിലും ഇങ്ങനെ അടുക്കി നമുക്കിങ്ങനെ തരുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. താങ്ക് യു സോ മച്ച് സാർ, എനിക്ക് ആ പാട്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം സാറിന്റെ ഈ പാട്ടല്ലെങ്കിൽ സാർ എന്താണ് കൂടുതലും ചെയ്യുന്നത്?
1: പാട്ടല്ലാത്ത സമയത്ത് ചെയ്യുന്നത് അത്യാവശ്യം റീഡിങ് ഉണ്ട്, വായിക്കും, പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഈ മനസ്സിൽ തോന്നുന്നു എഴുതും അതൊക്കെ തന്നെ. പിന്നെ എനിക്ക് സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. സിനിമകൾ അത് പിന്നെ നമ്മുടെ ഹോബി എന്ന് പറയാൻ പാടില്ല, തൊഴിലിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ എല്ലാ തരം സിനിമകളും കാണാൻ ഇഷ്ടമാണ്, വേറെ പ്രത്യേകിച്ച് ഹോബി ഒന്നും എനിക്കില്ല.
0: അതെ, അപ്പം ചില സമയത്ത് നമുക്ക് തോന്നാറില്ല അയ്യോ ചിലപ്പോ ഒരു ചാൻസ് നമുക്ക് വന്നിട്ട് ചിലപ്പോ അതൊക്കെ മിസ്സായി പോവാ, അതല്ലെങ്കിൽ അപ്പൊ നമുക്ക് തോന്നും അയ്യോ അത് കളഞ്ഞു അത് പോയല്ലോ എന്നുള്ളത് നമുക്കൊരു തോന്നും. അതല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാൻസ് നമ്മളെ തേടി വരും, നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ച് കാണില്ല. അപ്പൊ അങ്ങനെ എനിക്ക് എന്തെങ്കിലും സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
1: ഇപ്പൊ പറഞ്ഞ നേരത്തെ പറഞ്ഞ പാടി ഇത്രയും പാട്ടുകളില്ലേ, അതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല, അതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അതെല്ലാം എന്നെ തേടി വന്ന പാട്ടുകളാണ്, അതൊക്കെ ഭാഗ്യം തന്നെയാണ്. ഓരോ പാട്ടും ഓരോ ലോട്ടറിയാണ്. കാര്യം ഓരോ പാട്ടിൽ നിന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിലായിരിക്കില്ല അത് സ്വീകരിക്കപ്പെടുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് ആ പാട്ടിന്റെ സ്വീകാര്യത പോകും. പലപ്പോഴും പല ആളുകളും നമ്മൾ പോലും മറന്നുപോയ പാട്ടുകളെ കുറിച്ച് വന്ന് നമ്മളോട് സംസാരിക്കും ഏതെങ്കിലും സ്ഥലത്തൊക്കെ വെച്ച്. അപ്പം വലിയ സന്തോഷം തോന്നും, അയ്യോ ആ പാട്ട് നമ്മൾ പോലും പാടി മറന്ന പാട്ടാണ്, വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അതാണ്, അപ്പൊ അതെല്ലാം നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളാണ്, എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്, എല്ലാം നമുക്ക് നമ്മുടെ വിധി അല്ലെങ്കിൽ ഭാഗ്യം ഒക്കെ കൊണ്ട് വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പിന്നീട് ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. ഒരുപാട് ചാൻസസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടതിന് വലിയ മൂല്യം കൊടുക്കാതിരിക്കുന്ന നല്ല കാര്യം. ആ നഷ്ടപ്പെട്ടത് വീണ്ടും നമ്മളെ തേടി വരാം. അതുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാസാഗർ സാറിന്റെ പാട്ടുകൾ പാടാനായിട്ട് എനിക്ക് 3 തവണ അവസരം വന്നിട്ട് 3 സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം വിളിച്ചിട്ട് എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല, പോകാൻ പറ്റിയില്ല, കാലത്ത് ഉണ്ടാവാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളാണ്. ഞാൻ ആ പാട്ടുകൾ എടുത്തു പറയുന്നില്ല, പറഞ്ഞാൽ ഒരുപക്ഷെ ശ്രീലക്ഷ്മി അത്ഭുതം തോന്നും. വളരെ പോപ്പുലർ ആയിട്ടുള്ള 3 പാട്ടുകൾക്കായിട്ടാണ് 3 സന്ദർഭങ്ങളിൽ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇളയരാജ സാറിന്റെ റെക്കോർഡിങ്ങും ഇതുപോലെ ഒരു പാട്ട് സിനിമയിൽ പാടിയിട്ട് ആ പാട്ട് സിനിമയിൽ വന്നില്ല. പിന്നീട് എനിക്ക് അതുപോലെ ഒരു അവസരം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാനും കിട്ടിയില്ല, ഒത്തു വന്നില്ല. അപ്പൊ ആ 2 വലിയ മ്യൂസീഷ്യൻസിന്റെ കൂടെ കിട്ടിയ ചാൻസസ് അത് സംഭവിക്കാതെ പോയതിലാണ് ഒരു മിസ്സിംഗ് ഉള്ളത്. പക്ഷെ അത് ഞാൻ വിചാരിക്കുന്നത് അപ്പം ബാക്കി ഇത്രയും കിട്ടിയതോ അതെന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനിയും നല്ല അവസരങ്ങൾ തേടി വരട്ടെ എന്ന് ആഗ്രഹിക്കാം, അത്രേ ഉള്ളൂ.
0: അത് പക്ഷേ സാറിന് കീരവാണി സാറിന്റെ പാട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: കിരവാണി സാറിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് അവസാനം പാടിയത് ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ടാണ്. അതാണ്, അത് മങ്കൊമ്പു ഗോപാലകൃഷ്ണൻ സാർ അവസാനമായിട്ട് എഴുതിയ പാട്ടുകളാണ് ആ സിനിമയ്ക്ക്. അതിന്റെ ആ സിനിമയിലാണ് ഞാൻ അവസാനമായിട്ട് കിരവാണി സാറിന്റെ മ്യൂസിക്കിൽ പാടിയത്. പിന്നെ അതിനു മുമ്പ് പിന്നെ ഈച്ച എന്ന് പറഞ്ഞ മൂവിയിൽ പാടിയിട്ടുണ്ട്. അത് തീരയുണ്ട്. അതെ
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ സാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒടിയനിലെ പാട്ട് ഞാൻ ചോദിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രോതാക്കൾ എന്നെ വഴക്കു പറയും. അതുകൊണ്ട് ആ ഒരു പാട്ടും കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?
1: ഓടിമറയണരാക്കാറ്റ് പനമേലയൊരു ഞാല് നിഴലുകളാലതിലിളകും മൊടിയാട്ടം കണ്ടിരിയൊഴിയണമാനത്ത് നിറപാതിര നേരത്ത് മുകിലുകളാം പിറകി വരും മാൻകൂട്ടം കണ്ട പാലകളിൽ കാമം പൂക്കും ധനുമാസ നിലാവും ചുറ്റി ആലത്തൂർ കാവിൽ കൊണ്ടുവാ എന്നെ കൊണ്ടുവരാ കൈതൂലപ്പായ കൊണ്ടുരാ കൊണ്ടുവാ അന്ത്യാളൻ കാവിൽ കൊണ്ടുവാ.
0: താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ നമ്മളുടെ കുറച്ച് ചോദ്യം കൂടി, കുറച്ചില്ലായിരുന്നു 2-3 ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അങ്ങ് സാറിനെ ഫ്രീ ആക്കാം.
1: ഓക്കെ.
0: അപ്പം ഒരു കോവിഡ് ടൈമിലാണല്ലേ നമ്മളുടെ ഒരു മറ്റൊരു കഴിവ് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മേഖലയും കൂടി സാറ് കണ്ടെത്തിയത്, അങ്ങനെയാണ് രാഗതരംഗിണി വന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ.
1: ശരിയാണ്, കോവിഡ് സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്ന സമയത്ത്, ബിസി അല്ലാതിരുന്ന സമയത്ത് വീട്ടിലിരുന്നപ്പോഴാണ് ഒരു പുസ്തകം എന്നൊരു ആശയം മനസ്സിൽ വരുന്നത്. അങ്ങനെയാണ് എന്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള മഹാസംഗീതജ്ഞൻ ദേവരാജൻ മാസ്റ്റർ കുറിച്ചുള്ള പുസ്തകം. മാസ്റ്റർ കുറിച്ചുള്ള പറഞ്ഞാൽ മാസ്റ്ററോടൊപ്പം ഉള്ള എന്റെ ഓർമ്മകൾ എന്താണ് പ്രാധാന്യത്തോടുകൂടി എഴുതിയിട്ടുള്ളത്. അതേപോലെ ബുക്ക്സ് പബ്ലിഷ് ചെയ്തു.
0: അതേപോലെ തന്നെ മറ്റൊരു ബുക്കാണ് കേസില്ല വക്കീൽ എന്ന് പറഞ്ഞത് അല്ലേ?
1: അതെ അതെ അതെ, അത് 2 വർഷം മുമ്പ് മാഗ്നസ് ബുക്ക്സ്

0: ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലാണ് പബ്ലിഷ് ചെയ്തത്. അത് കുറച്ച് എക്സ്പീരിയൻസസ് വിത്ത് പല മേഖലയിലുള്ള ആളുകളുടെ കൂടെയുള്ള എക്സ്പീരിയൻസസ്, അത് മ്യൂസീഷ്യൻസിന്റെ കൂടെ ഉണ്ട്, എല്ലാതുള്ള ഉണ്ട്. കുറച്ച് എന്താ പറഞ്ഞ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളും കുറെ സന്തോഷമുള്ള നിമിഷങ്ങളും എല്ലാം പങ്കുവച്ചിട്ടുള്ള ഒരു മെമ്മോയർ ആണത്.
1: ഓക്കെ സാർ, സാർ അപ്പോൾ ഒരു LLB സ്റ്റുഡന്റ് ആയിരുന്നു, അല്ല വക്കീലായിരുന്നു പിന്നീട് അല്ലേ?
0: വക്കീലെന്നൊക്കെ അവകാശപ്പെടാൻ സന്നദ്ധെടുത്തോണ്ട് പറയാം എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളല്ല. ഒരു വക്കീൽ ഓഫീസിൽ കുറച്ചുകാലം പോയിരുന്നിട്ടുണ്ട് ജൂനിയർ വക്കീൽ എന്നുള്ള രീതിയിൽ, അത്രേ ഉള്ളൂ. അത് എന്റെ ഒരു മേഖല ആകുന്നില്ല, അല്ലെ എനിക്കത് എന്നെ കൊണ്ട് ആ ഒരു മേഖലയിൽ ശോഭിക്കാൻ കഴിയുമെന്ന് ഉള്ള പ്രതീക്ഷയില്ലായിരുന്ന സമയത്ത് അവസാനിപ്പിച്ചു, അത്രേ ഉള്ളൂ. ആദ്യം തന്നെ എനിക്ക് അതിനൊരു ശുഭപ്രതീക്ഷ തോന്നിയില്ല, അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. ഇപ്പോ അങ്ങനെ ആ ഒരു ഗ്രാജുവേഷൻ ഉണ്ട് എന്നുള്ളത് കവിഞ്ഞ് ഞാൻ ആ മേഖലയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ എന്റെ ഒരുപാട് കൂട്ടുകാർ എന്നോടൊപ്പം പഠിച്ചവരും അല്ലെങ്കിൽ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ വലിയ വലിയ നിലകളിലാണ്, വലിയ ന്യായാധിപന്മാരായിട്ടും വലിയ വലിയ നിയമജ്ഞരായിട്ടും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ട്. അതിൽ സന്തോഷം. അപ്പൊ അതുകൊണ്ട് ആ കോളേജിൽ പഠിച്ചുകൊണ്ടാണല്ലോ അത്തരം സൗഹൃദങ്ങൾ ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ തീർച്ചയായിട്ടും ആ ഒരു അർത്ഥത്തിൽ എനിക്ക് വലിയ മതിപ്പോടുകൂടി കാണുന്നു.
1: അതെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാഷനും പ്രൊഫഷനും ഒന്നാകുമ്പോഴാണ് എപ്പോഴും സക്സസ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവർക്കും പക്ഷെ അങ്ങനെ പോകാനും സാധിക്കുന്നില്ല, പക്ഷെ അങ്ങനെ പോയിട്ടുള്ളവരെല്ലാം വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ സാറിനൊരു പഠന കാലഘട്ടത്തിൽ സാർ മിമിക്രി ഒക്കെ അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മേഖലകളിൽ സാറിന് ഒരു കഴിവുണ്ട് അല്ലേ?
0: സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് മിമിക്രിക്കും മോണോആക്ടിനും ഒക്കെ സ്റ്റേജിൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഇതിനെ മിമിക്രി എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളെ അല്ലെങ്കിൽ സിംഗേഴ്സിനെ മറ്റേ ആക്ടേഴ്സിനെ നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ അനുകരിക്കുന്ന പരിപാടി നമ്മളിങ്ങനെ നമ്മുടെ സൗഹൃദ സദസ്സുകളിൽ ഉണ്ടെന്നുള്ളതല്ലാതെ പൊതുവേദികളിൽ പൊതുവേ ഇല്ല.
1: എന്തായാലും നമ്മൾ അത്രയും നേരം സാറിന്റെ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഏകദേശം നമുക്കൊരു വൈൻഡ് അപ്പിനുള്ളൊരു സമയമായി. അപ്പോ നെടുമുടി വേണുവിന്റെയും കാവാലം നാരായണ പണിക്കറിന്റെ ഒക്കെ ഒരു നാട്ടുകാരനാണ്, തീർച്ചയായിട്ടും നല്ലൊരു കലാകാരനായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും എപ്പോഴും സാർ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ സാറിന് എന്താണ് ഞങ്ങളുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് ഈ ഒരു ഓണത്തിന്?
0: റേഡിയോ സാന്ത്വനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഓണ നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെ പ്രത്യേകം നന്ദി പറയാം. കാര്യം കൊല്ലം എന്ന് പറയുന്നത് കൊല്ലം നഗരത്തിലാണ്, ഇപ്പൊ ഇത് കൊല്ലത്തുള്ള ആളുകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. കൊല്ലം നഗരവുമായിട്ട് എനിക്ക് ഒരു വലിയ ആത്മബന്ധമുണ്ട്. എന്റെ ഒരു കോളേജ് കാലഘട്ടത്തിൽ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. NCC ഉണ്ടായിരുന്നതുകൊണ്ട് NCC ക്യാമ്പിന് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഒരുപാട് ദിവസങ്ങളിൽ NCC ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആത്മമിത്രങ്ങളായിട്ടുള്ള പലരും കൊല്ലത്തുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ എത്രയോ ദിവസങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും സജീവമായിട്ട് ആ സ്നേഹബന്ധം നിലനിർത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻസ് ഉണ്ട്. ഞാൻ കൊല്ലത്തുള്ള രണ്ട് ഗാനമേള ട്രൂപ്പുകളിൽ പാടിയിരുന്നു. കൊല്ലം ഹാർമണി ബീറ്റ്സ് എന്ന് പറഞ്ഞ കൊല്ലം ജയചന്ദ്രൻ ചേട്ടന്റെ ട്രൂപ്പിൽ, അതുപോലെ കൊല്ലം ചവറയിലുണ്ടായിരുന്ന മുരളിച്ചേട്ടന്റെ നാദധാര ആ ട്രൂപ്പിൽ, ഈ രണ്ട് ട്രൂപ്പിലും ഞാൻ പാട്ടുകാരനായിട്ടുണ്ട്. അപ്പോഴൊക്കെയും സ്ഥിരമായിട്ട് കൊല്ലത്ത് വന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുള്ള, അതുപോലെ തന്നെ എന്റെ ഗുരുനാഥന്റെ നാടാണ് അരവൂർ. ജി ദേവരാജൻ എന്നാണല്ലോ ദേവരാജ മാസ്റ്ററുടെ, അദ്ദേഹത്തിന് ആദ്യകാലങ്ങൾ അറിയപ്പെട്ടിരുന്ന അങ്ങനെയാണ്, അതുപോലെ മാസ്റ്ററുടെ നാടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയുള്ള ആളുകൾ പലപ്പോഴും സംഗീത പരിപാടികൾക്കായിട്ട് വരുമ്പോഴും എപ്പോഴും എവിടെ വെച്ചാണെങ്കിലും ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നിട്ടുള്ള പ്രോത്സാഹനം, സ്നേഹം, ഇതിനെല്ലാം എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പരിപാടിയിലൂടെ പറഞ്ഞു തീർക്കാവുന്നതല്ല അവരോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും. എങ്കിലും എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ അവസരത്തിൽ റേഡിയോ സാന്ത്വനത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശ്രീലക്ഷ്മിക്കും, അതുപോലെ ഈ റേഡിയോയുടെ പിന്നിലുള്ള ക്രൂ മെമ്പേഴ്സിനും, അതുപോലെ ഇതിന്റെ പിന്നിൽ വലിയൊരു സദുദ്ദേശം കൂടിയുണ്ട്. റേഡിയോയുടെ ഒരു പാലിയേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള റേഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സാന്ത്വനമാകുന്ന, ഒരുപാട് ആളുകളുടെ വേദനയിൽ അവർക്ക് താങ്ങും തണലുമാകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള റേഡിയോ ആണ്. അപ്പോൾ റേഡിയോ സാന്ത്വനം കേട്ടുകൊണ്ടിരിക്കുന്ന കൊല്ലത്ത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ ഇപ്പോൾ ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ഓണം എന്ന് പറയുന്നത് മലയാളി എവിടെയാണെങ്കിലും അതിന്റെ ഓണത്തിന്റെ എല്ലാ നന്മകളും അതിന്റെ എല്ലാ സൗന്ദര്യവും ആഘോഷിക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. അപ്പോൾ ഈ കുറച്ച് സമയം നമ്മളുടെ ഈ നമ്മൾ തമ്മിൽ ശ്രീലക്ഷ്മി ഞാനും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നിട്ടുള്ള, കേട്ട് ആസ്വദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ മനസ്സുകൊണ്ട് നമ്മളോട് സ്നേഹവും നമ്മുടെ സംഗീതത്തിലും നമ്മളുടെ പ്രവൃത്തികളിലും ഒക്കെ താല്പര്യവും കാണിച്ചിട്ടുള്ള എല്ലാവരും പ്രത്യേകം പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ.
1: താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ സാറ് പാടിയിട്ടുള്ള വളരെ കുറച്ച് പാട്ടുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് പാട്ടുകൾ സാറ് പാടിയിട്ടുണ്ട്. എന്റെ ശാരിക, അധരം സഖി, ചന്ദനമുകളി, അങ്ങനെ അങ്ങനെ പോവുകയാണ് അതിന്റെ ഒരു ലിസ്റ്റ്. അപ്പൊ നമുക്ക് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയധികം

0: കുറച്ച് പാട്ടുകളെ പറ്റി മാത്രമാണ് നമ്മൾ സുദീപ് സാറുമായിട്ട് സംസാരിച്ചത്. അപ്പൊ എന്തായാലും ഈ ഒരു അനുഗ്രഹീത കലാകാരൻ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ ഓണ നിലാവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്.
1: വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.
0: പ്രശസ്ത ഗായകൻ സുദീപ് കുമാറിന്റെ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഓണനിലാവ് എന്ന ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓണനിലാവ്. ആശയം അവതരണം ആർ ജെ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ്.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രം 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും CEO ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രം 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

0: ಅವಳು.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

ഓണം ഒരു വൈബാണ്, പൂക്കളം പോലെ കളർഫുൾ, സദ്യ പോലെ പവർഫുൾ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് കുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

tout, mais il n'y a pas de

ചേട്ടന്റെ കർമ്മഫല. നിന്റെ കുടുംബത്തിൽ ആണുങ്ങൾ വാഴൂല, ഇതോടെ തീരുമല്ലോ ശല്യങ്ങൾ. ജന്മാകുളം.

പൂക്കളത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മനസ്സ് നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

പുതുപ്പൂവിന്റെ നൈർമല്യവും നിലവിളക്കിന്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സംഗീതത്തിന്റെ ഹൃദയ താളവുമായി എത്തുന്നു മെച്ചോ ജോസഫ്.
1: ഹൃദയവും ഹൃദയവും ഉണരുമേ
0: സംഗീത സംവിധായകനും ഗായകനും നടനുമായ മെജോ ജോസഫിനൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പാട്ടുകളുമായി ഹൃദയപൂർവം മെജോ ജോസഫ്. മറക്കാതെ കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ചതയം ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കും. ഹൃദയപൂർവം മെജോ ജോസഫ്.

ஜிங்கிள். ரேடியோ சாந்தனம் 90.4 FM. Stay tuned.

എഫ്എമ്മിൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവെക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30, പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.